ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 7 2026 സെപ്റ്റംബർ 23 ബുധനാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ചിന്തകൾ. കഴുകന്മാർ എത്ര ഉയരത്തിൽ മേഘങ്ങൾക്ക് മുകളിൽ പറക്കാൻ കഴിവുള്ളവരാണെങ്കിലും സ്വന്തം വിശപ്പകറ്റാൻ ഭൂമിയിലേക്ക് തന്നെ മടങ്ങി വരണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നാം എത്രയൊക്കെ ഉയർന്നാലും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ സഹായമില്ലാതെ മുന്നോട്ട് ജീവിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ ആരും ആരെക്കാളും മുകളിലുമല്ല താഴെയുമല്ല. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും പരിഗണിച്ചും ഈ ജീവിതം കൂടുതൽ ധന്യമാക്കാം. മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാം. ഏവർക്കും ശുഭദിന ആശംസകൾ.

0: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 23. രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം തുടങ്ങിയതും ശൈശവ വിവാഹ നിരോധന ബിൽ ആയ ശാരദാ നിയമം പാസാക്കിയതും 7 ഉപഗ്രഹങ്ങൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ഭ്രമണപഥത്തിൽ എത്തിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 23-നായിരുന്നു. സെപ്റ്റംബർ 23-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 23. സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ്, അബിൻ സൌദ്, നെജിദ് ഹെജാസ് എന്നീ രാജ്യങ്ങൾ സൗദി അറേബ്യയുമായി ചേർത്തത് 1932 സെപ്റ്റംബർ 23-നായിരുന്നു. മറാഠ സാമ്രാജ്യവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധമായ അസായ യുദ്ധം നടന്നത് 1803 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോഡി കെയർ പദ്ധതി ആരംഭിച്ചത് 2018 സെപ്റ്റംബർ 23-നായിരുന്നു. ഈ പദ്ധതി 500 ദശലക്ഷം ജനങ്ങൾക്ക് ലഭിക്കുന്ന സൗജന്യ ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ചായിരുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിചരണ പദ്ധതിയാണ്. ശൈശവ വിവാഹ നിരോധന ബിൽ ആയ ശാരദാ നിയമം പാസാക്കിയത് 1929 സെപ്റ്റംബർ 23-നായിരുന്നു. ആദ്യത്തെ പൊതുവിവര സേവന സംവിധാനങ്ങളിലൊന്നായ BBC അവതരിപ്പിച്ചത് 1972 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. 2009 സെപ്റ്റംബർ 23-നായിരുന്നു ഇന്ത്യൻ ഉപഗ്രഹമായ ഓഷ്യൻസാറ്റ് 2 ഉൾപ്പെടെ 7 ഉപഗ്രഹങ്ങളെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വിപ്ലവ നായിക പ്രീതി ലത വഡോദർ അന്തരിച്ചത് 1932 സെപ്റ്റംബർ 23-നായിരുന്നു. കുറച്ചു നാളത്തെ അധ്യാപക വൃത്തിക്ക് ശേഷം സൂര്യാസെന്റെ നേതൃത്വത്തിൽ സായുധ വിപ്ലവത്തിന്റെ പാത തെരഞ്ഞെടുത്തു. നായകൾക്കും ഇന്ത്യക്കാർക്കും പ്രവേശനമില്ല എന്ന ബോർഡ് വെച്ച ചിറ്റഗോങ്ങിലെ പഹർത്തലി യൂറോപ്യൻ ക്ലബ് അഗ്നിക്കിരയാക്കിയ വിപ്ലവകാരികളുടെ 15 സംഘത്തെ നയിച്ചത് പ്രീതി ലതയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര പോരാളിയായ റാവ് തുലാ റാം കാബൂളിൽ മരണമടഞ്ഞത് 1863 സെപ്റ്റംബർ 23-നായിരുന്നു. റെവാരിയയിലെ രാജാവും ഹരിയാനയിലെ 1857 ഇന്ത്യൻ ലഹളയുടെ പ്രധാന നേതാക്കളിൽ ഒരാളുമായിരുന്നു റാവ് തുലാ റാം.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ. വഡോദരയിൽ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് മരുന്ന് മുടങ്ങില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് യാത്രാ പാക്കേജിന് ഇന്ന് തുടക്കം. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യൻ താരങ്ങളായ മനു ഭാക്കറും മീരാഭായ് ചാനുവും ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ വഡോദരയിൽ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ബ്രഹ്മകുമാരികളുടെ പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന രാഷ്ട്രപതി വഡോദരയിലെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസും ഉദ്ഘാടനം ചെയ്യും. 12,600 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ബിരുദങ്ങൾ സമ്മാനിക്കും. ലോക നവീകരണത്തിന് ആത്മീയ ഉണർവ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന രാഷ്ട്രപതി വികസിത ഭാരതത്തിന് യുവജനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന് ഉൾക്കരുത്തുണർത്തുക എന്ന പ്രചാരണ പരിപാടിയും വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് മനുഷ്യാവകാശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വിവിധ ദേശീയ കമ്മീഷനുകൾ തമ്മിൽ സഹകരണം അത്യാവശ്യമാണെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കമ്മീഷനിലെ 7 ഡീംഡ് അംഗങ്ങളുടെ പ്രതിനിധികളുമായി ചേർന്ന സ്റ്റാറ്റ്യൂട്ടറി ഫുൾ കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ദേശീയ കമ്മീഷനുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ പറഞ്ഞു. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് മരുന്ന് മുടങ്ങില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മരുന്ന് വിതരണം വേഗത്തിലാക്കാൻ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും മരുന്നുകൾ കുറവുണ്ടെങ്കിൽ അത് കാരുണ്യ വഴി ലോക്കൽ പർച്ചേസ് നടത്താനും എല്ലാ സ്ഥാപന മേധാവികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കാരണം പർച്ചേസ് ഓർഡർ നൽകുന്നത് വൈകിയതും പശ്ചിമേഷ്യൻ യുദ്ധവുമാണ് നിലവിൽ ചില മരുന്നുകളുടെ വിതരണത്തെ ബാധിച്ചത്. പ്രതിസന്ധികൾക്കിടയിലും 530 മരുന്നുകൾ ഇതിനോടകം സംസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ടെന്നും ഈ മാസം അവസാനത്തോടെ കൂടുതൽ മരുന്നുകൾ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് യാത്രാ പാക്കേജിന് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: KSRTC ബജറ്റ് ടൂറിസം സെൽ ലക്ഷദ്വീപ് പാക്കേജിലെ ആദ്യ സംഘം ഇന്ന് രാവിലെ 11:30 നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനത്തിൽ അഗാത്തിയിലേക്ക് തിരിക്കും. 3 രാത്രിയും 4 പകലുമായിരിക്കും സംഘം ലക്ഷദ്വീപിലുണ്ടാവുക. ജലകായിക വിനോദങ്ങൾ, ഗ്ലാസ് ബോട്ട് യാത്ര തുടങ്ങിയവയെല്ലാം അടങ്ങിയതാണ് യാത്ര. ആദ്യ സംഘത്തിനുള്ള യാത്രാ കിറ്റുകൾ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് മന്ത്രി CP ജോൺ കൈമാറി. തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ബസിൽ യാത്ര തിരിച്ച സംഘമാണ് ഇന്ന് അഗാത്തിയിലേക്ക് പോകുന്നത്. ലക്ഷദ്വീപ് പാക്കേജ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ജനുവരി വരെയുള്ള എല്ലാ യാത്രകളുടെയും ടിക്കറ്റുകൾ വിറ്റുതീർന്നതായി KSRTC വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു.
0: KSRTC പുതിയ ടൂറിസം ഡിവിഷൻ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. KSRTCയുടെ ആഭിമുഖ്യത്തിൽ ഭാരത് ദർശൻ യാത്രകൾ ആരംഭിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജലഗതാഗത വകുപ്പിനെയും KSRTCയെയും സംയോജിപ്പിച്ച് വിവിധ ടൂറിസം

0: പാക്കേജുകൾ രൂപം നൽകും. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് ലക്ഷറി പാക്കേജ് സർവീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. പരമ്പരാഗത വൈദ്യശാസ്ത്ര ശാഖയായ ആയുർവേദത്തിന്റെ പ്രാധാന്യവും രോഗപ്രതിരോധ രംഗത്ത് അത് നൽകുന്ന സംഭാവനകളും മുൻനിർത്തിയാണ് എല്ലാ വർഷവും ദേശീയ ആയുർവേദ ദിനം ആഘോഷിക്കുന്നത്. ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ 11-ാമത് ആയുർവേദ ദിനാഘോഷം ഇന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടത്തും. ആരോഗ്യകരമായ നാളേക്ക് ആയുർവേദമെന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കോട്ടയത്ത് ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച ദേശീയ ആയുർവേദ ദിനാചരണ പരിപാടികൾ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കോട്ടയം കലക്ടറേറ്റിലെ ജീവനക്കാർക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പും ആരോഗ്യകരമായ ഭക്ഷണമെന്ന വിഷയം അടിസ്ഥാനമാക്കി ഫുഡ് എക്സ്പോയും സംഘടിപ്പിക്കും. നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ 11-ാമത് ആയുർവേദ ദിനാചരണത്തിന്റെ കണ്ണൂർ ജില്ലാതല പരിപാടി രാവിലെ കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കും. കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തിന്റെ പുതിയ മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നു മുതൽ ഈ മാസം 28 വരെ തിരുവനന്തപുരത്ത് നടത്തും. മന്ത്രി M. ലിജുവിന്റെ അധ്യക്ഷതയിലാണ് ചർച്ചകൾ നടക്കുക. ഓൺലൈൻ ഡെലിവറി ജോലികൾക്കായി സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ ഇന്ന് തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. വിശ്രമ കേന്ദ്രം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലയിലെ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ 30 നവംബറിനകം പൂർത്തിയാക്കാൻ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോ D. സജിത് ബാബു നിർദ്ദേശം നൽകി. ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: ഒക്ടോബർ 30 മുൻപ് ലഭിക്കുന്ന ആബ്സന്റ് ഷിഫ്റ്റ് ഡെത്ത് അപേക്ഷകളിൽ പൂർണ്ണമായി നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മരണ രജിസ്റ്റർ പ്രകാരം മരണപ്പെട്ടവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഓരോ മാസവും സ്വീകരിക്കണം. സ്ഥലത്തില്ലാത്തവരും സ്ഥലം മാറിപ്പോയവരുമായ വോട്ടർമാരെ കണ്ടെത്തി പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ലഭ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ വെച്ച് താമസിപ്പിക്കുന്ന BLO മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. ജില്ലാ കലക്ടർ P. വിഷ്ണുരാജ് ഉൾപ്പെടെയുള്ളവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷകളുമായി ഒളിമ്പിക് മെഡൽ ജേതാക്കളായ ഇന്ത്യൻ താരങ്ങൾ മനു ഭാക്കറും മീരാഭായ് ചാനുവും ഇന്ന് മത്സരിക്കും. സുരുജി സിംഗ്, ഏഷ സിംഗ് എന്നിവർക്കൊപ്പം വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ മത്സരത്തിലും വ്യക്തിഗത യോഗ്യതാ മത്സരത്തിലും മനു ഭാക്കർ മത്സരിക്കും. മീരാഭായ് ചാനു വനിതകളുടെ 49 കിലോഗ്രാം വിഭാഗം വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫൈനലിലാണ് മത്സരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനെ പരാജയപ്പെടുത്തി മെഡൽ ഉറപ്പിച്ച ലക്ഷ്യ സെന്നും ഇന്ത്യൻ പുരുഷ ടീമും സെമിഫൈനലിൽ ചൈനയെ നേരിടും. വുഷുവിൽ വനിതകളുടെ 60 കിലോഗ്രാം സാന്റ വിഭാഗം സെമിഫൈനലിൽ റോഷിബിന ദേവി ഇന്തോനേഷ്യയെ നേരിടും. സെപാക് ടക്രോയിൽ പുരുഷന്മാരുടെ ടീം റെഗു പ്രാഥമിക മത്സരത്തിൽ ഇന്ത്യ ഫിലിപ്പീൻസിനെ നേരിടും. റോവിംഗിലെ പുരുഷന്മാരുടെ സിംഗിൾ സ്കൾസ് ഇനത്തിൽ ബൽരാജ് പൻവാർ മത്സരിക്കും. ഇന്ത്യയുടെ സ്കീറ്റ് ഷൂട്ടർമാരായ അനന്ദ്ജീത് സിംഗ് നരൂക്ക, ഭവ്ദീക് സിംഗ് ഗിൽ, മൈരാജ് അഹമ്മദ് ഖാൻ എന്നിവർ യോഗ്യത റൌണ്ടിൽ മത്സരിക്കും. ഒപ്പം വനിതാ സ്കീ ടീമും മത്സരത്തിനിറങ്ങും. ഇന്ത്യയുടെ പുരുഷ വനിതാ ഹോക്കി ടീമുകളും കബഡി ടീമുകളും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ തുടരും. കനോയ് സ്പ്രിന്റ്, ഫെൻസിംഗ്, സ്ക്വാഷ്, നീന്തൽ, ടേബിൾ ടെന്നീസ്, ബോക്സിംഗ്, കുതിരസവാരി, സോഫ്റ്റ് ടെന്നീസ് എന്നീ ഇനങ്ങളിലും ഇന്ത്യ മത്സരിക്കും.
0: ഇന്ത്യ വെസ്റ്റിൻഡീസ് പരമ്പരയിലെ 1-ാം ഏകദിന മത്സരത്തിനായി ഇരു ടീമുകളും ഇന്ന് തലസ്ഥാനത്തെത്തും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതലാണ് മത്സരം. താരങ്ങളെ കനത്ത സുരക്ഷയിൽ താമസ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേക്കും. ബ്രസീലിയൻ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ മത്സരം ഇന്ന് നടത്തും. വൈകിട്ട് 7:30 കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. കല്ലട ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 2-ാം പാദ മത്സരവും ഇന്ന് വൈകിട്ട് കൊല്ലം മൺറോ തുരുത്തിലെ കല്ലടയാറ്റിൽ നടക്കും. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായ 9 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കും. പ്രശസ്തമായ ഓച്ചിറ കാളകെട്ടുത്സവം 28-ാം ഓണമായ ഇന്ന് ഓച്ചിറ പടനിലത്ത് നടത്തും. കാളകെട്ടുത്സവത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് ശേഷം ദേശീയപാത 66-ൽ കരുനാഗപ്പള്ളി മുതൽ കായംകുളം വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധിയാണ്. കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
3: ഓണാട്ടുകരയുടെ കാർഷിക പാരമ്പര്യത്തിന്റെ ഭാഗമായ തലയെടുപ്പുള്ള ആഘോഷമാണ് 28-ാം ഓണ ദിവസം നടക്കുന്ന കാളകെട്ട് ഉത്സവം. കൃഷിപ്പണിയിൽ തങ്ങളെ സഹായിച്ച ഉരുക്കളോടുള്ള സ്നേഹത്തിന്റെയും പരിഗണനയുടെയും പ്രതിഫലനമാണ് കാളകെട്ട് ഉത്സവം. കെട്ടിയുണ്ടാക്കി അണിയിച്ചൊരുക്കിയ കാളരൂപങ്ങൾ വൈകിട്ട് പടനിലത്തേക്ക് എഴുന്നള്ളിച്ചെത്തിക്കും. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകളിലെ 52 കരകളിലായി 200-ഓളം

0: കെട്ടുകാളകളാണ് തയ്യാറായിരിക്കുന്നത്. കൈവെള്ളയിൽ എടുക്കാവുന്നവ മുതൽ കൊന്നത്തെങ്ങിന്റെ ഉയരമുള്ള കൂറ്റൻ കെട്ടുകാളകൾ വരെ ഉണ്ടാകും. കാളരൂപങ്ങളുടെ ആകാരവും അലങ്കാരവും കാണികളെ അതിശയിപ്പിക്കും.
1: ജനുവരി 21 മുതൽ 24 വരെ കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഓസ്ട്രേലിയ അതിഥി രാജ്യമായി പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. ഓസ്ട്രേലിയ ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്ന ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ദേശീയ പ്ലാറ്റ്ഫോമായ സെന്റർ ഫോർ ഓസ്ട്രേലിയ ഇന്ത്യ റിലേഷൻസിന്റെ പിന്തുണയോടെയാണ് ഓസ്ട്രേലിയയുടെ പങ്കാളിത്തം. എല്ലാ ജനവിഭാഗങ്ങളെയും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും മുന്നോട്ട് നയിച്ചാൽ മാത്രമേ രാജ്യം പൂർണ്ണ വികസനം കൈവരിക്കൂ എന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂനപക്ഷ യുവജനങ്ങൾക്കായി വർക്കല ഇടവേയിൽ ആരംഭിച്ച സൌജന്യ മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ. വഡോദരയിൽ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് മരുന്ന് മുടങ്ങില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് യാത്രാ പാക്കേജിന് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.
3: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഡാറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ധാരണാപത്രം ഒപ്പുവെച്ച് വ്യോമയാന മന്ത്രാലയം. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം എന്ന പ്രമേയത്തിൽ ഇന്ന് ദേശീയ ആയുർവേദ ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ മനു ഭാക്കറും മീരാഭായ് ചാനുവും ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. 12,600 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദം സമ്മാനിക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ലഹരിക്കടത്ത് ലോകത്തിനാകെ ഭീഷണിയാണെന്നും ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരിവിരുദ്ധ ടാസ്ക് ഫോഴ്സ് മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ യുവാക്കളെ സംരക്ഷിക്കുന്നതിനും ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുമായി സർക്കാർ പ്രത്യേക റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ഇന്ത്യയും ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയും തമ്മിൽ ശക്തമായ സാമ്പത്തിക വികസന പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ന്യൂയോർക്കിൽ നടന്ന UN ഹൈലെവൽ വീക്കിൽ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ രാജ്യം കൈവരിച്ച മുന്നേറ്റം ലോകത്തിലെ പ്രധാന സമ്പദ്വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യയെ മാറ്റിയതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സേവനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഒരൊറ്റ കേന്ദ്രത്തിൽ ലഭ്യമാക്കുന്നതിനായി പ്രമുഖ നഗരങ്ങളിൽ സംയോജിത വാണിജ്യ വ്യവസായ ഓഫീസുകൾ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ശില്പശാലയിലാണ് പ്രഖ്യാപനം. ഭൌതിക ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ കുനാർ പക്തിക പ്രവിശ്യകളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പരമാധികാരമുള്ള അയൽ രാജ്യത്തിനെതിരായ ഇത്തരം ആക്രമണങ്ങൾ പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: We strongly condemned the attacks from Pakistan, the airstrikes which were launched on Afghanistan in their Kunar and Paktika province. In this airstrikes, several civilians have been killed. We deeply offer our condolences on the precious lives lost. Such instances of aggression against a sovereign neighbor goes against the regional peace and security. We also reaffirm our support for Afghanistan, for their independence, for the sovereignty, for their territorial integrity.
1: ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ പ്രായോഗിക നടപടികളും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കേണ്ടതുണ്ടെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ധാരണാപത്രം ഒപ്പുവെച്ച് വ്യോമയാന മന്ത്രാലയം. രാജ്യത്തുടനീളം പ്രാദേശിക വ്യോമയാന ബന്ധം ശക്തിപ്പെടുത്തുന്ന രാജ്യത്തെ ഏറ്റവും വിപ്ലവകരമായ പദ്ധതികളിലൊന്നാണ് ഉഡാനെന്ന് കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. പദ്ധതി 10 വർഷത്തേക്ക് കൂടി നീട്ടിയ സാഹചര്യത്തിൽ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും ഹെലിപാഡുകളും

0: നിർമ്മിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായി കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ഇന്ത്യയുടെ പരമ്പരാഗത ആരോഗ്യ പരിപാലന സമ്പ്രദായമായി ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം എന്ന പ്രമേയത്തിൽ ആയുഷ് മന്ത്രാലയം ഇന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 11-ാമത് ആയുർവേദ ദിനം സംഘടിപ്പിക്കും. ആയുർവേദ സ്ഥാപനങ്ങളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പങ്കെടുക്കും. ആയുഷ് വിഷൻ 2030 റിപ്പോർട്ട്, ഇന്ത്യയിലെ ആയുഷ് സംബന്ധിയായ കണ്ടുപിടുത്തങ്ങളുടെ സ്ഥിതിവിവര റിപ്പോർട്ട്, അസസ്മെന്റ് സ്കെയിൽ വെബ് പോർട്ടൽ എന്നിവയും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. ആയുർവേദ ദിനാചരണത്തിന് സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. അടിസ്ഥാന സൌകര്യ വികസനം വേഗത്തിലാക്കാനും മൾട്ടി മോഡൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനുമായി 2021 ആരംഭിച്ച പദ്ധതിയാണ് PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ. 16 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും അടിസ്ഥാന സൌകര്യ വിവരങ്ങളെ സമന്വയിപ്പിക്കുന്ന ഈ പദ്ധതി നിർമ്മാണത്തിന് മുമ്പ് തന്നെ കുറവുകൾ കണ്ടെത്തി പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ സഹായകരമാകുന്നു. ദേശീയപാതകൾ, റെയിൽവേ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, വ്യവസായ ഇടനാഴികൾ, പവർ ലൈനുകൾ, ലോജിസ്റ്റിക് ശൃംഖലകൾ തുടങ്ങിയവയുടെ ശരിയായ വികസനത്തിന് പദ്ധതി സഹായകരമാകുന്നു. ബ്രസീലിലെ ചൂരമീനുകളിൽ വിരകൾ കണ്ടെത്തിയെന്ന വാർത്തകളുടെ പേരിൽ ആശങ്ക വേണ്ടെന്നും ഇന്ത്യൻ തീരങ്ങളിൽ ലഭിക്കുന്ന ചൂര സുരക്ഷിതമാണെന്നും കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഇന്ത്യയിൽ പിടിക്കുന്ന ചൂരമീനുകളിൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വിരകളുടെ ഭീഷണിയില്ലെന്നും ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്നും സ്ഥാപനം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
2: മത്സ്യജീവശാസ്ത്ര പഠനങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ തീരങ്ങളിൽ ലഭ്യമായ ചൂര ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളെ CMFRI ശാസ്ത്രജ്ഞർ കൃത്യമായി നിരീക്ഷിക്കാറുണ്ടെന്നും എന്നാൽ ഇവയിൽ മനുഷ്യർക്ക് ഹാനികരമാകുന്ന തരത്തിലുള്ള ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ലെന്നും ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് അറിയിച്ചു. ശരിയായ രീതിയിൽ വൃത്തിയാക്കി വേവിച്ച് ഉപയോഗിച്ചാൽ മത്സ്യത്തിന്റെ പോഷക ഗുണങ്ങൾ സുരക്ഷിതമായി പ്രയോജനപ്പെടുത്താമെന്നും CMFRI വ്യക്തമാക്കി.
0: ഏഷ്യൻ ഗെയിം ഷൂട്ടിംഗിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ മനു ഭാക്കർ, സുരജി സിംഗ്, ഇഷാ സിംഗ് എന്നിവർ മത്സരിക്കും. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ മീര ഭായ് ചാനു വനിതകളുടെ 49 കിലോഗ്രാം ഫൈനലിൽ മത്സരിക്കും. ഇന്ത്യൻ തുഴച്ചിൽ താരം ബൽരാജ് പൻവാർ പുരുഷന്മാരുടെ സിംഗിൾസ് സെക്സിൽ ഫൈനലിലേക്ക് യോഗ്യത നേടി. പുരുഷ ബാഡ്മിന്റണിലും വനിതകളുടെ വുഷുവിലും ഇന്ത്യ ഇതിനകം മെഡലുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഗെയിംസിലെ രാജ്യത്തിന്റെ ആദ്യ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഈ വിജയത്തോടെ 7 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 8-ാം സ്ഥാനത്താണ്. കല്ലട ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 2-ാം പാദ മത്സരവും ഇന്ന് കൊല്ലം മൺറോ തുരുത്തിലെ കല്ലടയാറ്റിൽ നടക്കും. 9 ചുണ്ടം വള്ളങ്ങൾ മത്സരിക്കും. കൊല്ലത്തുനിന്നും ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 5 പതിറ്റാണ്ടായി 28-ാം ഓണ ദിവസം നടന്നുവരുന്ന പരമ്പരാഗത ജലോത്സവമായ കല്ലട ജലോത്സവവും 6-ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 2-ാം പാദ മത്സരവുമാണ് ഇന്ന് നടക്കുക. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായത് മുതൽ 28-ാം ഓണ ദിവസം കല്ലട ജലോത്സവം എന്ന പദവ് തെറ്റിയിരുന്നു. ആദ്യമായാണ് കല്ലട ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗും 28-ാം ഓണത്തിന് നടക്കുന്നത്. കേരളത്തിലെ പ്രശസ്തമായ 9 ചുണ്ടൻ വള്ളങ്ങൾക്ക് പുറമെ വെപ്പ് ഇരുട്ടുകുത്തി വിഭാഗങ്ങളിലായി 15-ഓളം വള്ളങ്ങളും ജലോത്സവത്തിൽ പങ്കെടുക്കും.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഛത്തീസ്ഗഡ്, തീരദേശ ആന്ധ്ര, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, സിക്കിം, ബീഹാർ, ഝാർഖണ്ഡ്, കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, മാഹി, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കനത്ത മഴ മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ധാരണാപത്രം ഒപ്പുവച്ച് വ്യോമയാന മന്ത്രാലയം. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം എന്ന പ്രമേയത്തിൽ ഇന്ന് ദേശീയ ആയുർവേദ ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ നിന്നും മഞ്ഞജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ മനു.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദ

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കട് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റൽ

0: നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7994448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അക്ഷരമുദ്രയിലേക്ക് സ്വാഗതം. മലയാള സാഹിത്യത്തിലെ വ്യത്യസ്തങ്ങളായ നിരവധി കൃതികളാണ് അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ വ്യത്യസ്തമായി ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്നൊരു കൃതിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. നമ്മുടെ പ്രിയങ്കരനായ പത്മരാജൻ്റെ വേർപാടിൻ്റെ 19 വർഷങ്ങൾക്ക് ശേഷം ആ ഓർമ്മകളുടെ ഒരു സുഖസ്പർശം ഭാര്യയായ രാധാലക്ഷ്മി ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പത്മരാജനോട് ഒന്നിച്ച് ജീവിച്ച് മതിവരാതെ അവസാനിച്ചു പോയ ആ നല്ല നാളുകളെയും തൻ്റെ നഷ്ട ആ ഒരു ബാല്യത്തെയും ഓർത്തെടുക്കുകയാണ് പത്മരാജൻ്റെ ഭാര്യയും എഴുത്തുകാരിയുമായ രാധാലക്ഷ്മി. പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമൊക്കെയായിരുന്നു അന്തരിച്ച പി പത്മരാജൻ എന്നുള്ളത് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പ്രത്യേകിച്ച് പറയേണ്ട ഒരാവശ്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്ന കുറേ കാര്യങ്ങൾ ഒരു കൃതിയായി തന്നെ നിങ്ങളിലേക്ക് എത്തുകയാണ്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ആദ്യത്തെ അധ്യായം മുതൽ ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഒന്ന് കുറച്ചൊന്ന് വായിക്കാം. ഗുരുവായൂരിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് അച്ഛനമ്മമാരുടെ കാലുകളിൽ നമസ്കരിച്ച് യാത്രാമൊഴി ചൊല്ലുമ്പോൾ ഞാൻ കരഞ്ഞുപോകും. 4 നീണ്ട വർഷങ്ങളിലെ കുത്തുവാക്കുകൾക്കും ചീത്ത പറച്ചിലുകൾക്കും അവസാനം വന്നെത്തിയല്ലോ എന്ന് ആശ്വസിച്ചുവോ? മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു എന്നതാണ് സത്യം. അച്ഛൻ്റെ മുഖത്ത് വല്ലാത്തൊരു പ്രസന്നതയുള്ളതായി എനിക്ക് തോന്നി. സൂക്ഷിക്കാൻ ഏറ്റുവാങ്ങിയ മുതൽ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരാശ്വാസം, അങ്ങനെ ഒരു സമാധാനം അച്ഛൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നുവോ? ഏത് പെൺകിടാവും പോറ്റിയ പിതാവിൻ്റെ അല്ലല്ലോ, വേൽക്കുന്ന പുരുഷൻ്റെ അല്ലേ എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു. കണ്ടോ, അവൾക്കൊരു സങ്കടവും ഇല്ല. ഒരു തുള്ളി വെള്ളം കൂടി കണ്ണീന്ന് വന്നില്ല എന്ന് ആരോ കുറ്റപ്പെടുത്തിയതായി പിന്നീടെപ്പോഴോ എൻ്റെ രണ്ടാമത്തെ ആങ്ങള പറയുന്നത് കേട്ടു. കാത്തുകാത്തിരുന്ന മുഹൂർത്തമായിരുന്നിട്ടും എനിക്കെന്തേ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ കഴിഞ്ഞില്ല. മുതുകുളത്ത് നിന്ന് കല്യാണത്തിന് വന്നത് 2 കാറുകളിൽ കൊള്ളാവുന്നവർ മാത്രമായിരുന്നു. ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു പുറപ്പെടുമ്പോൾ സ്ത്രീകളെല്ലാവരും ഒരുമിച്ചൊരു കാറിലും പുരുഷന്മാർ മറ്റേതിലും. അമ്മയും പെങ്ങന്മാരും ഒത്തുള്ള ആ യാത്രയും എറണാകുളത്തിറങ്ങി സമയം കളയാൻ കുറച്ചു നേരത്തെ വിശ്രമവും ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ ഞാൻ ഓർക്കുന്നു. വൈകുന്നേരം 6 മണി കഴിഞ്ഞ് ഞവരക്കൽ തറവാട്ടിൽ കയറാൻ മുഹൂർത്തമുണ്ടായിരുന്നുള്ളൂ. മോന്തി നേരത്തെ ആ യാത്രയിൽ പ്രകൃതിസുന്ദരമായ മുതുകുളം ഗ്രാമവീഥികൾ ഞാൻ കണ്ടില്ല. പാടങ്ങളാൽ ചുറ്റപ്പെട്ട ആ പഴയ തറവാടിൻ്റെ ആട്ടുകെട്ടിൽ തൂക്കിയ പൂമുഖത്തേക്ക് മൂത്ത പെങ്ങൾ പത്മിനി ചേച്ചി എന്നെ കൈപിടിച്ചു കയറ്റി. അവിടെ നിലവിളക്കിനു മുന്നിൽ കസവുമുണ്ട് വിരിച്ച ഒരു പലകപ്പുറത്ത് ഞങ്ങളെ കിഴക്കോട്ട് നോക്കിയിരുത്തി അമ്മയും അക്കമ്മയും പാലും പഴവുമൊക്കെ തന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്ര എന്ന പ്രോഗ്രാമാണ്. അക്ഷരമുദ്രയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്നത് പ്രിയ പത്മരാജൻ്റെ ഭാര്യയായ രാധാലക്ഷ്മി കുറിച്ച കുറേയധികം ഓർമ്മകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. കല്യാണം കഴിഞ്ഞു, താമസിയാതെ എല്ലാവരും പിരിഞ്ഞു. ആരോട് എന്തു പറയണം എന്നറിയാതെ ആ തറവാടിൻ്റെ മൂലയിൽ ഞാനിരുന്നു. ചേച്ചിമാരോ ജോലിക്കാരോ പറയുന്ന കാര്യങ്ങളിൽ പലതും എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നീട്ടിയും കുറുക്കിയുമുള്ള പാലക്കാടൻ ഭാഷയിൽ നിന്ന് ആലപ്പുഴയിലെ ശുദ്ധമായ നാട്ടുഭാഷയിലേക്കുള്ള മാറ്റം എന്നെ തെല്ല് പരിഭ്രമിപ്പിക്കാതിരുന്നില്ല. കുമാരി ചേച്ചിയും മറ്റും എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. അർത്ഥം മനസ്സിലാവാതെയെങ്കിലും ഞാനും അവരോടൊപ്പം ചിരിച്ചു. പുതിയ ജീവിതം

ിലേക്കുള്ള മാറ്റം. ആദ്യമൊക്കെ എന്നിലൊരു അന്താളിപ്പ് ഉണ്ടാക്കിയിരുന്നു. അതുവരെ ഞാൻ ജീവിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായ മുതുകുളത്തെ രീതികൾ. ചിറ്റൂരിൽ എന്റെ വീട്ടിൽ രാത്രി 9 മണിക്ക് തന്നെ എല്ലാവരും ഉറങ്ങാൻ കിടക്കുമായിരുന്നു. മുതുകുളത്താണെങ്കിൽ ഉണ്ണാനോ ഉറങ്ങാനോ ഒന്നും തന്നെ നിശ്ചിതമായ ഒരു സമയം ഉണ്ടായിരുന്നില്ല. കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്ന എനിക്ക് മുതുകുളത്തെ പത്മരാജന്റെ വീട്ടിൽ സമയനിഷ്ഠയല്ലാത്ത ജീവിത രീതി ആദ്യം തന്നെ എനിക്കൊരു അത്ഭുതമായി. രണ്ടു നേരവും അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി വയ്ക്കുമായിരുന്നു ചിറ്റൂരിലെ നാലുകെട്ട്. മുതുകുളത്താണെങ്കിൽ എവിടെ നോക്കിയാലും മണ്ണും പൊടിയും. പഞ്ചാര മണൽ വിരിച്ച മുതുകുളത്തെ പുരയിടങ്ങൾ കാണാൻ അതിസുന്ദരമായിരുന്നെങ്കിലും കുംഭം മീനം മാസങ്ങളിലെ പൊള്ളുന്ന വെയിൽ മുറ്റത്തു നിന്ന് കയറുന്നവരെല്ലാം വീടിനകത്ത് മണ്ണും പൊടിയും നിറച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒരു ജോലിക്കാരി വന്ന് അതെല്ലാം തൂത്തുവാരും. അവിടെ നിന്ന് മണ്ണും പൊടിയും ഒരിക്കലും മാറിയില്ല. അവിടുത്തെ അകത്തളങ്ങളിൽ നാട്ടിലെ പോലെ തുണി മുക്കിപ്പിഴിഞ്ഞ് തുടയ്ക്കുന്ന പതിവില്ലായിരുന്നു. പിന്നീട് എപ്പോഴോ ഞാനതിന് തുനിഞ്ഞപ്പോൾ അമ്മ ചിരിച്ചു. എന്തെന്നാൽ എത്ര തുടച്ചാലും പുറത്തു നിന്ന് മണലകത്തോട്ട് അടിച്ചു കയറുമായിരുന്നു. ആദ്യം എനിക്കിത് വല്ലാത്ത അസഹ്യതയായിരുന്നെങ്കിലും പോകെ പോകെ അതങ്ങ് മാറിയെന്നും പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്നു. മുതുകുളത്ത് എന്നും മീൻകറി ഉണ്ടാകും. മീനോ ഇറച്ചിയോ എന്റെ വീട്ടുമുറ്റത്ത് പോലും കയറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഊണ് കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അസഹ്യത. ഞവരയ്ക്കൽ എന്നും 4-5 കറികൾ പതിവാണ്. തീയൽ ഞാൻ ആദ്യമായി കഴിക്കുന്നത് ഞവരയ്ക്കൽ നിന്നാണ്. പാലക്കാടൻ മുളകൂഷ്യമോ മുളക് വറുത്ത പുളിയോ മാമ്പഴക്കാളനോ ഒന്നും കണ്ടില്ല. തൈരോ മോരോ ചമ്മന്തിയോ ഉണ്ടെങ്കിൽ എനിക്ക് ഊണ് ക്ഷയാകും. പക്ഷേ ഞവരയ്ക്കൽ ആർക്കും മോരിനോടോ തൈരിനോടോ ഒന്നും താല്പര്യമില്ല. ഞങ്ങളുടെ കറികളിൽ ഒരിക്കലും വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല. വെളുത്തുള്ളി മണക്കുന്ന ചെറുപരിപ്പ് കറിയും തോരനുമൊക്കെ മുതുകുളത്ത് നിന്നാണ് ഞാൻ ആദ്യമായി കഴിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങും. പലപ്പോഴും ആ നേരത്ത് മുതുകുളത്ത് അടുക്കളയിൽ ജോലിക്കാരായ ദേവകിയും ഓമനയും അമ്മയുടെ കഥയൊക്കെ കേട്ട് ഇങ്ങനെ കറിക്ക് അരിഞ്ഞു തുടങ്ങുന്നേ ഉണ്ടാകുകയുള്ളൂ. ഫ്ലാസ്കുകൾ ഇങ്ങനെ നിറച്ച് കട്ടൻ കാപ്പി ഇട്ട് വച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ധരൻ കൊച്ചേട്ടനും കൂടപ്പിറപ്പുകളും കട്ടൻ കാപ്പി എടുത്തു കുടിക്കുന്നത് കാണാം. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കട്ടൻ കാപ്പി കുടിച്ചാൽ ഇങ്ങനെ അസമയത്ത് ഇത് കുടിച്ചാൽ എങ്ങനെ ഉണ്ണാൻ പറ്റും എന്നൊക്കെ എനിക്ക് സംശയമുണ്ടായിരുന്നു. ഒരു ദിവസം രാവേറെ ചെല്ലുന്നത് വരെ ഊണ് കഴിക്കാതെ ഞാൻ ഭർത്താവിനെ കാത്തിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മുഖത്തെ ദയനീയ ഭാവം ശ്രദ്ധിച്ചാവാം. അമ്മ പറഞ്ഞു, രാധേ, നീ അവനെ കാത്തിരിക്കുകയൊന്നും വേണ്ട, നിനക്ക് വിശക്കുമ്പോൾ ആഹാരം കഴിച്ചോളൂ എന്ന്. പിന്നെ അദ്ദേഹവും അതുതന്നെ സമ്മതിച്ചു. ആകാശവാണിയിലെ ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അദ്ദേഹം വരുന്നതും എപ്പോഴും അസമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കുറിച്ച് അറിയാമായിരുന്ന അദ്ദേഹവും തന്നെ കാത്തിരുന്ന് വയറ്റിൽ കാറ്റ് നിറയ്ക്കേണ്ടെന്ന് എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. വർഷങ്ങൾ കടന്നു പോകുന്നതിനിടയിൽ ഇറച്ചിയും മീനും കഴിക്കാനും അദ്ദേഹത്തിൻ്റെ രീതികൾക്കൊത്ത് എൻ്റെ ദിനചര്യകൾ മാറ്റിയെടുക്കാനുമൊക്കെ ഞാനും ശീലിച്ചു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കാൻ ഞാൻ പഠിച്ചു. പത്മരാജൻ എന്നിൽ ചൊരിഞ്ഞ സ്നേഹവും വിശ്വാസവും ഏതു പൊരുത്തക്കേടും മറികടക്കാനുള്ള ഒരു ഉൾക്കരുത്ത് എനിക്കു തന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്ന കൃതിയിലൂടെ നമ്മോട് പറയുന്നുണ്ട്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: Bye bye Kelku. Radio Santanam 90.4 FM.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്നുള്ള കൃതിയുടെ വിശേഷണമാണ്. പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമായ അന്തരിച്ച പി പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ കുറേയധികം ഓർമ്മകളാണ് ഈ കൃതിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഒന്നാം അധ്യായമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ വിവരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ കാര്യമായ ഒരു വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പത്മരാജന്റെ ഞാൻ എൻ്റെ ഗന്ധർവൻ എന്ന എൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഞാൻ എഴുതിയിരുന്നു. അത് വായിച്ച എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ സുകുമാരി ചേച്ചി, അതായത് സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ്റെ അമ്മ, പറഞ്ഞു, ഒരു വഴക്കുവിടാത്ത ഭാര്യാഭർത്താക്കന്മാരോ അത് വെറുതെ പറയുകയാണെന്ന്. മറ്റു പലരും അതുതന്നെ ആവർത്തിച്ചു. കഴിഞ്ഞ ഓണത്തിന് നാട്ടിൽ ചെന്നപ്പോൾ, അതായത് മുതുകുളത്ത്, എന്തോ സംസാരിച്ച കൂട്ടത്തിൽ ഇക്കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പത്മധരൻ ചേട്ടനും ഭാര്യയുമായിരുന്നു കേൾവിക്കാർ. ഉടൻ തന്നെ ധരൻ കൊച്ചേട്ടനും പ്രതികരിച്ചു, ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന്. ചേട്ടനെ എങ്ങനെയാണ് അത് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത് എന്നറിയാതെ ഞാനും വിഷമിച്ചു. നേരു പറഞ്ഞാൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. പിന്നീട് ഇത്രയും നാൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും വഴക്കുകളുടെയും അതിനെയൊക്കെ കുറിച്ചായിരുന്നു ഞാൻ ചുഴിഞ്ഞാലോചിച്ചത്. പലപ്പോഴും ഭിന്നാഭിപ്രായങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ, തമ്മിൽ വല്ലാതെ കലഹിച്ച് പരസ്പരം ചീത്ത വിളിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്ത ഒറ്റ സന്ദർഭം പോലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏതായാലും അത്തരം ചില സന്ദർഭങ്ങൾ ഞാൻ താഴെ കുറിക്കാം. എന്നാണ് ഞങ്ങൾക്കിടയിൽ ആദ്യത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് മുതുകുളത്തോട്ട് വന്നിട്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. കൊല്ലത്ത് മലയാളനാട് പത്രത്തിന്റെ

ഉടമയായിരുന്ന എസ് കെ നായർ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. കാക്കനാടൻ, വി ബി സി നായർ, വിതുര ബേബി തുടങ്ങിയ കുറച്ചധികം സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് കൊല്ലത്തുണ്ടായിരുന്നു. നവവധൂവരന്മാർക്കായി എസ് കെ നായർ ഏതോ ഒരു ഹോട്ടലിൽ ഗംഭീരമായ പാർട്ടി ഏർപ്പാടാക്കിയ വിവരം പത്മരാജൻ പറഞ്ഞപ്പോൾ സത്യൻ പറഞ്ഞാൽ ഞാൻ വിരണ്ടുപോയി. എന്തെന്നാൽ നാളിതുവരെ അത്തരം പാർട്ടികളൊന്നിലും ഞാൻ പങ്കെടുത്തിരുന്നില്ല. നാട്ടിലെ കല്യാണങ്ങളോ പിറന്നാളുകളോ എന്നിവയ്ക്കൊക്കെ വല്ല സദ്യയോ വൈകുന്നേരം ചായ സൽക്കാരമോ ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഹോട്ടലിൽ വെച്ചൊരു പാർട്ടി എനിക്കൊരു പുതുമയായിരുന്നു. അതുപോലെ തന്നെ വല്ലാത്തൊരു ഭയവും. സ്പൂണും ഫോർക്കും ഒക്കെ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാനോ മറ്റു ടേബിൾ മാനേഴ്സോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. വലിയ വലിയ പാർട്ടികളെക്കുറിച്ച്, മദ്യസൽക്കാരങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ളതുകൊണ്ട് എസ് കെ നായരുടെ പാർട്ടിയെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു. എന്റെയോ ബന്ധുക്കളുടെയോ കുടുംബങ്ങളിൽ ആരും മദ്യപിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ പാർട്ടിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന ചിന്ത എന്നെ അലട്ടിത്തുടങ്ങി. അദ്ദേഹം എന്നെ കൊല്ലത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. അദ്ദേഹം പല പ്രാവശ്യം നിർബന്ധിച്ചെങ്കിലും വരുന്നില്ലെന്ന് ഞാനാകട്ടെ വാശി പിടിച്ചു. അവസാനം വലിയ വിഷമത്തോടെ അദ്ദേഹം കൊല്ലത്തേക്ക് പുറപ്പെട്ടു. ഇക്കാര്യത്തിൽ എന്നെ പത്മരാജൻ വഴക്കു പറയുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല എന്ന് അത്ഭുതത്തോടെ, ഒരു കുറ്റബോധത്തോടെ ഞാൻ ഓർക്കുന്നു. ആതിഥേയരെ തികച്ചും നിരാശപ്പെടുത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് പാർട്ടിക്ക് ചെന്നിറങ്ങിയ അദ്ദേഹത്തിന്റെ ജാള്യതയും വിഷമവും എത്രയായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നത് ഞാൻ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വരുന്നത് പത്മധരൻ ചേട്ടൻ പറഞ്ഞ കാര്യമാണ്. അവനെല്ലാം മനസ്സിലടക്കി വെക്കും. ഞാനാണെങ്കിൽ നാലു തെറിവിളിച്ച് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കും. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ അവനെപ്പോലെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു എടുത്തുചാട്ടക്കാരനായിരുന്നില്ല. മനസ്സിനെ ഒരുപാട് നിയന്ത്രിക്കുമായിരുന്നു. ഒരുപക്ഷെ പിന്നീട് അദ്ദേഹത്തിന് പ്രഷറുണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതുതന്നെ ആയിരിക്കുമോ? വിവാഹത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. എന്നെ വേദനിപ്പിക്കുന്നതൊന്നും അദ്ദേഹം ചെയ്യില്ല, അതുപോലെ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നതൊന്നും ഞാനും ചെയ്യില്ല എന്ന് പത്മരാജന്റെ പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഈ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്. രണ്ടാമതായി ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ഞങ്ങൾ തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ കമലാലയത്തിൽ താമസം തുടങ്ങി ഇടയ്ക്ക് നടന്നതാണ്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഉറ്റ കൂട്ടുകാരനായിരുന്ന വർക്കി എന്ന് വിളിച്ചിരുന്ന ഗീവർഗീസ് അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ കൂട്ടി വീട്ടിൽ വന്നു. നാട്ടുവിശേഷങ്ങളൊക്കെ തിരക്കുകയും ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു കുപ്പി ഐസ് വാട്ടർ എന്നോട് ചോദിച്ചു. ഞങ്ങൾക്കന്ന് ഫ്രിഡ്ജോ ഗ്യാസ് അടുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടനെ തന്നെ താഴെ ഇറങ്ങിച്ചെന്ന് ഇന്ദിര ചേച്ചിയുടെ അടുത്ത് നിന്ന് ഒരു കുപ്പി ഐസ് വാട്ടർ ഒക്കെ വാങ്ങി വന്നു. 4 ഗ്ലാസുകൾ കൂടി എടുക്കാൻ അദ്ദേഹം പറഞ്ഞു. ഗ്ലാസ് എടുത്ത് ഞാൻ അവരിയ്ക്കുന്ന മുറിയിലോട്ട് ചെന്നപ്പോൾ കയ്യിൽ ഒരു മദ്യക്കുപ്പിയുമായി ഇരിക്കുന്ന വർക്കിയാണ് കണ്ടത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മദ്യം കാണുന്നത്. എനിക്കാകെ ഭ്രാന്തെടുത്തതുപോലെ തോന്നി. ഞാൻ പരിഭ്രമിച്ചു. എന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ ഉള്ളിലോട്ട് വിളിച്ച് മദ്യം കഴിക്കരുത് എന്ന് ഞാൻ വിഷമത്തോടെ പറഞ്ഞു. എന്റെ നിറഞ്ഞ കണ്ണുകളൊക്കെ കണ്ട് വല്ലാതെയായി. അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി. അതിഥിയെ പിണക്കാൻ കഴിയത്തില്ലല്ലോ, എന്നെ സങ്കടപ്പെടുത്താനും കഴിയില്ല എന്നൊരു അവസ്ഥ വന്നു. അവസാനം അദ്ദേഹം മര്യാദക്കാരനായ ആതിഥേയനായി. അന്ന് സുശീല എന്റെ അടുത്ത് തന്നെ ഇരുന്നു. കുറെ നേരം കഴിഞ്ഞ് അവരെ യാത്ര പറഞ്ഞപ്പോൾ മുഖത്ത് ചിരിവരുത്തി ഞാനൊരു കാര്യം പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വരണം, പക്ഷേ ഒരിക്കലും മദ്യക്കുപ്പി കൊണ്ടുവരരുത് എന്ന്. അന്നാകട്ടെ എന്റെ ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. സുശീല ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു. സ്വതവേ ഗൗരവക്കാരനായ വർക്കിയുടെ മുഖം ഒന്നുകൂടി മുറുകി. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഞാനൊരു പൊട്ടിത്തെറിയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ശാന്തശീലനായ പത്മരാജൻ എന്നോട് ഒറ്റ വാചകമേ പറഞ്ഞുള്ളൂ, വർക്കിക്ക് വിഷമമായെന്നാ തോന്നുന്നത്. ഏതായാലും അതിനുശേഷം ഒരുപാട് കാലം വർക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ല. പിന്നീട് എപ്പോഴോ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഉണ്ണിമേനോൻ പറഞ്ഞറിഞ്ഞു. അന്നത്തെ സംഭവം വർക്കിക്ക് വലിയ ഇൻസൾട്ടായെന്നും പഴയ നായർ തറവാടുകളുടെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ നീണ്ട ഒരു സ്റ്റഡി ക്ലാസ് കൊടുത്തതിനു ശേഷമാണ് വർക്കി കുറച്ചെങ്കിലും ശാന്തനായത് എന്നുമൊക്കെയാണ്. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനും മദ്യക്കുപ്പിയുമായി വീട്ടിൽ വരികയോ അദ്ദേഹത്തോടൊപ്പം വീട്ടിലിരുന്ന് മദ്യപിക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം മരിക്കുന്നതുവരെ ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഒരു മദ്യക്കുപ്പി പോലും അദ്ദേഹം കൊണ്ടുവന്ന് വച്ചിട്ടുമില്ല. മേൽപ്പറഞ്ഞ പോലൊരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം എന്നെ വഴക്കു പറയുകയുണ്ടായിട്ടില്ല എന്ന കാര്യം സത്യസന്ധമായി ഞാൻ എഴുതുമ്പോൾ വായനക്കാർ

അത് വെറും നുണ എന്ന് മനസ്സിൽ പറയാതിരിക്കുക. അദ്ദേഹം മരിച്ച ഇടയ്ക്ക് ഒന്ന് രണ്ടു പേർ എന്നോട് നേരിട്ട് ചോദിച്ചു, കുടിച്ചാണല്ലേ മരിച്ചത് എന്ന്. ഈയിടെ ഒരിക്കൽ ONV കുറുപ്പ് സാറിന്റെ ഭാര്യയും എന്നോട് ഇക്കാര്യം ചോദിച്ചു. എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. അദ്ദേഹത്തിന് ധാരാളം കുടിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. അവരുടെയൊക്കെ കമ്പനിയിൽ അദ്ദേഹം മദ്യപിച്ചിരിക്കാം, പക്ഷേ അവരുടെ ഒന്നും ജീവിതം പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതം. അകാലത്തിൽ അന്തരിച്ച അദ്ദേഹത്തിന്റെ ചേട്ടന്മാരും യാതൊരു അസുഖവുമില്ലാതെ ഒരു ദിവസം രാത്രി പെട്ടെന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ അദ്ദേഹത്തിന്റെ സഹോദരിയുമൊക്കെ കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് ആണ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് എന്ന് വേദനയോടെ ഞാൻ ഓർക്കുന്നു. പി പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മിയുടെ വാക്കുകളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: ശബ്ദ ഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്നൊരു കൃതിയുടെ വിശേഷങ്ങളാണ്. അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമൊക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട പി പത്മരാജന്റെ ഭാര്യയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ ഇങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയായ രാധാലക്ഷ്മി നമ്മോട് കുറേയധികം വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. മീനില്ലാത്ത ഉച്ചയൂണുകൾ പലപ്പോഴും അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നു, വിഷമിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് മോരില്ലാതെ ഉണ്ണാൻ പറ്റാത്തതുപോലെയാണ് എനിക്ക് മീനില്ലാതെ ഉണ്ണേണ്ടി വരുന്നത് എന്നൊക്കെ അദ്ദേഹം ഒട്ടും ക്ഷോഭിക്കാതെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ വീട്ടിൽ എന്നും മീൻ വയ്ക്കുമായിരുന്നു, എനിക്ക് പച്ചമീൻ കൈകൊണ്ട് തൊടാൻ ഇപ്പോഴും അറപ്പാണ്. വീട്ടുജോലിക്കാരിയായിരുന്നു, മീൻ വയ്ക്കുന്നത്. ഇങ്ങനെ അദ്ദേഹത്തോടൊപ്പമുള്ള ഓരോ അനുഭവങ്ങളും ഓരോ ദിനങ്ങളിലെ വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രാധാലക്ഷ്മി ഇങ്ങനെ നമ്മോട് പറയുന്നത്. പിന്നെ ഞങ്ങൾ എപ്പോഴാണ് വഴക്കിട്ടിട്ടുള്ളത്, തർക്കങ്ങളുണ്ടായിട്ടുള്ളത്? അതെല്ലാം സാഹിത്യ ചർച്ചകളിലും സിനിമ കണ്ടിറങ്ങുമ്പോഴും ഒക്കെ തന്നെയാണ്. എനിക്കിഷ്ടപ്പെടുന്ന പല സിനിമകളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല, അതേ ചൊല്ലി ഞങ്ങൾ തർക്കിക്കും. അവസാനം നിങ്ങൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറും. ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ മുഖം ചുവക്കും. പിന്നെ ഒരക്ഷരം പറയാതെ കയ്യിലൊരു പുസ്തകവുമായി മുകളിലെ ബാൽക്കണിയിൽ ചെന്നിരിക്കും. അദ്ദേഹത്തിൻ്റെ മുഖം പ്രസന്നമാകുന്നതുവരെ ഞാൻ അടുത്തോട്ട് പോലും ചെല്ലുകയില്ല. വലതും നാലു വഴക്കു വഴക്കായി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കും. അതിൽ തൂങ്ങി സ്വതവേ വായാടിയായ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമായിരുന്നേനെ. പക്ഷേ ആ മൗനത്തിനു മുന്നിൽ പലപ്പോഴും ഞാൻ തോറ്റുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ഒന്നും മിണ്ടാതിരിക്കുമോ എന്ന് അദ്ദേഹം ശബ്ദമുയർത്തി പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. കേരള ഗവൺമെന്റിന്റെ സിനിമാ അവാർഡുകൾ പ്രഖ്യാപിച്ച ഒരു ദിവസമായിരുന്നു അത്. അന്ന് അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത കൂടെവിടെ എന്ന ചിത്രം മത്സരത്തിനുണ്ടായിരുന്നു. ഏറ്റവും മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള പുരസ്കാരം കൂടെവിടേക്കായിരുന്നു. സാധാരണയായി അവാർഡ് കിട്ടുന്ന പടത്തിന്റെ സംവിധായകനും ഒരു സമ്മാനം കൊടുക്കാറുണ്ട്. പക്ഷേ കൂടെവിടെയുടെ സംവിധായകന് അത് കിട്ടുകയില്ല. തോട്ടം രാജശേഖരൻ അധ്യക്ഷനായുള്ള ജൂറിയോട് പത്രസമ്മേളനത്തിൽ ആരൊക്കെയോ അതേക്കുറിച്ച് ചോദിച്ചതായി പത്രവാർത്തയുണ്ടായിരുന്നു. മണ്ണർക്കയം ബേബി ഞങ്ങളോട് പറഞ്ഞു, അയാൾക്ക് അവാർഡൊന്നുമില്ല എന്ന് തോട്ടം രാജശേഖരൻ മറുപടി കൊടുത്തപ്പോൾ പത്രക്കാർ ബഹളം കൂട്ടിയെന്നും പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ കലിയിളകിയതുപോലെയായി. തോട്ടത്തിന്റെ പുസ്തകം മത്സരിച്ച ഒരു കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് ജൂറിയിൽ പത്മരാജൻ ഉണ്ടായിരുന്നു. പത്മരാജനായിട്ട് തനിക്കുള്ള അവാർഡ് മുടക്കി എന്നൊരു വാർത്ത തോട്ടം പത്രങ്ങളിൽ കൊടുത്തിരുന്നു. പത്മരാജന് അതിൽ പങ്കുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഇക്കാര്യം ഓർത്ത് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് അവാർഡ് കിട്ടാത്തതിന്റെ ദേഷ്യം തീർത്തതാണ് എന്ന്. ഞാനത് പറയുമ്പോൾ തോപ്പിൽ ഭാസിയുടെ മകൻ അജയൻ അദ്ദേഹത്തോടൊപ്പം ബാൽക്കണിയിൽ ഇരിപ്പുണ്ട്. വല്ലാതെ വിഷമിച്ചു നിൽക്കുന്നത് കൊണ്ടാവാം ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അദ്ദേഹം എന്നോട് ഒന്നും ഇണ്ടാതിരിക്കുമോ എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. എന്റെ കണ്ണുകൾ നിറഞ്ഞു. തേങ്ങിക്കൊണ്ട് ഞാൻ താഴോട്ടിറങ്ങി. പരസ്പര ബഹുമാനത്തോടെ മാത്രമേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നുള്ളൂ. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മിക്കവാറും മറ്റേയാൾ മൗനം അവലംബിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാവാം ഞങ്ങൾക്കിടയിൽ ഓർത്തു പറയാൻ തക്കമുള്ള ഒറ്റ വഴക്കും ഉണ്ടാവാതിരുന്നത്. പരസ്പര വിശ്വാസത്തിൽ വേരുറച്ച ഒരു ബന്ധമായിരുന്നു ഞങ്ങളുടേത്. സിനിമാക്കാരനായി മാറിയതിനു ശേഷം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്ന അപവാദങ്ങൾ വളരെയേറെയാണ്. ഒരെഴുത്തുകാരന് കിട്ടുന്ന ആദരവും ബഹുമാനവും ഒന്നും ഒരു സിനിമാക്കാരനും കിട്ടില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. സിനിമാക്കാരനായി മാറിയപ്പോൾ സെക്സിന്റെയും വയലൻസിന്റെയും
2: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട. പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട. ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല.
3: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു

0: മാത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
2: Radio Santhanam 90.4 FM il ippol kelkam Tech Bites. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്രം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. അനുവിട, വെൽക്കം ബാക്ക്.
4: എല്ലാവർക്കും നമസ്കാരം.
3: അനുവിട, നമ്മൾ ശ്രോതാക്കളെ കുറച്ച്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊന്നും അത്രയും ചോദ്യങ്ങളും കാര്യങ്ങളും ശ്രോതാക്കളുടെ സൈഡിൽ നിന്ന് വരുന്നില്ലായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് നമ്മളെ 5G കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു, കുറച്ച് പേര് അതിന് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇപ്രാവശ്യം നമ്മളുടെ ഈ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇനിയും നമ്മൾ ശ്രോതാക്കളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നു. നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. വരുമ്പോ ഇന്ന് നമുക്ക് കുറച്ച് പുതിയ ലോഞ്ചസിന്റെയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എപ്പിസോഡ് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മളെ സാംസങ്ങിന്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണായ ഗാലക്സി S27 അൾട്രയുടെ കുറച്ച് ലീക്സ് നമുക്ക്
4: വന്നിരിക്കുന്നതാണ്.
3: അതെ അതെ. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് അതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് അവര് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും പുതിയ അവരുടെ ഡിസ്പ്ലേ പാനലിന്റെ കാര്യവും പ്രൈവസി ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോ എന്താണ്, അതാണോ മെയിൻ കൺസേൺ ആയിട്ട് അവരെടുത്തിട്ട് കാര്യം? ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ, അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ഐഫോൺ പുതിയതിറങ്ങി. അപ്പൊ അതിനെ, അതിനായിട്ട് മത്സരിക്കാനുള്ള പുതിയ എന്തെങ്കിലും സംഭവങ്ങൾ വരുന്നുണ്ടോ, അതിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ടോ, എന്താണ്?
4: ശരിക്കും സാംസങ്ങിന്റെ S27 അൾട്ര ഇപ്പൊ ലോഞ്ച് ആകാൻ പോവുകയാണ്. ലോഞ്ചിന് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ടിപ്പുകളാണ് ലീക്സും കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാംസങ് ഇപ്പൊ കുറച്ച് നാളായിട്ട് കുട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ M16 പാനൽ. ആദ്യമായിട്ട് വന്ന ഫോൺ ആപ്പിളിന്റെ ഐഫോൺ ആണ്, അവർ യൂസ് ചെയ്തേക്കുന്ന M16 പാനലാണ്. ആൻഡ്രോയിഡിന്റെ അകത്ത് IQ16 ആണെന്ന് തോന്നുന്നു പുതിയ വരുന്ന ഫോണിൽ ഫസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ M16 പാനൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ശരിക്കും സാംസങ് പോലും അല്ല അവരുടെ M16 പാനൽ ആദ്യമേ യൂസ് ചെയ്യുന്നത്, മറ്റു വെൻഡേഴ്സ് ആണ്. അപ്പൊ അതെനിക്ക് തോന്നുന്നു അവരുടെ ചിലപ്പോൾ ഒരു ബീറ്റാ ടെസ്റ്റിംഗ് ആയിരിക്കാം പാനൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ നമ്മള് പിന്നെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് M16 പാനലിന്റെ കുറെ ഫീച്ചേഴ്സ് ഞാൻ പറയാം. ഈ ശരിക്കും 10,000 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നെസ് ഉള്ള ഒരു പാനലാണ്. അതായത് വളരെ സ്മോളർ ഏരിയയിൽ പോലും 10,000 നിറ്റ്സ് നമുക്ക് അത്രയും ബ്രൈറ്റ്നസ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. നോർമലി നമുക്ക് ഇപ്പൊ 6,000-7,000 നിറ്റ്സ് ഒക്കെയാണ് നോർമലി നമ്മളുടെ പാനൽ M14 പാനലിലൊക്കെ കിട്ടുന്നത്, 8,000 വരെയൊക്കെ ഉള്ള ബ്രൈറ്റ്നസ് ആണ്. അപ്പൊ 10,000 എന്ന് പറയുമ്പോൾ എത്ര സൂര്യപ്രകാശത്തെയാണെങ്കിൽ പോലും നമുക്ക് സ്ക്രീൻ വളരെ ക്ലിയർ ആയിട്ട് കാണാം, ബ്രിസ്ക് ആയിട്ട് കാണാൻ പറ്റും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത, ഏറ്റവും മെയിൻ പ്രത്യേകത അതാണ്. പിന്നെ അത് മാത്രമല്ല, 30% എനർജി എഫിഷ്യൻസി ഉണ്ട് M14 പാനലുമായിട്ട്. അപ്പൊ ബാറ്ററി കോൺഷ്യസ്
3: ആയിട്ടുള്ള,
4: അപ്പൊ ബാറ്ററി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു യൂസറിന് ശരിക്കും ബാറ്ററി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാനലാണ് ഈ M16 പാനൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ മാക്സിമം റെസൊല്യൂഷൻ 2560x1440 ആണ് അതിന്റെ മാക്സിമം റെസൊല്യൂഷൻ സൈസ്. പിന്നെ റിഫ്രഷ് റേറ്റ് വേരിയബിൾ ഫ്രം 1 Hz to 165 Hz ആണ്. ഇപ്പൊ 165 Hz ആണ് മാക്സിമം റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. ടച്ച് സാമ്പിളിംഗ് റേറ്റ് 5000 Hz ആണ്. അപ്പൊ അത്രത്തോളം സ്മൂത്ത്
3: ആയിരിക്കും
4: ടച്ച് വരുന്നത് നമുക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റിയിട്ട്. പിന്നെ ഐ കംഫർട്ടിന് വേണ്ടിയിട്ട് അവർ 3300 PWM അതായത് പൾസ് വിത്ത് മോഡുലേഷൻ അവരതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കണ്ണിനും വലിയ പ്രശ്നങ്ങളുണ്ടാകത്തില്ല, കാരണം വളരെ ഫാസ്റ്റ് ആയിട്ട് അത് പോകുന്നുണ്ട്, കണ്ണിന് വലിയ സ്ട്രെയിൻ വരത്തില്ല, ഫ്ലിക്കറിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. ഇത്രയുമാണ് ഈ ഈ ഒരു പാനലിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും സാംസങ് പുറത്തിറക്കിയിട്ട് എനിക്ക് തോന്നുന്നു ആപ്പിളിനാണ്, ആപ്പിളിന്റെ ഐഫോൺ 18 അകത്താണ് നമുക്ക് ആദ്യമായിട്ട് ഈ M16 പാനലിന്റെ ക്വാളിറ്റി നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നത്. ഐഫോൺ 18 പക്ഷേ ഇനി വരുന്നേ ഉള്ളൂ, ഈ മാസം അവസാനമൊക്കെ നമുക്ക് കൈ കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് എങ്ങനെയാണ് അതിന്റെ ബ്രൈറ്റ്നസ്സും ബാക്കിയുള്ള കാര്യങ്ങളും ബാറ്ററി എഫിഷ്യൻസി ഒക്കെ എങ്ങനെ അതിന്റെ അകത്ത് ഐഫോണിന്റെ അകത്ത് നമുക്ക് എങ്ങനെ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ IQ ന്റെ പുതിയ മോഡല്,

0: അവർ 16 ലോഞ്ച് ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അതിന് പുറകേ ആയിരിക്കും ഈ എസ്റ്റൻഡ് അൾട്രാ ലോഞ്ച് ആകുന്നത്. അപ്പം ശരിക്കും മൂന്നാമത്തെ ഫോണായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി ഡിസ്പ്ലേ, അതായത് ഓവർ ദ ഷോൾഡർ നമുക്ക് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത ഒരു ഒരു പുതിയ ടെക്നോളജി സാംസങ് പുതിയ എസ്റ്റൻസ് പെൻ അൾട്രയ്ക്ക് അത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് ഈ പാനൽ M16 പാനലിൻ്റെ ഒരു ഒരു ഫീച്ചറും കൂടെ അതാണ്. അത് പക്ഷേ സോഫ്റ്റ്വെയറും കൂടെ ചേർത്തിട്ടാണ് അവരങ്ങനെ അത് ചെയ്യുന്നത്. ഒരു ആംഗിൾ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റില്ല,
1: സ്ക്രീനിൽ
0: കാണാൻ പറ്റില്ല. അതെ. അപ്പോൾ ആ ഒരു പ്രത്യേകതയും കൂടെ ഇതിനുണ്ട്. അപ്പോൾ അത് എത്രത്തോളം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ പിന്നെ GPay ഒക്കെ യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ബാങ്കിങ്ങിൻ്റെ ആപ്പ് യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വളരെ സേഫായിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം ഓപ്പൺ ചെയ്യുമ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ ബസ്സിലോ അല്ലെങ്കിൽ പബ്ലിക് സ്പേസസിലോ ഒന്നും നമ്മൾ ചെയ്യുകയാണെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാൻ മറ്റൊരു വ്യക്തി അത് കാണാതിരിക്കാൻ നമ്മുടെ പാസ്വേഡ് എന്താണെന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ ലോക്ക് എന്താണെന്നോ ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അത് ഈ പാനൽ സോഫ്റ്റ്വെയർ വിത്ത് ദിസ് പാനലാണ് അതിൻ്റെ ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് തരുന്നത്.
1: ഓക്കെ.
0: അത് S27 അൾട്രയ്ക്കകത്തുണ്ട്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഈ S27 അൾട്രയുടെ ഡിസ്പ്ലേക്കകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കുറേ കാര്യങ്ങൾ.
1: അപ്പോൾ
0: ഇതിൻ്റെ കാര്യങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ബാക്കി അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്
1: എന്തൊക്കെയാണ്.
0: അതെ അതെ അതെ അതെ. ഇപ്പം പ്രോസസറിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു S27 അൾട്രയുടെ. അതേപോലെ തന്നെ ഇനി കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്, കാരണം ഡിസൈൻ നമുക്ക് മൊത്തത്തിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല,
1: അറിയാൻ സാധിച്ചില്ല.
0: അതെ. പിന്നെ ക്യാമറയുടെ ഡീറ്റെയിൽ സ്പെക് വരാനുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇനി പുറകെ വരാനുണ്ട്.
1: എന്നത്തേക്കായിരിക്കും ലോഞ്ച് എന്നുള്ള സൂചന?
0: ഒക്ടോബറിലാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, ഒക്ടോബർ ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോ. പക്ഷെ ഇതുവരെ അവര് അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ ടീസോ ഒന്നും വന്നിട്ടില്ല. ഈ മാസം അവസാനം കൊണ്ട് ഒരു ടീസെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ടീസർ പോലെ എന്തെങ്കിലും അവർ അൾട്രയുടെ കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ടെക് വേൾഡിൽ ഈ S27 അൾട്രയുടെ സംസാര വിഷയം ഇപ്പൊ ഐഫോൺ കഴിഞ്ഞ ഉടനെ തന്നെ
1: സ്റ്റാർട്ട്
0: ചെയ്തിട്ടുണ്ട്.
1: അവര് തമ്മിലാണല്ലോ മെയിൻ പ്ലേ നടക്കുന്നത്.
0: അതെ അതെ അതെ.
1: അപ്പോൾ അതാണ് നമുക്ക് നിലവിൽ S27 സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ ഗാലക്സി S27 അൾട്രയുടെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നില്ല. അതായത് അവരുടെ തന്നെ ഏറ്റവും പുതിയതായ M16 OLED പാനൽസ് ആയിട്ട് ഡിസ്പ്ലേയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രിവസി ഡിസ്പ്ലേക്കകത്തും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും S27 അൾട്ര ലോഞ്ച്
0: ചെയ്യാം.
1: അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഈ പറയുന്ന പോലെ വരുന്ന സമയത്തിനനുസരിച്ച് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതിനുശേഷം നമുക്ക് കിട്ടുന്ന പുതിയ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഒപ്പോടെ പുതിയ സീരീസായ F35 F35 Pro അതിന്റെ ലോഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ പുതിയ നമുക്ക് വന്നിരിക്കുന്ന, അതിന് പിന്നാലെ വരുന്ന പുതിയ ന്യൂസ് എന്ന് വെച്ചാൽ, ഒപ്പോടെ പുതിയ ഫോൺ സീരീസ് ആയ F35 ഉം F35 Pro-യും, അതിന്റെ ഡിസൈൻ, കളർ ഓപ്ഷൻസ്, അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ അറിയാൻ പറ്റുന്നത്?
3: ഒപ്പോ F35 ഉം F35 Pro-ഉം ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാൻ, അതായത് ഇന്ത്യയിലാണ് ആദ്യത്തെ ലോഞ്ച് വരുന്നത്. അതിനുശേഷമാണ് ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് വരിക.
2: ഓക്കെ,
3: അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന കുറെ ലീക്സുകളാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് രണ്ട് ഡിസൈൻ ഫിലോസഫിയിലാണ് അവർ പുറത്തിറക്കുന്നത്, F35 F35 Pro-യും.
2: അപ്പൊ
3: ഈ ഡിസൈൻ ഫിലോസഫിക്ക് ഉള്ള ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് F35 Pro ശരിക്കും ഒരു ക്യാമറ ഐലൻഡ്, ഒരു ലാർജ് റൗണ്ടഡ് ക്യാമറ ഐലൻഡ് ആണ്. പക്ഷെ F35 അകത്ത് അവരൊരു ഒരു പിൽ ഷേപ്ഡ് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ബാർ ആണ് അവർ യൂസ് ചെയ്യുന്നത്.
2: ഓക്കെ,
3: പിൽ ഷേപ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് തന്നെ നമുക്ക്
2: നമ്മുടെ ഐഫോൺ
3: ഗൂഗിൾ പിക്സലിന്റെ അകത്ത് വരുന്ന അതൊക്കെ വരുന്ന പോലെ ഒരു പിൽ ഷേപ്ഡ് ആണ്. രണ്ട് അറ്റവും ഇങ്ങനെ കർവ് ചെയ്ത് അതിന്റെ അകത്ത് ക്യാമറ മോഡ്യൂൾസ് ഇൻവോൾവ് ചെയ്തിരിക്കും. അപ്പൊ അതിൽ തന്നെ നമുക്ക് രണ്ട് മോഡൽസിനെയും വ്യത്യസ്തമായി നമുക്ക് തിരിച്ചറിയാൻ
2: സാധിക്കാൻ പറ്റും.
3: അതെ, പിന്നെ ഇതിന്റെ വേറൊരു പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഫ്ലാറ്റ് പാനൽസ് വിത്ത് റൗണ്ടഡ് കോർണേഴ്സ് ആണ്.
2: ഓക്കെ,
3: പിന്നെ വേറെ ഈസ്തെറ്റിക് ആയിട്ടുള്ള കുറെ ചേഞ്ചസ്, അതായത് പിന്നെ ഫ്ലാഗ്ഷിപ്പ് പൊസിഷനിങ്ങിന് വേണ്ടിയിട്ട് അവർ, ഇത് ശരിക്കും മിഡ് റേഞ്ചിലുള്ള ഒരു പ്രീമിയം ഫോണാണ്. അപ്പൊ അവർ ആ ഫ്ലാഗ്ഷിപ്പിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറെ ഡിസൈൻ ചേഞ്ചസ്, പ്രീമിയം ലുക്ക് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാറ്റ് പിന്നെ പാനലിൻ്റെ അകത്ത് കർവ്ഡ് എഡ്ജസ് ഒക്കെ കൊടുത്തേക്കുന്നത്.
2: ഓക്കെ ഓക്കെ,
3: പിന്നെ അതിന്റെ ആ ഒരു മെറ്റൽ ഫിനിഷും കാര്യങ്ങളും എല്ലാം വളരെ പ്രീമിയം ആയിട്ട് തന്നെ അവർ ചെയ്തേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ശരിക്കും കുറെ ചേഞ്ചസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് AI ഫീച്ചേഴ്സ് കുറെ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതിന് മുമ്പേ കളേഴ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും രണ്ട് മോഡൽസിന് 3 കളറുകൾ വീതം, മൊത്തം ടോട്ടൽ 6 കളേഴ്സാണ്, 6 ഡിഫറെന്റ് കളേഴ്സാണ് ഇത്തവണ ഈ F35 Pro-യ്ക്കും
2: സെപ്പറേറ്റ് കളേഴ്സാണ്
3: സെയിം കളേഴ്സ് അല്ല. F35 Pro വരുന്നത് ബ്രൗൺ, ഓറഞ്ച്, ലൈറ്റ് ബ്ലൂ 3 കാറ്റഗറിയിലാണ്. F35 വരുന്നത് പിങ്ക്, സിൽവർ, പർപ്പിൾ ആയിട്ടാണ്.
2: ഓക്കെ,
3: ഇത് ഈ കളർ പാലറ്റ്സ് അവർ ശരിക്കും, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ F-സീരീസിൻ്റെ അകത്ത്, കഴിഞ്ഞ പുറത്തിറങ്ങിയ F-സീരീസിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു സെയിം, ഏകദേശം സെയിം ആയിരുന്നു തോന്നുന്നു, ഈ ഷെയ്ഡ്സ് ഏകദേശം സെയിം ആയിരുന്നു. പക്ഷെ ഇത് ടോട്ടലി വ്യത്യാസമുണ്ട്, കാരണം ഈ ബ്രൗൺ, ഓറഞ്ച്, ലൈറ്റ് ബ്ലൂ മറ്റേൻ്റെ അകത്ത് വരത്തില്ല, വേറെ 3 സെപ്പറേറ്റ് കളേഴ്സ് ആണ്.
2: ബ്ലാക്ക് കളേഴ്സ് പോലെ കളേഴ്സ് ഒന്നും വരുന്നില്ല.
3: അതെ അതെ അതെ. അപ്പൊ ഇത്രയാണ് കളേഴ്സിന്റെ അകത്ത് വരുന്നത്. പിന്നെ ക്യാമറയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം, AI ക്യാമറ, അതായത് അവർ AI ക്യാമറ എന്ന് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്.
2: ഓക്കെ,
3: അപ്പൊ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഫോട്ടോഗ്രാഫി കേപ്പബിലിറ്റീസ് AI ബേസ് ചെയ്തുകൊണ്ടുള്ള അവരുടെ ആപ്പുകളും, അല്ലെങ്കിൽ AI ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ടുള്ള കുറെ ഫീച്ചേഴ്സ് നമുക്ക് ക്യാമറ ആപ്പിൻ്റെ അകത്ത് കിട്ടും, ക്യാമറയ്ക്കകത്ത് നമുക്ക് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറെ ഫീച്ചേഴ്സ് അവർ AIയുടെ കാര്യത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ ക്യാമറ റിംഗ്സ് 2 മോഡൽസിലും ഉണ്ട്.
2: ഓക്കെ,
3: എനിക്ക് തോന്നുന്നു അത് ഡ്യുവൽ ലെൻസ് ഫോട്ടോഗ്രാഫിക്ക്

0: വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ 50 MP ഫ്രണ്ട് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു സെൽഫി പിന്നെ വീഡിയോ കോളിന് വേണ്ടി ഡിഫറൻഷിയേറ്റർ ആയിട്ട് തന്നെയാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. കാരണം 50 MP അകത്ത് നമുക്ക് നല്ല സെൽഫീസ്, അതായത് AI യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം കൊള്ളാവുന്ന സെൽഫീസ്, കളർ കോമ്പിനേഷനും കളർ HDR ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്
1: മനസ്സിലായി
0: നല്ല സെൽഫീസ് യൂസ് ചെയ്യാൻ പറ്റും, എടുക്കാൻ സാധിക്കും.
1: ചിപ്സെറ്റിന്റെ കാര്യത്തിലേക്കൊക്കെ
0: പോകുമ്പോഴത്തേക്കും അതാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. ഡിസ്പ്ലേ ആൻഡ് പെർഫോമൻസിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ 120Hz ഫ്ലാറ്റ് അമോലഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ചിപ്സെറ്റിന്റെ കാര്യത്തിൽ F35 Pro നോക്കുകയാണെങ്കിൽ Snapdragon 4 Gen 5 ആണ്. F35 ആണെങ്കിൽ MediaTek Dimensity 6300 സീരീസ് ആണ്.
1: ഓക്കേ, രണ്ടും ചിപ്സെറ്റും ഡിഫറന്റ് ആയിട്ടാണ് വരുന്നത്.
0: അതെ അതെ, ചിപ്സെറ്റും ഡിഫറന്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ബാറ്ററി ശരിക്കും 10,000 mAh ആണ്
1: രണ്ടും.
0: അപ്പൊ ആ 10,000 mAh ബാറ്ററികൾ എത്തി തുടങ്ങി
1: വിശേഷം. പിന്നെ എനിക്ക് F സീരീസ് എല്ലാം കുറച്ചുകൂടെ ഒരു റഗഡ് യൂസിന് പറ്റിയ ടൈപ്പ്
0: ഫോണുകളാണ്. പെർഫോമൻസ്
1: മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ,
0: പ്രൊട്ടക്ഷനും പിന്നെ ഇച്ചിരി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടാണ് അവർ ഇറക്കുന്നത്. മീഡിയം സെഗ്മെന്റ് ആണെങ്കിൽ പോലും ഒരു പ്രീമിയം മീഡിയം സെഗ്മെന്റ് എന്നുള്ള നിലയിലാണ് അവർ ഇറക്കുന്നത്.
1: ശരി ശരി,
0: ഇത്രയാണ് F35 Pro-യും F35 ബേസിക് ആയിട്ടുള്ളത്. പിന്നെ ടൈമിംഗ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമേ ലോഞ്ച് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അത് ഒക്ടോബറിലാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്, ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ടീസറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് തൊട്ട് പുറകെ തന്നെ ബാക്കി ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഇന്ത്യയിലെ ഇതനുസരിച്ചിട്ടായിരിക്കും അവർ പ്ലേസ് ചെയ്യുന്നത്.
1: എന്താണ് ഇന്ത്യയിലേക്ക് ലോഞ്ച് ആദ്യം കൊണ്ടുവരാൻ
0: കാരണം? ഓപ്പോയുടെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഇപ്പൊ
1: ഇന്ത്യയിലാണ്,
0: ചൈനയേക്കാൾ കൂടുതൽ ഇപ്പൊ ഇന്ത്യയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത്. മീഡിയ സെഗ്മെന്റ് എക്സാക്ട് പ്രൈസ് നമുക്ക് അറിയാൻ പറ്റിയില്ലെങ്കിലും ബിറ്റ്വീൻ ഒരു 25 to 45 ആ റേഞ്ചിൽ വരാൻ, എന്നുവെച്ചാൽ മീഡിയം സെഗ്മെന്റിലേക്ക് അവർ പുഷ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്.
1: 35 Pro വരുമ്പോഴത്തേക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരാൻ
0: ചാൻസ് ഉണ്ട്, 45 ആ റേഞ്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് F35 Pro ഒരു സെമി ഫ്ലാഗ്ഷിപ്പ് ആൾട്ടർനേറ്റീവ് ആണ്. F35 എന്ന് പറഞ്ഞാൽ ആക്സസിബിൾ പ്രീമിയം മിഡ് റേഞ്ച് ഫോൺ എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ ഇറക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഓപ്പോയുടെ പുതിയ സീരീസ് F സീരീസിനെ കുറിച്ചുള്ള.
1: രണ്ടും ഒരുമിച്ച് തന്നെ, കാരണം ഇപ്പൊ രണ്ടിനകത്തും പ്രത്യേകതകൾ ഉണ്ടല്ലോ. വേറിട്ട് നിൽക്കുന്ന രണ്ട് ഫോണാണ്, നെയിമിംഗിനകത്തുള്ള സിമിലാരിറ്റി അല്ലാതെ വേറിട്ട് നിൽക്കുന്ന ഫോണുകളാണ്.
0: അതെ അതെ, ഡിസൈൻ വൈസും എല്ലാം വേറിട്ട് നിൽക്കുന്ന.
1: അപ്പൊ ഈ ലോഞ്ചിനകത്തും ഈ പറയുന്ന പോലെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകും?
0: സെയിം, ഒരുമിച്ച് തന്നെയാണ്
1: ലോഞ്ച് ചെയ്യുന്നത്.
0: ഒരുമിച്ച് തന്നെയാണ്, കാരണം F സീരീസ് കോമൺ ആയിട്ട് ഒറ്റയടിക്കായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്.
1: ശരി ശരി, അപ്പൊ എന്തായാലും നമുക്ക് ഒക്ടോബറിലൊക്കെ ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ F35 സീരീസിന്റെ ലോഞ്ചും കൂടെ കഴിഞ്ഞിട്ട്
0: നോക്കി
1: ഫോൺ എടുക്കാവുന്നത്. അപ്പൊ അത് അത്രയാണ് നമുക്ക് F35 Pro ആയിട്ട് ഉള്ള ലീക്സും കാര്യങ്ങളും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്. ഇനി വരുന്ന പുതിയൊരു അപ്ഡേറ്റ് എന്താന്ന് വെച്ചാല് വിവോയുടെ Y600i 600iA എന്ന് പറയുന്നിട്ടൊരു എഡിഷൻ, ആ ഒരു രണ്ട് ഫോണുകളുടെ ലോഞ്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ 90.4 FM.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അനുവേട്ട, അപ്പോ അടുത്ത വരുന്ന ന്യൂസ്, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ വിവോയുടെ Y600i AI Edition എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ എന്ന് തന്നെ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ട് ഒരു മോഡലുമായിട്ടാണ് വിവോ വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് ഈ രണ്ട് ഫോണുകളിനകത്ത് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ്? അതൊരു ബഡ്ജറ്റ് റേഞ്ച് ആണോ, ഏത് റേഞ്ചിൽ സെഗ്മെന്റിൽ വരുന്ന ഫോണാണ്?
2: ഇതും ശരിക്കും മീഡിയം സെഗ്മെന്റ് ഫോൺ തന്നെയാണ്.
1: ഓക്കെ, അതിനകത്ത് AI എഡിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മീൻസ് ഒരു സ്പെഷ്യൽ ആയിട്ട് അവർ എടുത്ത്
2: പറഞ്ഞിരിക്കുകയാണ് ഒരു മിഡ് റേഞ്ച് ഫോൺ ആയിട്ടാണ് വിവോ ഇറക്കുന്നത്. അപ്പൊ ശരിക്കും ഇപ്പൊ ഫ്ലാഗ്ഷിപ്പിൽ മാത്രമല്ല AI മിഡ് റേഞ്ച് ഫോണുകളിലേക്കും AI ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് തുടങ്ങി എന്നുള്ളതിന്റെ ഒരു
1: സൂചനയാണ്
2: ഈ കാണിക്കുന്നത്. കാരണം ഇപ്പൊ ഓപ്പോ F35, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ F35 Pro ഉള്ള AI ഫീച്ചേഴ്സ് അധികം, കുറച്ചധികം ഫീച്ചേഴ്സ്, AI ക്യാമറയുടെ തന്നെ കുറെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിനൊപ്പം കിടപിടിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് വിവോ ഈ ഒരു സീരീസ് വരുന്നത്. അപ്പൊ ഈ പിന്നെ Y600 സീരീസിന്റെ ഒരു എക്സ്പാൻഷൻ ആയിട്ടാണ് ഈ 600i യും 600 AI എന്ന് പറയുന്ന മോഡൽസും പുറത്തിറക്കിയേക്കുന്നത്. ശരിക്കും ഇത് Y500i എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ലോഞ്ചായ Y500i കുറച്ചുനാൾ മുമ്പേ ലോഞ്ചായ അതിന്റെ ഒരു സക്സസർ ആയിട്ടാണ് ഇവർ ഇറക്കുന്നത്. ഇതിന് രണ്ട് മോഡൽസും, അതായത് 600i AIക്കും 44 വാട്ട്സിന്റെ വയർ ചാർജിങ് ഇപ്പൊ മിഡ് റേഞ്ച് ഫോണുകൾക്ക് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഏറ്റവും എടുത്ത് പറയാറുണ്ട്. പിന്നെ ഒരു തേർഡ് മോഡൽ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ സൈറ്റിൽ, V2620A എന്ന് പറയുന്നത്. അത് 90 വാട്ട്സിന്റെ ചാർജിങ് കാപ്പബിലിറ്റി ഉള്ളതാണ്. അത് ഈ വൈ സീരീസിൽ പെടുവോ അതോ വേറെ ഏതെങ്കിലും സീരീസിലേക്ക് മാറുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും അവരുടെ വെബ്സൈറ്റിൽ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 5G കണക്ടിവിറ്റി എല്ലാ മോഡൽസിനും അവർ ഉറപ്പ്
1: വരുന്നുണ്ട്.
2: ഇതിന്റെ സർട്ടിഫിക്കേഷൻ September 10th നടന്നേക്കുന്നത്. അപ്പം എമിനന്റ് ലോഞ്ച് ഉണ്ടാകും, ലോഞ്ച് എപ്പോ വേണേലും ഉണ്ടാകും, ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും. മറ്റേ Y600ന്റെ നേരത്തെ ഉള്ള വേരിയൻസ് April-May ആയിട്ട്, നമ്മുടെ ഈ 2026 April-May ലോഞ്ച് ആയത്. അപ്പം അതിന്റെ ഒരു പിന്നെ ഒരു കേഡൻസ് ഫോളോ ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഈ 600i യും 600 AI അവർ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ ഇത് ഗൂഗിൾ പ്ലേ കൺസോളിനകത്തൊക്കെ ഓൾറെഡി ഈ മോഡൽസിന്റെ ലിസ്റ്റിംഗ് വന്നിട്ടുണ്ട്. അപ്പം ഉടനെ തന്നെ അവർ ഈ ഒരു പിന്നെ ലോഞ്ചിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ശരിക്കും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എടുത്തു പറയാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 44 വാട്ട്സിന്റെയും 90 വാട്ട്സിന്റെയും ചാർജിങ്ങിന്റെ കാര്യമാണ്. കാരണം മീഡിയം സെഗ്മെന്റിൽ നമുക്ക് അത് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു.
1: ചാർജിങ്ങിന്റെ

0: കാര്യം പറയുമ്പോൾ നമുക്ക് ബാറ്ററിയുടെ കാര്യം എങ്ങനെ പറയാൻ സാധിക്കും?
1: ബാറ്ററി എനിക്ക് തോന്നുന്നു 7000 mAh ബാറ്ററിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്.
0: ഓക്കെ,
1: മീഡിയ സെഗ്മെന്റ് ഇപ്പൊ 10,000 to 35,000 പോകുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു 7000 mAh അകത്ത് ഒരു നിലനിർത്താനാണ് ചാൻസ് കൂടുതൽ. പിന്നെ അങ്ങനെയാണ് ലീക്സ് പറയുന്നത്. പിന്നെ ഇതിപ്പം നമ്മള് ഇതിന്റെ ഒരു ഒരു എന്താ പറയുന്ന ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന അഫോർഡബിൾ 5G സ്മാർട്ട് ഫോൺ എന്നുള്ളൊരു ഇതാണ്. പിന്നെ കേപ്പബിലിറ്റീസ് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് പിന്നെ AI കേപ്പബിലിറ്റീസ് ശരിക്കും ഫ്ലാഗ്ഷിപ്പിന്റെ അകത്ത് നിന്ന് താഴെ മിഡ് റേഞ്ചിലോട്ടും അതിന്റെ താഴോട്ടും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചാർജിങ് സ്പീഡ് നമുക്ക് ഇപ്പം ഫാസ്റ്റ് ചാർജിങ് വേണ്ട കസ്റ്റമേഴ്സിന് ഇത് നല്ലൊരു ഫോണാണ്, കാരണം 45 watts 90 watts ഒക്കെ ചാർജിങ് വന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വൈ സീരീസിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ്. സ്പെക്കും ബാക്കിയുള്ള കാര്യങ്ങളും, അതായത് അതിന്റെ പിന്നെ
0: ലോഞ്ച് ഡേറ്റും
1: ചിപ്സെറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുത്തേ ഉള്ളൂ.
0: എന്നാലും ഒപ്പോടെ ഫോണിന്റെ കൂടെ ഒക്കെ ലോഞ്ച് ആവാനുള്ള സാധ്യത
1: ചാൻസ് ഒക്ടോബറിൽ ഇനി ഈ മീഡിയം സെഗ്മെന്റ് ഫോണുകളുടെ എല്ലാം ഒരു തുരിതരാവുന്നുള്ള ഒരു റിലീസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം.
0: ശരി ശരി ശരി. ഓക്കെ, എന്തായാലും അതാണ് Y600i 600i AI എഡിഷൻ്റെയും പറ്റിയുള്ള, കാരണം അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ കുറച്ച് ചിലപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച്
1: ഡീറ്റെയിൽ
0: കിട്ടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വരുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, iPhone 18 series നമുക്ക് ലോഞ്ച് ചെയ്തായിരുന്നു, 18 Pro series ലോഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ അത് പല ആൾക്കാരും അതിൻ്റെ പ്രീ ബുക്കിങ്ങിനൊക്കെ കാത്തിരിക്കുമായിരുന്നു, പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയൊക്കെ നിൽക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് കിട്ടുന്ന ന്യൂസാണ് അതിൻ്റെ ആ ഒരു ഡെലിവറി കുറച്ചുകൂടെ ഒന്ന് നീണ്ടുപോകാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണുന്നു. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. Listening and entertainment world. Radio Santhanam 90.4 FM. Stay tuned.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. വനുവേട്ട, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അതായത് എല്ലാവരും 18 Pro സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്തു, 18 Pro ലോഞ്ച് ചെയ്തു, പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആപ്പിൾ പറഞ്ഞിരുന്നതിനൊക്കെ കുറച്ചുകൂടെ ഒരു ഡിലേ വരാൻ സാധ്യതയുണ്ട് ഫോൺ ഡെലിവറിക്ക് വേണ്ടിയിട്ട്, അല്ലെ? ആ ഒരു ന്യൂസ് എന്തുകൊണ്ടാണ് അതിന്റെ ഡിലേ വരാനുള്ള സാധ്യത? പ്രീ ബുക്കിംഗിന്റെ സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെയുണ്ട്?
2: പ്രീ ബുക്കിംഗ് ശരിക്കും അത്യാവശ്യം നല്ല ഡിമാൻഡ് തന്നെ ഉണ്ട്. പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് അവൈലബിലിറ്റി പല സ്ഥലങ്ങളിലും വളരെ കുറവാണ്.
1: ഓക്കെ.
2: അതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിംഗിന്റെ ഇഷ്യൂസ് കുറേ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ നമ്പേഴ്സ് വളരെ കുറവാണ്. ഈ നാൻഡിന്റെ ഒക്കെ മെമ്മറി ചിപ്പിന്റെയും ചിപ്സിന്റെ ഒക്കെ പ്രശ്നം ദൗർലഭ്യത കൊണ്ട് ഒരുപാട് പ്രൊഡക്ഷൻ ഇഷ്യൂസ് വന്നിട്ടുണ്ട്.
1: ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് വെച്ച് കേൾക്കുന്നുണ്ടായിരുന്നു ആപ്പിളിന്റെ ഐഫോൺ പ്രൊഡക്ഷൻ ഒരുപാട് ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്നുള്ള കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ എങ്ങനെയാണ്, 18 Pro പ്രൊഡക്ഷൻ ഇന്ത്യയിലാണോ കൂടുതൽ നടക്കുന്നത്? എന്താണ് അതിന്റെ കാര്യങ്ങൾ?
2: അല്ല, 18 Pro ശരിക്കും പറഞ്ഞാൽ മാക്സ് അതിന്റെ മേജർ ഷെയർ വരുന്നത് ചൈനയിൽ തന്നെയാണ്. ഇന്ത്യയിൽ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, കാരണം കുറെ പാർട്സുകൾ മാത്രമേ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ചിപ്സെറ്റിന്റെയും മെമ്മറി ഡിവൈസസിന്റെയും എല്ലാം ദൗർലഭ്യത തന്നെയാണ്. അതുകൊണ്ട് സപ്ലൈ ചെയിൻ്റെ അകത്ത് കുറെ ഡിലേസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത് സംഭവിക്കുന്നത്. ഇത് ശരിക്കും ഒഫീഷ്യൽ സ്റ്റോർ ലോഞ്ച് ആപ്പിളിന്റെ September 18th.
1: ഓക്കെ.
2: പക്ഷെ അത് പ്രീ ഓർഡർ, നേരത്തെ ഏർലി പ്രീ ഓർഡർ ചെയ്തേക്കുന്ന കസ്റ്റമേഴ്സിന് മാത്രമേ ലോഞ്ച്

0: ഡേറ്റിൽ കിട്ടുള്ളൂ
1: കിട്ടുള്ളൂ.
0: അതിനുശേഷം ബുക്ക് ചെയ്തിരിക്കുന്നവർക്കെല്ലാം വെയിറ്റ് ചെയ്യേണ്ടി വരും,
1: വെയിറ്റ് ചെയ്യേണ്ടി വരും.
0: ഇപ്പോഴത്തെ ഡെലിവറി ടൈം ലൈൻ ആപ്പിൾ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ ഇന്ത്യയിൽ ഐഫോൺ 18 പ്രോ സെപ്റ്റംബർ 29 തൊട്ട് ഒക്ടോബർ 6 ഇടയ്ക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഒക്ടോബർ കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചാൽ മതി എന്നർത്ഥം.
1: ഓക്കെ ഓക്കെ.
0: ഐഫോൺ 18 പ്രോ മാക്സ് ഒക്ടോബർ 6 to ഒക്ടോബർ 11 ആണ്.
1: ശരി ശരി.
0: അപ്പൊ അതിനിടയ്ക്ക് അപ്പൊ ഒക്ടോബർ 11th എന്നൊക്കെ പറയുമ്പോൾ സെക്കൻഡ് വീക്കിലേക്ക് പോയി കഴിയും. പിന്നെ യു എസിൽ ഐഫോൺ 18 പ്രോ സെപ്റ്റംബർ 7 ഇതേപോലെ സെപ്റ്റംബർ 29 ഒക്ടോബർ 6 ആണ്. ഐഫോൺ 18 പ്രോ മാക്സ് ഒക്ടോബർ 6 ഒക്ടോബർ 13 ആണ്. അപ്പൊ ഇത് ശരിക്കും എല്ലാ കളറും എല്ലാ സ്റ്റോറേജ് കോൺഫിഗറേഷൻസിനും എല്ലാം ബാധകമാണ്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇത് മാത്രമല്ല, എല്ലാത്തിലും ബാധകമാണ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം ഇല്ലാത്ത എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ ഡ്യൂവും അങ്ങനത്തെ കുറെ മോഡൽസ് വന്നിട്ടുണ്ട്. അതിനെല്ലാം ഈ ഒരു സപ്ലൈ ചെയിന്റെ ഇഷ്യൂസ്
1: വരാനുള്ള സാധ്യത
0: എല്ലാം വെച്ചാൽ ഒരു ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒരു രാജ്യത്ത് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും ഈ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റിയും സ്റ്റോക്ക് അവൈലബിലിറ്റിയും ഭയങ്കര ഇഷ്യൂ ആയിട്ട്.
1: ശരി ശരി. ഓക്കെ ഓക്കെ.
0: പക്ഷെ പ്രീ ബുക്കിങ്ങിനൊന്നും ഒരു കുറവ് വന്നിട്ടില്ല, എല്ലാ മോഡൽസിലും ഹൈ ഡിമാൻഡ് തന്നെ ഉണ്ട്.
1: ഞാൻ പറയാൻ സാധിച്ചു, കാര്യം നമ്മള് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്, എത്ര പ്രൈസ് കൂട്ടിയാലും ഉറപ്പായിട്ടും ഐഫോൺ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മാസ് പ്രീ ബുക്കിംഗ്
0: ഉറപ്പായിട്ടും ഡിമാൻഡ് തന്നെ ഉണ്ട്. പിന്നെ ഈ ലോഞ്ച് ഡേ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്, കാരണം ആദ്യമേ കിട്ടുന്നവർക്ക് കുറെ ഗുഡീസും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷമുള്ളവർക്ക് എങ്ങനെ പോയാലും ഒരു 4 ആഴ്ച 1 മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും പുതിയ ഫോണിന് വേണ്ടിയിട്ട്.
1: അപ്പൊ ഇതിന്റെ കൂടെ തന്നെ വരുന്ന നമുക്ക് കിട്ടിയ കുറച്ച് അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ, നമ്മൾ ഐഫോൺ ഡുവോ ഉണ്ടല്ലോ, അതായത് ഫോൾഡബിൾ ഐഫോൺ, ആ ഐഫോൺ ഡുവോയ്ക്കകത്ത് എല്ലാരും പറയുന്ന ചില നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഫേസ് ഐ ഡി കൊണ്ടുവന്നിട്ടില്ല, പിന്നെ ഈ സിം മാത്രമായിട്ടുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോ അതിനകത്ത് കുറെ ആൾക്കാർക്ക് ചില അസംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഒരു 2 ജനറേഷനെങ്കിലും കഴിഞ്ഞ് ഇറങ്ങുന്ന ഡുവോയ്ക്കകത്ത് ഇതെല്ലാം സോൾവ് ചെയ്ത് വരുത്തോളെന്നും ആപ്പിൾ ഒരു സൂചന കൊടുക്കുന്നുണ്ട്. അപ്പോ എന്താണ് അതിന്റെ വിശദാംശങ്ങൾ?
0: ഇത് ശരിക്കും ആപ്പിൾ പറയുന്ന ആപ്പിളിന്റെ വാചകം നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ ഇതൊരു ഫിസിക്സ് പ്രോബ്ലം ആയിട്ടാണ് ആപ്പിൾ കണക്കാക്കുന്നത്.
1: ഓക്കെ.
0: ഫിസിക്സ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് അവർക്ക് ആ സാധനങ്ങൾ എഞ്ചിനീയറിംഗ് ആ ഡിസൈൻ എഞ്ചിനീയറിംഗിന്റെ അകത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ് തെളിവ്. പക്ഷേ അതിലുള്ള പ്രശ്നം ഇതിനേക്കാൾ തിന്നറായിട്ടുള്ള വോവയുടെ പ്യൂറാന്ന് പറഞ്ഞ ഫോൾഡബിൾ, ഷവമിയുടെ പുതിയ വന്നേക്കുന്ന ഫോൾഡബിൾ, ഇതിലെല്ലാം ഇവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സിമ്മിന് പകരം മാനുവൽ സിമ്മാണ്, അത് ഡ്യുവൽ സിമ്മാണ്. പിന്നെ ഫേസ് ഐ ഡിക്ക് പകരം അവർക്ക് ഓൾറെഡി അവരുടെ ഐ ഡി പിന്നെ ക്യാമറയും 2 ക്യാമറകൾ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് എല്ലാ ക്യാമറകളും അതിന്റെ അകത്ത് പെർഫെക്റ്റ്
1: പ്ലേസ് ചെയ്തിട്ടുണ്ട്.
0: ഇതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സും അതിന്റെ അകത്തുണ്ട്. അപ്പൊ പിന്നെന്താണ് ഈ ഫിസിക്സ് പ്രോബ്ലം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും ആപ്പിൾ ഇപ്പൊ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പിന്നെ ഫേസ് ഐ ഡി കൊണ്ടുവരണമെങ്കിൽ, ഫേസ് ഐ ഡിയും പിന്നെ സിമ്മും ഒക്കെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ 3rd generationന്റെ അകത്ത് 2 generation കൂടെ കഴിഞ്ഞിട്ട് അപ്പൊ ഒരു 3-4 കൊല്ലം എടുക്കും ആൾക്കാർ ആപ്പിൾ ഈ ഡിയോ യൂസേഴ്സിന് ഈ ഫീച്ചേഴ്സ് കിട്ടണമെങ്കിൽ. അപ്പൊ അത് എന്ത് ടെക്നിക്കാലിറ്റി കൊണ്ടാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നില്ല, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുമില്ല. അപ്പൊ ഇത്രയും ഡിലേ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഫോണിന്റെ എന്താ പറയുന്ന ഫീച്ചേഴ്സ് നമുക്ക് അത്രത്തോളം ലിമിറ്റഡ് ആയിട്ട് ഇത്രയും പ്രൈസ് കൂടുതൽ കൊടുത്ത് നമ്മൾ മേടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.
1: ഓക്കെ.
0: ആപ്പിൾ അത് ശരിക്കും അടിച്ചേൽപ്പിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
1: ഇതിനിടയ്ക്കൂടെ തന്നെ നമ്മൾ കേൾക്കുന്ന മറ്റ് ചില ന്യൂസുകളാണ്, അങ്ങനെ വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ജനറേഷൻ ഐഫോൺ ഡുവോയ്ക്കകത്ത് എന്തൊക്കെയായിരിക്കും അവർ ആഡ് ചെയ്യാൻ പോകുന്ന പുതിയ ഫീച്ചേഴ്സ് എന്നുള്ളത്. കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിനകത്ത് എന്തായാലും വരത്തില്ല എന്ന് ആപ്പിൾ തന്നെ പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ജനറേഷൻ ഡുവോയ്ക്കകത്ത്, അതായത് അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന ഡുവോയിൽ എന്തൊക്കെയായിരിക്കും പുതുമയും വ്യത്യാസമായിട്ട് വരാൻ ചാൻസ്?
0: ക്യാമറയ്ക്കകത്തുള്ള എന്തെങ്കിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളായിരിക്കാം. ശരിക്കും ക്യാമറ പോലും അവരുടെ നോർമൽ ഐഫോൺ 18ന്റെ അത്രയും ക്യാമറയുടെ ക്വാളിറ്റി
1: അതും പറയുന്നുണ്ട്. കാര്യം ക്യാമറ ട്രിപ്പിൾ ക്യാമറ ആക്കാനാണെങ്കിലും 2 ജനറേഷൻ
0: ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവര് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ പിന്നെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നേക്കുന്നത്. ആപ്പിളിനത് മനസ്സിലായിട്ടുണ്ട്, കാരണം ഈ പിന്നെ ഫേസ് ഐ ഡിയും ഇല്ലാത്തതെല്ലാം വളരെ പ്രശ്നകരമായ ഒരു കാര്യമാണ്, ആൾക്കാരെല്ലാം ഒരുപാട് തന്നെ പിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കും
1: വലിയ പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ ഇറക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് ഇല്ലാന്ന് പറഞ്ഞാൽ,
0: പിന്നെ 400,000 രൂപ കൊടുത്തൊരു ഫോൺ മേടിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആ മെയിൻ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് സഹിക്കാൻ? അപ്പൊ തീർച്ചയായിട്ടും അത് എന്നിട്ട് പോലും ആൾക്കാർ മേടിക്കാനുണ്ട്, അത് വേറെ കാര്യം. എങ്കിൽ പോലും വെർത്ത് വാല്യൂ അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും
1: മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതാണ് ആപ്പിൾ 18 പ്രോ സീരീസും ഡുവോയെ പറ്റിയും വരുന്ന ഒരു അപ്ഡേറ്റ്സ്. കാരണം ഇപ്പൊ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ചെറിയ ലാഗ് വരാൻ, ഡെലിവറിക്ക് ഒരു ചെറിയ ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. അതായത്

18 പ്രോ മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു ഒക്ടോബർ ഫസ്റ്റ് വീക്കും, അതുപോലെ പ്രോ മാക്സ് മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വീക്കോടുകൂടി ആയിരിക്കും മിക്കവാറും പ്രീ ബുക്ക് ചെയ്തവർക്കൊക്കെ ഡെലിവറി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ അത് പ്രീ ബുക്ക് ചെയ്തവരെല്ലാം അതൊന്ന് മനസ്സിൽ വെച്ചോളുക. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ആൻഡ്രോപിക്, അതായത് ക്ലൗഡിന്റെ പേരന്റ് കമ്പനിയായ ആൻഡ്രോപിക്ക് സൈബർ അറ്റാക്കും മിലിറ്ററി വെപ്പൺസിനെയും ബാക്ക് ചെയ്തിട്ടുണ്ട് വരുന്ന ചില ന്യൂസിന്റെ അപ്ഡേറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: You're listening to Radio Swandanam 90.4 FM. Stay tuned.
3: തിരികെത്താണ്ട് പേജിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM. ഇവിടെ അപ്പോ ക്ലോഡ്, അതായത് ഇന്ന് വ്യാപകമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റ് GPT ഒക്കെ പോലൊരു AI സോഫ്റ്റ്വെയർ ആണ്, AI ഏജന്റ് ആണ് ക്ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പേരന്റ് കമ്പനിയാണ് ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനി. അപ്പൊ അവർ പറയുന്ന വെച്ചാൽ, അവർ സൈബർ അറ്റാക്കിനെയും മിലിറ്ററി വെപ്പൺസിന്റെ ഡെവലപ്പിനും വേണ്ടിയിട്ട് അതിന്റെ അവരുടെ സർവീസുകൾ ബാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
4: തുറന്നു കുറച്ചിലാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ശരിക്കും ആന്ത്രോപിക് ഐഡന്റിഫൈ ചെയ്തേക്കുന്നു റഷ്യ ബേസ്ഡ് ഗ്രൂപ്പുകൾ, ചൈന ബേസ്ഡ് ഗ്രൂപ്പുകളൊക്കെ ക്ലൗഡ് യൂസ് ചെയ്തുകൊണ്ട് ശരിക്കും സൈബർ എസ്പിയണാഷ് എസ്പിയണാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ അടിച്ചു മാറ്റില്ല. പിന്നെ മിലിറ്ററി വെപ്പൺസ് ഡെവലപ്മെന്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങളിൽ ക്ലോഡ് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ആന്ത്രോപിക് കണ്ടുപിടിച്ചു. അപ്പൊ അതിന്റെ ഒരു തുറന്നു പറച്ചിലായിട്ടാണ് ഈ ന്യൂസ് വന്നേക്കുന്നത്.
3: ആക്ച്വലി അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ ആസ് എ കമ്പനി, അവർക്ക് അതൊരു പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടായിരിക്കും?
4: തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുത്തിയുള്ളൂ, കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ക്ലോഡ് എത്രത്തോളം കാണിച്ചു കൊടുക്കുന്നതാണ്. ഇത് ഇപ്പം ശരിക്കും AI ഏജന്റ് കമ്പനികൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനകത്ത്
3: തീർച്ചയായിട്ടും AI ആ ഒരു ടൂൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിലുപരി ഈ കമ്പനികൾ

0: നമ്മളൊരു മത്സരമാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്.
1: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യ ലിങ്ക്ഡ് ഗ്രൂപ്പുകൾ, മിഡ് നൈറ്റ് ബ്ലിസാർഡ് എന്നൊക്കെ പറയുന്നത്, അവർ ശരിക്കും യുക്രൈനിയൻ മിലിറ്ററി ഇന്റലിജൻസിനെതിരെയുള്ള സൈബർ എസ്പിനാഷ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫുൾ മിലിറ്ററി ഡിപ്ലോയ്മെന്റ് ഡാറ്റ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരടിച്ചു മാറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ യൂറോപ്യൻ ഗവൺമെന്റ്സിന്റെ ഡിപ്ലോമാറ്റിക് ഡിഫൻസ് ടാർജറ്റ്സുകളുടെ ഇതിൻ്റെ എല്ലാ ലൊക്കേഷനുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, വളരെ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻസ് എല്ലാം ഇവരിത് യൂസ് ചെയ്തുകൊണ്ട് അടിച്ചു മാറ്റി റഷ്യൻ ലിങ്ക്ഡ് ഗ്രൂപ്പ്. പിന്നെ ഒരു ചൈന ലിങ്ക്ഡ് ഗ്രൂപ്പ്, ചങ്ഷ ബേസ്ഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നവർ ടാർഗറ്റഡ് 50 ഓർഗനൈസേഷൻ അക്രോസ് എഡ്യൂക്കേഷൻ, റീറ്റെയിൽ, എനർജി, ടെക്ക്, ഹെൽത്ത് കെയർ, ഫിനാൻസ്, മാനുഫാക്ചറിങ് ആൻഡ് ഗവൺമെന്റ്, ഇത്രയും ആൾക്കാർ, പിന്നെ വെർട്ടിക്കൽസിലുള്ള ഇൻഡസ്ട്രീസിനെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അകത്തു നിന്നെല്ലാം ഡാറ്റ ചോർത്തിയിട്ടുണ്ട്. ഏതൊക്കെ രാജ്യത്താണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല, ഇന്ത്യ ഉൾപ്പെടുവായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻസ് ഈ ക്ലോഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്കിന്റെ അകത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ യമൻ ബേസ്ഡ് ഗ്രൂപ്പ് ഈ വെപ്പൺ ഡെവലപ്മെന്റ് ആക്ടിവിറ്റിയെ കുറിച്ച് പിന്നെ കുറെ കാര്യങ്ങൾ അവർക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ആന്ത്രോപിക് ഇത് കണ്ടുപിടിക്കുകയും ആന്ത്രോപിക് ഇതൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ന്യൂസാണ് നമുക്ക് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ സൈബർ ഓപ്പറേഷൻസിന്റെ അത് എന്തൊക്കെയാണ്? ഫിഷിംഗ് ക്യാമ്പയിൻ ഡെവലപ്മെന്റ്. ഫിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ബെയ്റ്റ് ഇട്ട് തന്നിട്ട് നമുക്ക് ആ ബെയ്റ്റ് ഭയങ്കര ജെനുവിൻ ആയിട്ട് തോന്നുകയും നമ്മൾ അതിൻ്റെ അത് ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അതിൻ്റെ അത് ചെയ്യുകയും ആക്ടിവിറ്റിയിലൂടെ
0: ഇൻഫർമേഷനോ ഡാറ്റയോ
1: എല്ലാം നമ്മുടെ മെഷീൻ, നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിലേക്ക് അത് കടന്നുകൂടുകയും നമ്മളുടെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ചോർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാമ്പയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ്, കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ്, അതായത് നമുക്കിപ്പം ഈ വെപ്പൺ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഏതൊക്കെ പൊസിഷൻസിൽ നമുക്ക് കൃത്യമായിട്ട് വെപ്പൺസ് ഡിപ്ലോയ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഡിസ്ട്രക്ഷൻ കൊണ്ടുവരാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് അവിടെ ഇത് കൊണ്ടുവെക്കാൻ ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ,
1: അതായത് വെപ്പൺസ് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മിലിറ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ടെററിസ്റ്റ് ഗ്രൂപ്പുകളായിരിക്കാം, അവരെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാൽവെയർ ഡിപ്ലോയ്മെന്റും ഡെവലപ്മെന്റും എക്സ്പ്ലോയിറ്റ് ക്രിയേഷനും, അതായത് നമുക്കൊരു മാൽവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഡിവൈസിൽ, ഫോണായാലും ലാപ്ടോപ്പ് ആയാലും ഏത് ഗാഡ്ജറ്റിലായാലും കടന്നുകൂടിയിട്ട് നമ്മളുടെ ആ ഡിവൈസിന്റെ സ്ഥിരമായ ഫംഗ്ഷനുകളെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ തകരാറിലാക്കുന്ന ഒരു ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ മാൽവെയർ എന്ന് പറയുന്നത്. അങ്ങനത്തെ മാൽവെയർ ഡെവലപ്പ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും അത് അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിന്റെ എക്സ്പ്ലോയിറ്റ് ഡിവൈസിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനെ പിന്നെ എന്താ പറയുന്ന ആ പ്രശ്നത്തെ ഉപയോഗിക്കാനും സാധ്യമാകുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനും ക്ലോഡ് കൊണ്ട് പറ്റിയിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ആക്ച്വലി ഒരു സെക്യൂരിറ്റി ബ്രീച്ച് പോലൊരു സംഭവമല്ലേ?
1: കാര്യം
0: നല്ല കാര്യത്തിന് അല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു സിനറിയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്.
1: അതെ,
0: അപ്പൊ ഇങ്ങനൊരു സാധ്യത ഇതിനകത്ത് ഉള്ളപ്പോഴത്തേക്ക് ഗവൺമെന്റ് അല്ലെ ഓരോ രാജ്യത്തെ ഗവൺമെന്റ്സ് ഇതിനെതിരെ ഒരു നീക്കം നടത്തുകയോ
1: അല്ല എഐയിൽ കൺട്രോൾ കൊണ്ടുവരണമെന്ന് ആന്ത്രോപിക്കിന്റെ സിഇഒ ഉൾപ്പെടെ ഒരുപാട് പേര് പിന്നെ ട്രംപിനോട് പറയുകയുണ്ടായി. പക്ഷെ ട്രംപ് അതെല്ലാം തള്ളിക്കളയാ ചെയ്തിരുന്നത്. ട്രംപ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നവർ ശരിക്കും നാടിനെ നന്നാക്കാനല്ല, അവര് നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നവരാണെന്നാണ് ട്രംപ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും യു എസ് ആണ് ആദ്യമേ തന്നെ ഇതിന് നിലപാടെടുക്കുന്നത്, ഒരു കൺട്രോൾ കൊണ്ടുപോകും, കാരണം യു എസ് ബേസ്ഡ് കമ്പനീസ് ആണ് മാക്സിമം. അപ്പൊ അതിന് അവിടുത്തെ യു എസ് ഗവൺമെന്റ് പോലും തയ്യാറാവുന്നില്ല എങ്കിൽ ഇതിന് ആര്
0: കൈകടത്തില്ല.
1: ആന്ത്രോപിക്കിനെ സംബന്ധിച്ച് ഒരു കമ്പനിയാണ്, ആ കമ്പനിക്ക് ഇത് ഡെവലപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ അവര്
0: സ്വാഭാവികമായിട്ടും യൂസ് ചെയ്യണം എന്നുള്ളത്
1: അത് ഓരോരോ വ്യക്തികളുടെയും ഓരോരോ റൂളും അല്ലെങ്കിൽ റെഗുലേഷൻസ്, ആ രാജ്യത്തെ റെഗുലേഷൻസ് അനുസരിച്ചിരിക്കും.
0: ഇപ്പൊ
1: ചാറ്റ് ജിപിടി തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി, ചാറ്റ് ജിപിടിയുടെ ഏജന്റുകൾ തമ്മിൽ സംസാരിച്ചു എന്നിട്ട് അതിന്റെ എക്സ്പ്ലോയിറ്റ്സ് കണ്ടുപിടിച്ചു എന്നു. അത് അപ്പം ചാറ്റ് ജിപിടിയുടെ കൺട്രോളിൽ നിൽക്കുന്നതല്ല, അതിന്റെ അപ്പുറം പോയി. അല്ലെങ്കിൽ പിന്നെ കമ്പനികളൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എഐ ഡെവലപ്പ് ചെയ്യേണ്ടി
0: വരും.
1: അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കാശിനുള്ള റിട്ടേൺസ് അവർക്ക്
0: കിട്ടാതാവും.
1: ഇവരെല്ലാവരും പ്രോഫിറ്റ് മോട്ടീവായിട്ട് തന്നെ വർക്ക്
0: ചെയ്യും.
1: അപ്പൊ ഇതൊക്കെ പുറത്തു വരാനുള്ള കാരണം തന്നെ അതിന്റെ ഒരു കാര്യമാണ്, കാരണം
0: ഇൻഡയറക്ട് മാർക്കറ്റിംഗ് പോലെ തന്നെ പറയാം.
1: അതെ, ഇൻഡയറക്ട് മാർക്കറ്റിംഗ് ആണ്. പിന്നെ ഡാറ്റ എക്സ്ഫിൽട്രേഷൻ ആൻഡ് ഇന്റലിജൻസ് ഗ്യാതറിങ്, അതായത് പിന്നെ നമുക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് എവിടെയൊക്കെ ഉണ്ടോ ആ ഡാറ്റ എല്ലാം കണ്ടുപിടിച്ചിട്ട് അതിനെ ഇൻഫിൽട്രേറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിലേക്ക് കടന്നുകൂടുക, എന്നിട്ട് ആ ഡാറ്റ കംപ്ലീറ്റ് അടിച്ച് മാറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണം. നെറ്റ്വർക്ക് ഇന്റർവ്യൂഷൻ അറ്റംപ്റ്റ്സ് ആൻഡ് റിക്കോഗ്നൈസൻസ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ വളരെ വളരെ എന്താ പറയുന്നത്, വളരെ ദൂരവ്യാപകമായ എഫക്റ്റുകളുള്ളതാണ്. കാരണം ഒരു നമ്മൾ പോലും അറിയാതെ നമ്മളെ വാച്ച് ചെയ്യുക, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ രാജ്യത്തെ മെയിൻ സെക്യൂരിറ്റി ത്രെട്ടുകളൊക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത്, അവരുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഈ സോഫ്റ്റ്വെയറിന് കണ്ടെത്താം.

0: സാധിക്കും.
1: സാധിക്കും. ഓക്കെ.
0: അപ്പൊ നമുക്ക് ഒരു ഒരു രാജ്യത്തിനെ കോംപ്രമൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഡിഫൻസിനെയോ അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റിയോ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്.
1: മനസ്സിലായി. ശരി ശരി.
0: അപ്പൊ ഇത്രയുമാണ്. പിന്നെ മിലിറ്ററി വെപ്പൺ ഡിപ്ലോയ്മെന്റ്, മിലിറ്ററി, പിന്നെ ഈ ഗൈഡഡ് റോക്കറ്റ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം, ഇതെല്ലാം ഇന്റർനെറ്റിൽ ഒരു ഒരു തരത്തിൽ ഒരു നെറ്റ്വർക്കിൽ കണക്ടഡ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് ശരിക്കും ദോഷകരമായ രീതിയിൽ നമുക്ക് എഫക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ദോഷകരമായ രീതിയിൽ ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ക്ലൗഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആന്ത്രോപിക്
1: കണ്ടുപിടിക്കുകയുണ്ടായി.
0: അപ്പൊ ഇതിന്റെ സ്കെയില് ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് ആന്ത്രോപിക് ഇത്രയും ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റിൽ കൊണ്ടുവന്നേക്കുന്നത്. കാരണം ഇതാരെങ്കിലും ഒക്കെ പുറത്തു വിടുന്ന അവർക്ക് അറിയാം.
1: മനസ്സിലായി.
0: അതെ, മുൻകൂർ ജാമ്യം അവർ ഏറ്റെടുത്തതാണ്.
1: അപ്പൊ അതാണ് എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഓപ്പൺ ഐഡിയ ഒരു ന്യൂസ് കിട്ടിയെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് ആന്ത്രോപിക്കിന്റെ ക്ലൗഡിന്റെ ഒരു ന്യൂസ് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും അതാണ് അപ്ഡേറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പല യൂസേഴ്സും അല്ലെങ്കിൽ പല ശ്രോതാക്കളും നമുക്ക് അയച്ചു തന്ന മെയിൻ ക്വസ്റ്റ്യനിൽ ഒന്നാണ് നമ്മുടെ ടാറ്റ പഞ്ച് ഇ വിയുടെ കുറച്ച് ഡീറ്റെയിൽസ് പലരായിട്ട് പല രീതിയിൽ ചോദിച്ചു. അപ്പൊ നമ്മൾ അതെല്ലാം ഒന്ന് ഒന്ന് ക്രോഡീകരിച്ച് നമ്മളിപ്പോൾ പറയാൻ പോവുകയാണ്. അതിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: തിരികെ തണ്ടക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. എന്നിവിടെ അപ്പോ ഇന്ത്യയിലെ ആൾക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മിഡ് സൈസ് എസ് യു വി പോലെ നമുക്ക് പറയാം, അല്ലെ കോമ്പാക്ട് എസ് യു വി പോലെ നമുക്ക് പറയാം. ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഇ വി വണ്ടി എന്ന് പറയാം, എൻട്രി സെഗ്മെന്റിലുള്ള ഒരു കാർ എന്ന് പറയാം. ഇത് ഈ എല്ലാ രീതിയിലും പഞ്ച് ഇ വി ആണ് മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം എനിക്കൊന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ വണ്ടികളിലൊന്നും പഞ്ചാണ്, ടാറ്റ പഞ്ചാണ്. അപ്പൊ ഈ ടാറ്റ പഞ്ചിന്റെ ഇ വി ആയിട്ട് ബന്ധപ്പെട്ടാണ് കുറെ ചോദ്യങ്ങൾ ശ്രോതാക്കൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഇപ്പൊ പ്രൈസ് ഹൈക്ക് സംഭവിച്ചിട്ടുണ്ട്, അപ്പോ ഈ ഇ വി മോഡൽ ആണെങ്കിലും അതിന്റെ ഏത് ബാറ്ററി വേരിയന്റ് നമ്മൾ ചൂസ് ചെയ്യണം, ഇപ്പൊ ടാറ്റ പഞ്ച് ഇ വി എടുക്കണോ വേണ്ടോ എന്നുള്ള ചോദ്യം. പിന്നെ ഇ വി എന്നുള്ള ചോദ്യം തന്നെ മെയിൻ എടുക്കണം. ഇപ്പൊ ഇ വി എടുക്കുന്ന കാര്യം പലരും ഇ വി പറയും, കാരണം ഒരു മിക്സഡ് ഒപ്പീനിയൻ ആണ്. ഇ വി ഇപ്പൊ എടുക്കണ്ട, കുറച്ച് നമ്മുടെ കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ചിലർ പറയുന്നുണ്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ എൻട്രി ലെവലിലുള്ള പഞ്ച് പോലത്തെ വണ്ടികൾ എടുക്കുന്നതാണ് നല്ലത്. അപ്പോ മൊത്തത്തില് പല ആൾക്കാർക്കും ഒരു കൺഫ്യൂഷൻ ആണ് എന്ത് ഡിസിഷൻ മേക്ക് ചെയ്യണം. അപ്പൊ എന്താണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗൈഡൻസ്?
2: ടാറ്റ പഞ്ച് ശരിക്കും ഒരു 20,000 രൂപയുടെ വില വ്യത്യാസം ഹൈക്ക് ചെയ്തിട്ടുണ്ട്.
1: എല്ലാ വേരിയൻസിനും,
2: രണ്ട് വേരിയൻസിനും കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കുകയാണെങ്കിൽ 30 kW ബാറ്ററി ഉള്ള വണ്ടിക്ക് 10,000 രൂപയും 40 kW

0: 20,000 രൂപയാണ് ചേഞ്ച്
1: വന്നിരിക്കുന്നത്. ഓക്കെ,
0: അപ്പൊ പക്ഷെ ഇത് പിന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 10,00,000 രൂപ തന്നെയാണ്, അതിൽ വ്യത്യാസം വന്നിട്ടില്ല. ഫീച്ചേഴ്സ് അപ്ഗ്രേഡ്സും എല്ലാം സെയിം തന്നെയാണ്, അതിലും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഈ പ്രൈസിൽ മാത്രം ജസ്റ്റ് ഒരു ഹൈക്ക് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് മാത്രമാണ്.
1: ഓക്കെ,
0: പിന്നെ നമുക്ക് ഇപ്പോൾ പഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഇപ്പോൾ അഖിൽ പറഞ്ഞ പോലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇ വി വണ്ടിയാണ്. അത് മാത്രമല്ല, മിഡ് സെഗ്മെന്റ് വണ്ടിയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് ടാറ്റ പഞ്ച്. ഏറ്റവും കൂടുതൽ വിറ്റ് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഈ റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 30 kW 355 km ആണ് കമ്പനി പറയുന്നത്. സിറ്റി പ്ലസ് സബർബൻ 40 kW 468 km ആണ് കമ്പൈൻഡ്. അപ്പൊ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഉള്ള, അതായത് ഒരുപാട് ഫീച്ചേഴ്സ് ടാറ്റ പഞ്ചിന്റെ ഇതിന് അവർ കൊടുക്കുന്നുണ്ട്, ഇവിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിക്ക് ശരിക്കും ആ ഒരു 10 lakhs പ്രൈസിംഗിൽ അവർ കൊണ്ട് നിർത്തിയിട്ട് ആ ഒരു 20,000 rupees അല്ലെങ്കിൽ 10,000 rupees സ്പൈക്ക് ചെയ്താലും എനിക്ക് തോന്നുന്നു ഡിമാൻഡിന് ഒരു കുറവില്ല.
1: തീർച്ചയായിട്ടും
0: ഇല്ല. പിന്നെ ഇവി ഇപ്പൊ എടുക്കണോ വേണ്ടോ എന്നുള്ള ചോദ്യത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിട്ട് എടുക്കാനേ ഞാനും പറയുള്ളൂ. കാരണം ഒരുപാട് പിന്നെ ടെക്നോളജി ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്, കുറെ സോഫ്റ്റ്വെയറിന്റെ ഒക്കെ ഒരുപാട് ബഗ്സുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ നിത്യേന കാണുന്നുണ്ട്. അതിനൊക്കെ എല്ലാം റെക്ടിഫൈ ചെയ്തിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് വരാനായിട്ടുള്ള ഒരു ഫേസ് ഉണ്ട്. ആ സമയം നമ്മൾ കൊടുത്തിട്ട് വേണം ഇ വി എടുക്കാൻ.
1: ഓക്കെ,
0: പിന്നെ ഇ വി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇ വി ഒന്ന് ഓടിച്ച് നോക്കാൻ, അല്ലെങ്കിൽ ഇ വി ഒരെണ്ണം
1: എങ്ങനെ വെഹിക്കിളായിട്ടൊക്കെ വേണം,
0: വേണ്ടവർക്ക് ഏറ്റവും ബേസ് മോഡൽ അല്ലെങ്കിൽ ഒരു ലോ വേരിയന്റ് 10,00,000 രൂപയുടെയൊക്കെ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ പ്രീമിയം വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ അഡ്വൈസ് ചെയ്യാറില്ല. പക്ഷെ പിന്നെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്.
1: ചില പല ശ്രോതാക്കളും ചോദിച്ചിരിക്കുന്നത്, അവർക്ക് ഇപ്പോൾ ഒരു വണ്ടി ഉണ്ട്, ആ വണ്ടിയിൽ നിന്ന് ഒരു ഇ വി വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അവർക്ക്. പക്ഷെ ഈ പറഞ്ഞ പല കോൺഫ്ലിക്റ്റും അല്ലെ പല ചോദ്യങ്ങളും ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നു. അതായത് ഇപ്പോ ടാറ്റയുടെ എക്സാമ്പിൾ ആയിട്ട് തന്നെ എടുത്താല്, അല്ലെങ്കിൽ 5 GB എക്സാമ്പിൾ ആയിട്ട് തന്നെ എടുത്താല്, പല ന്യൂസുകളും കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് സോഫ്റ്റ്വെയർ ബഗ് ഇഷ്യൂ വരുന്നുണ്ട്, പിന്നെ വണ്ടിയുടെ സർവീസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട്, അതായത് എസ്പെഷ്യലി അതിപ്പോ ഇ വി മാത്രമല്ല ടാറ്റയുടെ പൊതുവെയുള്ള സർവീസിനെ പറ്റി ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് നമുക്കുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരു വണ്ടി മാത്രമുള്ള ഒരു ഫാമിലി ആ വണ്ടി മാറ്റി വേറൊരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ടാറ്റ 5 GBയിലോട്ട് പോകുന്ന എത്രത്തോളം റിലയബിൾ ആയിരിക്കും?
0: അതൊരിക്കലും അതും ഈ പറഞ്ഞ കണക്ക് ഒരു പേഴ്സണൽ ചോയ്സ് എന്നുള്ള നിലയിലേക്ക് വിടാനേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു ഡീസൽ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ഫ്യുവൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി, ഫോസിൽ ഫ്യൂവലിൽ ഓടുന്ന ഒരു വണ്ടി മാറ്റിയിട്ട് ഇ വിയിലേക്ക് പോകാൻ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ് ഫോസിൽ ഫ്യൂവൽ വണ്ടികളല്ല. കാലാകാലങ്ങളായിട്ട് ഓടിപ്പഴകി അല്ലെങ്കിൽ ആ ടെക്നോളജി ഒരുപാട് ഒപ്റ്റിമൈസേഷൻ
1: സോൾവ് ചെയ്ത ഒരു,
0: അതെ, ഒപ്റ്റിമൈസേഷൻ എല്ലാം കഴിഞ്ഞ് അത് അതിന്റെ ആ ഒരു പെർഫെക്ഷനിൽ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് നമുക്ക് ആകപ്പാടെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിജിറ്റലി ഉള്ള ഇപ്പം ഈ വരുന്ന പുതിയ ഡീസൽ വണ്ടികൾ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽ വണ്ടികൾക്ക് പോലും ഈ പറഞ്ഞാൽ കുറച്ചൊരു ഒരു ഒരു ECU ഉണ്ട്. അതായത് ഒരു ഒരു ചിപ്പും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിന്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൽ വരുന്ന തകരാറുകൾ മാത്രമേ നമുക്ക് റെക്ടിഫൈ ചെയ്യേണ്ടതുള്ളൂ. എഞ്ചിൻ സൈഡ് അല്ലെങ്കിൽ മെക്കാനിക്കൽ സൈഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എപ്പോഴും എങ്ങനെയും നമുക്ക്
1: എന്ത് പ്രശ്നം വന്നാലും സോൾവ് ചെയ്യാൻ
0: അറിയാം. എവിടെ വേണേലും നമുക്ക് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഇ വി അങ്ങനെ അല്ല. ഇ വിയിൽ ഈ സോഫ്റ്റ്വെയർ മുതൽ അതിന്റെ മോട്ടോർ മുതൽ സോഫ്റ്റ്വെയർ വരെ എല്ലാം പുതിയതാണ്.
1: അതെ,
0: ഇതുണ്ടാക്കുന്നവരും ഇത് ശരിക്കും പറഞ്ഞ ആ ടെക്നോളജി ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല, ട്രയൽ നടത്തിയിട്ടില്ല. ഇത് മാസ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ഇത് എങ്ങനെ അതിന്റെ പ്രശ്നങ്ങൾ ട്രബിൾ ഷൂട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഐഡിയ,
1: പല ഇഷ്യൂസും ഉണ്ടായി സർവീസ് സെന്ററിൽ കൊണ്ടുപോയപ്പോൾ അവർക്ക് അത് എന്താണെന്ന് പോലും
0: സോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതെ അതെ, സോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഈ പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വയ്യാത്ത ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. 25% ആകുമ്പോൾ ബാറ്ററി ചാർജ് 25% എത്തുമ്പോൾ വണ്ടി ഡെഡ് ആയിട്ട് എവിടെയാണോ ഓടിപ്പോകുന്നത് അവിടെ നിൽക്കുക, പിന്നെ ടോ ചെയ്ത് കൊണ്ടുവരേണ്ട അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അത് നോക്കുമ്പോഴത്തേക്ക് സ്വാഭാവികം നമ്മൾ കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഈ സോഫ്റ്റ്വെയറിന്റെ കാര്യങ്ങളും ഇങ്ങനത്തെ ഇഷ്യൂസും എല്ലാം ഒന്ന് കറക്റ്റായി ഇതിന് അത് നമുക്ക് റിലയബിൾ ആണെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ പോയി എടുക്കുന്നതാണ് നല്ലത്.
1: ഓക്കെ,
0: അതിന് എത്ര വില കൂടിയ വണ്ടിയാണെങ്കിൽ പോലും BMW ആയാലും ബെൻസിന് പോലും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് റിപ്പോർട്ട്
1: ചെയ്തിട്ടുണ്ട്.
0: അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇ വി പിന്നെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറയത്തില്ല. കാരണം അതിന് ഒരുപാട് മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്, ടയറായാലും മോട്ടറിന്റെ ആയാലും അങ്ങനെ ബാറ്ററിയുടെ കേസ് ആയാലും പിന്നെ റീസെയിൽ വാല്യൂ കുറവാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഇ വി ഒരു അഡ്വൈസബിൾ വണ്ടിയല്ല. അത്രയ്ക്ക് ഇതാണെങ്കിൽ നമുക്ക് ഹൈബ്രിഡിന് പോവാം.
1: ഓക്കെ,
0: ഹൈബ്രിഡ് ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഡീസലാണ്. കാരണം ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബാറ്ററിയേക്കാൾ കൂടുതൽ ഡൈനാമിക്കകത്ത് വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്തൊരു ഫ്യൂവൽ എഞ്ചിനുണ്ട്, അത് നമുക്ക് കമ്പൈൻഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലഗിൻ ഹൈബ്രിഡ്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും. എങ്കിലും

0: ഇവിയുടെ അല്ലെങ്കിൽ ആ ഹൈബ്രിഡിന്റെ സൈഡിലുള്ള ഇഷ്യൂസ് മാത്രം നമ്മൾ സോർട്ട് ചെയ്താൽ മതി. അതിന് ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ടൊയോട്ടയ്ക്ക് ഉള്ള സ്ഥിതിക്ക് ടൊയോട്ടയുടെ വണ്ടികൾക്കൊക്കെ റിലയബിലിറ്റി ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനും നമ്മൾ ചെലവാക്കേണ്ട കാശും അല്ലെങ്കിൽ നമ്മളുടെ മനസ്വസ്ഥതയൊക്കെ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും.
1: ഓക്കെ,
0: അങ്ങനെ നോക്കുമ്പോൾ പ്രാക്ടിക്കലി ഏറ്റവും നല്ലത് ഇവിക്ക് പോകുന്നതിനേക്കാൾ ഹൈബ്രിഡാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് ഇത് അത് കഴിഞ്ഞിട്ട് ഇവി ഒന്ന് ഒപ്റ്റിമൈസ് ആയി എല്ലാം കറക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിയിലേക്ക് പോകാം. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ഈ ബാറ്ററിയുടെ ഇഷ്യൂസ്, പിന്നെ
1: നമുക്കറിയാം ഇപ്പോ നമ്മൾ റോഡിലേക്ക് നോക്കിയാൽ പത്ത് വണ്ടി എടുത്താൽ അതിനകത്ത് ഒരു രണ്ടോ മൂന്നോ വണ്ടി ഉറപ്പായിട്ട് ഇവി തന്നെയാണ്.
0: ഓട്ടോ തന്നെ ഒരുപാട് ഇവി, ഓട്ടോറിക്ഷ, പിന്നെ സ്കൂട്ടറുകൾ, ഒട്ടുമിക്കവാറും എല്ലാം ഇവി ആയി
1: തുടങ്ങി.
0: കാറുകളിൽ എനിക്ക് തോന്നുന്നു ഒരു 10% ഓളം അല്ലെങ്കിൽ ഒരു 5-6% ഓളം വണ്ടികൾ
1: ഇവി
0: ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതാണ്. പിന്നെ ഇപ്പൊ വീട്ടിൽ സോളാർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഇവി വണ്ടി എടുക്കാം എന്ന്
1: വിചാരിച്ചിട്ട് ലാഭകരമായിട്ട് വരുവാണല്ലോ.
0: അതെ അതെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ചോയ്സസ് ആണ്. അപ്പൊ അത് പേഴ്സണൽ ചോയ്സിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും ഇവി എടുക്കാൻ താല്പര്യമുണ്ട്, പിന്നെ ഇവി എടുക്കണോ വേണ്ടോ എന്നുള്ള ഒരു ചോദ്യം വരുമ്പോഴാണ് നമ്മൾ ഓപ്ഷൻ പറയുന്നത്.
1: വീട്ടിൽ ഒരു വണ്ടി ഉണ്ട്, ഒരു വണ്ടി കൂടെ ആഡ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ പറഞ്ഞ
0: പോലെ.
1: അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ ഡാറ്റ 5G എടുക്കാൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്. കാരണം നമുക്ക് നിങ്ങൾ എടുക്കുമെന്നും പറയാൻ പറ്റില്ല, എടുക്കണ്ട എന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ പേഴ്സണൽ ചോയ്സ് നോക്കുക, നിങ്ങളുടെ യൂസ് നോക്കുക. ഇപ്പോൾ ഡെയിലി കമ്മ്യൂട്ടൊക്കെ ഉള്ള ആൾക്കാരാണ് ഒരുപാടും, അങ്ങനെ ഓഫീസിലോട്ട് ഡെയിലി പോയി വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഫ്യൂവലിന്റെ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പരിധി വരെ ചിലപ്പോൾ കുറച്ച് ഒരു അഫോർഡബിൾ ആയിരിക്കും. പക്ഷെ അവിടെയും നമ്മൾ പറയാൻ സാധിക്കുന്ന ഈ ഇവി വണ്ടികളുടെ ടയറിന്റെ പെട്ടെന്ന് നമ്മൾ ടയർ റീപ്ലേസ് ചെയ്യേണ്ടി
0: വരുന്നുണ്ട്,
1: കൂടുതലാണ് ടയറിന്റെ കോസ്റ്റ്. സാധാരണയുള്ള വണ്ടികളൊക്കെയും കുറച്ചുകൂടെ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടയറുകളാണ് വരുന്നത്. പക്ഷെ എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസം, കുറച്ച് ലാഭം ചിലപ്പോൾ ഇവി തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ യൂസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു സെക്കൻഡറി വണ്ടി പോലൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻട്രി ലെവൽ ഇവി ഒക്കെ നോക്കുന്നതിനകത്ത് കുഴപ്പമില്ല.
0: ടിയാഗോ പോലെ അല്ലെങ്കിൽ പഞ്ച്
1: പോലെയൊക്കെ വണ്ടികളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പൊ എല്ലാം നിങ്ങളെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ പർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും ഫീച്ചേഴ്സിനെ പറ്റിയോ അങ്ങനെയൊക്കെ വരുവാണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മൾ സോർട്ട് ചെയ്തിട്ട് ശ്രോതാക്കൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇനിയും അതുപോലെ ശ്രോതാക്കളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കും എല്ലാം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ എന്തായാലും ഇന്നത്തെ ടെക് പോയിന്റ്സിന്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്,
0: അനൂപ് സൈനിങ് ഓഫ്. ബൈ ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജി. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു.

ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം നെല്ലിമുക്ക് മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് സെപ്റ്റംബർ 23 നമ്മൾ ഇതാ അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം ദാ ലൈവിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഓണേ സീറ്റിൽ ആരാണെന്നല്ലേ, ഞാൻ ആതിരയാണ്. എന്നോടൊപ്പം കുറച്ച് നാളുകളായിട്ട് നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ഇടുന്നുണ്ട് നമ്മൾ, എന്താണെന്നറിയില്ല. എന്തായാലും ബീന കുവേരയാണ് ഇന്ന് എന്നോടൊപ്പം. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മെസ്സേജ് അയക്കാം, നമ്മൾ മാത്രമല്ല അല്ലേ, വിശേഷങ്ങളൊക്കെ പോരട്ടെ അയക്കുന്നു. വാട്സ്ആപ്പ് നമ്പർ 8 4 8 5 5 8 5.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8 8 4 8 5 5 8 7 8 5. പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് 28th ഓണമാണ്.
0: അപ്പൊ
1: ഒരു വലിയൊരു ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഓണാഘോഷത്തിലേക്ക് വരികയാണ്.
0: അത്ര ചെറുതൊന്നുമല്ല, കൊല്ലവും ആലപ്പുഴയും തമ്മിലുണ്ടായുള്ള മനോഹരമായിട്ടുള്ള ഒരു ആഘോഷമാണ്. പ്രത്യേകിച്ച് ഞാനൊക്കെ എപ്പോഴും മുമ്പൊക്കെ ഇങ്ങനെ ആ ഉത്സവത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. ഓണത്തിന്റെ വിശേഷം കഴിഞ്ഞാൽ ഉടനെ 28th ഓണത്തിന്റെ ആ ഒരു പ്രതീക്ഷയാണ്. അത്രയും മനോഹരമായിട്ടാണ് അത് ആഘോഷിക്കുന്നത്. അതൊരു സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അത് അതിന്റെ ആ ഒരു മനോഹാരിത, അതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഇന്നലത്തെ ലൈവില് നമ്മൾ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല അല്ലേ. അത്ര വർണ്ണാഭമായിട്ടുള്ള വിസ്മയപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓരോ നിമിഷവും ഓരോ വർഷവും നമ്മൾ ഇങ്ങനെ വൈവിധ്യമാർന്ന രീതിയിൽ അത് ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ.
1: എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അവിടെ ആഘോഷത്തിന്റെ ഒരു ദിവസം തന്നെയാണ് അല്ലേ. ഓണാട്ടുകരയുടെ വർണ്ണ വിസ്മയമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് നമ്മുടെ ഓച്ചിറയിൽ. അപ്പൊ ഏറ്റവും എന്ത് പറയണ്ടേ, ഇന്നത്തെ ആ ഒരു കാളകെട്ട് ഉത്സവം എന്ന് പറയുന്നത് ആരുടെ കാളകളാണ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ കാളകൾക്കാണ് ഏറ്റവും ഭംഗിയേറുന്നത് എന്നുള്ള ഒരു മത്സരം കൂടിയാണ് ഇന്ന് അവിടെ നടക്കുന്നത്. പക്ഷെ ഇത്രയൊക്കെ മത്സരങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അവരുടെ സ്നേഹവും അവരുടെ ഒരു ഒത്തൊരുമയും എന്ന് പറയുന്നത് നമുക്ക് പറയാതിരിക്കാൻ കഴിയാത്തൊരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നത്.
0: യെസ്, തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങി എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഒരു കാർഷിക ഉത്സവത്തിന്റെ റിലേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും ആ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടും എല്ലാം ആ ആഘോഷം ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ വാർത്തകളിലൂടെ ആണെങ്കിലും മിക്കവരും വാർത്തകളൊക്കെ കാണാതെ കൊല്ലം ആലപ്പുഴ നിയർബി ഉള്ളവരെല്ലാം അവിടെ എത്തിയിരിക്കുകയാണല്ലോ. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് മിക്ക സ്കൂളുകളിലും പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലായിടത്തും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൊല്ലം ആലപ്പുഴയിൽ അല്ലേ. അപ്പൊ അങ്ങനെ അത് മനോഹരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾ അങ്ങോട്ടത്തേക്ക് പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടല്ലേ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ അയക്കാൻ നിങ്ങൾ ഇന്നലെ പോയോ അതോ ഇന്ന് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മളും പോകാൻ ആഗ്രഹിക്കുകയാണ്, ലൈവ് കഴിഞ്ഞിട്ട് നമ്മൾ പോകാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് അല്ലേ.
1: അപ്പോ നമുക്ക് ഇന്ന് പിന്നെ ആതിര, ഇന്ന് ഒരുപാട് നമ്മൾ ഒരുപാട് ഈ ആഘോഷങ്ങളൊക്കെ നടത്തുന്ന സമയങ്ങളിൽ നമ്മൾ ഒരുപാട് നല്ല കളർ സ്മോക്കുകളും അതുപോലെ തന്നെ ഈ പോപ്പുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. പക്ഷെ ഈ ഒരു ഉത്സവത്തിന് ഇതൊക്കെ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28th ഓണം കാളകെട്ട് ഉത്സവത്തിൽ കളർ സ്മോക്കോ അതുപോലെ തന്നെ പാർട്ടി പോപ്പുകളോ ഒന്നും ഉപയോഗിക്കരുത് എന്നാണ് നമ്മുടെ കളക്ടറുടെ ഉത്തരവ്. അപ്പോൾ ഉത്സവ ദിവസമായ ഇന്നത്തെ ദിവസം ക്ഷേത്രവും പരിസരവും ഒക്കെ 5 കിലോമീറ്റർ ചുറ്റളവിൽ വസ്തുക്കൾ ഇത്തരമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ജാഗ്രതയോടുകൂടി ഇരിക്കുക അല്ലേ. അപ്പോൾ നമ്മളുടെ ഓരോ ഉത്സവങ്ങളും ഓരോ ആഘോഷങ്ങളും നമ്മൾ നല്ല രീതിയിൽ സന്തോഷപരമായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്രാവശ്യത്തെ ഉത്തരവെന്ന് പറയുന്നത്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് അല്ലേ.
0: തീർച്ചയായും. അപ്പൊ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ചെറിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് എല്ലാവരും ഓൾമോസ്റ്റ് അറിഞ്ഞു കാണുമെങ്കിലും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28th ഓണവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 6 മുതൽ, അതായത് ഇന്ന് രാവിലെ 6 മുതൽ ഗതാഗത നിയന്ത്രണങ്ങൾ ദേശീയപാതയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ ഭാഗത്ത് നിന്ന് കൊല്ലം ഭാഗത്തേക്കുള്ള ചെറിയ വാഹനങ്ങളും KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള കായംകുളം KSRTC ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് KP റോഡിൽ പ്രവേശിച്ച് ചാരുമൂട് ചക്കുവള്ളി ഭരണിക്കാവ് ശാസ്താംകോട്ട വഴിയാണ്

0: കൊല്ലം ഭാഗത്തേക്ക് എത്തുന്നത്.
1: അപ്പൊ കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് പോകുന്ന വാഹനങ്ങളാണെങ്കിൽ ശ്രദ്ധിക്കുക, കരുനാഗപ്പള്ളിയിൽ നിന്നും ലാലാജി ജംഗ്ഷൻ പണിക്കർക്കടവ് പാലം വഴി തീരദേശ റോഡിൽ കൂടി അഴീക്കൽ വലിയ അഴീക്കൽ പാലം വഴി കായംകുളം ഭാഗത്തേക്ക് പോകണം. അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ലോങ് ചേസ് കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങളും ഉണ്ടെങ്കിൽ ആശ്രാമം ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാം. തുടർന്നിട്ട് ഗതാഗത നിയന്ത്രണം തീരുന്ന മുറയ്ക്ക് മാത്രമേ യാത്ര തുടരാൻ അർഹതയുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇന്ന് ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അല്ലേ. അപ്പൊ ഒരുപാട് ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഓണാട്ടുകര ഓച്ചിറക്കാരുടെയൊക്കെ ഏറ്റവും വലിയൊരു ഉത്സവമാണ്.
0: ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമായിട്ടാണ് ഓണാട്ടുകാരക്കാർ ഈ ഒരു ഉത്സവത്തെ ആഘോഷിക്കുന്നത്. നമ്മളെല്ലാവരും അതിൻ്റെ ആ ഒരു നിറത്തിലാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പൊ എല്ലാവരും വിശേഷങ്ങളൊക്കെ അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848557585. അപ്പൊ നമ്മൾ ഇങ്ങനെ ലൈവിൽ ഇങ്ങനെ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സാധാരണ കുസൃതി ചോദ്യം ചോദിക്കാറുണ്ട് അല്ലേ. അപ്പൊ ഇന്നത്തെ കുസൃതി ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? നമ്മൾ സാധാരണ രണ്ട് കാലുള്ള മൗസിനെ എന്താ പറയുന്നത്? ആലോചിക്കണം അല്ലെ. അപ്പൊ അത് ആലോചിക്കാനുള്ള ഒരു ടൈമിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾക്കും അത് ആലോചിക്കാം അല്ലെ, രണ്ട് കാലുള്ള മൗസിന് നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് ആലോചിക്കാനുള്ള, ബീനാ കുവേരിക്ക് ആലോചിക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്നാലും അത് നിങ്ങൾ ആലോചിച്ചോളൂ. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പോരട്ടെ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ കാണും, വെഡിങ് ആനിവേഴ്സറി കാണും, ഇൻ കേസ് ലോണാട്ടുകരയുടെ വിശേഷങ്ങൾ പറയാൻ, അല്ലെങ്കിൽ ഇതിന് ഇന്നലെ തന്നെ ലൈവിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പല അപ്ഡേഷൻസ് ആണെങ്കിലും ഐതിഹാസികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വിശ്വാസങ്ങളും എല്ലാം പറയുണ്ടായി. അപ്പൊ അതിനേക്കാൾ ഉപരി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു ദിവസം ഷെയർ ചെയ്യാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ
1: 8848557585.
0: യെസ്. അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ആഘോഷത്തിന്റെ നിറത്തിന് ഒട്ടും മങ്ങലില്ലാതെ നമ്മൾ രണ്ട് കാലുള്ള മൗസിന് എന്താണ് പറയുന്നത് എന്ന്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്യാണ് ആൻസർ. പക്ഷെ ആൻസർ നമ്മുടെ ബീന പറയാം, അതല്ല എന്റെ ചോദ്യം. എന്താണ്? മിക്കി മൗസ് ആണ്. പക്ഷെ അതല്ല എന്റെ ചോദ്യം. രണ്ട് കാലുള്ള ഡക്കിനെ നമ്മൾ എന്താണ് പറയുന്നത്?
1: എന്റെ പൊന്നാതിരെ, എന്നാതിനാ ഈ അടിയൊള്ളുന്ന ഈ ഒരു
0: ഇന്നത്തെ കുസൃതി ചോദ്യം. ഞാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്, ഇന്ന് എന്തൊക്കെയായിരിക്കും നമ്മുടെ ശ്രോതാക്കൾ പറയാനായിട്ട് തയ്യാറെടുക്കുന്നത്. രണ്ട് കാലുള്ള മൗസിനെ നമ്മൾ മിക്കി മൗസ് എന്ന് പറയും, രണ്ട് കാലുള്ള താറാവിന് അതായത് ഡക്കിന് നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ കുസൃതി ചോദ്യം. പെട്ടെന്ന് അയച്ചോളൂ, അയക്കുന്നു വാട്സപ്പ് നമ്പർ 8848557585.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848557585. അപ്പോൾ ആതിരയുടെ ഈ ഒരു കുസൃതി ചോദ്യത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ ഉത്തരം അയക്കാൻ കഴിയാതെ വരുന്ന ചില ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ നമ്പർ കൂടെ പറയുന്നതായിരിക്കും, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ.
0: യെസ്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന എന്റെ ആൻസർ മാത്രമല്ല, നിങ്ങൾക്ക് തോന്നുന്ന ആൻസേഴ്സ് ഒക്കെ അയച്ചോളൂ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഓണാട്ടുകാരുടെ ഒരു സാംസ്കാരിക ആഘോഷം ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് അടിപൊളിയായിട്ട് തകൃതിയായിട്ട് അവിടെ എന്താ പറയുക, അതൊരു ആഘോഷം മാത്രമല്ല ഒരു മത്സരം കൂടിയാണ് അല്ലേ. അപ്പൊ അതിനുവേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതാ ആ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ചെറിയ പാട്ടിലേക്ക് പോയാലോ?
1: അതെ, നല്ലൊരു പാട്ട് കേട്ട് നമുക്ക് തിരികെ എത്താം. അപ്പൊ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനന

0: ക്ഷേത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളുമായി നമ്മളിങ്ങനെ ഓണേ സീറ്റിലിരിക്കുന്നു. ഓണേ സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം
2: ഞാൻ ബീന ഗുവേര.
1: യെസ്. അപ്പം നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. ഓണാട്ടുകാരെ വളരെ മനോഹരമായിട്ട് ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം ആലപ്പുഴയുടെ ഒരു സമൃദ്ധമായിട്ടുള്ളൊരു ആഘോഷം തന്നെയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ചേർന്നിരിക്കുകയാണ് അല്ലേ? അപ്പം അങ്ങനെ നമ്മുടെ ഒരു കുസൃതി ചോദ്യവും ഈ ഒരു ആഘോഷത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നു. രണ്ട് കാലുള്ള മൗസിനെ നമ്മൾ മിക്കി മൗസ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ രണ്ട് കാലുള്ള ഡക്കിനെ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. ഞാനിങ്ങനെ വഴിതെറ്റി വിടാനൊക്കെ ശ്രമിക്കും, പക്ഷെ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ പറയുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അല്ലേ?
2: യെസ്.
1: അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കുന്നു വാട്സപ്പ് നമ്പർ 8848558785.
2: യെസ്. അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആതിര. മെസ്സേജുകൾ വായിക്കുമ്പോൾ ആദ്യത്തെ മെസ്സേജ് അടിമാലിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ബിജു അടിമാലിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സാന്ത്വനം FM-ന് ശുഭദിനം നേരുന്നു. മറ്റുള്ളവർക്കും ഞങ്ങളുടെ ആശാൻ ചേട്ടൻ ഒരു പാട്ട് സമർപ്പിക്കുന്നു. സാന്ത്വനത്തിൽ കൂടി വേണം പാട്ട് കേൾപ്പിക്കുവാൻ. പാട്ടിതാണ്, കാർക്കുഴലിൻ പൂ ചൂടിയ പ്രതീക്ഷയോടെ എന്നുള്ള പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആശാൻ ചേട്ടൻ എന്നുദ്ദേശിക്കുന്നത് ബിനീഷ് ചേട്ടനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ബിനീഷ് ചേട്ടന് വേണ്ടിയിട്ടാണ് ഇത് സമർപ്പിക്കുന്നത്. നമ്മുടെ നെൽസൺ ചേട്ടൻ നല്ലൊരു ഗുഡ് മോർണിംഗ് നേർന്നിട്ടുണ്ട്. അപ്പോൾ നെൽസൺ ചേട്ടന് തിരിച്ചും നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ, നമ്മുടെ സരസ്വതി അമ്മ മെസ്സേജ് അയച്ചിരിക്കുന്നു, ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് പറയൂ ആതിര എന്ന് പറഞ്ഞിട്ടുണ്ട് സരസ്വതി അമ്മ. മാത്രമല്ല, ഇന്ന് 28-ാം ഓണം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ സരസ്വതി അമ്മ പുറത്തേക്ക് ഇന്നലെ പോയപ്പോൾ 28-ാം ഓണം ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഊണും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു രാമകുളങ്ങരയിൽ എന്നുകൂടി അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിൽ സന്തോഷവും അറിയിച്ചിട്ടുണ്ട്. ഇന്നപ്പോൾ 28-ാം ഓണം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു ഓണാഘോഷത്തിൻ്റെ, വലിയ ഓണാഘോഷത്തിൻ്റെ ഒരു കുഞ്ഞോണം തന്നെയാണ്.
1: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു ആ ഓണം ഇങ്ങനെ, ഓണം അവസാനിക്കണമെങ്കിൽ 28-ാം ഓണം കഴിയണം എന്നുള്ളത് തന്നെയാണ് ഓണാട്ടുകരയുടെ ഒരു രീതി അല്ലേ?
2: 28 ദിവസവും ഓണം ആഘോഷിച്ചിരുന്നു. കാരണം ഈ ഒരു വലിയ ഓണം കഴിഞ്ഞിട്ട് ഈ ഒരു കൊച്ചു ഓണത്തിലേക്ക് വരുമ്പോഴുള്ള ആഘോഷം എന്ന് പറയുന്നത് അത്രത്തോളം അവർ അഫേർട്ട് എടുക്കുന്ന ഒരു ഓണാഘോഷം കൂടിയാണ് ഇന്നത്തെ ഒരു ഓണാഘോഷം എന്ന് പറയുന്നത്. അതിൽ നമുക്കുകൂടി പങ്കുചേരാം. അപ്പോൾ വിശേഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇന്ന് നല്ലൊരു വിശേഷവുമാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ?
1: തീർച്ചയായിട്ടും. സിനിമ എന്ന് പറയുമ്പോൾ മലയാള സിനിമയുടെ കാർണവർ എന്ന് തന്നെ പറയാൻ സാധിക്കും.
2: മുതലാളിയെ മറക്കാൻ,
1: കൊച്ചുമുതലാളി,
2: കൊച്ചുമുതലാളി.
1: അതെ, തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, എപ്പോഴും ആ പണ്ടത്തെ ഒരു ലുക്കിലൊക്കെ ഒരു ക്യൂട്ട്നെസ് ഉണ്ടല്ലേ. പണ്ടത്തെ സത്യമാഷനാണെങ്കിലും നസീർ സാറിനാണെങ്കിലും മധു സാറിനാണെങ്കിലും ഒരു ക്യൂട്ട്നെസ് ഉണ്ട് ആ ഫേസിൽ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് ഇന്നും ആ ചിത്രങ്ങൾ കാണുന്നതെങ്കിൽ കൂടിയും നമുക്ക് എപ്പോഴും ഇങ്ങനെ കുറച്ച് ഡ്രമാറ്റിക്കലാണ് അഭിനയിക്കുന്നത്. ചിലപ്പോൾ അവർ അഭിനയിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ചിരിയൊക്കെ വന്നാലും അവരൊരു രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാതാണ് അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത്. അത്ര മനോഹരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ആ കൊച്ചുമുതലാളിയെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. ആ രീതിയിലാണ് അദ്ദേഹം ആ ഒരു സിനിമ ചെയ്തു വച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മലയാള സിനിമയുടെ കാരണവരായി നിറഞ്ഞു നിൽക്കുന്ന മധു സാറിൻ്റെ 93-ാം മധുര ദിനം അല്ലെ, ജന്മ ദിനമായിട്ട് ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അദ്ദേഹത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ സിനിമ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ കാണുന്നതിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ പോലുള്ള ഒരുപാട് നല്ല നല്ല വ്യക്തികൾക്ക് ഒരു മാറ്റവും ഇല്ലാതെ കാലാതീതമായിട്ട് തന്നെ മലയാള സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഒരു സന്തോഷമാണല്ലേ. ഒരു പരാതിയോ പരിഭവമോ ഒന്നും ഇല്ലാതെ നല്ല സിനിമകൾ കിട്ടിയ അദ്ദേഹം ചെയ്യുന്നു. എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അദ്ദേഹത്തിനെ പോലുള്ള നടനൊക്കെ ഒരിക്കലും എനിക്ക് ഇന്നത് കിട്ടുന്നില്ല, ഇന്ന രീതി കിട്ടുന്നതെന്ന് പറഞ്ഞൊരു പരാതിയോ പരിഭവം ഒന്നും പറഞ്ഞ് നമ്മുടെ കേട്ടറിവുകളില്ല അല്ലേ. എപ്പോഴും കിട്ടുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും അനശ്വരമാക്കിക്കൊണ്ട് ചെയ്തു പോകുന്ന കുറച്ച് വ്യക്തികളിൽ ഒരാളാണ് മധു സാർ എന്ന് എപ്പോഴും തോന്നാറുണ്ട്. എപ്പോഴും ഒരു നിറഞ്ഞ പുഞ്ചിരിയോട് കൂടി എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം ഞാൻ അതിൽ ഹാപ്പിയാണ് ഈ ഒരു ജീവിതത്തിൽ എന്ന് തന്നെ വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മധു സാർ എന്ന്. അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള ഇൻ്റർവ്യൂസിലൂടെയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. എപ്പോഴും എന്താ ഇൻ്റർവ്യൂസിലാണെങ്കിലും സദസ്സിലാണെങ്കിലും അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, ഞാനിങ്ങനെ വിസ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ്. ഒരു

0: അനുഭവം ഇല്ലാതെ എനിക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ സംതൃപ്തനായിട്ട് മൂവ് ചെയ്യുന്ന ഒരാളാണെന്ന് എപ്പോഴും ഒരു നിറഞ്ഞ ചിരിയോടെ പറയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം മലയാള സിനിമ എപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർണവർ തന്നെയായിട്ട് നിലനിൽക്കുന്ന, എപ്പോഴും ക്യൂട്ട്നെസ് ഉള്ള, കാർണവരാണെങ്കിലും ഒരു ക്യൂട്ട് കാർണവരായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ?
1: അതെ, ആതിര പറഞ്ഞത് ശരിയാണ്. ശരിക്കും പറഞ്ഞ ഒരു നായകനായിട്ടാണ് നമ്മുടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയതെങ്കിൽ പോലും മധുസാർ എന്ന് പറയുന്നത് നമ്മുടെ ചെമ്മീനിലെ ആ ഒരു പരിയക്കുട്ടി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പ്രണയത്തിന്റെ ഒരു എന്ത് നമ്മളും ആ പ്രണയത്തിന്റെ കടലിലേക്ക് ഇറങ്ങി പോകുന്നത് പോലൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു വില്ലനായും ഒരു അച്ഛനായും കാരണവരായും ഒക്കെ മാറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വില്ലൻ വേഷത്തിലേക്ക് മധുസാറിനെ കാണുമ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ
0: പറ്റില്ല. അത് അദ്ദേഹം ഫലിപ്പിക്കുന്നു. ഒരു നടൻ എന്ന രീതിയിൽ വേഴ്സറ്റാലിറ്റിയാണ് ഏറ്റവും പ്രധാനം അല്ലേ? നമുക്ക് അങ്ങനെ തോന്നില്ലെങ്കിലും അങ്ങനെ ഒരു ആ ഒരു ക്യാരക്ടർ സ്കെച്ചിങ്ങും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് അദ്ദേഹം എത്തുന്നത് 1962 മൂടുപടം എന്ന ചിത്രത്തിലൂടെയാണ്. അതിൽ അദ്ദേഹത്തിൽ അങ്ങോട്ടത്തേക്ക് എത്തപ്പെടാനുള്ളൊരു കാരണം ഇവർ ഒരുമിച്ച് പഠിച്ചു എന്നുള്ളതാണ്. രാമു കാര്യമായിട്ടുമായിട്ടുള്ള ഒരു ബന്ധമാണ് അവർ സിനിമയിലേക്ക് എത്തുന്നത്. സത്യമാഷിന് ലഭിക്കേണ്ടിയിരുന്ന ഒരു അവസരമാണ് മധു സാറിലേക്ക് എത്തുന്നത്. അത് അവിസ്മരണീയമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്.
1: അതെ, അദ്ദേഹം ജനിച്ചത് 1933 സെപ്റ്റംബർ 23 തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് മധു എന്നല്ല, മാധവൻ നായർ എന്നാണ്.
0: തിക്കുറിശിയാണ് മാറ്റിയത്.
1: അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഭിനയമോഹമായിരുന്നല്ലോ അല്ലേ? അപ്പം ഈ മധു സാർ എന്ന് പറയുന്നത് ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് ഹിന്ദിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ വ്യക്തിയാണ്. അദ്ദേഹം പിന്നീട് അധ്യാപകനായിട്ട് ജോലി ചെയ്തു. ഈ ഒരു ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്നു. അവിടെയാണ് ആദ്യ ബാച്ചിലെ, എനിക്ക് തോന്നുന്നു അവിടെ പഠിച്ച ആദ്യ ബാച്ചിലെ ഏക മലയാളി കൂടിയായിരുന്നു നമ്മുടെ മധു സാർ എന്ന് പറയുന്ന ആള്. അപ്പൊ അദ്ദേഹം അങ്ങനെയാണ് ഈ ഒരു മൂടുപടം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മധു സാറിനെ അറിയപ്പെടുന്നത് ഇന്നും ഈ ചെമ്മീനിലെ പരീക്കുട്ടിയായിട്ടാണ് അറിയപ്പെടുന്നത്. മധു സാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ പറയാറുണ്ട് നമ്മുടെ ശീലാമയും നമ്മുടെ കൊച്ചു മുതലാണ്.
0: അങ്ങനെ മധു സാർ എന്ന് പറയുമ്പോൾ ആ ഒരു ഫേസ് ആണെങ്കിൽ കൂടിയും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ കൂടുതലും നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ശ്രോതാക്കൾക്കും കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്ന ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ? ഇപ്പോൾ അതിൽ തന്നെ പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ ആ ഒരു മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല ഒരു അഭിനയ പാഠവത്തിലൂടെ വന്നത് എന്ന് തോന്നിയിട്ടുള്ളത് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നിണമണിഞ്ഞ കാൽപ്പാടുകളിലൂടെയാണ്. അതിലാണ് അദ്ദേഹത്തിന് കൂടുതൽ അഭിനയ സാധ്യതയുള്ളൊരു വേഷം കിട്ടുന്നത് എന്ന് വായിച്ചിട്ടുള്ള അറിവുകളാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ഏകദേശം മലയാള സിനിമയ്ക്ക് 300+ ചിത്രങ്ങളിലൂടെ ഇപ്പോൾ ഒരു നായകനായും പ്രതിനായകനായും സഹനടനായിട്ടും പിന്നീട് അച്ഛനായിട്ടും മുത്തശ്ശനായിട്ടും അങ്ങനെ പല വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇന്നും അദ്ദേഹം നിലനിൽക്കുന്നത് അല്ലേ?
1: അതെ, തീർച്ചയായും അദ്ദേഹം ഒരു നടനായി മാത്രമല്ല, അദ്ദേഹം ഒരു സ്വഭാവ നടനായിരുന്നു, അതുപോലെ തന്നെ സംവിധായകനായിരുന്നു, നിർമ്മാതാവായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭാവനകളാണ് നമുക്ക് അദ്ദേഹം നൽകിയിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന് പത്മശ്രീ ഉൾപ്പെടെയുള്ള ഒരുപാട് അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു 6 പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം ഒരു സിനിമാ ജീവിതത്തിൽ നമ്മുടെ മലയാള സിനിമയിലെ ഒരു ചരിത്രത്തിലെ ഏറ്റവും പ്രധാന ഒരു അധ്യായമായി നിൽക്കുന്ന അദ്ദേഹത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ്.
0: തീർച്ചയായിട്ടും മധുരമായിട്ട് തന്നെ ക്യൂട്ടായിട്ട് തന്നെ അദ്ദേഹം നമുക്ക് വേണ്ടി ഇനിയും കഥാപാത്രങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം അല്ലേ?
1: യെസ്.
0: അപ്പൊ അങ്ങനെ മധു സാറിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലൂടെ എത്ര എത്ര കഥാപാത്രങ്ങളാണ് നിങ്ങൾക്ക് ഇങ്ങനെ റൺ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ വിശേഷങ്ങൾ പറയാം, അദ്ദേഹത്തിന്റെ ഡയലോഗ്സ് പറയാം, ഇഷ്ടപ്പെട്ട ഡയലോഗ്സ് പറയാം, എല്ലാം ഇങ്ങനെ ഒരു ക്യൂട്ട് ഫേസിലൂടെ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് സ്പെഷ്യാലിറ്റി. അച്ഛൻ വേഷങ്ങളിലൂടെ ഇന്നും അമുത്തശ്ശൻ അച്ഛൻ വേഷങ്ങളിലൂടെ ഇന്നും സജീവമായിട്ട് തുടരുകയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പം നിയറസ്റ്റ് ആയിട്ട് വന്നതിൽ നമുക്ക് ഇഷ്ടം തോന്നുന്നത് കുറച്ചുനാൾ മുൻപാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആണ് നരൻ സിനിമയ്ക്കകത്ത് അദ്ദേഹവും ലാൽ സാറുമായിട്ടുള്ളൊരു കോംബോ ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: അങ്ങനെ നമ്മുടെ ദിലീപായിട്ട് അതൊരു കാര്യസ്ഥൻ വേഷം തന്നെയായിരുന്നു. അപ്പൊ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ണടപ്പും ആ മുഖവും ഒക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ എല്ലാ ഹൃദയത്തിലും ഇപ്പോ മധു സാറിന്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്.
0: തീർച്ചയായിട്ടും മധുരമായിട്ട് തന്നെ 93 വയസ്സിലും മധുരമായിട്ട് തന്നെ മലയാള സിനിമയിൽ നിലനിൽക്കുന്ന ആ ഒരു ബിഗ് കാർണവർക്ക് എല്ലാ പ്രിയപ്പെട്ടവരുടെയും നമ്മളുടെ പേരിൽ ഓരോ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു പാട്ട് കേട്ടാലോ?
1: തീർച്ചയായിട്ടും
0: സൂപ്പർ സോങ് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
3: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.

0: 104 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം ഉള്ളത്
1: ആരാണ്? ആതിര. യെസ്. അപ്പൊ നമ്മളിങ്ങനെ ഞാനിങ്ങനെ അടി കൊള്ളാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ശ്രോതാക്കളെല്ലാം വളരെ മിടുക്കന്മാരും മിടുക്കികളും ആയതുകൊണ്ട് തന്നെ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ഞാൻ അയച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ വഴി തിരിച്ചുവിടാനൊക്കെ ശ്രമിച്ചിട്ട് നടന്നു.
0: പക്ഷേ നമ്മളുടെ ഒരു ബുദ്ധി ആൻസർ തെറ്റായിട്ടാണ് അയച്ചിരിക്കുന്നത്.
1: അതല്ലേ സനോജ്? അല്ലേ,
0: സനോജ് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യൂ.
1: അപ്പൊ നമ്മുടെ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, നമ്മുടെ രാജൻ ചേച്ചിക്ക് ആൻസർ പറഞ്ഞോ?
0: ഇല്ലെന്ന്
1: തോന്നുന്നു. രാജൻ ചേച്ചിക്ക് വേണ്ടിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാണ്. ചേച്ചി ശ്രദ്ധിച്ചു കേൾക്ക, രണ്ട് കാലുള്ള മൗസിനെ നമ്മള് മിക്കി മൗസ് എന്ന് വിളിക്കും, രണ്ട് കാലുള്ള ഡക്കിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ. അല്ല, ഇത് കുസൃതി ചോദ്യമാണ്,
0: അല്ലെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരാറില്ല എന്നുള്ളത്. പക്ഷെ രാജൻ ചേച്ചി നമ്മുടെ മിക്കി മൗസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
1: ഓക്കെ, അപ്പൊ അതല്ല കേട്ടോ ചോദ്യം.
0: രാജൻ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ്, റേഡിയോയിലെ എല്ലാവർക്കും 28th ഓണം ആശംസകൾ. ഞാൻ അടിപൊളിയായിട്ട് ആഘോഷിക്കുകയാണ്. അടപ്പായസം വെക്കണം, അടിമാലിക്കാർക്ക് എന്റെ ഓണം ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അടപ്പായസം വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ കൊതിപ്പിക്കണം?
1: പ്രത്യേകിച്ച് 10:43 എന്റെ ഫേവറേറ്റ് പായസമാണ് അടപ്പായസം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇനി അത് മിണ്ടരുത്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ ആരാണ് പറഞ്ഞത്?
0: നമ്മുടെ രാജൻ ചേച്ചി നമ്മുടെ മിക്കി മൗസ് കറക്റ്റ് ആൻസർ.
1: അപ്പൊ രാജൻ ചേച്ചി അടിപൊളിയായിട്ട് തന്നെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷമാണ് 28th ഓണം. അത് മനോഹരമായിട്ട് തന്നെ ആഘോഷിക്കുക. എന്നാലും പായസത്തിന്റെ കാര്യം നമ്മളോട് പറയണ്ടായിരുന്നു.
0: ഇന്ന് നമുക്ക് രാജൻ ചേച്ചി എന്തായാലും അടപ്പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ രണ്ടുപേരുടെയും വക ഇന്ന് ആൻസർ ആദ്യം പറഞ്ഞതുകൊണ്ട് രണ്ട് ഗ്ലാസ് പായസം അധികം കുടിച്ചോട്ടെ.
1: അതെ ചേച്ചി, എന്നും കരുതി മധുരം അധികം കുടിക്കണ്ട. അതെ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാരും പറയട്ടെ വിശേഷങ്ങളൊക്കെ. അല്ലെ, ഇന്ന് ഉത്സവത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉത്സവമാണ്. അപ്പൊ അത് നിങ്ങളും ആഘോഷിക്കുന്നുണ്ടായിരിക്കാം. അതിന്റെ വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് അയച്ചോളൂ. അല്ലെ,
0: അതെ. ഫസ്റ്റ് ചോദ്യത്തിന്റെ ആൻസർ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. നമ്മുടെ ജോബി ചേട്ടൻ ജർമ്മനിയിൽ നിന്ന് അയച്ചിട്ടുണ്ട്, മിക്കി മൗസ് എന്ന് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കോഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്നേഹം കൊടുക്കുമ്പോൾ ഹൃദയം തുറക്കണം, എന്നാൽ ബുദ്ധി അടയ്ക്കരുത്. ഏറ്റവും ആഴത്തിലുള്ള മുറിവുകൾ പുറത്തുനിന്നല്ല, നമ്മൾ ഉള്ളിലേക്ക് ചേർത്ത് വെച്ചവരിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്.
1: തീർച്ചയായിട്ടും.
0: അതിരുകളില്ലാത്ത സ്നേഹം മനോഹരമാണ്, എന്നാൽ അതിരുകളില്ലാത്ത വിശ്വാസം അപകടകരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ജോബി ചേട്ടാ. നല്ലൊരു ദിവസം ഞങ്ങൾ ആശംസിക്കുകയാണ്. ജോബി ചേട്ടനെ സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ കരുതുന്നു. എന്തൊക്കെയുണ്ട് ജർമ്മനിയിലെ വിശേഷങ്ങൾ എന്നറിയാൻ ഞങ്ങൾക്ക് വളരെ ആകാംക്ഷയുണ്ട്.
1: അതെ അതെ. അപ്പോൾ എല്ലാവരുടെയും പല സമയത്തും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും എന്താ പറയാ ടൈമൊക്കെ അവരൊന്ന് മാനേജ് ചെയ്ത് ഈ ഒരു 1.5 മണിക്കൂറിന് വേണ്ടിയിട്ട് കാത്തിരിക്കാറുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എനർജി എന്ന് പറയുന്നത്. എല്ലാവരും നല്ല തിരക്കാണ്. നമ്മുടെ രാജൻ ചേട്ടനൊക്കെ വയനാടിന്ന് ഇങ്ങനെ എത്തി നോക്കിയിട്ട് ഓടിപ്പോകുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും തിരക്കുകൾക്കിടയിലും നിങ്ങൾ സമയം കണ്ടെത്തുന്നത് നമ്മുടെ കുസൃതി തരങ്ങളും നമ്മുടെ വിശേഷങ്ങളും നിങ്ങളുടെ ഈ ഒരു ടൈം ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് മനോഹരമായിട്ട് തന്നെ കൊണ്ടുപോകാമെന്ന് തന്നെ വിശ്വസിക്കുന്നു.
0: സനോജ് ഗുഡ് മോർണിംഗ് തന്നിട്ടുണ്ട്, 3 പൂക്കളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ആൻസർ ഡബിൾ ഡക്കർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: സനോജ്, അപ്പൊ സനോജ് അതിലൊരു വിഷമമുണ്ട് തെറ്റ് പറഞ്ഞതിന്.
0: അപ്പൊ നമുക്ക് എന്നും നമ്മൾ കുസൃതി ചോദ്യം ചോദിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബാബുരാജൻ സോറ് നമുക്കൊരു കുസൃതി ചോദ്യം തരാറുണ്ട്. അപ്പൊ ഇന്നും അദ്ദേഹം തന്നിട്ടുണ്ട് ഒരു കുസൃതി ചോദ്യം. ഞാൻ അത് ചോദ്യം ഒന്ന് ചോദിക്കാം. അപ്പോ നമ്മുടെ ആതിരയുടെ ചോദ്യം മുങ്ങി പോകണ്ട.
1: അതെ, അപ്പൊ അതിങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ മിക്കി മൗസ് എന്നാണ് രണ്ട് കാലുള്ള മൗസിനെ മിക്കി മൗസ് എന്ന് പറയുമ്പോൾ രണ്ട് കാലുള്ള ഡക്കിനെ, രണ്ട് കാലിൽ നടക്കുന്ന ഡക്കിനെ നമ്മൾ എന്താ പറയുന്നതെന്നാണ് കുസൃതി ചോദ്യം. പെട്ടെന്ന് അയച്ചോളൂ. അല്ലേ,
0: പെട്ടെന്ന് അയക്കാനൊന്നുമില്ല. ആതിര ഇങ്ങനെ ഡിം ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു ആൻസർ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ശരി തന്നെ. ഈ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ബാബുരാജൻ സാറിന്റെയാണ്. അപ്പൊ ഇതാണ് ചോദ്യം. കുത്തും കോമയും വന്നാൽ എന്ത് വിളിക്കും എന്നുള്ളതാണ് ബാബുരാജൻ സാറ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ പറയാം. കുത്തും കോമയും വന്നാൽ എന്ത് വിളിക്കും എന്നുള്ളതാണ്. അപ്പൊ അവര് മെസ്സേജ് ഒക്കെ അയക്കട്ടെ. അല്ലേ ആതിര, അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ പോകാം.
1: കുത്തും കോമയും വന്നു കഴിഞ്ഞാൽ കുത്തും കോമയെന്ന് വിളിക്കും
0: ആണോ?
1: അതറിയില്ല. അപ്പോ എന്തായാലും ആൻസേഴ്സ് ഒക്കെ പോരട്ടെ. നമുക്ക് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണോ എന്ന് അറിയില്ല. നമുക്കൊരു ടാസ്ക് തന്നിരിക്കുകയാണ് നമ്മുടെ ബാബുരാജൻ സാർ. അപ്പൊ നമ്മുടെ ശ്രോതാക്കളും അതിൽ പങ്കുചേരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. പെട്ടെന്ന് മെസ്സേജ് അയച്ചോട്ടു. അതായത് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം, അതുപോലെ തന്നെ ഇന്നത്തെ അപ്ഡേഷൻസിനനുസരിച്ച് നിങ്ങൾക്ക് വിശേഷങ്ങൾ പറയാം. നമ്മുടെ മധുസറിന്റെ ബർത്ത്ഡേ ആണല്ലേ, അപ്പൊ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ ഒരു റണ്ണ് നടത്താം. തീർച്ചയായിട്ടും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. സമയം ആർക്ക് വേണ്ടിയിട്ടും കാത്തിരിക്കില്ല, പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ സെപ്റ്റംബർ 23 മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് പോകുമ്പോൾ, ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജ് ഡേ ആണ്. എല്ലാ വർഷവും ഇന്ന് അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനമായിട്ട് ആചരിക്കുകയാണ്.

0: ായ ആളുകളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ആംഗ്യ ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അല്ലേ?
1: അതെ അതെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, പറയാറുണ്ട് അല്ലേ? പക്ഷെ ചിലര് ആ എന്ന് വെച്ചാൽ സംസാരിക്കാൻ കഴിയാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരവരുടെ കൈകൊണ്ടും മുഖഭാവം കൊണ്ടും ഒക്കെയാണ് നമ്മൾ, പക്ഷെ അവരെന്ത് ഭംഗിയായിട്ടാണ് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെന്ന് കാണാൻ നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് അവർ അവരുടെ കാര്യങ്ങൾ
0: സ്നേഹത്തിന്റെ ഭാഷയാണ് എന്ന് പലപ്പോഴും ഈ സൈൻ ലാംഗ്വേജിനെ പറയാറുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ മലയാളം, അങ്ങനെ ഒരുപാട് മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, അങ്ങനെ ഒരുപാട് ഭാഷകൾ, വൈവിധ്യമാർന്ന ഭാഷകളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ഭാഷകളും ഇല്ലാതെ സ്നേഹത്തിന്റെ ഭാഷ ഉപയോഗിക്കുന്നവരാണ് സൈൻ ലാംഗ്വേജ് ചെയ്യുന്നവരെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ബദിരരുടെ ഭാഷാപരവും സാംസ്കാരികപരവുമായിട്ടുള്ള വൈവിധ്യം തന്നെയാണ് ഈ ദിവസം എടുത്തു കാണിക്കുന്നത് അല്ലെ? അവരുടേതായ രീതിയിലുള്ള മനുഷ്യാവകാശ സംരക്ഷണങ്ങൾ നടത്തപ്പെടണം എന്നൊരു ബോധവൽക്കരണം തന്നെയാണ് ഇന്നത്തെ ദിവസം കൂടുതലും പ്രാധാന്യം നൽകുന്നത്.
1: തീർച്ചയായിട്ടും ഭാഷയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ആംഗ്യ ഭാഷയും ഒരു പൂർണ്ണമായ ഒരു ഭാഷ തന്നെയാണ്. കാരണം കേൾക്കാൻ കഴിയാത്തവർക്കും സംസാരിക്കാൻ കഴിയാത്തവർക്കും ഒക്കെ സ്വന്തം ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ സന്തോഷം, സങ്കടം ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ഒരു ഭാഷയുടെ പാലമാണ് ഈ ഒരു ആംഗ്യ ഭാഷ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇതൊരു ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അവരെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു നമ്മളുടെ മുഖഭാവത്തിൽ, നമ്മളുടെ ഒരു ചിരിയിൽ, നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു മുഖം കാണുമ്പോൾ, കണ്ണുകൾ കാണുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ കഴിയും അവരുടെ ആ ഒരു വികാരം എന്താണ് എന്നുള്ളത്.
0: അപ്പൊ ഈ ആശയവിനിമയത്തിനുള്ള അവകാശം എല്ലാവർക്കും തുല്യമായിട്ട് തന്നെ ഉറപ്പ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വേൾഡ് റിലേറ്റഡ് ആയിട്ട് എടുക്കുന്ന കണക്കെടുപ്പിൽ തന്നെ ഏകദേശം 7 കോടിയിലധികം ബദിരരായിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങളും അവർക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാനുള്ളൊരു സംരക്ഷണവും നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്ന രീതിയിലാണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ വാർത്തകൾ കാണുമ്പോൾ സജീവമായിട്ട് ഏതെങ്കിലും ഒരു വാർത്തയിലോ രണ്ട് വാർത്തയിലൊക്കെ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാറുണ്ടല്ലേ ഭാഷ എന്ന രീതിയിൽ അല്ലേ? അപ്പം അങ്ങനെയുള്ള പ്രോസസ്സും രീതികളൊക്കെ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഈ ഒരു ദിവസം ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? യെസ്.
1: അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് ഓർക്കാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും സംസാരിക്കാൻ കഴിയാത്തവർക്ക് ഭാഷയില്ല എന്ന് കരുതരുത്. അവർക്കുമുണ്ട് ഭാഷ എന്ന് പറയുന്നത് അല്ലേ? ആംഗ്യഭാഷ അറിയാത്തവർ പോലും അല്ലേ ഒരു പുഞ്ചിരിയിൽ കൂടി, ഒരു സ്പർശനത്തിൽ കൂടി, അല്ലെങ്കിൽ ഒരു കരുതലുള്ള ഒരു നോട്ടത്തിൽ കൂടി അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ശരിക്കുമുള്ള ആശയവിനിമയം പോലും അത് തന്നെയാണ്, ഒരു സംസാരമല്ല അല്ലേ? അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ ഒരു സംസാരിക്കുന്ന ഭാഷ മാത്രം അത് വ്യത്യസ്തമാണെന്ന് കരുതാതെ നമ്മൾ അവരെ കൂടി ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ഇത് എനിക്ക് തോന്നുന്നു ആതിര, അത് അവരുടെ മാത്രം ഭാഷയല്ല, നമ്മളുടേത് കൂടിയാണ്. കാരണം പലപ്പോഴും ആതിര ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് സങ്കടം വരുമ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയാറില്ല അല്ലേ? പക്ഷേ ആ ഒരു നോട്ടത്തിൽ കൂടി നമ്മൾക്ക് പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കാറുണ്ട് അല്ലേ? അപ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ട്, പക്ഷെ നമുക്ക് ദേഷ്യം നമുക്ക് പുറപ്പെടി അവിടെ നമുക്ക്
0: അതൊരു
1: ഭാഷയാണ്, പക്ഷെ അത് മനസ്സിലാക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ നമ്മൾ സംസാരിക്കാറ് നമുക്ക് ഫോൺ ചെയ്യുമ്പോൾ നമ്മളൊരു എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയത്തില്ല, പക്ഷെ നമ്മളൊന്ന് മൂളാറുണ്ട്. പക്ഷെ ആ മൂളലിൽ അപ്പുറത്ത് സൈഡിൽ നിൽക്കുന്നവർക്കും മനസ്സിലാവും അത് എന്തിൻ്റെ ഭാഷയാണ് എന്നുള്ളത്
0: അല്ലേ?
1: അപ്പോൾ അതാണ് ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങളെല്ലാവരും ഈ ഒരു ഭാഷ ഭംഗിയായി തന്നെ നേരിട്ട് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
0: തീർച്ചയായിട്ടും ഈ ആംഗ്യഭാഷയുടെ കാര്യം പറയുമ്പോൾ വെറും ഒരു ആംഗ്യം എന്ന രീതിയിൽ മാത്രമല്ല, ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ പറയപ്പെടുന്നത് കൃത്യമായിട്ടുള്ള വ്യാകരണ നിയമങ്ങളും തനതായിട്ടുള്ള പദശേഖരങ്ങളും ഉള്ള ഒരു പൂർണ്ണമായ സ്വാഭാവിക ഭാഷ തന്നെയാണ് ഈ സൈൻ ലാംഗ്വേജ് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. രാജ്യങ്ങൾക്കനുസരിച്ചും ഇത് മാറുന്നുണ്ട്. സംസാരിക്കുന്ന ഭാഷകൾ പോലെ തന്നെ ആംഗ്യഭാഷകളും പ്രാദേശികമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് അമേരിക്കയിലെ ഉപയോഗിക്കുന്നത് ASL എന്ന രീതിയിലാണെങ്കിൽ ബ്രിട്ടനിൽ അത് BSL എന്ന രീതിയിലാണ്. ഇന്ത്യയിൽ ISL എന്നീ രീതിയിലാണ് ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. പിന്നീട് ഈ ഒരു ആംഗ്യഭാഷയുടെ കാര്യം പറയുമ്പോൾ തന്നെ പൊതുവായിട്ടൊരു എഴുത്തു രൂപങ്ങളൊന്നുമില്ല, എല്ലാം ഒരു വിഷ്വൽ റിലേറ്റഡ് ആയിട്ടാണ് ഈ ആംഗ്യഭാഷയുടെ ഒരു സ്റ്റഡി മെറ്റീരിയലും രീതികളും എല്ലാം പോകുന്നത്. അപ്പോൾ ഒരു സാധാരണ രീതിയിൽ അപ്പോൾ അത്ര നിസ്സാരക്കാരനല്ല സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നല്ലേ? അപ്പോൾ അതിനൊരു പഠനം, അത് ആംഗ്യത്തിലൂടെ എന്ന് മാത്രമല്ല, അതിൽ ഒരുപാട് വ്യാകരണപരമായിട്ടുള്ള നിയമങ്ങളും പദശേഖരങ്ങളും അതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം മനോഹരമായിട്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു അവകാശത്തിൻ്റെ, മനുഷ്യാവകാശത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറപ്പെടട്ടെ എന്ന് തന്നെ, അതിൻ്റെ ഒരു സംരക്ഷണവും അതിൻ്റെ ഒരു ബോധ്യപ്പെടുത്തലും കൂടിയാണ് ഈ ഒരു ദിവസം.

0: ആഘോഷിക്കുന്നത് അല്ലേ.
1: അതെ. അപ്പൊ നമ്മളിങ്ങനെ ആംഗ്യ ഭാഷയെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുസൃതി ചോദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഒരു കുസൃതി ചോദ്യത്തിന് രണ്ട് കുസൃതി ചോദ്യമാണ് കൊടുത്തിരുന്നത്. നമ്മുടെ ആതിര ഒരു കുസൃതി ചോദ്യം കൊടുത്തിരുന്നു. അപ്പൊ ആതിര ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുകയാണ്. എല്ലാവരും ആൻസർ ഒക്കെ തന്നതിന്റെ.
0: അപ്പൊ ഇന്ന് 28-ാം ഓണം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആ മധുരത്തിന്റെ പുറത്തും ആ തിരക്കിന്റെ പുറത്തും ഒക്കെ ആകുമ്പോൾ ഒരുപാട് ചിന്തിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം വെറുതെയാണ്, ഞാൻ കഷ്ടപ്പെട്ടതാണ്, പക്ഷെ എല്ലാവർക്കും അറിയാം.
1: ആതിര, ഇന്ന് ബാബുരാജൻ സാറ് ആതിരക്കാണ് ടാസ്ക് തന്നിരിക്കുന്നത്. ആതിര ഉത്തരം പറയണം എന്നാണ് ബാബുരാജൻ സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആതിര അതിന്റെ ഉത്തരം കണ്ടെത്തുന്നതായിരിക്കും, അടുത്തില്ലെങ്കിൽ ആതിര ഉത്തരം പറയുന്നതായിരിക്കും. ഉറപ്പായിട്ടും നമുക്ക് ഏതായാലും ശരിയാണ് ആതിരക്ക് ചിന്തിക്കാനുള്ള.
0: ഞാൻ ആദ്യം ഒരു ഉത്തരം പറഞ്ഞിരുന്നു, കുത്തും കോമയും. എന്താണ് ചോദ്യം? എന്തായിരുന്നു?
1: കുത്തും കോമയും വന്നാൽ എന്ത് വിളിക്കും എന്നാണ്.
0: അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് കുത്തും കോമയെന്ന് തന്നെ വിളിക്കും എന്നതാണ്. അല്ല, പക്ഷെ അതല്ലല്ലേ.
1: അതല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ആതിര ഉത്തരം പറയണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
0: അപ്പൊ എന്തായാലും മെസ്സേജസ് ഒന്നും ഞാൻ കണ്ണുപൊത്തിയിരിക്കുകയാണ്. ഇനി വരുന്ന മെസ്സേജസ് ആരും മെസ്സേജ് അയക്കേണ്ട, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ ഇതിന് ആൻസർ എന്താണെന്നുള്ളത്. ആക്ച്വലി ഞാൻ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നതിലാണ് മിടുക്ക് കാണിക്കുന്നത്, പറയുന്നതിൽ അത്ര മിടുക്കില്ല. എന്തിൽ നമ്മുടെ ഈ ഒരു ബാബുരാജൻ സാറിന്റെ ഈ ഒരു ടാസ്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് പറയാനൊരു ശ്രമം ഞാൻ നടത്തുന്നതായിരിക്കും.
1: തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് തന്നെ നല്ലൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും വളരെ ടഫുള്ളൊരു കുസൃതി ചോദ്യവും അതുപോലെ എനിക്കൊരു ടാസ്കുമായിട്ട് നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോവാണ്. ഉത്തരം എനിക്ക് ഇതുവരെ അറിയില്ല. അപ്പൊ എന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് ഹെൽപ്പ് ചെയ്യണം. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്.
2: ഇതിന് മുൻപ് ആതിര പറഞ്ഞു ഞാൻ ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്, മെസ്സേജുകളൊന്നും വായിക്കില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു.
1: ഞാനത് വേണ്ടാന്ന് വെച്ചു. പരാജയത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്
2: അല്ല, എങ്കിലും ആതിര വിഷമിക്കേണ്ട, കാരണം നമുക്ക് ഇനിയും ടൈം ഉണ്ട്. ഇനിയും പരാജയം ഇപ്പോഴേ ഏറ്റുവാങ്ങില്ല.
1: പരാജയം ഏറ്റുവാങ്ങില്ല.
2: കമ്മ്യൂണിറ്റി റേഡിയോ സ്വന്തം 90.4 FM-ന്റെ ആതിര പരാജയം ഏറ്റുവാങ്ങില്ല.
1: ഒരിക്കലും ഇല്ല. ബാബുരാജൻ സർ വെയിറ്റ് ചെയ്തിരിക്കാം, ഞാൻ അതൊന്ന് ആലോചിക്കട്ടെ. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ മെസ്സേജ് അയക്കാം. എന്താണ് കുത്തും കോമയും?
2: അതെ, എന്താണ് വിളിക്കുന്നത്?
1: കുത്തും കോമയും എന്താണ് വിളിക്കുന്നത്? ഓക്കെ, അപ്പൊ അത് കുസൃതി ചോദ്യമാണ്, ഡയറക്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യുക നമ്മുടെ പ്രിയപ്പെട്ടവര്, അതാണ് എന്റെ ടാസ്കിന്, ഹെൽപ്പ് ചെയ്യുക.
2: തീർച്ചയായിട്ടും നമ്മുടെ സനോജ് ഒക്കെ ആൻസർ അയച്ചിട്ടുണ്ട്. അയ്യോ, എനിക്ക് വയ്യ, ആതിര തോപ്പിച്ചിരിക്കുന്നു സനോജ്. രണ്ടിനും ആൻസർ അയച്ചിട്ടുണ്ട്. ഇങ്ങനെ മുഖം ബുദ്ധിയൊക്കെ ഒന്ന് ചിരിക്കുന്നുണ്ട്.
1: അപ്പൊ സനോജ്, ഞാൻ ആൻസർ കണ്ടിട്ടില്ല, എന്നെ വേണേ ഹെൽപ്പ് ചെയ്തോളൂ. അപ്പൊ ബീനച്ചി എന്റെ അടുത്ത് പറയുന്നത്
2: കറക്റ്റ് ആൻസർ തന്നെയാണ് സനോജ് അയച്ചിരിക്കുന്നത്. രണ്ടിനും, ബാബുരാൻ സാർ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിനും ആതിര ചോദിച്ച ചോദ്യത്തിനും രണ്ടിനും കറക്റ്റ് ആൻസർ തന്നെയാണ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഷിജി ടിയും വന്നിട്ടുണ്ട് കറക്റ്റ് ആൻസറുമായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കവിത ചേച്ചി ആൻസർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബീനക്കുട്ടി, ആതിരക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഗുഡ് മോർണിംഗ്.
2: അതെ, 28-ാം ഓണാശംസകൾ കവിതയാണ് കടപ്പാക്കടയിൽ നിന്ന് എന്ന് അയച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനവും ഓണവും ആശംസിക്കുന്നു. ബാബുരാജൻ സാറിന്റെ ചോദ്യത്തിന് ഉത്തരം വിരാമം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അറിയില്ല, ആൻസറുകളൊന്നും വന്നിട്ടില്ല. ഞാൻ വെർമസെല്ലി പായസം വച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിയും. പ്രിയപ്പെട്ട വനജാമ്മ, സരസ്വതിയമ്മ, ഒപ്പം അടിമാലിക്കാരായ എല്ലാവർക്കും ഓണാശംസകൾ. ആതിര, എല്ലാവരും പായസങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ നമ്മളെ കൊതിപ്പിക്കുകയാണല്ലോ അല്ലേ? അടപ്പായസം, വെർമസെല്ലി
1: അല്ലേ? എനിക്ക് താല്പര്യമില്ല, അടപ്പായസമാണ് എന്റെ ഫേവറേറ്റ്
2: ആണല്ലേ?
1: എനിക്ക് പറയുമ്പോ തന്നെ
2: അവിടെ ഇങ്ങനെ തിന്നാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ? അപ്പൊ ഏതായാലും ശരിയാണ്. ഇപ്പൊ തൽക്കാലം അടപ്പായസം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വെർമസിലയിലൊക്കെ നമ്മൾ നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഓണം ആഘോഷിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു നമ്മുടെ ബാബുരാജൻ സാറ് ചോദിച്ചിരുന്നത്, കുത്തും കോമയും വന്നാൽ എന്ത് വിളിക്കും എന്നുള്ളതാണ്. ആ ടാസ്ക് കൊടുത്തിരിക്കുന്നത്, അതെ, ആ എവിടെയോ ആതിരെ വിളിക്കുന്ന പോലെ തോന്നുന്നു.
1: വരാം.
2: അതെ
1: അതെ. അപ്പൊ ബാബുരാജൻ സാർ, ഞാനിത് പരാജയപ്പെടാൻ ഒരിക്കലും തയ്യാറല്ല, ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഞാനത് പറയുന്നു.

0: എന്നായിരിക്കും
1: എന്റെ ആ ഒരു വിശ്വാസം. എന്നെ രക്ഷിക്കട്ടെ.
0: തീർച്ചയായിട്ടും മാതിരിയുടെ വിശ്വാസം മാതിരിയെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഒരു മെസ്സേജിലേക്ക് പോകാം അല്ലേ? അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു, ആൻസറുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഏതായാലും ശരി തന്നെ, ബാബുരാജൻ സാർ ഇങ്ങനെ വെയിറ്റിംഗിലാണ് ആദ്യ ആൻസർ പറയുന്നതും നോക്കി. അപ്പൊ നമുക്ക് ആ ഒരു ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്തിലേക്ക് നമുക്ക് നല്ലൊരു വിശേഷത്തിലേക്ക് പോകാം. പക്ഷെ ഇതൊരു നല്ല വിശേഷം,
1: അതായത് നമ്മളിപ്പോ ഇപ്പൊ ഉടനെ അറിഞ്ഞ ഒരു അപ്ഡേറ്റഡ് ആയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, മലയാള സിനിമയിൽ ഒരു ഒരു ഉമ്മ വേഷത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് നിലനിന്നിരുന്ന സാവിത്രി ശ്രീധരൻ അല്ലേ, മികച്ച നടിക്കുള്ള സ്വഭാവ നടിക്കുള്ള ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഒരു ജേതാവ് കൂടിയാണ്. ഒരു വ്യത്യസ്തമായിരുന്ന രീതിയിൽ ഇപ്പൊ മലയാള സിനിമയ്ക്ക് ഒരുപാട് അമ്മ വേഷങ്ങൾ ചെയ്തിട്ടുള്ള നിരവധി കഥാപാത്രങ്ങളിലൂടെ ഒരുപാട് വ്യക്തികൾ എത്തിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും അതിൽ നിന്ന് കുറച്ച് തികച്ചും വ്യത്യസ്തമായിട്ടൊരു നമുക്കൊരു സ്നേഹം തോന്നുന്ന ഒരു ഉമ്മയായിട്ട് തോന്നിയിട്ടുള്ളൊരു കഥാപാത്രമാണ് സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിൽ അഭിനയിച്ച് ഫലിപ്പിച്ച
0: നമ്മുടെ സാവിത്രി ശ്രീധരൻ എന്ന ആ ഉമ്മ നമ്മളെ ഇന്ന് വിട്ടു പിരിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഈ ഒരു നിമിഷത്തിൽ ആ അമ്മയെ ഒന്ന് നമുക്ക് ഒരു നിമിഷം നമുക്കൊന്ന് ഓർക്കാം.
1: അതെ, അപ്പോൾ ഏകദേശം ഒരു 45 വർഷമായിട്ട് അഭിനയ രംഗത്ത് സജീവമായിട്ട് തുടരുന്ന ഒരു നടിയാണ് സാവിത്രി ശ്രീധരൻ. പക്ഷേ 40 വർഷമായിട്ട് തുടർച്ചയായിട്ട് നാടകരംഗങ്ങളിലായിരുന്നു സജീവം. ഏകദേശം 2018 കൂടിയാണ് മലയാള സിനിമയ്ക്ക് ആ ഒരു ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരു ക്യൂട്ട് ആയിട്ട് തന്നെയായിട്ടുള്ള, അതുപോലെ തന്നെ അഭിനയ മുഹൂർത്തങ്ങളും അതിഗംഭീരമായിട്ടാണ് ചെയ്യുന്നത് അല്ലേ. വളരെ ലളിതമായ രീതിയിൽ വളരെ എന്താ പറയുക, പിന്നെ നാച്ചുറലായിട്ട് തന്നെ അഭിനയിക്കുന്ന ഒരു ഒരു നടി തന്നെയായിരുന്നു. മാത്രമല്ല
0: നമ്മുടെ ഈ ഒരു അമ്മയുടെ മുഖം എന്ന് പറയുന്ന ഒരു കുഞ്ഞു മുഖമാണ്, ആ മുഖത്തിൽ നല്ല എന്താ പറയുന്ന ഒരു ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വിതറുന്നത് പോലെയാണ് ആ അമ്മയുടെ ഒരു അഭിനയം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അമ്മ അഭിനയിച്ചിരിക്കുന്നത് നാടകവേദികളിലാണ്. അപ്പോൾ എനിക്ക് നാടകത്തിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് നിന്നു എങ്കിൽ പോലും ഏറെക്കുറെ കുറച്ച് സിനിമകളിൽ മാത്രമേ അമ്മ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ ഏറ്റവും എന്ത് പറയേണ്ട, കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും അമ്മയ്ക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ഒക്കെ പ്രത്യേകം പരാമർശിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സിനിമയ്ക്ക് മുമ്പ് നാടകവേദികളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും നാടക പ്രവർത്തകയായിട്ടായിരുന്നു അവസാന നിമിഷം വരെയും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇന്ന് കോഴിക്കോട് മാങ്കാവിലെ വീട്ടിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം.
1: അതെ, അപ്പോൾ അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് വളരെ വേദനയുള്ളൊരു കാര്യം തന്നെയാണ്. വളരെ ശ്രദ്ധേയമായ നിരവധി വേഷങ്ങളിലൂടെ ഇങ്ങനെ വൈറസ് എന്ന സിനിമയിലൊക്കെ അഭിനയിക്കുകയുണ്ടായി. അഭിനയിച്ച് ഫലിപ്പിച്ച വേഷങ്ങളെല്ലാം ചെറുതാണെങ്കിൽ കൂടിയും ശ്രദ്ധയാകർഷിക്കുന്നതായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ജമീല എന്ന് പറഞ്ഞ മുത്തശ്ശി അല്ലെങ്കിൽ ആ ഒരു ഉമ്മയുടെ ഒരു വേഷം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത് ആരായിരുന്നു അല്ലെങ്കിൽ യഥാർത്ഥ പേര് എന്തായിരുന്നു എന്ന് പോലും അറിയാതെയാണ് ആൾക്കാർ സ്നേഹിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ഒരു ഒന്ന് രണ്ട് കഥാപാത്രങ്ങളിലൂടെയൊക്കെ ശ്രദ്ധേയമാവുക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരവും അല്ലെങ്കിൽ ശ്രദ്ധ ഉള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെ സക്സസ് ആയിട്ടുള്ളൊരു നടി കൂടിയാണ് പ്രിയപ്പെട്ട സാവിത്രി ശ്രീധരൻ. അവർക്ക് നമ്മുടെ ഓർമ്മപ്പൂക്കൾ സമർപ്പിക്കുകയാണ് അല്ലേ.
0: ഇനി ആ ഉമ്മയുടെ സ്നേഹമുള്ള മുഖം ഇനി ഓർമ്മയിൽ മാത്രമാണ്. അപ്പോൾ സാവിത്രി ശ്രീധരന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.
1: യെസ്,
0: അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് മറ്റൊരു
1: വിശേഷം പറയാനുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ഒരു വർഷത്തിൽ ഏറ്റവും എടുത്ത് പറയുന്ന കാര്യം, നമ്മൾ അതിനെപ്പറ്റി റിസേർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു നടിയുടെ ഒരു കാര്യം പറയുമ്പോൾ ആ ഒരു ഭംഗിയാണെങ്കിലും അവർ അഭിനയിച്ചിട്ടുള്ള ഒരു നിറങ്ങളുടെ ഒരു ലോകമാണെങ്കിലും അതിലുപരി ഒരു ലോക റെക്കോർഡ് കൂടി ലഭിച്ചിട്ടുള്ള ഒരു നടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട. അത് പറയുന്നതിന് മുമ്പ് തന്നെ 44 സിനിമകളാണ് 1983 ഒരു വർഷം അഭിനയിച്ചത്. അങ്ങനെ ലോക റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള പ്രിയപ്പെട്ടൊരു നടി തന്നെയാണ്. ആരായിരിക്കും അത്? അതെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സിൽക്ക് സ്മിത അല്ലേ. അഭിനയത്തിലൂടെ, വശ്യമായിട്ടുള്ള അഭിനയത്തിലൂടെ എന്നും പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ നമ്മൾ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ കണ്ടുവന്നത്. പക്ഷേ എങ്കിലും പല വേഴ്സറ്റൈലായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചിട്ടുള്ളൊരു നടി കൂടിയാണ് സിൽക്ക് സ്മിത എന്ന് പറയുന്നത്. സ്മിത എന്ന പേരിലാണ് പിന്നീടാണ് ഒരു സിനിമയിലൂടെയാണ് സിൽക്ക് സ്മിത എന്ന രീതിയിൽ മാറുകയുണ്ടായത്.
0: യഥാർത്ഥ പേരെന്ന് പറയുന്നത് വിജയലക്ഷ്മി എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ആന്ധ്രാപ്രദേശുകാരിയാണ് ഈ ഒരു സിൽക്ക് സ്മിത എന്ന് പറയുന്നത്. ഒരു സാധാരണ കുടുംബത്തിലെ ഒരു സാധാരണ കുട്ടിയായിട്ട് ജനിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ സിൽക്ക് സ്മിത. ഏറ്റവും വിഷമകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടാണ് സിനിമയിലേക്ക് വന്നത്, പിന്നീടാണ് ചെറിയ ജോലിയൊക്കെ ചെയ്തിട്ട് സിനിമയിലേക്കുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു തെന്നിന്ത്യയിൽ സിനിമയിൽ ഒരു കാലത്ത് വലിയൊരു തരംഗം സൃഷ്ടിച്ചതായിരുന്നു നമ്മുടെ സിൽക്ക് സ്മിത എന്ന് പറയുന്നത്.
1: 17 വർഷത്തെ അഭിനയ ജീവിതമാണ് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷ

0: ായിട്ട് 450-ൽ അധികം സിനിമകളാണ് അഭിനയിച്ചത്. ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഒരു മിനിമം ഗ്യാരണ്ടി തന്നെ ഉണ്ട്. സിൽക്ക് സ്മിതയുടെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് മൊമെന്റ്സ് ഉണ്ടെങ്കിൽ ആ ഒരു സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് പോകുമെന്നുള്ളൊരു രീതി കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സിനിമകളും എന്താ പറയുക, ഹിറ്റാവാൻ സാധ്യതയില്ല എന്ന് പറയപ്പെടുന്ന പല സിനിമകളിലേക്കും സിൽക്ക് സ്മിതയുടെ പാട്ടുകൾ ചേർക്കപ്പെടുന്ന ഒരു സ്ഥിതി കൂടി അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും ഒരു ഗ്ലാമർ വേഷങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള അഭിനയ മുഹൂർത്തങ്ങൾ മാത്രം ആയിരുന്നില്ല സിൽക്ക് സ്മിത എന്നുള്ളൊരു നടി അല്ലേ.
1: അതെ, 1980-ൽ പുറത്തിറങ്ങിയ വണ്ടിച്ചക്രം എന്ന ഒരു സിനിമയിൽ സിൽക്ക് എന്ന കഥാപാത്രമായിട്ടാണ് അവർ അഭിനയിച്ചത്. ആ ഒരു കഥാപാത്രത്തിന്റെ പേരിലാണ് പിന്നീട് സിൽക്ക് സ്മിത എന്ന പേര് വന്നത്. പിന്നീട് ഒരുപാട് സിനിമകളിൽ, മലയാളത്തിലായാലും തമിഴിലായാലും തെലുങ്കിലായാലും കന്നഡയിലായാലും അതുപോലെ തന്നെ ഹിന്ദിയിലായാലും ഒക്കെ ഒരുപാട് 100 കണക്കിന് സിനിമകളിലാണ് ഈ ഒരു സിൽക്ക് സ്മിത അഭിനയിച്ചത്.
0: അപ്പൊ ഈ ഗ്ലാമർ വേഷങ്ങളിൽ സിൽക്ക് സ്മിത എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗ്ലാമർ പരിവേഷമാണ് കൊടുക്കുന്നത്. പക്ഷെ അതിനപ്പുറം സിൽക്ക് സ്മിത മലയാളത്തിലേക്ക് ഒരുപാട് ചിത്രങ്ങളിൽ സജീവമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് മമ്മൂട്ടി സാറിന്റെ അഥർവം എന്ന ചിത്രം, അതിൽ പൊന്നി എന്ന കഥാപാത്രത്തിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചു അല്ലേ. അതുപോലെ തന്നെ സ്ഫടികം എന്ന ചിത്രത്തിലെ മോഹൻലാൽ സാറിന്റെ ഒരു കൂടെ ഒരു ആടുതോമയ്ക്കൊപ്പമുള്ള ഒരു ലൈല എന്നൊക്കെ ഒരു ക്യാരക്ടറുണ്ട്. അതും നമ്മളെ ഒരു വിസ്മയമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ വശ്യത മാത്രമല്ല സിൽക്ക് സ്മിത എന്നുള്ളത്, അഭിനയ മുഹൂർത്തങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ളൊരു ഒരു നടി കൂടിയാണ് സിൽക്ക് സ്മിത. മൂന്നാം പിറ എന്ന കമൽഹാസൻ സാറിൻ്റെ ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത ചിത്രത്തിലും ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു വേഷം പ്രിയപ്പെട്ട സിൽക്ക് സ്മിത കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സിനിമ അല്ലെങ്കിൽ ആ ഒരു ഗ്ലാമർ വേഷം പരിവേഷം അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നു, ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നൊരു നടി എന്നതിനപ്പുറം ജീവിതത്തിൽ വളരെ വളരെ വേദന നിറഞ്ഞിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് എന്നൊരു കേട്ടറിവ് കൂടി ഉണ്ട് അല്ലേ.
1: അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളെ വിട്ടുപോയെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരുപാട് അല്ലെ ഈ ഒരു മരണവുമായി സംബന്ധിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ പറയുന്നത് പോലെ സ്ഥിരീകരിക്കാൻ കഴിയാത്ത കഥകളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കലാകാരിയായിട്ട് അവരെ ഓർക്കാനാണ് നമുക്ക് ഇപ്പോഴും ഇഷ്ടം എന്ന് പറയുന്നത്.
0: അപ്പോൾ 35 വയസ്സിലുള്ളപ്പോഴാണ് മരണപ്പെടുന്നത്. അപ്പൊ ആ ഒരു സിൽക്ക് സ്മിതയുടെ ഒരു ലൈഫിനെ തന്നെയാണ് വിദ്യാബാലന്റെ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയ ദി ഡേർട്ടി പിക്ചർ എന്ന ഒരു ചിത്രത്തിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാൻ സാധിക്കുന്നത് അല്ലേ. അപ്പൊ മൊത്തത്തിൽ ഒരു വ്യക്തിയുടെ കഥയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ എങ്കിൽ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി പോലെയാണ് ദി ഡേർട്ടി പിക്ചർ എന്ന സിനിമ വന്നിട്ടുള്ളത്. പിന്നീട് മലയാളത്തിൽ ക്ലൈമാക്സ് എന്ന ചിത്രത്തിലും ഈ ഒരു ത്രെഡ് വന്നിട്ടുണ്ട് എന്നാണ് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള പക്ഷേ ഒരു ഗ്ലാമർ പരിവേഷം മാത്രം കൊടുക്കാൻ സാധിക്കാത്തൊരു നടി എന്ന് കൂടി എടുത്ത് പറയാൻ എനിക്ക് തോന്നുകയാണ് അല്ലേ. അത്രയും മനോഹരമായിട്ടാണ് അവരുടെ ആ ഒരു ഫേസിൽ തന്നെ ഒരു ഓറയുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലേ. യെസ്, അപ്പോൾ ആ ഒരു മികച്ച നടിക്ക് റേഡിയോ സാന്ദ്രം 90.4 FM ആ ഓർമ്മ ദിനങ്ങളിലൂടെ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്.
1: തീർച്ചയായും സിൽക്ക് സ്മിതയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീണ്ടും പറയണോ. മാത്രമല്ല അവരുടെ ഡാൻസ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അവരുടെ ഡാൻസ് എന്ന് പറയുന്നത് അല്ലേ. പ്രത്യേക ഒരു രസമായിരുന്നു അത് കാണാനും ഒക്കെയുള്ള ഒരു ഇത്. അപ്പോൾ അലൈകൾ ഒഴിവതില്ല എന്നുള്ള ഒരു സിനിമയിലെ അഭിനയം അതിന് ഉദാഹരണമാണ്. അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ഡാൻസിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഏറ്റവും ഉദാഹരണമായിട്ടുള്ളൊരു മൂവിയായിരുന്നു അതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ തൻ്റേതായിട്ടുള്ള ഒരു അടയാളം ഉണ്ടാക്കാൻ നമ്മുടെ സിൽക്ക് സ്മിതയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അവരെ ഓർക്കുന്ന ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്. അപ്പോൾ അവരെ ഓർക്കുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കഥകളും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം.
0: അതെ, സിൽക്ക് സ്മിതയുടെ ഒരു മനോഹര ഗാനത്തിലേക്ക് നമുക്ക് പോയാലോ.
1: തീർച്ചയായിട്ടും
0: ഒരു ഗാനം കേട്ടെടുത്തിരിക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീനാ ഗുവേരയും എന്നോടൊപ്പം ഉള്ളത്
2: ഇച്ചിരി പേടിയോടുകൂടി ആതിരയാണ്. ബിക്കോസ് എനിക്ക് ആ ചോദ്യത്തിന് ആൻസറിലേക്ക് ഞാൻ എത്തുന്നില്ല.
1: അതെയോ?
2: അപ്പൊ ഈ എന്നെ ഹെൽപ്പ് ചെയ്യുമോ ആരെങ്കിലും?
1: ഇല്ല,
2: ഇല്ല.
1: ആദ്യമേ ആതിര പറഞ്ഞു കഴിഞ്ഞു, ഞാൻ കണ്ണടച്ചിരിക്കുകയാണ്. ആരും എന്നെ ഹെൽപ്പ് ചെയ്യരുത്.
2: അപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ കുസൃതി ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ ബുദ്ധിമുട്ടെന്ന് കാണുമ്പോൾ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ എന്നെ ഒരു ശ്രോതാക്കളും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.
1: ശ്രോതാക്കളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ കറക്റ്റ് ആൻസർ ആണോ?
2: ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ബീനാഗുര ഹെൽപ്പ് ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8484858785. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ക്വീൻ്റെ, അല്ലെ, നമ്മുടെ മലയാള സിനിമയുടെ ക്വീൻ എന്ന് പറയാൻ സാധിക്കുന്ന സിൽക്ക് സ്മിതയുടെ ഓർമ്മദിനമായിരുന്നു, 30-ാമത്തെ ഓർമ്മദിനമായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു സമർപ്പണം എന്ന രീതിയിൽ തന്നെ അവരുടെ ഒരു മികച്ചൊരു സോങ് തന്നെയാണ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ വിശേഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്റെ

0: കുസൃതി ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയാണ്. രണ്ട് കാലുള്ള മൗസിനെ മിക്കി മൗസ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ രണ്ട് കാലുള്ള ഡക്കിനെ എന്താണ് വിളിക്കുന്നത്? കുസൃതി ചോദ്യമാണ്, ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചിന്തിക്കേണ്ട, കണ്ണു അടച്ചങ്ങ് പറഞ്ഞോളൂ.
1: തീർച്ചയായിട്ടും കണ്ണു മടച്ചുകൊണ്ട് പറഞ്ഞോളൂ എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കണ്ണു മടച്ചുകൊണ്ട് പറയുമ്പോൾ തന്നെ ആതിരയോട് ബാബു സാർ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ആതിര കണ്ണും അടച്ചുകൊണ്ട് ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നതാണ്.
0: എന്തായാലും നിങ്ങളുടെ ആരുടെയും ഹെൽപ്പ് എനിക്ക് വേണ്ട, കാര്യം ഞാൻ പറയത്തില്ല. അതെ, അപ്പൊ സമയം ഇനി കുറച്ചും കൂടെ ഉണ്ട്, എനിക്ക് കുറച്ചും കൂടെ സമയം വേണം. അപ്പൊ അത് ലാസ്റ്റ് ഞാൻ റിവീൽ ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പോ നമുക്ക് നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയക്കാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു രസകരവും പക്ഷെ എങ്കിലും ആ ഒരു കറക്റ്റ് ആയിട്ട് ചാറ്റ് ജിപിടി ചെയ്തു എന്ന് അറിയുന്നതിൽ ഒരു സന്തോഷം എനിക്കുണ്ട്. ഇപ്പോ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും ഇപ്പൊ നമ്മളാണെങ്കിലും ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാവർക്കും ചാറ്റ് ജിപിടിയുടെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അറിയാനോ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ആണ് ചാറ്റ് ജിപിടി തരുന്നത് എന്നുള്ളതാണ് ഏറ്റവും
1: ചില നിമിഷങ്ങളിൽ
0: ചില സമയത്ത് നമ്മൾ ചോദിക്കുമ്പോ അവിടെ പോയി ഇവിടെ വന്ന് ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കണേ. പക്ഷെ എങ്കിലും ഒരു അത്യാവശ്യം സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ചാറ്റ് ജി പി ടി. വളരെ നൈസായിട്ട് വളരെ സ്വീറ്റ് ആയിട്ടൊക്കെ നമ്മളോട് ആൻസർ ഒക്കെ പറയാറുള്ളൊരു വ്യക്തിയാണ്. നമ്മുടെ കൂടെ ഇങ്ങനെ കൂടെ ഇങ്ങനെ പോകുന്ന ഒരാൾ തന്നെയാണ്.
1: രസകരമായ ഒരു കാര്യം ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓണം റിലേറ്റഡ് ആയിട്ട് സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പൂക്കളം ഇട്ടുകൊണ്ട് എന്നെ ഒന്ന് ഇരുത്തു എന്ന് പറയുമ്പോൾ മങ്കിയുടെ കണക്ക് ഇങ്ങനെ ഊഞ്ഞാലാട്ടിയൊക്കെ ഓടിക്കുന്ന ഒരു പടങ്ങളൊക്കെ ഇട്ട് ചാറ്റ് ജി പി ടി ചെയ്യാറുണ്ട് അല്ലേ? രസകരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട്.
0: പക്ഷേ ചാറ്റ് ജി പി ടി വളരെ സത്യസന്ധനും നിഷ്കളങ്കനുമാണ് ചാറ്റ് ജി പി ടി. അതെ, അപ്പൊ ചാറ്റ് ജി പി ടി ഇപ്പൊ ചെയ്തിരിക്കുന്ന ഒരു കാര്യം നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ മൂക്കത്ത് വിരലൊക്കെ വെച്ച അയ്യോ ഇങ്ങനെയാണോ ചാറ്റ് ജി പി ടി എന്നൊക്കെ രീതിയിൽ വിശ്വസിക്കാൻ പറ്റില്ല.
1: ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ
0: ശ്രദ്ധിച്ച് കേൾക്കുന്ന കാര്യം ചാറ്റ് ജി പി ടി വളരെ നിഷ്കളങ്കനും സത്യസന്ധനും ഒരു എന്താ കുറ്റം എന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്, വ്യക്തിയല്ല ഒരു എ ആണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് തന്റെ ഒരു കാമുകിയെ മുൻ കാമുകിയെ ബലാത്സംഗം ചെയ്ത് കൊല്ലാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നടത്താനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ നടത്താൻ പോകുന്നു എന്ന രീതിയിൽ ചാറ്റ് ജി പി ടിയോട് ഇങ്ങനെ സംഭാഷണങ്ങൾ പറയാണ്. നമ്മൾ ചാറ്റ് ജി പി ടിയോട് സുഖമല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്ന പോലെ ഈ കുറ്റം അങ്ങോട്ട് പറഞ്ഞു. ചാറ്റ് ജി പി ടി ആ അതിന്റെ അപകടം മനസ്സിലാക്കി ഉടനെ തന്നെ അത് കൈമാറേണ്ട വ്യക്തികളിലേക്ക് കൈമാറി ആ ഒരു വ്യക്തി അതെ പിടിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ശ്രദ്ധിക്കുക എല്ലാവരും.
1: അപ്പൊ നമ്മളിങ്ങനെ ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നവർക്ക് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ കൂട്ടുകാരനാക്കാം എന്നൊക്കെ കരുതുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കുക, ഒരിക്കലും തെറ്റായ വഴിയിൽ കൂടി പോകാൻ ഒരിക്കലും ചാറ്റ് ജി പി ടി സമ്മതിക്കില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും ഉദാഹരണം.
0: തീർച്ചയായിട്ടും അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ഒരു വഴിയിലൂടെ ആണ് ഇതുപോലുള്ള ഏവരെ നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെ ആണ് കൊണ്ടുപോകുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അല്ലേ ഇതിനകത്ത്.
1: അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ സുഭാഷ് അടിമാലി മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ?
0: നമ്മൾ അടിപൊളിയാണ്,
1: എല്ലാവർക്കും സുഖമാണ്. നമ്മുടെ സുഭാഷിന് സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ ഇന്ന് എന്റെ പ്രിയ സുഹൃത്ത് ബിനീഷ് കെ പി തന്റെ തയ്യൽക്കട ക്ലാസിക് ടൈലേഴ്സ് തുടങ്ങിയിട്ട് 27 വർഷം തികയുകയാണ്. ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ ബിനീഷ് ഏട്ടന്റെ തയ്യൽക്കടയുടെ 27th ഹാപ്പി ആനിവേഴ്സറി ആണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മളൊരു കടയിടുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഏറെയാണ് അല്ലെ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഒരു സ്ഥിര വരുമാനം നേടിക്കൊണ്ട് 27 വർഷം അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തയ്യൽക്കടയുടെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇന്നത്തെ ഒരു 27 വർഷത്തെ ആനിവേഴ്സറിയിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാവരും നമ്മുടെ ബിനീഷേട്ടന്റെ കടയോടൊപ്പം തന്നെ കൂടുകയാണ് അല്ലേ?
0: തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി സന്തോഷം. ഇത്രയും വർഷത്തെ ഒരു ജേണിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇതൊരു പാഷൻ വിത്ത് ഒരു പ്രൊഫഷൻ അങ്ങനെയാണെങ്കിൽ കൂടി ഒരു ഇതൊരു കലാപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് സെന്റർ അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് കലാപരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് അതിൻ്റെതായ രീതിയിലുള്ള ഒരു മികവ് ഉണ്ടാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. ഇനിയും തുടർച്ചയായിട്ട് നല്ല രീതിയിൽ തന്നെ അത് പോകാൻ സാധിക്കട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള കാര്യം പറയുമ്പോൾ എന്ത് തൊഴിൽ ചെയ്യുമ്പോഴും നമ്മൾ ആസ്വദിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ അത് ബെറ്റർ ആക്കാം, ഒരു ബെറ്റർ ഓപ്ഷനിലേക്ക് പോകാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ, നമ്മളെല്ലാവരും അല്ലേ. പക്ഷെ ചില തൊഴിലുകളിൽ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ഒരു മേഖലയിൽ ഏറ്റവും മെയിനായിട്ട് എപ്പോഴും കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും ടെൻഷൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു തൊഴിലാണ് പോലീസുകാരുടെ തൊഴിൽ അല്ലേ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവർ ലീവിലായിരിക്കുന്ന ഒരു സമയത്തായിരിക്കും പെട്ടെന്ന് എമർജൻസി ആയിട്ട് എത്തണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെയാണ്, മിക്ക ചില തൊഴിലുകളിലും അങ്ങനെ ഒരു സംഭവമുണ്ട്. ലീവാണെങ്കിൽ കൂടി നമുക്ക് വരണം എന്നുള്ളൊരു സംഭവത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ
1: അവർക്കൊരു സ്പെഷ്യൽ ഡേയ്സ് ഇല്ല
0: എന്നുള്ളതാണ്. അപ്പോൾ

0: ചിലപ്പോൾ ലീവ് വേണം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യം, കുഞ്ഞുങ്ങളുടെ കാര്യം, അപ്പോൾ അങ്ങനെയൊന്നും അവർക്ക് ലീവ് എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹാപ്പി ഒരു രീതിയിലേക്ക് പോവാണ്, അവരുടെ മെൻ്റൽ ഹെൽത്ത് കൂടി അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം എന്ന രീതിയിൽ കൂടി പ്രോപ്പറായിട്ട് കൊടുക്കണം എന്നൊരു നിയമത്തിലേക്ക് കടക്കുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധിതമായിട്ടുള്ള അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ? അതെ. അപ്പോൾ നിർബന്ധിതമായിട്ടുള്ളൊരു അവധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉത്തരവിറക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുടുംബത്തിനൊപ്പം ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ആഘോഷിക്കാൻ സാധിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് അതെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: നമുക്ക് ഇന്ന് ഒരു പുതിയ അതിഥിയുണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക്. റേഡിയോ സാന്ത്വനം 90.4 FM കുടുംബത്തിലേക്ക് ഒരു പുതിയ അതിഥി കൂടിയുണ്ട്. റേഡിയോ സാന്ത്വനം എന്ന പരിപാടിയുടെ പുതിയ ഒരു ആസ്വാദകനാണ് ഞാൻ. ഈ പരിപാടിയെക്കുറിച്ച് ഞാൻ അറിയുവാൻ കാരണം കൊല്ലം ചവറ കൊട്ടുകോട് എന്ന പ്രദേശത്തുള്ള മൺസൂർ എന്ന നമ്മുടെ ഒരു സഹപ്രവർത്തകൻ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോഴാണ് ഈ പരിപാടി ഞാൻ കേട്ടു തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നിങ്ങളുടെ പരിപാടികൾ കേൾക്കാറുണ്ട്. എൻ്റെ പേര് ഉല്ലാസ് എന്നാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ആദ്യമായിട്ട് നമ്മളോടൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഇലക്കുഴിയും ശിശിരത്തിൽ എന്നുള്ള ഒരു ഗാനം വെച്ച് തരണമേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു റേഡിയോ സാന്ത്വനം 90.4 FM കുടുംബത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തെ കൂടി അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരുത്തരും നമ്മളുടെ പരിപാടികൾ കേട്ട് നമ്മുടെ പരിപാടികളെക്കുറിച്ച് നമ്മുടെ പരിപാടികൾ ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്കൊരു നല്ല എനർജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബിനീഷേട്ടൻ അടിമാലിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടിമാലിക്കാരെ എന്നും നെഞ്ചോട് ചേർത്തിട്ടുള്ള കൊല്ലത്തും പരിസര പ്രദേശങ്ങളിലുള്ളവരും റേഡിയോ കേൾക്കുന്ന മറ്റ് സ്ഥലങ്ങളിലുള്ളവരെയും ഞങ്ങൾ അടിമാലിക്കാർ നന്ദിയോടുകൂടി ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീത ടീച്ചർ, ഗുവേരച്ചേച്ചി, ഗുവേരച്ചേച്ചിയുടെ കുട്ടികൾ ഇവരൊക്കെ നീലക്കുറിഞ്ഞ് കാണാൻ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജൻ ചേച്ചി, അടപ്പായസം ഒരു 4 ലിറ്റർ എങ്കിലും അടിമാലിക്കാർക്കായി കൊടുത്തു വിടുമെന്ന ശുഭപ്രതീക്ഷയിൽ നല്ലൊരു ദിവസം രാജം ചേച്ചിക്ക് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ അടിമാലിക്കാർ എന്ന് പറഞ്ഞ ഹേർട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാവരോടൊപ്പം ചേർന്നിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറയുന്നത്.
0: തീർച്ചയായിട്ടും നല്ലൊരു ദിവസം, നമുക്ക് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സെപ്റ്റംബർ 23 മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പാബ്ലോ നിരൂദ, അദ്ദേഹത്തിൻ്റെ ചരമ വാർഷിക ദിനമാണിന്ന്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ, പ്രണയത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും കവിയായി അറിയപ്പെടുന്ന, ഏകദേശം 20 love poems ആൻഡ് സോങ് ഓഫ് ഡിസ്പയർ എന്ന രീതിയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കവിയാണ്. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതികളിലൊന്നാണത്. അപ്പോൾ റിക്കാർഡോ എലീസർ നെഫ്താലി റേസ് ബൊസാൾട്ടോ എന്ന അദ്ദേഹത്തിൻ്റെ പേരിനെ ഇപ്പോൾ പാബ്ലോ നിരൂദ എന്ന ചെക്ക് കവിയായിട്ട് നമ്മൾ അറിയപ്പെടുകയാണ്. അത്രയും മനോഹരമായിട്ടുള്ള കൃതികളിലൂടെ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഒരു കലാകാരൻ കൂടിയാണ് പാബ്ലോ നിരൂദ അല്ലേ?
1: തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ 20 love poems ആൻഡ് എ സോങ് ഓഫ് ഡിസ്പയർ എന്ന കൃതിയാണ് പ്രണയ കവിയായി ലോകമെമ്പാടും അദ്ദേഹത്തെ പ്രശസ്തനാക്കിയതെന്നാണ് പറയുന്നത്. പ്രണയത്തിൻ്റെ മാത്രമല്ല, അതിനകത്ത് വിരഹമുണ്ട്, നഷ്ടമുണ്ട്, ഓർമ്മകളുണ്ട് അല്ലേ? അപ്പോൾ അതിനകത്ത് ഏകാന്തതയുണ്ട്. അതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവിതയിൽ വളരെ മനോഹരമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്.
0: അതെ, പ്രണയ കവിതകളിൽ തന്നെ തീവ്രവും മനോഹരമായിട്ടുള്ള പ്രണയ ഭാവങ്ങളാണ് അദ്ദേഹം കൂടുതലും എടുത്തിരിക്കുന്നത്. പിന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കവിതകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. വിഷാദഭാവവും അതുപോലെ പ്രകൃതിയിലെ ഇരുണ്ട ശൈലികളുമെല്ലാം നിറഞ്ഞിട്ടുള്ള പരീക്ഷണപരമായിട്ടുള്ള കവിതകളും അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ചെറിയ വസ്തുക്കളെ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ഇമാജിനറി വേൾഡിലൂടെയൊക്കെ രസമായിട്ടാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്. ഉള്ളി, തണ്ണിമത്തൻ, ചെരുപ്പിൻ്റെ വള്ളി, അപ്പോൾ അതിലൊക്കെ എന്തൊക്കെയോ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ദൈനംദിന ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ കവിതയായിട്ട് അദ്ദേഹം ഫോം ചെയ്തിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അദ്ദേഹം ഒരു മനുഷ്യൻ്റെ മുഖം എന്ന് പറയുന്നത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഒരു വികാരമായിട്ട്, പൂവ്, കടൽ, മഴ, രാത്രി, അങ്ങനെ എന്ന് വേണ്ട നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ചുറ്റും കാണുന്ന ഓരോ കാര്യങ്ങളെയും അദ്ദേഹം ഒരു കവിതയായി കണ്ടെത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രണയ കവിതകളിൽ മാത്രമല്ല അദ്ദേഹം ഒതുങ്ങിയിട്ടുള്ളത്, നമ്മുടെ സമൂഹത്തിലെ അസമത്വം, അതുപോലെ തന്നെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ, രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ എല്ലാം കടന്നു വന്നു എന്നുള്ളതാണ്. കാൻഡോ ജനറൽ എന്ന ഒരു കൃതി, ലാറ്റിൻ അമേരിക്കയിലെ ചരിത്രവും ജനജീവിതവും അദ്ദേഹത്തിൻ്റെ ആ ഒരു കവിതയിൽ അടങ്ങിയിട്ടുണ്ട്.
0: അതെ, തീർച്ചയായിട്ടും.
1: കവി മാത്രമല്ല ആതിര, അദ്ദേഹം ഒരു നയതന്ത്രജ്ഞനായും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രാജ്യങ്ങളിൽ നയതന്ത്ര പ്രതിനിധിയായി ജോലി ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളും അദ്ദേഹം അടുത്തറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു.
0: അപ്പോൾ പാബ്ലോ നിരൂദയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ മലയാളത്തിലേക്ക് നോക്കുമ്പോൾ മൊഴിമാറ്റത്തിലൂടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറ് അദ്ദേഹത്തിന്റെ കവിതകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റി നമ്മൾ എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ളത് ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡ് സാഡസ്റ്റ് ലൈൻ എന്ന രീതിയിൽ ഒരു കവിതയുണ്ട്. അതിൽ ആ വരികൾ എപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിലെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കഴിയുമീ രാവിനിക്കേറ്റവും ദുഃഖഭരിതമായ വരികൾ എഴുതുവാൻ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ രാവിലും ഇത്രയും ദുഃഖപരമായിട്ടുള്ള രാവിലും എനിക്ക് വരികൾ എഴുതാൻ, കവിത എഴുതാൻ സാധിക്കും എന്ന രീതിയിലുള്ള വരികളിലൂടെയൊക്കെ സജീവമായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ വരികളെല്ലാം ഓർക്കുന്നു ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലേ.
1: 1971 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു നല്ല കവിതയ്ക്ക് ഒരിക്കലും കാലപ്പഴക്കം ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ അല്ലേ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന് September 23 എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബ്രേക്കിന് ശേഷം
0: അതെ, അപ്പോൾ എന്തായാലും മെസ്സേജസിലേക്ക് പോവാം അല്ലേ നമുക്ക്.
1: അപ്പൊ മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഇന്ന് കുസൃതി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ കുസൃതി ചോദ്യം എന്തായിരുന്നു ആതിര?
0: എനിക്ക് ബാബുരാജൻ സാറിന്റെ കുസൃതി ചോദ്യത്തിന്റെ ആൻസർ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കതിൻ്റെ ആൻസർ അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഞാൻ അതിൽ തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. അപ്പം അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞുകൂടാന്ന് പറയുന്നില്ല, എനിക്ക് മടിയൊന്നുമില്ല.
1: അതെ, അപ്പോൾ ബാബുരാജൻ സാർ പറഞ്ഞിട്ടുണ്ട്, ആതിര കുസൃതി ചോദ്യത്തിൻ്റെ ഉസ്താദല്ലേ പറയൂ ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഉസ്താദ് എന്നുള്ള പേര് ബാബുരാജൻ സാർ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഉത്തരം എന്നോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ.
0: പക്ഷേ അത് ബീനയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു, അതെ. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിഞ്ഞുകൂടായിരുന്നു, എന്നെ മാത്രം.
1: എന്നോട് ചോദിച്ചിട്ടില്ല, അപ്പോൾ എനിക്കറിയില്ല.
0: അതെ, അപ്പൊ ബാബുരാജൻ സാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ കുസൃതി ചോദ്യത്തിന് ആൻസർ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കുസൃതി ചോദ്യം ഒരുപാട് കേട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ ചോദിക്കുന്നതിലാണ് മിടുക്കി. എനിക്ക് കുസൃതി ചോദ്യം അത്ര വഴക്കില്ല. പലപ്പോഴും പ്രീതി ടീച്ചർ ഇരിക്കുന്ന സമയത്ത് കുസൃതി ചോദ്യത്തിൽ എപ്പോഴും ഞാൻ ഉത്തരം തെറ്റിച്ചാ പറയുന്നത്.
1: അപ്പൊ ഏതായാലും ആതിര ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ആ ചോദ്യം ഒരിക്കൽ
0: അതെ, അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. നമ്മള് നമ്മുടെ രണ്ട് കാലുള്ള മൗസിനെ പറയുന്നത് മിക്കി മൗസ് എന്നാണ് അല്ലെ. അപ്പൊ രണ്ട് കാലുള്ള ഡക്കിന് എന്താണ് പറയുന്നത്
1: എന്നാണ് ചോദിച്ചത്. ആൻസർ ഇതായിരുന്നു,
0: രണ്ട് കാലുള്ളതിന് താറാവുന്ന തന്നെയല്ലാതെ പിന്നെ എന്ത് പറയാന്.
1: തീർച്ചയായിട്ടും
0: അടി ഹോൾഡ് ചെയ്യാൻ വേണ്ടി ബീനച്ചിച്ചിൽ നിൽക്കാണ്.
1: അപ്പൊ തീർച്ചയായിട്ടും ആതിരയുടെ ആൻസർ ഇതായിരുന്നു. പക്ഷെ നിസ്സാരം എന്ന് സനോജ് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാവരും പറഞ്ഞിട്ടുണ്ട്
0: നിസ്സാരം. എനിക്കത് ബിക്കോസ് ഞാൻ അത് ചോദിച്ചതിന്റെ കാരണം എന്ന് വെച്ചാല് എനിക്കിഷ്ടമല്ല നിങ്ങളെ വിഷമിപ്പിക്കുന്നത്.
1: അപ്പൊ ബാബുരാജൻ സാറ് കുസൃതി ചോദ്യം ചോദിച്ചിരുന്നത് ഇതാണ്, കുത്തും കോമയും വന്നാൽ എന്ത് വിളിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നിസ്സാരമല്ലേ, .com. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ആൻസർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ സനോജ് ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം ഡബിൾ ഡക്കർ എന്ന് പറഞ്ഞ ആൻസർ തെറ്റിച്ചെങ്കിലും പിന്നീട് കറക്റ്റ് താറാവ് എന്ന് വിളിക്കാം എന്നുള്ള ആൻസർ വന്നിട്ടുണ്ട്.
0: എന്തായാലും ബാബുരാജൻ സാറിന്റെയും സനൂജിന്റെയും പ്രീതി ടീച്ചറിന്റെ ഒക്കെ ഒരു ശിക്ഷണത്തിൽ എനിക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലേ.
1: വളരെ വിഷമത്തോടു കൂടി സന്തോഷത്തോടു കൂടിയും തന്റെ തോൽവി സമ്മതിക്കുകയാണ്.
0: ഞാൻ അല്ല, ഞാൻ തോറ്റെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്റെ ശ്രോതാക്കളുടെ മുമ്പിലാണ് തോറ്റത്.
1: തീർച്ചയായിട്ടും. അപ്പൊ സനോജ് പറഞ്ഞിട്ടുണ്ട്, ഓരോ തുന്നലിലും കൃത്യതയും സ്നേഹവും നിറച്ച് 27 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന നമ്മുടെ സ്വന്തം ബിനീഷേട്ടൻ ആശംസകൾ എന്നറിയിച്ചിട്ടുണ്ട്. ബിസിനസ്സിൽ ഇനിയും വലിയ വിജയങ്ങളും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദിലിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ദിലിച്ചേട്ടൻ വന്നിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് എവരി വൺ എന്ന് പറഞ്ഞിട്ട് ഹേർട്ട് ഒക്കെ തന്നിട്ടുണ്ട്. അവർ ബിഗ് ബ്രദർ ബിനീഷ് ചേട്ടൻ ടൈലർ ഫിനിഷസ് ഇറ്റ് പീപ്പിൾസ് പേഴ്സണാലിറ്റി, ഹാപ്പി ആനിവേഴ്സറി ടു അവർ ക്ലാസിക് ടൈലേഴ്സ് ഷോപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ബിനീഷേട്ടൻ്റെ ടൈലർ ഷോപ്പിന് വേണ്ടിയിട്ട് ആനിവേഴ്സറി ആശംസകൾ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റീജ ചേച്ചി ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാബുരാജൻ സാറിന്റെ ചോദ്യത്തിനുള്ള ആൻസർ കറക്റ്റ് ആൻസർ ആണ്.
0: ഞാൻ കറക്റ്റ് പറഞ്ഞു പക്ഷേ അല്ലേ.
1: അതെ, പക്ഷേ എന്തോ കേട്ടില്ലായിരുന്നു കേട്ടോ. ആതിര കറക്റ്റ് ആൻസർ ആണോ പറഞ്ഞത്?
0: അതെ, ഞാൻ കറക്റ്റാ പറഞ്ഞത്, എന്റെ മനസ്സിലാണ്,
1: കേട്ടിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഷീബ ചേച്ചി ആയത്തിൽ നിന്ന് അയച്ചിട്ടുണ്ട്, ഹായ് ഫിൻ ഫാമിലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫാമിലിയെ കുറിച്ച്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്,
0: ഗുഡ് മോർണിംഗ്.
1: അതെ, ഇന്ന് ലേറ്റ് ആയി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ലേറ്റ് ആയി മെസ്സേജ് അയക്കുന്നത്.
0: 10 മണിക്ക് എന്തായാലും എത്തണം, ഒരു 1.5 മണിക്കൂർ കളയുക നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഇരിക്കുക, മെസ്സേജസ് അയക്കുക, അപ്ഡേഷൻസ് കേൾക്കുക, അതിനനുസരിച്ച് പ്രതികരിക്കുക അല്ലേ.
1: അതുപോലെ തന്നെ ഇന്ന് എനിക്കൊരു സോങ് വേണം, സുന്ദരി നീയും സുന്ദരൻ ഞാനും.
0: സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. അപ്പൊ ഞാൻ
1: പാടിയതായാലും പാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അറിയാതെ തന്നെയാണ് ആതിര പാടിയത്.
0: അപ്പോ
1: ഫേവറേറ്റ് സേങ്ങ

0: സോങ് ആണെന്ന് പറഞ്ഞിട്ട്.
1: അപ്പോൾ എന്റെ ഫേവറേറ്റ് ആണ്, അപ്പോൾ നമ്മൾ എല്ലാവരും പ്രിയപ്പെട്ട ഒരു സോങ് ആണ് അല്ലേ.
0: അപ്പോൾ സുഖാണല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും
1: അടിപൊളിയാണ്.
0: അപ്പോ നമ്മുടെ കവിത ചേച്ചി തെറ്റായ ആൻസറും കൊണ്ട് വന്നിട്ടുണ്ട്. ഡൊണാൾഡ് ഡക്ക് തീർച്ചയായിട്ടും കരയുന്നുണ്ട്,
1: കരയില്ല പോട്ടെ.
0: അതെ, അപ്പോ പിന്നീട് മെസ്സേജ്
1: അയച്ചിരിക്കുന്നുണ്ട്.
0: അപ്പൊ മായ ചേച്ചി വന്നിട്ടുണ്ട്, രണ്ടുപേർക്കും 28-ാം ഓണം ആശംസകൾ നേരുന്നു. അടപ്പായസം ഞാൻ വെച്ചുകൊണ്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: താങ്ക് യു സോ മച്ച്,
0: താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഈ ഒരു ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടന്ന് കൊണ്ട് തരുന്നതിന് അല്ലേ. അപ്പോ നമ്മുടെ ചിത്ര ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, ശ്രീ മധുസാറിന് പിറന്നാൾ ആശംസകൾ. പ്രിയപ്പെട്ട ബീനക്കുട്ടി, ആതിരക്കുട്ടി, ടെക് സുദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മികവിറ്റ അപ്ഡേഷൻസ് അവതരണം മികവാറുന്നത്. ചുക്ക് എന്ന ഫിലിമിൽ അവിസ്മരണീയമായ അഭിനയ മുഹൂർത്തങ്ങളാണ് ശ്രീ മധുസാർ കാഴ്ചവെച്ചത്, ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വൃശ്ചിക രാത്രിതൻ എന്ന ഗാനം പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സോങ്സ് ഒക്കെ വെച്ച് തരുന്നതായിരിക്കും ഇതിപ്പോ ഈ ഒരു നമുക്ക് ഈ ഒരു ലൈവിൽ വെച്ച്
1: ടൈം ലിമിറ്റിനുള്ളിൽ ഒത്തിരി സോങ് സജഷൻസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ലൈവിന് ശേഷമായിരിക്കും അത് പ്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക, നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. അത് മാത്രമല്ല, ഇഷ്ട ഗാനങ്ങളിലൂടെ എന്ന പ്രോഗ്രാം ഇന്ന് ഉണ്ടായിരിക്കുന്നതാണ് അല്ലേ, 3 മണി മുതൽ. അപ്പൊ അത് അതിനുവേണ്ടി കൂടി വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെല്ലാം ആ ഒരു ടൈമിൽ കൂടി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും.
0: അതെ, നമ്മുടെ വനജ ചേച്ചി പറഞ്ഞിരിക്കുന്നു, ഹായ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സനോജ് സ്നേഹത്തിൽ പൊതിഞ്ഞു തന്ന മിഠായി നല്ല മധുരവും രുചിയുമായിരുന്നു. അടിമാലിക്കാരെ സുഖമാണോ? ഓച്ചിറയിൽ പോയിട്ടുണ്ട്, നല്ല രസമാണ് കാണാനാണ് നമ്മുടെ വനജ ചേച്ചി പറഞ്ഞിരിക്കുന്നത്.
1: ഓച്ചിറയിൽ പോയിട്ടുണ്ട്, അവിടെ നല്ലതാണ് എന്ന രീതിയിൽ. അപ്പൊ എല്ലാ ദിവസവും ഓച്ചിറയിൽ ഉത്സവമാണ് എന്നാണ് എപ്പോഴും എനിക്ക് തോന്നാറുള്ളത് അല്ലെ. എപ്പോഴും നല്ല തിരക്കാണ് അവിടെ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഇങ്ങനെ ഉണ്ട്, അതൊക്കെ ഒരു ഭംഗി തന്നെയാണ്. പിന്നീട് അതിലൊരു പ്രത്യേകത, ഓച്ചിറ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലേ.
0: അതെ, അപ്പൊ നമ്മുടെ ജോബി ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാ താറാവിനും രണ്ട് കാലിലല്ലേ ഉള്ളൂ എന്നാണ് പറഞ്ഞ്, താറാവ് എന്ന് വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ നമ്മുടെ ബാബുരാൻ സാറ് ചോദിച്ച ചോദ്യത്തിന് തെറ്റാണ്, സെമി കോളൻ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ സഹായിച്ചിരിക്കുന്നു ആതിരയെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
1: അതെ സാർ, പക്ഷെ എന്നോട് അത് പറഞ്ഞില്ല ബീന ഗുവേര.
0: അതെ, പറഞ്ഞിട്ടുണ്ട്, ഇത് പെട്ടെന്ന് വായിക്കൂ, എനിക്ക് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ദുബായിക്ക് പോകാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അപ്പൊ ഒരു സേഫ് ജേർണി കൂടി നേരാണ് അല്ലേ.
0: അല്ല, യെസ്, ഇല്ല,
1: പോകുന്നില്ല,
0: എന്റെ ഉത്തരം തെറ്റായതിനാൽ ഞാൻ ദുബായിക്ക് പോകുന്നില്ല.
1: അയ്യോ, അത്ര കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്ക.
0: അപ്പൊ തീർച്ചയായിട്ടും അങ്ങ് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അല്ലെ. അപ്പൊ നമ്മുടെ രാജം ചേച്ചി പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്.
1: പുലി ആയിരിക്കാണ് ഇപ്പൊ നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ കിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
0: എങ്കിലും എന്റെ ആതിരെ, രാജം ചേച്ചി പോലും പറഞ്ഞിട്ട് മാതിരി പറഞ്ഞില്ല എന്നുള്ളത്.
1: അതെ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയായിരുന്നു, പക്ഷെ ബാബുരാജൻ സാർ ഒന്ന് ജയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്.
0: ആണോ,
1: അതെങ്ങനെയുണ്ട്?
0: അപ്പൊ നമ്മുടെ ഷിജി ചേച്ചി വന്നിട്ടുണ്ട്, താറാവെന്ന് പറഞ്ഞിട്ട് ഒത്തിരി അങ്ങ് ചിരിച്ച് മറയുന്നുണ്ട്. ആതിരയെ തോൽപ്പിച്ചതിലുള്ള
1: സന്തോഷമാണ്.
0: കുത്തും കോമയും വന്നാൽ എന്ത് വിളിക്കുന്നു ചോദിച്ചതിനും ആൻസർ കറക്റ്റ് തന്നിട്ടുണ്ട്,
1: ഡോട്ട്
0: കോം. ചിരിച്ച് മറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ റാംമോഹൻ സാറ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, വീട്ടുകാരം സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ്. കൊല്ലം മനയിൽ കുളങ്ങര MRA റെസിഡൻസ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ NSS വനിതാ സമാജ ഹാളിലുള്ള MRO നഗർ ഓഫീസിൽ വെച്ചിട്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ എത്തി മുളങ്കാടകം 53, ആലാട്ടുകാവ് 54 എന്നീ ഡിവിഷനുകളിലെ വീട്ടുകാരം പിഴപ്പലിശ ഒഴിവാക്കി September 28-29 തീയതികളിൽ രാവിലെ 10 മണി മുതൽ 2 മണി വരെ സ്വീകരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ എല്ലാ ഡിവിഷനുകളിലെയും വീട്ടുകാരവും സ്വീകരിക്കുവാൻ അവസരമുണ്ടായിരിക്കും. പ്രിന്റ് ചെയ്ത രസീതും ഇതോടൊപ്പം ലഭിക്കുന്നതാണെന്ന് MRA നഗർ സെക്രട്ടറി ഇലങ്കത്ത് രാമകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. അതിന് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട്. നമ്പർ ഇതാണ്, 9995628014. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9995628014 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് മെസ്സേജുകളുമായിട്ട് നമ്മുടെ മൻസൂർ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മൻസൂർ ചേട്ടൻ ഒരു പറഞ്ഞിരിക്കുന്നത്, കേൾവിക്കാരായി മാത്രം നിൽക്കാതെ പറയാനും തിരുത്താനും കരുത്ത് പകരാനും ആശ്വസിപ്പിക്കാനും നാം ശ്രമിക്കുന്നിടത്ത് നമ്മുടെ അത്തരങ്ങൾ സ്വതന്ത്രമാകും, ഒപ്പം ചിന്തകളും. ഒരു നല്ല ദിവസം നേരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എന്താ ദിവസമാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും നമ്മളോടൊപ്പം നിന്നു. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു ദിവസമായിട്ട് തന്നെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്.
1: യെസ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കുറച്ച് നിമിഷങ്ങളാണ് കടന്നുപോയത്. ഒരുപാട് വിശേഷങ്ങളിലൂടെ നല്ലൊരു കുസൃതി ചോദ്യത്തിലൂടെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ രസമായിട്ട് പോയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ ഈ ഒന്നര മണിക്കൂർ എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പി ആയിട്ട് നിലനിർത്തി നിങ്ങളുടെ ദിവസത്തെ മനോഹരമാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ അടുത്ത ദിവസം ഒരുപാട് കൗതുകകരമായിട്ടുള്ള വിശേഷങ്ങളും നല്ല പാട്ടുകളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു പുതിയ ശ്രോതാവ് ഒരു പാട്ട് സോങ് സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ ലൈവ്, അതെ, ഉല്ലാസ് ചോദിച്ചിരിക്കുന്ന ഒരു പാട്ടോട് കൂടി ഇന്നത്തെ ഈ ഒരു ലൈവ് ചാറ്റ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനെ കാണാൻ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാം അല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?

0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം.

0: പോയി.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ

0: ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധമാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്.
1: ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

മണ്ണിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഒട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പ്രത്യേക സർവീസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ ഇന്ന് നിർവഹിക്കും. സംസ്ഥാനത്തിന്നും മഴ ശക്തമാകും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. ബ്രഹ്മകുമാരീസ് സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്തും ഇടുക്കിയിലും കോട്ടയത്തും മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു.
2: കഴിഞ്ഞ ദിവസം അപകടങ്ങളിൽ മരണപ്പെട്ടിരുന്നു. മലപ്പുറത്ത് 5 പേര് മരണപ്പെട്ടു, ഒരാള് മിസ്സിംഗ് ആണ്, 6 പേര്. ഇടുക്കി ജില്ലയിൽ 2 പേരും കോട്ടയം ജില്ലയിൽ 2 പേരും അടക്കം 9 പേര് മരിക്കുകയും ഒരാൾ മിസ്സിംഗ് ആവുകയും ചെയ്തു. അവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ വേണ്ടി ക്യാബിനറ്റ് തീരുമാനമെടുത്തു. അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായ ഒരു ക്യാമ്പയിൻ ഗവൺമെന്റ് ആരംഭിക്കുകയാണ്.
1: വയോജനക്ഷേമ വകുപ്പിന്റെ പേര് മാറ്റി മുതിർന്ന പൌരന്മാർക്കുള്ള വകുപ്പ് എന്നാക്കി മാറ്റാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. ലോക കേരള സഭ പിരിച്ചുവിട്ട് പ്രവാസികൾക്കായി ബദൽ സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിലെ ചികിത്സാരീതികളിൽ ആയുർവേദത്തിന് സുപ്രധാന പങ്കാണുള്ളതെന്നും ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അശാസ്ത്രീയ ചികിത്സാരീതികൾ ആയുർവേദ ചികിത്സയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതായും ഈ വെല്ലുവിളി മറികടക്കേണ്ടത് ആരോഗ്യ ടൂറിസം രംഗത്തിന്റെ വികസനത്തിന് അത്യാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഗിഗ് തൊഴിലാളികൾക്ക് ജോലിക്കിടയിൽ സുരക്ഷിതമായ വിശ്രമവും അടിസ്ഥാന സൌകര്യങ്ങളും ഉറപ്പാക്കുന്നതിനായി തൊഴിൽ വകുപ്പ് ആരംഭിക്കുന്ന ഗിഗോൺ വിശ്രമ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിനോടനുബന്ധിച്ച് എറണാകുളം, കോഴിക്കോട് ഗിഗ് വിശ്രമ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനവും നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ഗിഗോൺ പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലാണ് കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓൺലൈൻ ഭക്ഷ്യവിതരണം, ഇ കൊമേഴ്സ് തുടങ്ങിയ

0: മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഗിഗ് തൊഴിലാളികൾക്ക് ജോലിയുടെ ഇടവേളകളിൽ വിശ്രമിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും സഹായകരമാകും. കസേരകൾ, കുടിവെള്ളം, ശുചിമുറി, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, വൈഫൈ, മൊബൈൽ ചാർജിംഗ് സംവിധാനം, ടിവി തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 8 മുതൽ രാത്രി 10 വരെയാണ് പ്രവർത്തനം.
1: ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന സർവീസ് സംബന്ധമായ പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി പ്രത്യേക സർവീസ് ക്ലിനിക്ക് സംഘടിപ്പിക്കുന്നു. സർവീസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. ഒന്നിടവിട്ടുള്ള ശനിയാഴ്ചകളിലാണ് ക്ലിനിക്ക് നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. അടിസ്ഥാന സൌകര്യ വികസനം വേഗത്തിലാക്കാനും മൾട്ടി മോഡൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനുമായി 2021 ആരംഭിച്ച പദ്ധതിയാണ് PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ. 16 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും അടിസ്ഥാന സൌകര്യ വിവരങ്ങളെ സമന്വയിപ്പിക്കുന്ന ഈ പദ്ധതി നിർമ്മാണത്തിന് മുൻപ് തന്നെ കുറവുകൾ കണ്ടെത്തി പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ സഹായകമാകുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വിനോദസഞ്ചാരികൾക്കായി ജലഗതാഗത വകുപ്പ് പാർവതി പുത്തനാറിൽ വൈദ്യുത ബോട്ട് സർവീസ് ആരംഭിക്കും. ഈ മാസം 30 മുതലാകും സർവീസ്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുന്ന സോളാർ ബോട്ട് ഉപയോഗിച്ചാവും ജലഗതാഗത വകുപ്പ് പാർവതി പുത്തനാറിൽ വിനോദസഞ്ചാരികൾക്കായുള്ള യാത്ര സംഘടിപ്പിക്കുക. കുട്ടനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതേ രീതിയിൽ യാത്രകൾ സംഘടിപ്പിക്കാനും ജലഗതാഗത വകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ പ്രവർത്തന രീതിയാവും ഇതിനായി പിന്തുടരുക. വിനോദസഞ്ചാര യാത്രാ പാക്കേജുകൾക്കായി KSRTCയും ജലഗതാഗത വകുപ്പും സംയോജിപ്പിച്ച് പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതായി ഗതാഗത മന്ത്രി CP ജോൺ ആകാശവാണിയോട് പറഞ്ഞു.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ ആറളം ഫാമിൽ നിയമസഭയുടെ ബജറ്റ് എസ്റ്റിമേറ്റ് കമ്മിറ്റി സന്ദർശനം നടത്തി. പട്ടികവർഗ വിഭാഗത്തിന്റെ ക്ഷേമം സംബന്ധിച്ച ബജറ്റ് വിഹിത വിനിയോഗ പഠനത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: VT ബൽറാം MLA അധ്യക്ഷനായ സമിതി ആറളം ഫാമിലും സെറ്റിൽമെന്റ് ഏരിയയിലുമാണ് സന്ദർശനം നടത്തിയത്. പട്ടയം ലഭിക്കാത്ത കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കമ്മിറ്റി നിർദ്ദേശം നൽകി. കഴിഞ്ഞ 3 വർഷങ്ങളിലെ പട്ടികവർഗ വികസന വകുപ്പിന്റെ ബജറ്റ് എസ്റ്റിമേറ്റ്, പുതുക്കിയ എസ്റ്റിമേറ്റ്, അനുവദിച്ച തുക, ലഭ്യമായ ഫണ്ട് എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങൾ, നടപ്പിലാക്കിയ പ്രധാന പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തു. 10-ാം ബ്ലോക്കിലെ ആനമതിലിന്റെ നിർമ്മാണ പ്രവൃത്തികളും പരിശോധിച്ചു.
1: ഏഷ്യൻ ഗെയിംസ് പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സെമിഫൈനലിൽ ജപ്പാന്റെ തകുയ കുറോസോക്കയാണ് ഇന്ത്യൻ താരം ജയ്മീന പരാജയപ്പെട്ടത്. സ്കീറ്റ് ടീം ഇനത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. കബഡി ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. 1 സ്വർണവും 4 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 9 മെഡലുകളോടെ ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ വെസ്റ്റിൻഡീസ് പരമ്പരയിലെ 1-ാം ഏകദിന മത്സരത്തിനായി ഇരു ടീമുകളും ഇന്ന് തിരുവനന്തപുരത്തെത്തി. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ആവേശകരമായ മത്സരം. മത്സരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ജില്ലാ ഭരണകൂടവും സിറ്റി പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയത്. ചലച്ചിത്ര നാടക നടി സാവിത്രി ശ്രീധരൻ അന്തരിച്ചു. 2018 സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ ഉമ്മ വേഷം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഡാകിനി, വൈറസ്, മേരാ നാം ഷാജി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. സുഡാനി ഫ്രം നൈജീരിയയിലെ അഭിനയത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ദേശീയതലത്തിൽ പ്രത്യേക പരാമർശവും ലഭിച്ചു. സംസ്ഥാന നാടക പുരസ്കാരങ്ങളും കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരവും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടി. സംസ്കാരം വൈകിട്ട് കോഴിക്കോട് മാനാരി ശ്മശാനത്തിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 420 പോയിന്റ് നേട്ടത്തിൽ 74,948, നിഫ്റ്റി 129 പോയിന്റ് നേട്ടത്തിൽ 23,000.

0: 1458-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 640 രൂപ കൂടി 1,13,080 രൂപയും ഗ്രാമിന് 14,135 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി ചിന്നക്കനാലിലെ അപകടകാരികളായ ആനകളെ പ്രദേശത്തു നിന്നും മാറ്റുമെന്ന് വനം വകുപ്പ്. ചക്കക്കൊമ്പൻ ഉൾപ്പെടെ 3 ആനകളെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുമെന്നും വനം വകുപ്പ് അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ ആർ ലക്ഷ്മി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പ്രത്യേക സർവീസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ ഇന്ന് നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമാകും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
2: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11-ാമത് ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 സെപ്റ്റംബർ 23 രാവിലെ 10 മണിക്ക് ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾ രാഷ്ട്രത്തിനും സമൂഹത്തിനുമായുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സാമ്പത്തിക വെല്ലുവിളികളുടെയും കാലയളവിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നികുതി നിർവഹണവുമായി ബന്ധപ്പെട്ട ബ്രിക്സ് യോഗത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്ത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് വെള്ളി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. യുവജനങ്ങൾ രാഷ്ട്രത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. വികസിത ഭാരതത്തിനായി യോജിച്ച് പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 12,600 വിദ്യാർത്ഥികൾ ചടങ്ങിൽ ബിരുദം സ്വീകരിച്ചു. ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സാമ്പത്തിക വെല്ലുവിളികളുടെയും കാലാവസ്ഥാ പ്രതിസന്ധിയുടെയും കാലയളവിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 81st യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിതരണ ശൃംഖല നേരിടുന്ന പ്രതിസന്ധി അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് യോജിച്ച് പരിഹാരം കണ്ടെത്തണമെന്നും ശ്രീ ജയശങ്കർ ആഹ്വാനം ചെയ്തു.
2: We can see that in conflicts and geopolitical tensions, in the disruption of supply chains, in increasing trade barriers, fragmented investment flows, climate shocks, and the fact that international law and rules are under great pressure.
1: നികുതി നിർവഹണ സംവിധാനങ്ങൾ പേപ്പർ അധിഷ്ഠിത രീതികളിൽ നിന്നും ഡാറ്റ അധിഷ്ഠിത ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് നികുതി മേധാവികളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ഇന്ത്യ നടപ്പിലാക്കിയ ഫെയ്സ്ലെസ് അസസ്മെന്റ് രീതി, മുൻകൂട്ടി പൂരിപ്പിച്ച റിട്ടേണുകൾ, തത്സമയ ഇൻവോയ്സ് പരിശോധന, വിവിധ AI സേവനങ്ങൾ എന്നിവ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ടെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു.
3: Look at what has emerged from the BRICS tax track this year. Technology, the use of data and digital infrastructure to make tax administration more precise, more accessible, and less dependent on the discretionary powers of individuals. Administration, the governance structures, the shared standards, and the practical tools that give a cooperation like ours a durable institutional shape.
1: രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യ പരിപാലന സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വലിയ പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ഗുണമേന്മയുള്ള ആരോഗ്യ പരിപാലനവും സാമ്പത്തിക സുരക്ഷയും ഉറപ്പു നൽകാൻ ഇതിലൂടെ കഴിയുന്നതായി പദ്ധതിയുടെ 8th വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓരോ പൗരനും ഗുണമേന്മയുള്ള ആരോഗ്യ

0: പരിപാലനം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ഇന്ത്യയുടെ പരമ്പരാഗത ആരോഗ്യ പരിപാലന സമ്പ്രദായമായി ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം എന്ന പ്രമേയത്തിൽ ആയുഷ് മന്ത്രാലയം ഇന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വിപുലമായ ദിനാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആയുർവേദ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ആയുർവേദം കേവലമൊരു ചികിത്സാരീതി മാത്രമല്ലെന്നും ആരോഗ്യകരവും സന്തുലിതവുമായ ജീവിതശൈലി രൂപപ്പെടുത്താനുള്ള ശക്തമായ മാർഗം കൂടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആയുർവേദത്തിലൂടെ ആരോഗ്യകരവും സമൃദ്ധവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കാനാകുമെന്ന് ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങൾ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാർത്ഥിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ശക്തമായ റോഡ് സേഫ്റ്റി ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ 70th പിറന്നാൾ ആഘോഷിക്കുന്നതിനായി രാജ്യവ്യാപകമായി ഫെസ്റ്റിവൽ കേരള എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കും. നിലവിലുള്ള ലോക കേരളസഭ പിരിച്ചുവിടുമെന്നും പ്രവാസികൾക്കായി മറ്റൊരു സംവിധാനം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ വിമാനയാത്രയ്ക്ക് സർക്കാരിന് യാതൊരു ചെലവുമില്ലെന്നും വിമാനം നൽകിയ സ്വകാര്യ വ്യക്തി ആരെന്ന് വെളിപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഞാൻ ഇതുവരെ നടത്തിയിരിക്കുന്ന വിമാനയാത്രയ്ക്കോ ഹെലികോപ്റ്റർ യാത്രയ്ക്കോ 1 രൂപ പോലും ഈ സർക്കാരിന്റെ 1 പൈസ പോലും ചെലവാക്കിയിട്ടില്ല. മലപ്പുറത്ത് വലിയൊരു അപകടം ഉണ്ടായി, 6 പേരും മരിച്ചു. പോവാൻ വേറെ മാർഗമില്ല. മലയാളിയായ ഒരാൾ എനിക്ക് അറേഞ്ച് ചെയ്തതാണ് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി. അതിൽ എന്താ തെറ്റ്? ഞാൻ ഇനിയും പോവും, ഒരു തെറ്റും അതിന്റെ അകത്ത് കാണുന്നില്ല. അവരൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ്. അത്യാവശ്യത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ദുരന്ത സ്ഥലത്തേക്ക് പോവാൻ അവരൊരു വിമാനം അറേഞ്ച് ചെയ്തതിന്റെ പേരിൽ അവർ നാളെ വന്ന് എന്തെങ്കിലും ഔദാര്യം കൈപ്പറ്റാൻ വരുന്നവരല്ല. അങ്ങനെ ഒരു ഔദാര്യം ഒരാൾക്കും ചെയ്തു കൊടുക്കുന്ന ഗവൺമെന്റും അല്ല ഇവിടെ ഇരിക്കുന്നത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. അടിസ്ഥാന സൌകര്യ വികസനം വേഗത്തിലാക്കാനും മൾട്ടി മോഡൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനുമായി 2021 ആരംഭിച്ച പദ്ധതിയാണ് PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ. 16 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും അടിസ്ഥാന സൌകര്യ വിവരങ്ങളെ സമന്വയിപ്പിക്കുന്ന ഈ സംവിധാനം പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ സഹായകരമാകുന്നു. ദേശീയപാതകൾ, റെയിൽവേ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, വ്യവസായ ഇടനാഴികൾ, പവർ ലൈനുകൾ, ലോജിസ്റ്റിക്സ് ശൃംഖലകൾ തുടങ്ങിയവയുടെ കൃത്യമായ വികസനത്തിന് പദ്ധതി സഹായകമാകുന്നു. 100 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികളാണ് PM ഗതിശക്തിയിലൂടെ നിലവിൽ വിലയിരുത്താൻ സാധിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്തിനു സമീപം രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഡീഷയുടെ തീരമേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. തെക്കൻ ഒഡീഷയിൽ ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കലാഹന്ദി, നബ്രൻപൂർ, കൊരാപുട്ട്, മാൽക്കാൻഗിരി എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ദുരന്ത നിവാരണ സേനയുടെ 33 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് വെള്ളി. ഏഷ്യൻ ഗെയിംസിൽ മീരാബായ് ചാനുവിന്റെ ആദ്യ മെഡൽ നേട്ടമാണ് ഇത്. പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യയുടെ ജയ് മീണ വെങ്കലം നേടി. സെമിഫൈനലിൽ ജപ്പാൻ താരത്തോടാണ് ജയ് മീണ പരാജയം.

0: സ്കീറ്റ് ടീമിനത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യ വെങ്കല മെഡലുകളും സ്വന്തമാക്കി. കബഡി ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. ഏഷ്യൻ ഗെയിംസിൽ 41 സ്വർണം ഉൾപ്പെടെ 65 മെഡലുകളുമായി ചൈനയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത്. 53 മെഡലുകളുമായി ജപ്പാൻ രണ്ടാം സ്ഥാനത്തും 34 മെഡലുകളുമായി സൌത്ത് കൊറിയ മൂന്നാം സ്ഥാനത്തുമാണ്. ഒരു സ്വർണവും 5 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 11 മെഡലുകളോടെ 11 സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾ രാഷ്ട്രത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വഡോദരയിൽ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സാമ്പത്തിക വെല്ലുവിളികളുടെയും കാലയളവിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നികുതി നിർവഹണവുമായി ബന്ധപ്പെട്ട ബ്രിക്സ് യോഗത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്ത ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 49 കിലോഗ്രാം.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: US-China AI cooperation. The US has proposed an emergency notification mechanism with China for serious AI incidents that could affect national security. US-China summit. Chinese President Xi Jinping is scheduled to visit Washington from 23 to 25 September, with trade, tariffs, AI and other bilateral issues expected to feature in discussions. The Indian Super League ISL appointed Karan Yadav as its first chief executive officer on 21 September 2026 under a new club-led structure. He announced the appointment through a LinkedIn post. Yadav previously served as chief commercial officer at JSW Sports from April 2023 to September 2026. President Srimati Draupadi Murmu has congratulated Suchika Tharyal on creating history by winning the bronze medal in mixed martial arts MMA at the Asian Games 2026 being held in Nagoya, Japan. In a social media post, the president said that this achievement holds special significance for Indian sport as it marks the debut of MMA at the Games. That's all for today's current affairs updates. I'm Dr. Parvati Jeevan signing off.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
2: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സദനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റൽ

നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7994448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

moment. Your station, Radio Santhanam 90.4 FM. Stay tuned.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്, കൊല്ലം.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ.

0: ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: Radio Santhwanam 90.4 FM-il ippol kelkam ishta gaanangalude. Shrodhakal avashyapetta gaanangal.

ആഫ്റ്റർനൂൺ ഏവർക്കും. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മി. അപ്പോൾ പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇന്ന് ബുധനാഴ്ചയാണ്, സെപ്റ്റംബർ 23 ബുധനാഴ്ചയാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെപ്റ്റംബർ മാസം ഏകദേശം അതിന് ഒരു ബുധനാഴ്ചയും കൂടി നമുക്ക് ഈ ഒരു സെപ്റ്റംബറിൽ കിട്ടും, അതായത് സെപ്റ്റംബർ 30. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ സെപ്റ്റംബർ മാസം നമ്മളെ വിട്ടു പോവുകയാണ്. 2026 സെപ്റ്റംബർ മാസം കഴിഞ്ഞ് നമ്മൾ ഒക്ടോബറിലോട്ടൊക്കെ പോകും. അപ്പോൾ കുറേ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഒരു 3 മണി സമയം എന്ന് പറയുന്നത് ഉച്ചമയക്കത്തിലോട്ടൊക്കെ ചെറിയൊരു ലാഞ്ചന് നമുക്ക് വരാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ബുധനാഴ്ച സമയം ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് മാറ്റിവെക്കാം. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള ഈ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിൽ നിങ്ങൾക്കായി ഇങ്ങനെ പ്രക്ഷേപണം ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ നമ്മളുടെ ഈ ഒരു ലൈവിൻ്റെ സമയം എന്ന് പറയുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഒരു ഈ ഒരു നമുക്ക് ഈ റേഡിയോ സാന്ത്വനം 90.4 FM നമുക്ക് എവിടെ ഇരുന്നും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചൊക്കെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എവിടെ ഇരുന്നും നമുക്ക് ആസ്വദിക്കാവുന്നത് കൂടിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ റേഡിയോ കേട്ടുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടും നമുക്കിങ്ങനെ ആസ്വദിച്ചുകൊണ്ടും നമുക്കിങ്ങനെ നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെറിയ ജോലികളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നിങ്ങളുടെ ഓരോ മെസ്സേജിനും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. രമ്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കല്ലം താഴത്ത് നിന്ന് രമ്യ മെസ്സേജ് അയച്ചിരിക്കുന്നു. രമ്യ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഗാനം എന്ന് പറയുന്നത് നമുക്കെപ്പോഴും ഒരു ഇഷ്ടപ്പെട്ട കുറേ ചിത്രങ്ങളുണ്ടല്ലേ, അപ്പോൾ അതിനകത്ത് ഒരു ഒരിക്കലും മാറ്റി നിർത്തപ്പെടാൻ സാധിക്കാത്ത ഒരു ചിത്രമാണ് 2002 പുറത്തിറങ്ങിയ മഴത്തുള്ളി കിലുക്കം എന്ന് പറയുന്നത്. അതിൻ്റെ കോമഡി സീനൊക്കെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ നമുക്ക് തീർത്താൻ പറ്റാത്ത രീതിയിലുള്ള ചിരിയൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ചിത്രത്തിലെ ചിത്രത്തിന് വേണ്ടിയിട്ട് എസ് രമേശൻ നായരുടെ വരികൾക്ക് സുരേഷ് പീറ്ററിൻ്റെ സംഗീതത്തിൽ MG ശ്രീകുമാർ ആലപിച്ച പുതുവെട്ടം തേടി വന്നു എന്ന ഗാനമാണ് നമ്മുടെ രമ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ രമ്യ ആവശ്യപ്പെട്ട ഒരു മനോഹരമായ ഒരു ഗാനം കേട്ട് ഇങ്ങനെ നമ്മൾ ലയിച്ചിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് വീണ്ടും മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സമയം 3:10 ആയിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരുപാട് കുറച്ച് സ്ഥിരം ശ്രോതാക്കളുണ്ട് അല്ലേ, നമുക്കിങ്ങനെ എല്ലാ ലൈവുകളിലും അവരിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ചന്ദ്രബാലൻ സാറ്

ഇഷ്ടഗാനങ്ങളുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. അദ്ദേഹം ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിഴി രണ്ടിലും എന്ന ചിത്രത്തിലെ ഒരു മനോഹരമായൊരു ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2003 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് വയലാർ ശരത് ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് രവീന്ദ്രൻ മാസിൻ്റെ സംഗീതത്തിൽ പി ജയചന്ദ്രൻ, ഭാവഗായകൻ പി ജയചന്ദ്രൻ ആലപിച്ച ഒരു മനോഹരമായൊരു ഗാനമാണ് ആരിലത്താലിയുമായി വരുന്ന ഈ തിങ്കളെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം. ചന്ദ്രബാലൻ സാർ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഗാനമാണത്. അപ്പം നമുക്ക് ആ ഒരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ ഇപ്പോൾ സമയം നമ്മൾക്ക് 3:16 ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. 3 മണിയിൽ നിന്നും ഏകദേശം 4 മണിയിലോട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നമ്മൾ ഈ ഒരു സമയം പ്ലേ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. രാധാമണി ചേച്ചി കാവനാട്ട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഒരു മനോഹരമായിട്ടുള്ളൊരു പഴയ പാട്ടാണ്. ഇന്നും കേൾക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഒരു പെൺകുട്ടിയെ വർണ്ണിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയേറെ പ്രണയാതുരമായിട്ടുള്ള വരികളാണത്. ചില പാട്ടുകൾക്കൊക്കെ ഇന്നും മധുര 17 ആണെന്ന് നമ്മൾ പറയാറില്ലേ, അത്തരത്തിലുള്ളൊരു പാട്ടാണ് രാധാമണി ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനസ്വിനി എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ആ ചിത്രത്തിലൊരു പാട്ടാണിത്. നമ്മുടെ പി ഭാസ്കർ മാഷിൻ്റെ വരികൾക്ക് എം എസ് ബാബുരാജൻ്റെ സംഗീതത്തിൽ ദാസേട്ടനും ജാനകി അമ്മയും കൂടി ചേർന്ന് ആലപിച്ച മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണിത്. പാതിര വായില്ല പൗർണമിക്കന്നിക്ക് 17 or 18 പ്രായം. ആ പാട്ടിനും ഇപ്പോഴും അത്രയ്ക്കുള്ള ഒരു പ്രായം എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ ഇത്ര നല്ല മെലഡി ആയിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെക്കുറിച്ച്, ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് ഇങ്ങനെ ഓർക്കാൻ പറ്റുന്നൊരു പാട്ടാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ അവർക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷനൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു പാട്ടാണ് കേട്ടോ. ആ ഒരു പാട്ടിൻ്റെ ആ ഒരു വരികളിലെ ആഴവും അതിലെ ഒരു സൗന്ദര്യമൊക്കെ ഇന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്ന് അറിയുമ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പോഴും നമുക്കിങ്ങനെ ഒരു ഇപ്പോഴത്തെ കുട്ടികളും ഇതൊക്കെ ആസ്വദിക്കുന്നു എന്ന് അറിയുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമാണ്. ഇതിപ്പോൾ നമ്മൾ രാധാമണി ചേച്ചിയാണ് ആവശ്യപ്പെട്ടത്, എങ്കിലും ഈ ഒരു ഇത്തരം പാട്ടുകളൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് കുട്ടികൾ ഇന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് രാധാമണി ചേച്ചി ആവശ്യപ്പെട്ടിട്ടുള്ള മനോഹരമായുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെൽക്കം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയ ശ്രോതാക്കളോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ട് ഞാൻ ശ്രീലക്ഷ്മിയാണ് ഓണെയറിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മെസ്സേജ് അയക്കാൻ സാധിച്ചില്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചില ശ്രോതാക്കളൊക്കെ നമ്മളെ വിളിച്ചൊക്കെ പാട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു ലൈവിൽ തീർച്ചയായിട്ടും പ്ലേ ചെയ്യുന്നതാണ്. നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ സഹദേവൻ ചേട്ടൻ ഇടുക്കിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് സാന്ത്വനം, നമസ്കാരം. ഹായ് സഹദേവൻ ചേട്ടൻ, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? എങ്ങനെയുണ്ട്? അവിടുത്തെ ക്ലൈമറ്റൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് ആരോമലുണ്ണി എന്ന ചിത്രത്തിലെ മുല്ല പൂത്തു മുള വിരിഞ്ഞു എന്നുള്ളൊരു ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1972 പുറത്തിറങ്ങിയ ആരോമലുണ്ണി എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്ററിൻ്റെ സംഗീതത്തിൽ ദാസേട്ടനും സുശീലാമ്മയും ചേർന്ന് ആലപിച്ച ഒരു ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പം മെസ്സേജുകളൊക്കെ ഇങ്ങനെ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു പാട്ടൊക്കെ നമ്മളിങ്ങനെ കേട്ടു. നമ്മുടെ സഹദേവൻ ചേട്ടൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് വീണ്ടും പാട്ടുകളൊക്കെ ചോദിച്ച് നമുക്കിങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഒരു ശ്രോതാവ് ശൈല ചേച്ചി മേടയിൽ മുക്കിൽ നിന്ന് ശൈല ചേച്ചി നമ്മളെ വിളിച്ച് ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഇതാണ്, ശരപഞ്ചരം എന്ന ചിത്രത്തിന് വേണ്ടി ഒരു ശരപഞ്ചരം എന്ന ചിത്രത്തിലൊരു പാട്ടാണ്. ഈ ഒരു പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരിയാണ്. അതേപോലെ സംഗീതം ദേവരാജൻ മാസ്റ്ററാണ്. പാടിയിരിക്കുന്നത് നമ്മുടെ ദാസേട്ടനുമാണ്. അപ്പോൾ ശൈല ചേച്ചി ആവശ്യപ്പെട്ട ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ പാട്ടുകളൊക്കെ ചോദിച്ച് മെസ്സേജൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സമയം 3:36 ആയിരിക്കുകയാണ്. ഈ ഒരു ഉച്ച കഴിഞ്ഞ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു സമയമാണ് വൈകുന്നേരം 4 എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ കുറച്ച് നേരം നമുക്കൊരു ബ്രേക്കിലോട്ടുള്ള ഒരു പോകുന്നൊരു ടൈമാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ക്ലോക്കിലൊക്കെയും അല്ലെങ്കിൽ ഫോണിലും വാച്ചിലും ഒക്കെ ഇങ്ങനെ സമയം നോക്കി ഇരിക്കുമ്പോൾ

47 അല്ലെങ്കിൽ 3:45 എന്നൊക്കെ കാണുമ്പോൾ ചെറിയൊരു സന്തോഷം നമുക്ക് തോന്നാതില്ല. 4 മണിയൊക്കെ ആകുമ്പോൾ സ്കൂൾ വിടുന്ന ഒരു സമയം, സ്കൂളിൽ പഠിക്കുന്നൊരു സമയത്ത് 4 മണി എന്നൊക്കെ പറയുമ്പോൾ ഈ സ്കൂൾ കഴിയുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ഒരു 3:30 അല്ലെങ്കിൽ 3:45 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ബുക്കും ബാഗ് എല്ലാം അങ്ങ് അടുക്കി പറക്കി വെക്കുന്നൊരു സമയം കൂടിയാണ് ആയിരുന്നു അല്ലേ അത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സമയം 3:36 ആയിരിക്കുന്നു. നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കാൻ ഇപ്പോൾ ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585785. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാറ് ഇന്നും ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചിത്രത്തിലൊരു പാട്ടാണ് അന്ന് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബോയിങ് ബോയിങ് എന്നൊരു ചിത്രം വളരെയധികം തമാശയും ഒക്കെ നിറഞ്ഞ മനോഹരമായൊരു ചിത്രമാണല്ലേ. നമ്മുടെ ലാലേട്ടനും മുകേഷ് ഏട്ടനും ഒക്കെയുള്ള ഒരു കോമ്പിനേഷനുള്ള ഒരു മനോഹരമായൊരു ചിത്രം. നമ്മളെപ്പോഴും ഇങ്ങനെ ചിരിച്ച് ആ ഒരു പടമൊക്കെ കാണുന്ന സമയത്ത് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മളത് മറന്നുപോകും. അത്തരത്തിലുള്ളൊരു കോമഡിയൊക്കെ വളരെ അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു. ആ ഒരു ചിത്രത്തിലെ പാട്ടാണ് ബാബുരാജൻ സാറ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1985 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ വരികൾക്ക് രഘുകുമാറിൻ്റെ സംഗീതത്തിൽ ദാസേട്ടൻ, ചിത്രചേച്ചി, ഉണ്ണിമേനോൻ ഇവരൊക്കെ ചേർന്ന് ആലപിച്ച ഒരു പാട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഗാനം കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. നല്ലൊരു പാട്ടൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടത്. ബാബുരജൻ സാർ ആവശ്യപ്പെട്ടിട്ടുള്ളൊരു പാട്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് കേട്ടപ്പോൾ പെട്ടെന്ന് ആ ഒരു സിനിമയിലോട്ട് പോയി. അതിലെ ആ ഒരു കോമഡി രംഗങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലോട്ട് വന്നു. അങ്ങനെ ആ ഒരു പാട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. വനജ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ വനജ അമ്മ തിരുമുല്ല വാരത്തു നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെന്താ, നമ്മൾ വെച്ച് തരാലോ. അച്ചാണി എന്ന ചിത്രത്തിലെ മല്ലിക ബാണൻ തൻ്റെ വില്ലെടുത്തു എന്ന് തുടങ്ങുന്ന ആ ഒരു മനോഹരമായൊരു ഗാനമാണ് നമ്മുടെ വനജാമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അച്ചാണി എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് പി ഭാസ്കരൻ മാഷിൻ്റെ വരികൾക്ക്, ജി ദേവരാജൻ മാസ്റ്റേഴ്സിൻ്റെ സംഗീതത്തിൽ പി ജയചന്ദ്രൻ, പി മാധുരി എന്നിവർ ചേർന്ന് ആലപിച്ച ഒരു ഗാനമാണ് നമ്മുടെ വനജാമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ മനോഹരമായ കുറച്ച് പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:47 ആയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേട്ട പാട്ട് വനജാമ ആവശ്യപ്പെട്ട അച്ചാണി എന്ന ചിത്രത്തിലെ ഒരു മനോഹരമായൊരു ഗാനമായിരുന്നു. വനജാമ സന്തോഷമായിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു പുതിയ ശ്രോതാവാണ് രാഹുലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാഹുൽ മങ്ങാട് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാഹുൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഗാനം, ഇപ്പോൾ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലൂടെ ട്രെൻഡായിട്ടുള്ളൊരു പാട്ടുണ്ട്. നമുക്ക് 1995 അന്ന എന്നൊരു ചിത്രത്തിൽ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു പാട്ടായിരുന്നു. പക്ഷേ അതിപ്പോഴാണ് ആ ഒരു പാട്ട് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെടാൻ ഒരു സാഹചര്യമുണ്ടായത്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ഒരു ചിത്രത്തിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെ പല പാട്ടുകളും പഴയ തലമുറയിലുണ്ടായിരുന്ന കുറേ പാട്ടുകളൊക്കെ ഇന്ന് വളരെയധികം ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ഇന്നത്തെ കുട്ടികളൊക്കെ ആ പാട്ടുകളൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ ആ ചിത്രത്തിന് അന്ന എന്നൊരു ചിത്രത്തിന് വേണ്ടിയിട്ട് ഔസേപ്പച്ചൻ്റെ സംഗീതത്തിൽ ഷിബു ചക്രവർത്തിയുടെ വരികളിൽ യേശുദാസും ചിത്രശിശിയും ആലപിച്ച ഒരു മനോഹരമായൊരു ഗാനമാണ് യവന കഥയിൽ നിന്ന് വന്ന ഇടയ കന്യകയെ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം. രാഹുലാണ് ഈ ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. നമ്മുടെ സമയം 3:53 ആയിരിക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ കേട്ട പാട്ട് രാഹുൽ ആവശ്യപ്പെട്ടിട്ടുള്ള മനോഹരമായൊരു പാട്ടാണ്. ഇപ്പോഴും നമ്മൾക്ക് കേൾക്കുമ്പോൾ എന്ത് രസമായിട്ടാണ് ആ പാട്ടിങ്ങനെ പാടി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സംഗീതം, വരികൾ എല്ലാം വളരെ മനോഹരമായിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന കുറച്ച് പാട്ടുകളുടെ കൂട്ടത്തിലൊരു പാട്ടാണല്ലേ. അപ്പോൾ ആ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനിങ്ങനെ ചെറുതായിട്ടിങ്ങനെ മെൽറ്റായിട്ട് പോകുമ്പോൾ നമ്മുടെ സമയം 3:54 ഇപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായി. ഇനി 4 മണിക്കുള്ളൊരു ടീ ബ്രേക്കാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു സന്തോഷം നമുക്ക് ആ ഒരു സമയം ഇങ്ങനെ കടന്നു പോകുന്നത് കാണുമ്പോൾ നമുക്കത് ഒരുപാട് സന്തോഷമാണ്. അല്ലെങ്കിൽ 4 മണി എന്ന് പറയുമ്പോൾ ചെറിയൊരു ബ്രേക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും 4 മണിക്ക് തന്നെയാണ് ടീ ബ്രേക്ക് എന്ന് പറയുന്നത്. ചിലപ്പോൾ 4:30 ആകാം, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അത് 5 മണിയിലോട്ടൊക്കെ പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു നമ്മളുടെ ഒരു ലൈവിൻ്റെ സമയവും കൂടി കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ബിനീഷ് ചേട്ടൻ അടിമാലിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കൊരു ഗാനം പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആകാശദീപങ്ങൾ സാക്ഷി എന്ന ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാവണപ്രഭു എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സുരേഷ് പീറ്ററിൻ്റെ സംഗീതത്തിൽ ദാസേട്ടൻ ആലപിച്ച ഒരു ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOS പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഹത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്.
2: ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
4: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
4: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
6: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
8: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
9: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
10: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ഓണാട്ടുകരയുടെ കരുത്തും കരവിരുതും സമന്വയിപ്പിക്കുന്ന പ്രസിദ്ധമായ ഓച്ചിറ കാളകെട്ടുത്സവം ഇന്ന്. എഴുന്നള്ളത്തിനെത്തുന്ന കെട്ടുകാളകളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഇക്കുറി ഉണ്ടായത്. ചെറുതും വലുതുമായി 220-ൽ പരം കെട്ടുകാളകൾ പടനിലത്തിൽ എത്തും. ടൂറിസം വകുപ്പും കല്ലട ജലോത്സവ സമിതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 6-ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 2-ാം പാദ മത്സരവും 54-ാമത് കല്ലട ജലോത്സവവും ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 1:30 പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. പശ്ചിമഘട്ട പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിയിടങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ 23-ും 24-ും വാഹനജാഥ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് വി അനിരുദ്ധും സെക്രട്ടറി ബിജു കെ മാത്യുവും അറിയിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടത്തും. +2 ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ, ITI എഞ്ചിനീയറിംഗ് തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികളും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവരും 3 ബയോഡേറ്റയും ആധാർ കാർഡുമായി എത്തണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് 8304-8529968, മറ്റൊരു നമ്പർ 8281-359930. നമ്പർ ഒരിക്കൽ കൂടി 8304-8529968, മറ്റൊരു നമ്പർ 8281-359930. അഞ്ചാലുമൂട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ്, കൊമേഴ്സ്, ബോട്ടണി, പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിൽ സീനിയർ അധ്യാപക ഒഴിവ്. അഭിമുഖം September 25 രാവിലെ 10 മണിക്ക്. വിശദവിവരങ്ങൾക്ക് 9747-7009-97. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UPSC വിഭാഗത്തിലെ താൽക്കാലിക ഒഴിവിലേക്ക് September 28 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ എത്തിച്ചേരണം. ഫാത്തിമ മാതൻ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗവും കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയും ചേർന്ന് കോളേജ് വിദ്യാർത്ഥികൾക്കായി ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടൻ പ്രകാശ് രാജ് അവതരിപ്പിച്ച പാലക്കാട് ലിറ്റിൽ എയർ തിയേറ്റർ അരങ്ങിലെത്തിച്ച കൂഹു എന്ന നാടകം September 25 രാത്രി 7 നീരാവിൽ പ്രകാശ് കലാകേന്ദ്ര സോപാനം ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിക്കും. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
6: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
4: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
6: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
4: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
6: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
2: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 23. രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം തുടങ്ങിയതും ശൈശവ വിവാഹ നിരോധന ബിൽ ആയ ശാരദാ നിയമം പാസാക്കിയതും 7 ഉപഗ്രഹങ്ങൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ഭ്രമണപഥത്തിൽ എത്തിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 23. സെപ്റ്റംബർ 23 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 23. സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ്, അബിൻ സൗദ്, നെജിദ്, ഹെജാസ് എന്നീ രാജ്യങ്ങൾ സൗദി അറേബ്യയുമായി ചേർത്തത് 1932 സെപ്റ്റംബർ 23. മറാഠ സാമ്രാജ്യവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധമായ അസായ യുദ്ധം നടന്നത് 1803 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോഡി കെയർ പദ്ധതി ആരംഭിച്ചത് 2018 സെപ്റ്റംബർ 23. ഈ പദ്ധതി 500 ദശലക്ഷം ജനങ്ങൾക്ക് ലഭിക്കുന്ന സൗജന്യ ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ചായിരുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിചരണ പദ്ധതിയാണ്. ശൈശവ വിവാഹ നിരോധന ബിൽ ആയ ശാരദാ നിയമം പാസാക്കിയത് 1929 സെപ്റ്റംബർ 23. ആദ്യത്തെ പൊതുവിവര സേവന സംവിധാനങ്ങളിലൊന്നായ BBC അവതരിപ്പിച്ചത് 1972 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. 2009 സെപ്റ്റംബർ 23 ഇന്ത്യൻ ഉപഗ്രഹമായ OSEANSAT-2 ഉൾപ്പെടെ 7 ഉപഗ്രഹങ്ങളെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വിപ്ലവ നായിക പ്രീതി ലത വഡോദർ അന്തരിച്ചത് 1932 സെപ്റ്റംബർ 23. കുറച്ചു നാളത്തെ അധ്യാപക വൃത്തിക്ക് ശേഷം സൂര്യാസെന്റെ നേതൃത്വത്തിൽ സായുധ വിപ്ലവത്തിന്റെ പാത തെരഞ്ഞെടുത്തു. നായകൾക്കും ഇന്ത്യക്കാർക്കും പ്രവേശനമില്ല എന്ന ബോർഡ് വെച്ച ചിറ്റഗോങ്ങിലെ പഹർത്തലി യൂറോപ്യൻ ക്ലബ് അഗ്നിക്കിരയാക്കിയ വിപ്ലവകാരികളുടെ 15-അംഗ സംഘത്തെ നയിച്ചത് പ്രീതി ലതയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര പോരാളിയായ റാവ് തുലാ റാം കാബൂളിൽ മരണമടഞ്ഞത് 1863 സെപ്റ്റംബർ 23 റെവാരിയയിലെ രാജാവും ഹരിയാനയിലെ 1857 ഇന്ത്യൻ ലഹളയുടെ പ്രധാന നേതാക്കളിൽ ഒരാളുമായിരുന്നു റാവു തുലാ റാം.
7: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
8: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
9: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

നമ. ഹരി ഓം. മനഃശാഞ്ചല്യമില്ലായ്മ എന്ന ഒരു യോഗനിഷ്ഠയെ സംബന്ധിച്ച് അവികമ്പ യോഗം, അപ്രകമ്പന യോഗം, അതിനെക്കുറിച്ച് ഭഗവാൻ സൂചിപ്പിക്കേണ്ടായി. മനസ്സിന്റെ അപ്രചലിതമായ അവസ്ഥ, ഈ ഒരവസ്ഥ ലക്ഷ്യമാക്കുന്നത് നന്ന്. അതിനെന്തു വേണം? ഭഗവാന്റെ വിഭൂതി മായയാ വിവിധാകാരേണ ഭവനം. മായ കൊണ്ട് ഭഗവാൻ എല്ലാം ആയി തീർന്നിരിക്കുന്നു. അതില് നമ്മളെല്ലാവരും പെടും. അതുപോലെ തന്നെ സകല ജീവജാലങ്ങളും പെടും, സസ്യജാലം പെടും, നിർജീവ പദാർത്ഥജാലവും പെടും. അഖണ്ഡകോടി ബ്രഹ്മാണ്ഡങ്ങളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഭഗവാൻ മായ കൊണ്ട് വിസ്തരിച്ചതാണ്. ഈ വിഭൂതിയെയും അതുപോലെ മായായോഗജം ഐശ്വര്യം സൃഷ്ടി സ്ഥിതി ലയ പ്രവേശനാദി കാര്യങ്ങളൊക്കെയും ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. എന്നിട്ട് ഭഗവാൻ തന്നെ അതിലേക്ക് അനുപ്രവേശിച്ചു, അതിന്റെ സ്ഥിതിയെ നിർവഹിക്കുന്നു, ഒടുവിൽ അത് സർവേശ്വരനിൽ വിലയിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെയാണ് യോഗം. അങ്ങനെ ഭഗവാന്റെ വിഭൂതിയെയും യോഗത്തെയും അറിയുന്നവർ, ഭഗവാന്റെ വിഭൂതിയും ഭഗവാന്റെ യോഗവും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? ഭഗവാൻ അചഞ്ചലനാണ്, അനാസക്തനാണ് എന്ന് മനസ്സിലാക്കും. അങ്ങനെ യാതൊരു ഭഗവാനെ കുറിച്ചാണോ നാം മനസ്സിലാക്കുന്നത്, അത് അവരവരെ കുറിച്ചുള്ള ബോധ്യമാണ്. ഇതാണ് ധ്യാനിക്കേണ്ടത്.

അതായത് സർവ വ്യാപിയായി സർവശക്തമായി സർവജ്ഞമായി സർവാധാരമായി സർവകാരണമായി സർവാതീതമായി പരലസിക്കുന്ന സർവേശ്വരൻ മായാ അധീശൻ, അത് വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ സാക്ഷിയായി പരലസിക്കുന്ന തത്വം തന്നെയാണ്. ഈ ഒരു ജീവേശ്വര ഐക്യം അത് മനസ്സിലായി കഴിഞ്ഞാൽ അവികമ്പന യോഗമായി, അപ്രകമ്പന യോഗമായി, അഭിന്ന നിമിത്ത ഉപാദാനമായി, ഉപാദാന കാരണമായി, അഭിന്ന നിമിത്ത ഉപാദാന കാരണമായി. ഉപാദാന കാരണം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കോസ്, നിമിത്ത കാരണം എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിക്കുന്നതിനുള്ള അറിവ്, കഴിവ്, അതീതത്വം, ഇതൊക്കെയുള്ള കാരണത്തെയാണ് നിമിത്ത കാരണം എന്ന് പറയാം, എഫിഷ്യന്റ് കോസ്. ഈ രണ്ട് കാരണവും പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഏകമാണ്. അതുകൊണ്ട് സർവേശ്വരനെ മനസ്സിലാക്കേണ്ടത് അഭിന്ന നിമിത്ത ഉപാദാന കാരണമെന്നാണ്. അങ്ങനെയുള്ള അഭിന്ന നിമിത്ത ഉപാദാന കാരണമായി ഭഗവാനെ അറിയുമ്പോൾ ജീവിതം നിത്യ ആരാധനയായിട്ട് മാറുന്നു. സുഖദുഃഖാദികളൊക്കെ, അനുഭവ ദുരന്തങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ അത് ദ്രോഹമായല്ല തോന്നുക. 9-ാം അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകത്തിൽ മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതാഹ ഭജന്തി അനന്യമനസഹ ജ്ഞാത്വാ ഭൂതാദിമവ്യയം എന്ന് ചിത്രീകരിക്കുകയുണ്ടായി. ഈ മഹാത്മാക്കൾ ചെയ്യുന്ന ഭജനത്തിന്റെ പ്രകൃതത്തെ മറ്റൊരു പ്രകാരത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. അതെന്താ പ്രകൃതം? ജ്ഞാന പ്രവചന പ്രചരണ സാധന. ജ്ഞാന, ഈ ജ്ഞാനം പറയുന്നതിന് മുൻപ് അത് അനുഭൂതിയാക്കിയിരിക്കണം. അനുഭൂതി ആവാൻ പറയുന്നത് നന്ന്. അനുഭവമായിടത്തോളം, ആസ്വദിക്കുന്നിടത്തോളം പറയുക. പറയുന്നത് പ്രമാണിച്ച് ഭഗവാൻ നമ്മെ പ്രത്യേകം പരിഗണിക്കും. തേഷാമേവാനുമക്കമ്പാർത്ഥമഹമജ്ഞാനചന്ദ മഹാനാശയാമ്യാത്മഭാവസ്ഥ ജ്ഞാനദീപേന ഭാസ്വത എന്നൊക്കെ കേട്ടല്ലോ. ഈ മഹാത്മാക്കളുടെ ഭജനത്തിന്റെ പ്രകൃതം സ്വാനുഭൂതി കഥന സാധനയാവുന്നു. ഒരു പരസ്പരം കണ്ടു കഴിഞ്ഞാൽ സ്വാനുഭൂതിയെ കുറിച്ച് ഇങ്ങനെ പറയാനേറെ ഉണ്ടാവും എന്ന് പറയും. അങ്ങനെ പറയണം. ഇങ്ങനെ സമ്യക് ദർശന ബുദ്ധിയോഗം നൽകാൻ ഈ ഭക്തന്മാരുടെ കാര്യത്തിൽ ഭഗവാൻ ശ്രദ്ധിക്കുമെന്നും അന്തര്യാമിയായ ഭഗവാൻ അജ്ഞാനാന്ധകാരത്തെ നീക്കുന്ന ദീപമായിട്ട് ജ്വലിക്കുമെന്നും ജ്വലിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഭഗവാൻ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് നിദാനമായ മായയാണ്. നീയല്ലോ മായയും. മായയ്ക്ക് ഒരു അധീശനുണ്ട്. ആരാണ് ഈ മായയെ പ്രയോഗിക്കുന്നത്? അദ്ദേഹത്തിന്റെ പേര് മായാവി എന്നാണ്. മായാവിയും. ഇങ്ങനെ ഒരാള് മായ കാണിക്കുന്നു എന്ന് വന്നാൽ somebody should be there to enjoy it.

ഭക്തനും. അതിനിടയ്ക്ക് ചിലർക്ക് തോന്നുകയാണ്, അയ്യോ പെട്ടുപോയല്ലോ. ഈ റിയലൈസേഷൻ വന്നവര് പണ്ടേ കണക്കു വരുവാൻ നിൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിയാം, പണ്ടേ കണക്ക് വരണം. പണ്ടെന്തായിരുന്നു അവസ്ഥ? ഒന്നായിരുന്നു. ഇപ്പൊ എന്താ അവസ്ഥ? ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന്. അപ്പൊ രണ്ടുണ്ടോ? എന്താ കാരണം? മായ

ബലി ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. അവർക്ക് മായയെ നീക്കിയിട്ട് സായുജ്യം കൊടുക്കുന്നതും സർവേശ്വരൻ തന്നെയാണ്.

നീക്കി സായുജ്യം നൽകും ആര്യനും ഗുരു എന്നർത്ഥം. ഒക്കെ ഈ ഭഗവാൻ തന്നെ. അങ്ങനെ ജ്ഞാനദൈവമായിട്ട് ഭഗവാൻ അനുഗ്രഹം ചൊരിയും. ഇവിടെ അർജുനന് ആ അനുഗ്രഹം ലഭിച്ചു. 64x64 കിലോമീറ്റർ ചുറ്റളവിലാണ് കുരുക്ഷേത്ര യുദ്ധഭൂമി. ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ നിന്ന് പാർത്ഥൻ പരമാർത്ഥ ബോധത്തിന്റെ അലൗകിക തലത്തിലേക്ക് ഭഗവാനാൽ കൈപിടിച്ച് ഉയർത്തപ്പെട്ടിരിക്കുക. അതിൻ്റെ ഒരു നിർവൃതിയിൽ അർജുനൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹേ ഭഗവാനെ, പരം ബ്രഹ്മ പരം ധാമ പരമം പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യമാദിദേവമജം വിഭും ആഹുസ്ത്വാ വൃഷയഃ സർവേ ദേവർഷിർനാരദസ്തഥാ അസിതോ ദേവലോ വ്യാസഃ സ്വയം ചൈവ ബ്രവീഷിമേ സർവമേതദൃതം മന്യേയന്മാം വദസി കേശവ നഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാനദാനവാഃ സ്വയമേവാത്മനാത്മാനം വേദ്ധത്വം പുരുഷോത്തമാ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പദേ വക്തുമർഹസ്യ ശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം സ്ത്വം വ്യാപ്യ തിഷ്ഠസി കഥം വിദ്യാമഹം യോഗിൻ സ്ത്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവൻ മയാ. അലൗകിക നിർവൃതിയിൽ വർത്തിച്ചുകൊണ്ട് അർജുനൻ തന്റെ ഒരു താൽപര്യത്തെ പാർത്ഥസാരഥിക്കു മുന്നിൽ പ്രകാശിപ്പിക്കുന്നു. അതിന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്തു പറഞ്ഞിരിക്കുന്നു? ഭഗവാനെ, അങ്ങ് പരംബ്രഹ്മമാണ്, പരമമായ അൾട്ടിമേറ്റ് എബോഡാണ്, ധാമമാണ്, പവിത്രീകരണ ശേഷിയുണ്ട് അവിടത്തേക്ക്, അങ്ങ് പരമമാണ്, ദേശകാല വസ്തു അതീതമായി പരലസിക്കുന്ന തത്വമാണ്, സർവപ്രപഞ്ചത്തിലും ആവിഷ്കാരങ്ങൾക്ക് പിറകിലുള്ള ആധാര സത്തയാണ്, ദി സ്റ്റഫ് ബിഹൈൻഡ് ഓൾ എക്സ്പ്രഷൻസ് സ്റ്റൈൽസ്, സ്റ്റൈലുകളിലെ സത്ത ആണ് അങ്ങ്. ആദിദേവനാണ്, അജനാണ്, വിഭുവാണ്. ഈ കാര്യം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഋഷയഃ സർവേ ആഹുഹു, ഋഷിമാരൊക്കെ ഇത് പറയുന്നു എന്ന് പറയുക. ആരൊക്കെയാ പറയണത്? അസിതനും ദേവലനും പറയുന്നുണ്ട്. വൈദിക ഋഷിമാരാണ്, വേദത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഋഷിമാരാണ് അസിതനും ദേവലനും. അതുപോലെ വ്യാസരാണെങ്കിലോ ഇതിഹാസ പുരാണങ്ങളൊക്കെ രചിച്ചിട്ടുള്ള പ്രഭുവാണ്, ബ്രഹ്മസൂത്രത്തിന്റെ കർത്താവാണ്, വേദങ്ങൾ വ്യസിച്ച വേദവ്യാസരും അവിടുത്തെ മഹാത്മ്യത്തെ ഈ വിധം വർണ്ണിച്ച് കേട്ടിട്ടുണ്ട്. പിന്നെയോ, നാരദര് ദേവർഷിയാണ്, ഒരേ സമയത്ത് ദേവപദവിയും ഋഷി പദവിയും അനുസരിക്കുന്ന പ്രഭുവാണ് ആ നാരദര്. ത്രിഭുവന സഞ്ചാരിയും അങ്ങയുടെ മഹിമാവിശേഷങ്ങളെ വിഭൂതികളെ പാടി നടക്കുന്നു. പിന്നെയോ, സ്വയം ചെയ്വ ബ്രവീഷിമേ, അതില് ദേവർ അസിതനും, അസിതൻ കർമ്മയോഗത്തിന്റെ ആചാര്യനായിട്ട് നിരീക്ഷിക്കാം. ദേവലനാകട്ടെ ഭക്തിയുടെ ഭക്തിശാസ്ത്രമൊക്കെ

0: ദേവലന്റെ വകയായിട്ടുണ്ട് എന്ന് പറയാം. വ്യാസരാണെങ്കിലോ ജ്ഞാനത്തിന്റെയും നാരദരാണെങ്കിലോ മോക്ഷത്തിന്റെയും പ്രതിനിധികളാണ്, അങ്ങനെയും ചിന്തിക്കാം. എങ്ങനെ കൃത്യമായിട്ട് അതിർ വരമ്പ് തിരിക്കാനൊന്നും പറ്റില്ല. സാമാന്യമായിട്ട് പറയുമ്പോ ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? ഇങ്ങനെ എല്ലാവർക്കും ഈ വിഷയത്തിൽ, അങ്ങയുടെ സ്വരൂപത്തിന്റെ വിഷയത്തിൽ ഏകാഭിപ്രായമാണ്. മാത്രമല്ല, അങ്ങും അതിനെക്കുറിച്ച് പറയേണ്ടായി. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ലഭ്യമാകുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളപ്പിറവിയുടെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യഘട്ടത്തിൽ ന്യൂഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുക. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളുടെ അവതരണം, സാംസ്കാരിക ചർച്ചകൾ, നിക്ഷേപക സംഗമം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും. രണ്ടാം ഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിലേക്കും പരിപാടി വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. ഇതിനായി സംസ്ഥാന സർക്കാർ 1068 കോടി രൂപ അനുവദിച്ചു. പൊതുസമൂഹം ഒന്നടങ്കം സ്വമേധയാ ഏറ്റെടുത്തുവെന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ വിജയരഹസ്യമെന്ന് മന്ത്രി റോജി എം ജോൺ. പോളിടെക്നിക് കോളേജുകൾ കേന്ദ്രീകരിച്ച് NSS ടെക്നിക്കൽ സെല്ലിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സ്റ്റാൻഡ് വിത്ത് തൂഫാൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്നും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം NSS ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല തീർത്ഥാടനകാലം ഭംഗിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും ഏറ്റുമുട്ടലിന് ഇല്ലെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമലയിലെ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി.
1: പരിഹരിക്കും പരിഹരിക്കും വാക്കാൽ പറഞ്ഞാൽ പോരാ. ഇതുവരെ എടുത്ത സ്വീകരിച്ച നടപടികളിൽ ഗവൺമെന്റിന് അസംതൃപ്തി. ഏറ്റുമുട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇത്തവണത്തെ ശബരിമല ദർശനം വളരെ ഭംഗിയായി നടത്തണം, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ വരുന്നത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് അജണ്ട എന്ന് പറയുന്നത് ദർശനം വളരെ ഭംഗിയാക്കുക എന്നുള്ള, അതിൽ വിട്ടുവീഴ്ചയില്ല.
0: സംസ്ഥാനത്ത് ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ദത്തെടുക്കൽ ശിശുപരിചരണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്കും ആയമാർക്കുമുള്ള ഫ്ലൂ വാക്സിൻ കുത്തിവയ്പ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ 4,800 രൂപയോളം വരുന്ന വാക്സിനാണ് സൌജന്യമായി നൽകുന്നത്. തൊഴിലാളി സൌഹൃദ കേരളത്തിന്റെ മറ്റൊരു മാതൃകയാണ് ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള ഗിഗോൺ വിശ്രമ കേന്ദ്രമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തിരുവനന്തപുരം വാൻഡ്രോസ് ജംഗ്ഷനിൽ ഗിഗ് തൊഴിലാളി വിശ്രമ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട്, എറണാകുളം ജില്ലകളിലെ വിശ്രമ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവയുടെ പ്രവർത്തനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുജറാത്തിലെ വഡോദരയിൽ ബ്രഹ്മകുമാരീസിന്റെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസ് റിട്രീറ്റ് സെന്ററിന്റെ ഉദ്ഘാടനവും രാഷ്ട്രപതി ദ്രൌപദി മുർമു നിർവഹിച്ചു. യോഗ, ധ്യാനം, അഹിംസ, കരുണ, വസുദൈവ കുടുംബകം തുടങ്ങിയ മഹത്തായ ആശയങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യയാണെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണമുടക്ക് കണക്കിലെടുത്ത് 27-ാം തീയതി ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കും. പണമുടക്ക് മാറ്റിവയ്ക്കാൻ സർക്കാരും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047-നകം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സൌരോർജ്ജ രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിർണായക ചുവടുവയ്പ്പുകളാണ് നടപ്പാക്കിയത്. 2014-ൽ 2.8 GW സൌരോർജ്ജ ശേഷി 2026-ൽ 165 GW ഉയർത്താൻ കേന്ദ്ര സർക്കാരിന്റെ പരിശ്രമങ്ങളിലൂടെ സാധിച്ചു. PM സൂര്യഘർ മുഫ്ത് ബിജിലി യോജനയിലൂടെ 14.8 GW പുരപ്പുറ സൌരോർജ്ജ ഉൽപാദനം സാധ്യമായി. 51 ലക്ഷം കുടുംബങ്ങളെ ശാക്തീകരിക്കാനും ഇതിലൂടെ സാധിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി 12:35 വരെയാണ് നിയന്ത്രണം. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. മേളയുടെ ഡെലിഗേറ്റ് കിറ്റിന്റെയും പാസിന്റെയും വിതരണം മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടക്കുന്ന കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേളയിൽ വിവിധ വിഭാഗങ്ങളിലായി 300+ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഇറാനിൽ നിന്നുള്ള എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂണാണ് ഉദ്ഘാടന ചിത്രം. മേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ സംവിധായകരുമായി ഡെലിഗേറ്റുകൾക്ക് സംവദിക്കാനുള്ള മീറ്റ് ദ ഡയറക്ടർ, ഫേസ് ടു ഫേസ് ഇൻ കോൺവെർസേഷൻ, മാസ്റ്റർ ക്ലാസ് എന്നിവയും സംഘടിപ്പിക്കും. ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം പ്രമുഖ ആനിമേഷൻ ചലച്ചിത്രകാരി നിന സബ്നാനിക്ക് സമ്മാനിക്കും. മേളയുടെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമർപ്പിക്കും.
0: ഓണാട്ടുകരയിൽ 28-ാം ഓണത്തിന്റെ ആവേശമുയർത്തി ഓച്ചിറ കാളകെട്ടുത്സവത്തിന് തുടക്കമായി. കെട്ടുകാളകളെ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ആവേശഘോഷയാത്രയോടെയാണ് പടനിലത്തേക്ക് നയിക്കുന്നത്. 72 ഉയരവും 6 ടൺ ഭാരവുമുള്ള വിശ്വപ്രജാപതി കാലഭൈരവൻ, 60 ഉയരമുള്ള രൗദ്ര സ്കന്ദൻ, 56.5 ഉയരമുള്ള ഓണാട്ടു കതിരവൻ എന്നീ കാളരൂപങ്ങളാണ് തലയെടുപ്പിനാൽ മുഖ്യ ആകർഷണം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്നും 5 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് രാത്രിയോടെ ആന്ധ്ര ഒഡീഷ തീരത്ത് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ പുരുഷന്മാരുടെ ടീമിനെതിൽ ഇന്ത്യയ്ക്ക്

0: വെങ്കലം. സെമിഫൈനലിൽ ചൈനയോടാണ് 1-3 ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനു വെള്ളിയും പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ജയ്മീണ വെങ്കലവും നേടി. വുഷു വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ റോഷി ബിനാദേവി ഫൈനലിൽ പ്രവേശിച്ചു. 13-ാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. ചൈനയും ജപ്പാനും സൌത്ത് കൊറിയയുമാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. BJP കേരള പ്രഭാരിയായി എം നാഗരാജയെ നിയമിച്ച് പാർട്ടി ദേശീയ നേതൃത്വം. എം വെങ്കടേശിനെ സഹപ്രഭാരിയായും നിയമിച്ചു. മുൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് ലക്ഷദ്വീപിന്റെ ചുമതല നൽകി. കെ സുരേന്ദ്രൻ പുതുച്ചേരിയുടെയും അനിൽ ആന്റണി നാഗാലാന്റിന്റെയും പ്രഭാരിയായി നിയമിതരായി. മന്ത്രവാദവും അന്ധവിശ്വാസ ചൂഷണവും തടയാൻ നിയമനിർമ്മാണം ശുപാർശ ചെയ്ത് വിദഗ്ധ സമിതി സംസ്ഥാന സർക്കാരിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതു സംബന്ധിച്ച ബില്ലിന്റെ കരടും സർക്കാരിന് കൈമാറി. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വോട്ടെടുപ്പ്. ഈ മാസം 29 ഫലപ്രഖ്യാപനം. മഴക്കെടുതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച 9 കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. ലോക കേരളസഭ പിരിച്ചുവിടാനും മന്ത്രിസഭയുടെ അനുമതി. കേരളപ്പിറവിയുടെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് തുടക്കം കുറിച്ച് മന്ത്രി PC വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ വെങ്കലം നേടി ഇന്ത്യൻ പുരുഷ ടീം. വുഷുവിൽ ഫൈനലിൽ കടന്ന റോഷി ബിനാദേവി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45. ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. ആയുർവേദ ദിനം 2026. തയ്യാറാക്കിയത് ഡോക്ടർ നവനീത KP, മെഡിക്കൽ ഓഫീസർ, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, കൊട്ടാരക്കര. അവതരണം നരേന്ദ്രമോഹൻ. സമൃദ്ധമായ വിജ്ഞാന പാരമ്പര്യത്തിന്റെ വേരുകളുള്ളതാണ് ഇന്ത്യൻ സംസ്കാരം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പുരാതനമായ ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന് കരുതപ്പെടുന്നു. സംസ്കൃത ഭാഷയിൽ നിന്നാണ് ആയുർവേദം എന്ന വാക്ക് ഉത്ഭവിച്ചത്. ഇതിൽ ആയുസ് എന്നാൽ ജീവൻ എന്നും വേദം എന്നാൽ ശാസ്ത്രം അല്ലെങ്കിൽ അറിവ് എന്നും അർത്ഥമാക്കുന്നു. അതിനാൽ ആയുർവേദം എന്നത് കേവലം രോഗങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രം മാത്രമല്ല, മറിച്ച് ജീവന്റെ ശാസ്ത്രം കൂടിയാണ്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം, ആതുരസ്യ വികാര പ്രശമനം, അതായത് സ്വസ്ഥനിൽ ആരോഗ്യം സംരക്ഷിക്കുക, രോഗിയുടെ രോഗം ഭേദമാക്കുക എന്നതാണ് ആയുർവേദത്തിന്റെ ലക്ഷ്യം. മറ്റു ചികിത്സാരീതികളിൽ നിന്നും വ്യത്യസ്തമായി രോഗചികിത്സയേക്കാൾ ആരോഗ്യകരമായ ജീവിതശൈലിക്കും രോഗപ്രതിരോധത്തിലുമാണ് ആയുർവേദം കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ആയുർവേദ പ്രകാരം ദോഷം, ധാതു, മലം, അഗ്നി എന്നീ 4 അടിസ്ഥാന ഘടകങ്ങൾ ചേർന്നതാണ് മനുഷ്യ ശരീരം. ആയുർവേദമനുസരിച്ച് മനുഷ്യ ശരീരം ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിന്റെ വളർച്ചയും വികാസവും പഞ്ചഭൂത നിർമ്മിതമായ ആഹാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആഹാര ക്രമീകരണം, ജീവിതശൈലിയിലെയും പെരുമാറ്റത്തിലെയും തിരുത്തലുകൾ, ഔഷധ പ്രയോഗം, പ്രതിരോധത്തിനായുള്ള പഞ്ചകർമ്മ.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

Wake up with rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. ജനനി മിത്രം പാക്കേജ് ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ

0: നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്ദനം 90.4 FM.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത് പേര്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാറ്റിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുകുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Music with Radio Santhvanam 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: പ്രിയ ശ്രോതാക്കൾക്ക് ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുൻപാണ്, കൃത്യമായി പറഞ്ഞാൽ കാലം 1980. പള്ളികളിലെ ക്വയർ ഗ്രൂപ്പിൽ പാടിയും സംഗീതമാലപിച്ചും നടക്കുകയാണ് ജെറി അമൽദേവ് എന്ന ചെറുപ്പക്കാരൻ. ഒരു ദിവസം ഫാസിൽ എന്നൊരു പയ്യൻ ജെറിയെ വിളിക്കുന്നു. താൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിലെ പാട്ടുകൾക്ക് ഈണമൊരുക്കണം. പാട്ടിൻ്റെ ആശയവും സന്ദർഭവും സംവിധായകൻ ഫാസിൽ ജെറിക്ക് വിവരിച്ചു കൊടുത്തത് ഒരേ ഒരു വാചകത്തിലാണ്: ജീപ്പോടിച്ചു പോകുന്ന ഒരാളെ പിന്നിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിക്കുന്നത് പോലൊരു പാട്ട് വേണം. സാമ്പിളായി മുക്കൂറ്റിപ്പൂവേ എന്നൊരു വരി മൂളിക്കൊടുക്കുക കൂടി ചെയ്തു ഫാസിൽ. പിന്നെ എല്ലാം എളുപ്പമായിരുന്നുവെന്ന് ജെറി. ഈണം കേൾക്കേണ്ട താമസം, ബിച്ചു തിരുമലികളുടെ തൂലികയിൽ നിന്ന് വാക്കുകൾ പ്രവഹിക്കുകയായി. ജെറി അമൽദേവ് ഓർക്കുന്നു: മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണി തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമങ്കരി കുരുവി, ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി. പാട്ട് കേട്ട് രസിച്ച് താളം പിടിക്കുന്ന ഫാസിലിൻ്റെ ചിത്രം ഇന്നുമുണ്ട് ജെറിയുടെ ഓർമ്മയിൽ. ഏത് കടുപ്പമുള്ള ഈണ ഇട്ടുകൊടുത്താലും അനായാസം വരികൾ എഴുതിത്തരും ബിച്ചു തിരുമല. ചൊടി ഇണകളിൽ അമൃതമോടവൻ അതുവഴി വന്നു എന്നൊക്കെ ബിച്ചു എഴുതുന്നത് കണ്ട് ശരിക്കും വിസ്മയിച്ചു പോയിട്ടുണ്ട്. 4.5 പതിറ്റാണ്ടിനിപ്പുറവും ആ ആദ്യ കേൾവിയുടെ ലഹരി മാഞ്ഞു പോയി.

എല്ലാ മലയാളികൾക്ക്. മലയാള സിനിമയിൽ അതുവരെ കേട്ടുപോകുന്ന പാട്ടുകളുടെ അന്തരീക്ഷത്തിൽ നിന്ന് എല്ലാം കൊണ്ടും വേറിട്ടുനിന്ന ശ്രവ്യാനുഭവങ്ങൾ. അത്രയും ആർഭാടപൂർണമായ വാദവിന്യാസം പുതുമയായിരുന്നു. എവിടെയൊക്കെയോ ആർദ്രമായ ഒരു ഗൃഹാതുര സ്പർശവുമുണ്ട് അതിന്. ആദ്യ കേൾവിയിൽ തന്നെ ശ്രോതാവിൻ്റെ മനസ്സിൽ സുന്ദരമായ വിഷ്വലുകളുടെ ഒരു സാങ്കല്പിക ഘോഷയാത്ര സൃഷ്ടിക്കാൻ പോകുന്ന പാട്ടുകൾ. മനസ്സിൽ കണ്ട ദൃശ്യങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കിയല്ലോ ഫാസിലിൻ്റെ ചിത്രീകരണം എന്ന് തോന്നി. പാട്ടുകൾ എന്ന പോലെ വർണ്ണം വാരി വിതറിയ ദൃശ്യവൽക്കരണവും നവ്യാനുഭവവുമായിരുന്നു മലയാളിക്ക്. AVMC തിയേറ്ററിലായിരുന്നു മഞ്ഞണിക്കൊമ്പിൽ റെക്കോർഡ് ചെയ്തത്. സിംഫണി ഓർക്കസ്ട്രയുടെ സ്ട്രിംഗ് സംവിധാനമാണ് മൂന്ന് പാട്ടിലും ജെറി ഉപയോഗിച്ചത്. പശ്ചാത്തലത്തിൽ വയലിൻ, വയോള, ചെല്ലോ, ഡബിൾ ബേസ്, ഇലക്ട്രിക് ഗിത്താർ എന്നിവയ്ക്ക് പുറമെ പൗരസ്ത്യവാദ്യങ്ങളായ സരോജ് ദിൽറുംബ, ബാംസുരി, സിത്താർ എന്നിവയും. 40 പേരടങ്ങിയ ഓർക്കസ്ട്ര, അത്രയും വിപുലമായ ഓർക്കസ്ട്ര അന്നൊരപൂർവതയാണ്. നിർമ്മാതാവായ അപ്പച്ചനെ നന്ദിപൂർവ്വം ഓർത്തേ പറ്റൂ. പാട്ടുകളുടെ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറായിരുന്നില്ല അദ്ദേഹം. ഇഷ്ടമുള്ള രീതിയിൽ പാട്ടുകൾ ഒരുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അതുകൊണ്ടാണ്, ജെറി പറയുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്തിട്ട് 18 പലതായി, പക്ഷേ പാട്ടുകൾക്ക് ഇന്നും മധുര 17. തലമുറകളെ പ്രണയപൂർവ്വം മാടി വിളിക്കുന്നു അവയോരോന്നും. നമുക്ക് കേൾക്കാം ജാനകിയമ്മയുടെ മാന്ത്രിക ശബ്ദത്തിൽ മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

0: നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സാഹിത്യകാരനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെയായ പത്മരാജൻ 1987 തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് തൂവാനത്തുമ്പികൾ. മലയാളത്തിൽ കണ്ട ഏറ്റവും മനോഹരമായ പ്രണയരംഗങ്ങളുള്ള ഒരു സിനിമ. മഴയെ ഒരു കഥാപാത്രമാക്കി അവതരിപ്പിച്ചിരിക്കുന്നു സിനിമയിൽ. മോഹൻലാലിന്റെ ജയകൃഷ്ണൻ എന്ന കഥാപാത്രം സുമലത എന്ന ക്ലാരയോട് പറയുന്നു,
1: ഞാൻ
2: ഇല്ല, പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരണം. കടലിൽ പോണം. പോയാ പോരാ, തിരിച്ചു വരുമ്പോ വലയിൽ എന്തെങ്കിലും ഉണ്ടാവണം.
1: വലയിൽ എന്തെങ്കിലും ഉണ്ടായാ മതിയാ
2: പോരാ.
1: പിന്നെ
2: ഒരു വള്ളം നിറയെ.
0: പ്രണയത്തിനും കാമത്തിനും അപ്പുറമുള്ള വളരെ റിയലിസ്റ്റിക്കായ ബന്ധങ്ങളുടെ ആവിഷ്കാരമുള്ള ചിത്രം. അതിലെ ക്ലൈമാക്സ് ഡയലോഗ്,
3: മാലയിടയിലും താലികെട്ടിലും എല്ലാം പിന്നെ എപ്പോഴെങ്കിലും, അതവർ തീരുമാനിച്ചോട്ടെ. ഇതിപ്പോ എന്റെ ഇന്നത്തെ ഒരു സമാധാനത്തിന് രാധയെ പോലെ ക്ലാര ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ രാധയുടേതായാൽ പിന്നെ ക്ലാരയ്ക്ക് ഞാനില്ലെന്ന്.
2: ഡേറ്റ് 17 അല്ലേ?
3: അതെ.
2: ഇന്ന് ഉച്ച തിരിഞ്ഞല്ലേ ആ കുട്ടി വരുന്നത്? വരട്ടെ, വന്നിട്ട് പോട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, എന്നെങ്കിലും ഞാനൊരു വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ടാൽ അത് ജയേട്ടന്റെ ഒപ്പന്റെ അടുത്തേ ആവുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല.
0: പാട്ടുകളും പാട്ട് സീനുകളും ഒക്കെ ഇപ്പോഴും ക്ലാസിക് ആയിട്ടുള്ള സിനിമ. പൂർണമായും പത്മരാജൻ ടച്ചുള്ള ചിത്രം. പത്മരാജന് മോഹൻലാൽ നായകനായുള്ള തന്റെ ഈ പ്രണയ ചിത്രത്തിലേക്ക് പ്രണയാതുരമായ ഗാനങ്ങൾ വേണം. മോഹൻലാലിന്റെ മണ്ണാറശാല ജയകൃഷ്ണൻ എന്ന കഥാപാത്രം നാട്ടിലെ വലിയ ഒരു തറവാട്ടിലെ മൂത്ത മകനാണ്. കോളേജ് കഴിഞ്ഞ് വെറുതെ കറങ്ങി നടക്കുന്ന, കൂട്ടുകാരുടെ കൂടെ മദ്യപാനവും കറക്കവുമായി ജീവിക്കുന്ന ഒരു പ്ലേ ബോയ്. ഈ കറക്കത്തിനിടയിൽ ക്ലാരയെ തൃശൂരിൽ വെച്ച് മഴയത്ത് ജയകൃഷ്ണൻ കണ്ടുമുട്ടുന്നു. അവൾ ഒരു സെക്സ് വർക്കറാണ്. പക്ഷേ അവളുടെ നിർമ്മലമായ മനസ്സും സംസാരവും ജയകൃഷ്ണനെ ആകർഷിക്കുന്നു. രണ്ടുപേരും പ്രണയത്തിലാകുന്നു. മുഖപുരകൾ ആവശ്യമില്ലാത്ത മലയാളത്തിൻ്റെ പ്രിയ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി പത്മരാജൻ്റെ മനസ്സറിഞ്ഞ് ഈരടികളൊരുക്കി. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ഈ വരികൾക്ക് പ്രണയത്തിൻ്റെ ഹൃദയത്തുടുപ്പുകൾ താളമായി പകർന്ന് സംഗീതം നൽകി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈ ഗാനത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. ഓരോ തവണ കേൾക്കുമ്പോഴും ഗാനാസ്വാദകരുടെ മനസ്സിൽ അത്യാഹ്ലാദം പകർന്നു നൽകുന്ന പ്രിയ ചലച്ചിത്ര ഗാനങ്ങളുടെ കൂട്ടത്തിലെ ഒന്നായി മാറി തൂവാനത്തുമ്പികളിലെ ഈ ഗാനം. യേശുദാസിൻ്റെ മാന്ത്രിക ശബ്ദത്തിൽ നമുക്ക് കാതോർക്കാം മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി എന്ന അതിമനോഹരമായ ഗാനം.

ഞാൻ പാടിയ വയലാറിന്റെ വരികളാണ്. ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ എന്നൊക്കെ വയലാറിനല്ലാതെ മറ്റാർക്കാണ് എഴുതാൻ കഴിയുക? അത്തരമൊരു പാട്ട് പാടാൻ അവസരം കിട്ടിയത് എം ജി ഓർത്തെടുക്കുന്നു. ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വണ്ടി കയറാൻ ഒരുങ്ങുമ്പോഴാണ് ദേവരാജൻ മാസ്റ്റർ വിളിച്ചു പറയുന്നത്, പോകാൻ വരട്ടെ, നിനക്കൊരു പാട്ട് പാടാൻ വെച്ചിട്ടുണ്ടെന്ന്. പാട്ട് ഇതായിരുന്നു: ശാരികെ ശാരികെ, സിന്ധു ഗംഗാനദി തീരം വളർത്തിയ ഗന്ധർവ ഗായികെ. വെറും 15 മിനിറ്റിനുള്ളിൽ വയലാർ എഴുതി തീർത്ത കവിതയാണത്. മാധുരിയോടൊപ്പം ശരശയ്യ എന്ന ചിത്രത്തിനു വേണ്ടി ആ ഗാനത്തിന് ശബ്ദം പകർന്ന എം ജി രാധാകൃഷ്ണന്റെ വാക്കുകൾ. ആയുഷ്കാലം മുഴുവൻ അഭിമാനത്തോടെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന പാട്ടായി അത് വളരുമെന്ന് പാടി റെക്കോർഡ് ചെയ്യുമ്പോൾ ചിന്തിച്ചിട്ടില്ല. ഓരോ പാട്ടിനും ഓരോ നിയോഗം. രാധാകൃഷ്ണനെ ഗായകനെ യാദൃച്ഛികമായി തേടി വരികയായിരുന്നു വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന്റെ ആ ക്ലാസിക് സൃഷ്ടി. ശരശയ്യയുടെ വർക്ക് മുഴുവൻ ഏതാണ്ട് പൂർത്തിയായിരുന്നു അപ്പോഴേക്കും. ആ ഘട്ടത്തിലാണ് അനശ്വരനായ സത്യൻ മാഷ് മരണത്തിന് കീഴടങ്ങുന്നത്. വയലാറിനെയും ദേവരാജൻ മാഷേയും സംവിധായകൻ തോപ്പിൽ ഫാസിയെയും ഒരുപോലെ വേദനിപ്പിച്ച വിയോഗം. മൂവരും ചേർന്ന് പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നു, സത്യൻ മാഷിന് പ്രണാമമായി ഒരു കവിത കൂടി ശരശയ്യയിൽ വേണം. പടം റിലീസാകാൻ അധിക നാളില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാട്ട് തയ്യാറായേ പറ്റൂ. വുഡ്ലാൻഡ്സ് ഹോട്ടലിലെ മുറിയിലിരുന്ന് ഏതാനും മിനിറ്റുകൾ കൊണ്ട് വയലാർ കവിത എഴുതുന്നു. അതേ വേഗതയിൽ ദേവരാജൻ മാസ്റ്റർ അത് ചിട്ടപ്പെടുത്തുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ എം ജി രാധാകൃഷ്ണന്റെയും മാധുരിയുടെയും ശബ്ദത്തിൽ ഭരണി സ്റ്റുഡിയോയിൽ ആ ഗാനം റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ശീർഷക ഗാനമായാണ് സിനിമയിൽ അത് ഉപയോഗിക്കപ്പെട്ടത്. ആ സുന്ദര ഗാനം സൃഷ്ടിച്ചവരാരും ഇന്നില്ല. എം ജി രാധാകൃഷ്ണനും വയലാറും ദേവരാജൻ മാഷും തോപ്പിൽ ഫാസിയും എല്ലാവരും ഓർമ്മയായി. എങ്കിലും ആദ്യ കേൾവിയുടെ അതേ അനുഭൂതി പകർന്ന് ഇന്നും കാതോരത്തുണ്ട് സൂര്യ തേജസാർന്ന ആ നാദവും ആലാപനവും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നമ്മൾ ഒരിക്കൽ കൂടി തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ചില ഗാനങ്ങൾ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തോന്നും. ഈയിടെ നമ്മെ വിട്ടുപിരിഞ്ഞ ഗാനഗോകുലം എസ് ജാനകിയുടെ വാക്കുകൾ. എന്തെല്ലാം പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ആ പാട്ടുകൾ നമ്മളെ തന്നെ തേടി വരും, ഈശ്വര നിയോഗം പോലെ. എന്റെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ നിരവധിയുണ്ട്. ജാനകിയമ്മയുടെ ഓർമ്മകൾ. 1970 മുംബൈയിലാണ്. പനിച്ചു വിറയ്ക്കുകയായിരുന്നു ഞാൻ. അസുഖം നിയന്ത്രണാതീതമായി. നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥ. ആയിടയ്ക്കാണ് പുതിയൊരു മലയാള സിനിമയുടെ ആളുകൾ എന്നെ കാണാനെത്തുന്നത്. ഹിന്ദിയിലെ പ്രശസ്ത സംഗീത സംവിധായിക ഉഷാ ഖന്നയുടെ സ്വന്തം പടത്തിലെ 3 പാട്ടുകൾ പാടേണ്ടത് ഞാനാണെന്ന് അവർ പറഞ്ഞു കേട്ടപ്പോൾ സോറി പറഞ്ഞു ഒഴിഞ്ഞു മാറുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. പനിച്ചു വിറച്ച് കിടക്കയിൽ കിടന്നുരുളുന്ന എനിക്ക് എങ്ങനെ സ്റ്റുഡിയോയിൽ ചെന്ന് പാടാനാകും? മാത്രമല്ല, അസുഖം ഒരു പരിധിയോളം ശബ്ദത്തെയും ബാധിച്ചിരുന്നു. പാടാൻ നിവൃത്തിയില്ലെന്ന് ഭർത്താവും പറഞ്ഞതോടെ മനസ്സില്ലാ മനസ്സോടെ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ജാനകിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ അന്ന് മുംബൈയിലുണ്ട്, അരുണമൂർത്തി. വിവരമറിഞ്ഞതും ജാനകി താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പാഞ്ഞെത്തി അരുണ. ഉഷാ ഖന്നയുടെ പാട്ടുകളാണ്, ഇതൊരു സുവർണാവസരമാണ്, നഷ്ടപ്പെടുത്തരുത്, പാടിയേ പറ്റൂ, എന്ത് സഹായത്തിനും ഞാൻ ഒപ്പമുണ്ടാകും, നീ ധൈര്യമായി പാടിയാൽ മാത്രം മതി. അരുണ നിർബന്ധിച്ചപ്പോൾ വയ്യ എന്ന് പറയാൻ തോന്നിയില്ലെന്ന് ജാനകി. അത്രയ്ക്കും സ്നേഹമായിരുന്നു അവൾക്ക് എന്നോട്. പിറ്റേന്ന് തന്നെ അരുണയുടെ വീട്ടിലേക്ക് താമസം മാറ്റി ജാനകി. പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായും അവളുടെ പരിചരണത്തിനായിരുന്നു ഞാൻ. സ്വന്തം മകളെ എന്ന പോലെ അവൾ എന്നെ ശുശ്രൂഷിച്ചു. ഇടയ്ക്കിടെ ഹോർലിക്സും ഗ്ലൂക്കോസും ഒക്കെ കലക്കി തന്നു. കൃത്യമായി മരുന്നുകൾ എടുത്തു തന്നു. പിറ്റേന്നത്തേക്ക് ഒരുവിധം എഴുന്നേറ്റ് നിൽക്കാനുള്ള ശേഷി വീണ്ടും കിട്ടി. ഫേമസ് സ്റ്റുഡിയോയിലാണ് റെക്കോർഡിംഗ്. ക്ഷീണം മൂലം ഓരോ പാട്ട് കഴിയുമ്പോഴും സ്റ്റുഡിയോയിലെ വിശ്രമമുറിയിലുള്ള സോഫയിൽ ചെന്ന് കിടക്കും. ഓരോ തവണയും വിറച്ച് അരുണയുടെ ചുമലിൽ ചാഞ്ഞ് മൈക്കിന് മുന്നിലെത്തും ജാനകി. കാര്യമായ റിഹേഴ്സലൊന്നും ഉണ്ടായില്ല. ചുരുങ്ങിയ സമയത്തിലാണ് പാട്ട് പഠിച്ചെടുത്തത്. എങ്ങനെയും റെക്കോർഡിംഗ് ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്നാണല്ലോ അപ്പോഴത്തെ ചിന്ത. ദൈവാനുഗ്രഹത്താൽ മൈക്കിന് മുന്നിലെത്തിയാൽ ഞാൻ എല്ലാ തളർച്ചയും മറക്കും, സർവശക്തിയും സംഭരിച്ചു പാടും. 3 പാട്ടും അങ്ങനെ റെക്കോർഡ് ചെയ്തു. തിരികെ സോഫയിൽ വന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. ഉണർന്നപ്പോൾ തൊട്ടരികെയിരിക്കുന്നു അരുണ ഒരു കുസൃതിച്ചിരിയുമായി. അന്ന് ജാനകിയുടെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഗാനം ഏതെന്നല്ലേ? മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിലെ ഉണരൂ വേഗം നീ സുമറാണി. മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും ഹിറ്റ് ഗാനം. നമുക്ക് കേൾക്കാം.

ഇന്നത്തെ ഗാനമന്ദാരം എന്ന സംഗീത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12:00, ബുധൻ രാത്രി 8:00.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: കേൾവിയുടെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

കാലം ഒളിപ്പിച്ചു വെച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കഥയുടെ പേര് സമ്പാദ്യത്തിന്റെ വില. കഥ കേട്ടോളൂ. ഒരു ധനികനായ വ്യാപാരി ഉണ്ടായിരുന്നു. അയാൾക്ക് ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. മരമണ്ടനായിരുന്നു അവൻ. ദിവസവും അച്ഛന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ച് ദൂർത്തടിക്കുകയായിരുന്നു അവന്റെ തൊഴിൽ. നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഒരു ദിവസം വ്യാപാരി പറഞ്ഞു, നിനക്ക് ഞാൻ 10,000 രൂപ ഒരുമിച്ച് തരാം. പക്ഷേ ഒരു കരാറിന്മേൽ മാത്രം. നീ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ 25 രൂപ എനിക്ക് കൊണ്ട് തരണം. ജോലി ചെയ്ത് 25 രൂപ സമ്പാദിക്കുക.

0: എന്നത് നിസ്സാര കാര്യമല്ലേ. അതിനു പകരം കിട്ടുന്നതോ 10,000 രൂപ. അവൻ ചിന്തിച്ചു. എങ്ങനെയെങ്കിലും 25 രൂപ സമ്പാദിക്കുക തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ പുറത്തിറങ്ങി. ഏതെങ്കിലും കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് 25 രൂപ വാങ്ങി അച്ഛന് നൽകാമെന്നാണ് അവൻ വിചാരിച്ചത്. അവൻ പല കൂട്ടുകാരെയും സമീപിച്ച് 25 രൂപ കടം ചോദിച്ചു. ധനികനായ വ്യാപാരിയുടെ മകൻ 25 രൂപയ്ക്ക് വേണ്ടി കൈനീട്ടുകയോ, ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന് കരുതി ആരും രൂപ കൊടുത്തില്ല. അവസാനം 25 രൂപ ജോലി ചെയ്ത് സമ്പാദിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. ഒരു ജോലിക്ക് വേണ്ടി അവൻ അലഞ്ഞു തിരിഞ്ഞു. ഒരിടത്ത് ഒരു കൃഷിക്കാരന്റെ പറമ്പിൽ പഞ്ഞി കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നത് അവൻ കണ്ടു. അവൻ കൃഷിക്കാരനെ സമീപിച്ച് ഒരു ജോലി തരാമോ എന്ന് ചോദിച്ചു. കൃഷിക്കാരൻ പറഞ്ഞു, ഒരു ജോലി തരാം. ഈ കാണുന്ന പഞ്ഞി മുഴുവൻ പെട്ടിയിലാക്കിയാൽ 25 രൂപ തരാം. പഞ്ഞി പെട്ടിയിലാക്കുക വളരെ എളുപ്പമുള്ള പണിയാണല്ലോ എന്ന് അവൻ വിചാരിച്ചു. 25 രൂപ കൂലിയായി കിട്ടുമെന്നറിഞ്ഞപ്പോൾ അവന് കൂടുതൽ സന്തോഷമായി. അവന് ആവശ്യം 25 രൂപയായിരുന്നല്ലോ. ജോലി ചെയ്ത് അവൻ വിയർത്തു. നല്ല ക്ഷീണം തോന്നി. 10,000 രൂപയെ ഓർത്ത് അവൻ എല്ലാം സഹിച്ചു. രാത്രിയായപ്പോൾ ജോലി കഴിഞ്ഞ് പണം വാങ്ങി അവൻ വീട്ടിലേക്ക് തിരിച്ചു. സന്തോഷത്തോടെ അച്ഛൻ്റെ കയ്യിൽ രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ അച്ഛൻ പറഞ്ഞ 25 രൂപ. 10,000 രൂപ എളുപ്പം തരൂ. മകൻ കൊടുത്ത നോട്ടുകൾ ഓരോന്നായി എടുത്ത് അച്ഛൻ പുറത്തേക്ക് എറിഞ്ഞു. 25-ാമത്തെ നോട്ട് പുറത്തെറിയാൻ തുടങ്ങിയതും മകൻ അച്ഛൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അച്ഛൻ, ഇതെന്താണ് കാണിക്കുന്നത്? ഞാൻ വിയർപ്പൊഴുക്കി സമ്പാദിച്ചു കൊണ്ടുവന്ന പണം ദൂരെ എറിയാനുള്ളതാണോ? അച്ഛൻ മകനെ തുറിച്ചു നോക്കി. നീ സമ്പാദിച്ച പണം ദൂരെ എറിഞ്ഞപ്പോൾ നിനക്ക് വേദന ഉണ്ടായി അല്ലേ? അപ്പോൾ എന്റെ സമ്പാദ്യത്തിന് വിലയൊന്നുമില്ലേ? എന്റെ പണം എത്രയാണ് നീ ദൂർത്തടിച്ചു കളഞ്ഞതെന്ന് നിനക്കറിയാമോ? ഇപ്പോൾ നിനക്ക് സമ്പാദ്യത്തിന്റെ വില മനസ്സിലായല്ലോ. അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. മകന് തെറ്റു മനസ്സിലായി. ഇനി പണമൊന്നും ദൂർത്തടിച്ചു കളയുകയില്ല എന്ന് അവൻ അച്ഛന് ഉറപ്പുകൊടുത്തു. അന്ന് മുതൽ മകൻ കഠിനാധ്വാനിയും പരിശ്രമിയുമായി മാറി. നല്ല കഥയാണിതല്ലേ കുട്ടികളെ? ഇഷ്ടമായില്ലേ? ഇനി വേറൊരു കഥയുമായിട്ട് നാളെ വരാം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബിഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. Music with Radio Sandhvanam 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കും.

എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു ആർ ജെ ആതിര.

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെ അങ്ങോട്ട് പൊടിപ്പിച്ചു ഇരിക്കും.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: Radio Santhanam 90.4 FM il ippol kelkam Tech Bites. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ദ്രം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. അനുവിട, വെൽക്കം ബാക്ക്.
3: എല്ലാവർക്കും നമസ്കാരം.
2: അനുവിട, നമ്മൾ ശ്രോതാക്കൾ കുറച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊന്നും അത്രയും ചോദ്യങ്ങളും കാര്യങ്ങളും ശ്രോതാക്കളുടെ സൈഡിൽ നിന്ന് വരുന്നില്ല. ഇപ്രാവശ്യം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് നമ്മളെ 5G കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കുറച്ച് പേര് അതിന് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇപ്രാവശ്യം നമ്മളുടെ ഈ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇനിയും നമ്മൾ ശ്രോതാക്കൾ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നു. നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. ഒരുമേട, ഇന്ന് നമുക്ക് കുറച്ച് പുതിയ ലോഞ്ചസിന്റെയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എപ്പിസോഡ് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മളെ സാംസങ്ങിന്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണായ ഗാലക്സി S27 Ultra കുറച്ച് ലീക്സ് നമുക്ക് വന്നിരിക്കുന്നത്. അതെ അതെ. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് അതിൽ നിന്ന് അറിയാൻ സാധിക്കുന്ന, അവര് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും പുതിയ അവരുടെ ഡിസ്പ്ലേ പാനലിന്റെ കാര്യവും പ്രൈവസി ബ്രൈറ്റ്നെസും കാര്യങ്ങളും ഒക്കെയാണ് അല്ലെ. അപ്പൊ എന്താണ്, അതാണോ മെയിൻ കൺസേൺ ആയിട്ട് അവർ എടുത്തിട്ട് കാര്യം? ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ഐഫോൺ പുതിയതിറങ്ങി. അപ്പൊ അതിനെ അതിനായിട്ട് മത്സരിക്കാനുള്ള പുതിയ എന്തെങ്കിലും സംഭവങ്ങൾ വരുന്നുണ്ടോ? അതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ടോ? എന്താണ്?
3: ശരിക്കും സാംസങ്ങിന്റെ S27 Ultra ഇപ്പൊ ലോഞ്ച് ആകാൻ പോവുകയാണ്. ലോഞ്ചിന് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ടിപ്പുകളാണ് ലീക്സും കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാംസങ് ഇപ്പൊ കുറച്ച് നാളായിട്ട് കുട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ M16 panel. ആദ്യമായിട്ട് വന്ന ഫോൺ ആപ്പിളിന്റെ ഐഫോൺ ആണ്. അവർ യൂസ് ചെയ്തേക്കുന്ന M16 panel ആണ്. ആൻഡ്രോയിഡിന്റെ അകത്ത് IQ 16 ആണെന്ന് തോന്നുന്നു.

0: വരുന്ന ഫോണിൽ ഫസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ M16 പാനൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ശരിക്കും സാംസങ് പോലും അല്ല അവരുടെ M16 പാനൽ ആദ്യമേ യൂസ് ചെയ്യുന്നത്, മറ്റു വെൻഡേഴ്സ് ആണ്. അപ്പൊ അതെനിക്ക് തോന്നുന്നു അവരുടെ ചിലപ്പോൾ ഒരു ബീറ്റാ ടെസ്റ്റിംഗ് ആയിരിക്കും പാനൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ നമ്മള് പിന്നെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് M16 പാനലിന്റെ കുറെ ഫീച്ചേഴ്സ് ഞാൻ പറയാം. ഈ ശരിക്കും 10,000 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നെസ് ഉള്ള ഒരു പാനലാണത്. അതായത് വളരെ സ്മോളർ ഏരിയയിൽ പോലും 10,000 നിറ്റ്സ് നമുക്ക് അത്രയും ബ്രൈറ്റ്നസ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. നോർമലി നമുക്ക് ഇപ്പൊ 6,000-7,000 നിറ്റ്സ് ഒക്കെയാണ് നോർമലി നമ്മളുടെ പാനൽ M14 പാനലിലൊക്കെ കിട്ടുന്നത്, 8,000 വരെയൊക്കെ ഉള്ള ബ്രൈറ്റ്നസ് ആണ്. അപ്പൊ 10,000 എന്ന് പറയുമ്പോൾ എത്ര സൂര്യപ്രകാശത്താണെങ്കിൽ പോലും നമുക്ക് സ്ക്രീൻ വളരെ ക്ലീൻ ആയിട്ട് കാണാം, ബ്രിസ്ക് ആയിട്ട് കാണാൻ പറ്റും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത, ഏറ്റവും മെയിൻ പ്രത്യേകത അതാണ്. പിന്നെ അത് മാത്രമല്ല 30% എനർജി എഫിഷ്യൻസി ഉണ്ട് M14 പാനലുമായിട്ട്. അപ്പൊ ബാറ്ററി കോൺഷ്യസ്
1: ആയിട്ടുള്ള ബാറ്ററി എഫിഷ്യന്റ് ആണ്.
0: ബാറ്ററി എഫിഷ്യന്റ് ആണ്. അപ്പൊ ബാറ്ററി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു യൂസറിന് ശരിക്കും ബാറ്ററി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാനലാണ് ഈ M16 പാനൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ മാക്സിമം റെസൊല്യൂഷൻ 2560x1440 ആണ് അതിന്റെ മാക്സിമം റെസൊല്യൂഷൻ സൈസ്. പിന്നെ റിഫ്രഷ് റേറ്റ് വേരിയബിൾ ഫ്രം 1 Hz to 165 Hz ആണ്. ഇപ്പൊ 165 Hz ആണ് മാക്സിമം റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. ടച്ച് സാമ്പിളിംഗ് റേറ്റ് 5000 Hz ആണ്. അപ്പൊ അത്രത്തോളം സ്മൂത്ത്
1: ആയിരിക്കും
0: ടച്ച് വരുന്നത് നമുക്ക് മൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഐ കംഫർട്ടിന് വേണ്ടിയിട്ട് അവർ 3300 PWM അതായത് പൾസ് വിത്ത് മോഡുലേഷൻ അവരതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കണ്ണിനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല, കാരണം വളരെ ഫാസ്റ്റ് ആയിട്ട് അത് പോകുന്നുണ്ട്, കണ്ണിന് വലിയ സ്ട്രെയിൻ വരത്തില്ല, ഫ്ലിക്കറിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. ഇത്രയുമാണ് ഈ ഈ ഒരു പാനലിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും സാംസങ് പുറത്തിറക്കിയിട്ട് എനിക്ക് തോന്നുന്നു ആപ്പിളിനാണ് ആപ്പിളിന്റെ ഐഫോൺ 18 അകത്താണ് നമുക്ക് ആദ്യമായിട്ട് ഈ M16 പാനലിന്റെ ക്വാളിറ്റി നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നത്. iPhone 18 പക്ഷേ ഇനി വരുന്നേ ഉള്ളൂ, ഈ മാസം അവസാനം ഒക്കെ നമുക്ക് കൈ കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് എങ്ങനെയാണ് അതിന്റെ ബ്രൈറ്റ്നസ്സും ബാക്കിയുള്ള കാര്യങ്ങളും ബാറ്ററി എഫിഷ്യൻസി ഒക്കെ എങ്ങനെ അതിന്റെ അകത്ത് ഐഫോണിന്റെ അകത്ത് നമുക്ക് എങ്ങനെ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ IQ പുതിയ മോഡല് അവർ 16 ലോഞ്ച് ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അതിന് പുറകെ ആയിരിക്കും ഈ S27 അൾട്രാ ലോഞ്ച് ആകുന്നത്. അപ്പം ശരിക്കും മൂന്നാമത്തെ ഫോണായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ അതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി ഡിസ്പ്ലേ, അതായത് ഓവർ ദ ഷോൾഡർ നമുക്ക് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത ഒരു ഒരു പുതിയ ടെക്നോളജി സാംസങ് പുതിയ S27 Ultra അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അതിന് വേണ്ടിയിട്ടാണ് ഈ പാനൽ M16 പാനലിന്റെ ഒരു ഒരു ഫീച്ചറും കൂടെ അതാണ്. അത് പക്ഷേ സോഫ്റ്റ്വെയറും കൂടെ ചേർത്തിട്ടാണ് അവരങ്ങനെ അത് ചെയ്യുന്നത്. ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റില്ല,
1: സ്ക്രീനിൽ മാത്രമേ
0: കാണാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ ആ ഒരു പ്രത്യേകതയും കൂടെ ഇതിനുണ്ട്. അപ്പൊ അത് എത്രത്തോളം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ പിന്നെ GPay ഒക്കെ യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ബാങ്കിങ്ങിന്റെ ആപ്പ് യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വളരെ സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം ഓപ്പൺ ചെയ്യുമ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ ബസ്സിലോ അല്ലെങ്കിൽ പബ്ലിക് സ്പേസസിലോ ഒന്നും നമ്മൾ ചെയ്യുകയാണെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാൻ മറ്റൊരാൾ മറ്റൊരു വ്യക്തി അത് കാണാതിരിക്കാൻ നമ്മുടെ പാസ്വേഡ് എന്താണെന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ ലോക്ക് എന്താണെന്നോ ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഈ പാനൽ സോഫ്റ്റ്വെയർ വിത്ത് ദിസ് പാനൽ ആണ് അതിന്റെ ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് തരുന്നത്. അത് S27 Ultra. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഈ S27 Ultra ഡിസ്പ്ലേക്കകത്ത് അവര് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കുറെ കാര്യങ്ങൾ. ഇതിന്റെ കാര്യങ്ങൾ മാത്രമേ നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളൂ, ബാക്കി അതിന്റെ മെയിൻ ഫീച്ചേഴ്സ്
1: എന്തൊക്കെയാണ്.
0: അതെ. ഇപ്പം പ്രോസസറിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു S27 Ultra. അതേപോലെ തന്നെ ഇനി കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്, കാരണം ഡിസൈൻ നമുക്ക് മൊത്തത്തിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല, അറിയാൻ
1: സാധിച്ചില്ല.
0: അതെ. പിന്നെ ക്യാമറയുടെ ഡീറ്റെയിൽഡ് സ്പെക് വരാനുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇനി പുറകെ വരാനുണ്ട്.
1: എന്നത്തേക്കായിരിക്കും ലോഞ്ച് എന്നുള്ള സൂചന?
0: ഒക്ടോബറിലാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, ഒക്ടോബർ ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോ. പക്ഷെ ഇതുവരെ അവര് അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ ടീസോ ഒന്നും വന്നിട്ടില്ല. ഈ മാസം അവസാനം കൊണ്ട് ഒരു ടീസെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ടീസർ പോലെ എന്തെങ്കിലും അവർ അൾട്രയുടെ കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ ടെക് വേൾഡിൽ S27 Ultra സംസാര വിഷയം ഇപ്പൊ ഐഫോൺ കഴിഞ്ഞ ഉടനെ തന്നെ
1: സ്റ്റാർട്ട്
0: ചെയ്തിട്ടുണ്ട്.
1: അവര് തമ്മിലാണല്ലോ മെയിൻ പ്ലേ നടക്കുന്നത്.
0: അതെ അതെ അതെ.
1: അപ്പൊ അതാണ് നമുക്ക് നിലവില് S27 സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ ഗാലക്സി S27 Ultra ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നില്ല. അതായത് അവരുടെ തന്നെ ഏറ്റവും പുതിയതായ M16 OLED പാനൽസ് ആയിട്ട് ഡിസ്പ്ലേയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രിവസി ഡിസ്പ്ലേക്കകത്തും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും S27 Ultra ലോഞ്ച്
0: ചെയ്യാം.
1: അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഈ പറയുന്ന പോലെ വരുന്ന സമയത്തിനനുസരിച്ച് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതിനുശേഷം നമുക്ക് കിട്ടുന്ന പുതിയ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഒപ്പോടെ പുതിയ സീരീസ് ആയ F35 Pro അതിന്റെ ലോഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പോ പുതിയ നമുക്ക് വന്നിരിക്കുന്ന അതിന് പിന്നാലെ വരുന്ന പുതിയ ന്യൂസ് എന്ന് വെച്ചാൽ ഒപ്പോടെ പുതിയ ഫോൺ സീരീസ് ആയ F35 F35 പ്രോയും അതിന്റെ ഡിസൈൻ കളർ ഓപ്ഷൻസ് അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ അറിയാൻ പറ്റുന്നത്?
2: ഒപ്പോ F35 F35 പ്രോ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാൻ, അതായത് ഇന്ത്യയിലാണ് ആദ്യത്തെ ലോഞ്ച് വരുന്നത്, അതിനുശേഷമാണ് ഗ്ലോബലി മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് വരിക.
1: ഓക്കെ,
2: അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന കുറെ ലീക്സുകളാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് രണ്ട് ഡിസൈൻ ഫിലോസഫിയിലാണ് അവർ പുറത്തിറക്കുന്നത്. F35 F35 Pro.
1: അപ്പൊ
2: ഈ ഡിസൈൻ ഫിലോസഫിക്ക് അതുള്ള ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് F35 Pro ശരിക്കും ഒരു ക്യാമറ ഐലൻഡ്, ഒരു ലാർജ് റൗണ്ടഡ് ക്യാമറ ഐലൻഡ് ആണ്.
1: ശരി,
2: പക്ഷേ F35 അകത്ത് അവരൊരു ഒരു പിൽ ഷേപ്ഡ് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ബാർ ആണ് അവർ യൂസ് ചെയ്യുന്നത്.
1: ഓക്കെ,
2: പിൽ ഷേപ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് തന്നെ നമുക്ക്
1: ഗൂഗിൾ
2: പിക്സലിനകത്ത് വരുന്ന അതൊക്കെ വരുന്ന പോലെ ഒരു പിൽ

0: ഷേപ്ഡ് ആണ്,
1: രണ്ട് അറ്റവും ഇങ്ങനെ കർവ് ചെയ്ത് അതിനകത്ത് ക്യാമറ മോഡ്യൂൾസ് ഇൻവോൾവ് ചെയ്തിരിക്കും. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് രണ്ട് മോഡൽസിനെയും വ്യത്യസ്തമായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാൻ
0: പറ്റും.
1: അതെ. പിന്നെ ഇതിന്റെ വേറൊരു പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്ലാറ്റ് പാനൽസ് വിത്ത് റൗണ്ടഡ് കോർണേഴ്സ് ആണ്.
0: ഓക്കെ.
1: പിന്നെ വേറെ ഈസ്തറ്റിക് ആയിട്ടുള്ള കുറേ ചേഞ്ചസ്, അതായത് പിന്നെ ഫ്ലാഗ്ഷിപ്പ് പൊസിഷനിങ്ങിന് വേണ്ടിയിട്ട് അവർ, ഇത് ശരിക്കും മിഡ് റേഞ്ചിലുള്ള ഒരു പ്രീമിയം ഫോണാണ്. അപ്പോൾ അവർ ആ ഫ്ലാഗ്ഷിപ്പിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ ഡിസൈൻ ചേഞ്ചസ്, പ്രീമിയം ലുക്ക് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാറ്റ് പിന്നെ പാനലിൻ്റെ അകത്ത് കർവ്ഡ് എഡ്ജസ് ഒക്കെ കൊടുത്തേക്കുന്നത്.
0: ഓക്കെ ഓക്കെ.
1: പിന്നെ അതിൻ്റെ ആ ഒരു മെറ്റൽ ഫിനിഷും കാര്യങ്ങളും എല്ലാം വളരെ പ്രീമിയം ആയിട്ട് തന്നെ അവർ ചെയ്തേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ശരിക്കും കുറേ ചേഞ്ചസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് AIയുടെ ഫീച്ചേഴ്സ് കുറേ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതിന് മുമ്പേ കളേഴ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും രണ്ട് മോഡൽസിന് മൂന്ന് കളറുകൾ വീതം, മൊത്തം ടോട്ടൽ ആറ് കളേഴ്സ് ആണ്, ആറ് ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് ഈ തവണ ഈ F35
0: പ്രോയ്ക്കും. സെപ്പറേറ്റ് കളേഴ്സ് ആണ്,
1: സെയിം കളേഴ്സ് അല്ല. F35 പ്രോ വരുന്നത് ബ്രൗൺ, ഓറഞ്ച്, ലൈറ്റ് ബ്ലൂ മൂന്ന് കാറ്റഗറിയിലാണ്. F35 വരുന്നത് പിങ്ക്, സിൽവർ, പർപ്പിൾ ആയിട്ടാണ്.
0: ഓക്കെ.
1: ഇത് ഈ കളർ പാലറ്റ്സ് അവർ ശരിക്കും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ F-സീരീസിൻ്റെ അകത്ത്, കഴിഞ്ഞ പുറത്തിറങ്ങിയ F-സീരീസിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു സെയിം, ഏകദേശം സെയിം ആയിരുന്നു തോന്നുന്നു. ഈ ഷെയ്ഡ്സ് ഏകദേശം സെയിം ആയിരുന്നു, പക്ഷേ ഇത് ടോട്ടലി വ്യത്യാസമുണ്ട്. കാരണം ഈ ബ്രൗൺ, ഓറഞ്ച്, ലൈറ്റ് ബ്ലൂ മറ്റേൻ്റെ അകത്ത് വരത്തില്ല, വേറെ മൂന്ന് സെപ്പറേറ്റ് കളേഴ്സ് ആണ്.
0: ബ്ലാക്ക് കളേഴ്സ് പോലെ കളേഴ്സ് ഒന്നും വരുന്നില്ല.
1: അതെ അതെ അതെ. അപ്പൊ ഇത്രയാണ് കളേഴ്സിന്റെ അകത്ത് വരുന്നത്. പിന്നെ ക്യാമറയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം AI ക്യാമറ, അതായത് അവർ AI ക്യാമറ എന്ന് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ.
1: അപ്പൊ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫോട്ടോഗ്രാഫി കേപ്പബിലിറ്റീസ് AI ബേസ് ചെയ്തുകൊണ്ടുള്ള അവരുടെ ആപ്പുകളും അല്ലെങ്കിൽ AI ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ടുള്ള കുറെ ഫീച്ചേഴ്സ് നമുക്ക് ക്യാമറ ആപ്പിൻ്റെ അകത്ത് കിട്ടും, ക്യാമറയ്ക്കകത്ത് നമുക്ക് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ കുറേ ഫീച്ചേഴ്സ് അവർ AIയുടെ കാര്യത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ ക്യാമറ റിങ്സ് രണ്ട് മോഡൽസിലും ഉണ്ട്.
0: ഓക്കെ.
1: എനിക്ക് തോന്നുന്നു അത് ഡ്യുവൽ ലെൻസ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ 50 MP ഫ്രണ്ട് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു സെൽഫി പിന്നെ വീഡിയോ കോളിന് വേണ്ടി ഒരു ഡിഫറൻഷിയേറ്റർ ആയിട്ട് തന്നെയാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. കാരണം 50 MP അകത്ത് നമുക്ക് നല്ല സെൽഫീസ്, അതായത് AI യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം കൊള്ളാവുന്ന സെൽഫീസ്, കളർ കോമ്പിനേഷനും കളർ HDR ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ല സെൽഫീസ് യൂസ് ചെയ്യാൻ പറ്റും, എടുക്കാൻ സാധിക്കും.
0: ചിപ്സെറ്റിന്റെ കാര്യത്തിലേക്കൊക്കെ
1: പോകുമ്പോഴത്തേക്കും അതാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത്. ഡിസ്പ്ലേ ആൻഡ് പെർഫോമൻസിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ 120Hz ഫ്ലാറ്റ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ചിപ്സെറ്റിന്റെ കാര്യത്തിൽ F35 Pro നോക്കുകയാണെങ്കിൽ Snapdragon 4 Gen 5 ആണ്. F35 ആണെങ്കിൽ MediaTek Dimensity 6300 സീരീസ് ആണ്.
0: ഓക്കേ. രണ്ടും ചിപ്സെറ്റും ഡിഫറന്റ് ആയിട്ടാണ് വരുന്നത്.
1: അതെ അതെ, ചിപ്സെറ്റും ഡിഫറന്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ബാറ്ററി ശരിക്കും 10,000 mAh ആണ്
0: രണ്ടും.
1: അപ്പൊ ആ 10,000 mAh ബാറ്ററികൾ എത്തി തുടങ്ങി
0: എന്നുള്ള
1: വിശേഷം.
0: പിന്നെ എനിക്ക് F-സീരീസ് എല്ലാം കുറച്ചുകൂടെ ഒരു റഗഡ് യൂസിന് പറ്റിയ ടൈപ്പ് ഫോണുകളാണ്.
1: അതെ അതെ അതെ, കുറച്ചുകൂടെ പെർഫോമൻസ്,
0: മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷനും
1: പിന്നെ ഇച്ചിരി കൂടെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടാണ് അവർ ഇറക്കുന്നത്. മീഡിയം സെഗ്മെന്റ് ആണെങ്കിൽ പോലും ഒരു പ്രീമിയം മീഡിയം സെഗ്മെന്റ് എന്നുള്ള നിലയിലാണ് അവർ ഇറക്കുന്നത്.
0: ശരി ശരി.
1: ഇത്രയാണ് F-35 Pro F-35 ബേസിക് ആയിട്ടുള്ളത്. പിന്നെ ടൈമിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമേ ലോഞ്ച് ചെയ്യുന്നത് ഇന്ത്യയിലാണ്.
0: അത്
1: ഒക്ടോബറിലാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്, ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ടീസറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് തൊട്ട് പുറകെ തന്നെ ബാക്കി ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഇന്ത്യയിലെ ഇതനുസരിച്ചിട്ടായിരിക്കും അവർ പ്ലേസ് ചെയ്യുന്നത്.
0: എന്താണ് ഇന്ത്യയിലേക്ക് ലോഞ്ച് ആദ്യം കൊണ്ടുവരാൻ?
1: കാരണം ഓപ്പോയുടെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഇപ്പൊ ഇന്ത്യയിലാണ്, ചൈനയേക്കാൾ കൂടുതൽ ഇപ്പൊ ഇന്ത്യയിലാണ്.
0: അതെ,
1: അതുകൊണ്ടാണ് അവർ ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത്. മീഡിയ സെഗ്മെന്റ് എക്സാക്ട് പ്രൈസ് നമുക്ക് അറിയാൻ പറ്റിയില്ലെങ്കിലും ബിറ്റ്വീൻ ഒരു 25-45 ആ റേഞ്ചിൽ വരാൻ, എന്നുവെച്ചാൽ മീഡിയം സെഗ്മെന്റിലേക്ക് അവർ പുഷ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്.
0: 35 Pro വരുമ്പോഴത്തേക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരാൻ ചാൻസ്
1: ഉണ്ട്, 45 ആ റേഞ്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് F-35 Pro ഒരു സെമി ഫ്ലാഗ്ഷിപ്പ് ആൾട്ടർനേറ്റീവ് ആണ്. F-35 എന്ന് പറഞ്ഞാൽ ആക്സസിബിൾ പ്രീമിയം മിഡ് റേഞ്ച് ഫോൺ എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ ഇറക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഓപ്പോയുടെ പുതിയ സീരീസ് F-സീരീസിനെ കുറിച്ചുള്ള.
0: രണ്ടും ഒരുമിച്ച് തന്നെ, കാരണം ഇപ്പൊ രണ്ടിനകത്തും പ്രത്യേകതകൾ ഉണ്ടല്ലോ. വേറിട്ട് നിൽക്കുന്ന രണ്ട് ഫോണാണ്, നെയിമിങ്ങിനകത്തുള്ള സിമിലാരിറ്റി അല്ലാതെ വേറിട്ട് നിൽക്കുന്ന ഫോണുകളാണ്.
1: അതെ അതെ, ഡിസൈൻ വൈസും എല്ലാം വേറിട്ട് നിൽക്കുന്നത്.
0: അപ്പൊ ഈ ലോഞ്ചിനകത്തും ഈ പറയുന്ന പോലെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ?
1: ഒരുമിച്ച് തന്നെയാണ്
0: ലോഞ്ച് ചെയ്യുന്നത്.
1: കാരണം F-സീരീസ് കോമൺ ആയിട്ട് ഒറ്റയടിക്കായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്.
0: ശരി ശരി. അപ്പൊ എന്തായാലും നമുക്ക് ഒക്ടോബറിലൊക്കെ ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ F-35 സീരീസിന്റെ ലോഞ്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഫോൺ എടുക്കാവുന്നത് അല്ലേ. അപ്പൊ അത് അത്രയാണ് നമുക്ക് F-35 F-35 Pro ആയിട്ട് ഉള്ള ലീക്സും കാര്യങ്ങളും ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നത്. ഇനി വരുന്ന പുതിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാല് വിവോയുടെ Y600i 600iA എന്ന് പറയുന്നിട്ടൊരു എഡിഷൻ, ആ ഒരു രണ്ട് ഫോണുകളുടെ ലോഞ്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ തണ്ടക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ അടുത്ത വരുന്ന ന്യൂസ്, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ വിവോയുടെ Y600i 600i AI എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ AI എന്ന് തന്നെ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ട് ഒരു മോഡലുമായിട്ടാണ് വിവോ വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ്

0: ഈ രണ്ട് ഫോണുകളിനകത്ത് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതൊരു ബഡ്ജറ്റ് റേഞ്ച് ആണോ? ഇത് റേഞ്ചിൽ സെഗ്മെന്റിൽ വരുന്ന ഫോണാണ്?
1: ഇതും ശരിക്കും മീഡിയം സെഗ്മെന്റ് ഫോൺ തന്നെയാണ്.
0: AI എഡിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മീൻസ് ഒരു സ്പെഷ്യൽ ആയിട്ട് അവർ എടുത്തു പറഞ്ഞിരിക്കുകയാണ്?
1: അല്ല, AI ഫീച്ചേഴ്സ് കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന, ഇന്റഗ്രേറ്റഡ് ഫീച്ചേഴ്സ് കുറച്ച് കൂടുതൽ ചെയ്യുന്ന ഒരു മിഡ് റേഞ്ച് ഫോൺ ആയിട്ടാണ് വിവോ ഇറക്കുന്നത്.
0: ഓക്കെ,
1: അപ്പൊ ശരിക്കും ഇപ്പൊ ഫ്ലാഗ്ഷിപ്പിൽ മാത്രമല്ല AI മിഡ് റേഞ്ച് ഫോണുകളിലേക്കും AI ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് തുടങ്ങി എന്നുള്ളതിന്റെ ഒരു
0: സൂചനയാണ്
1: ഈ കാണിക്കുന്നത്. കാരണം ഇപ്പൊ ഓപ്പോ F35 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ F35 പ്രോയ്ക്കകത്തൊക്കെയുള്ള AI ഫീച്ചേഴ്സ് അധികം, കുറച്ചധികം ഫീച്ചേഴ്സ്, AI ക്യാമറയുടെ തന്നെ കുറെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിനൊപ്പം കിടപിടിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് വിവോ ഈ ഒരു സീരീസ് വരുന്നത്. അപ്പൊ ഈ പിന്നെ Y600 സീരീസിന്റെ ഒരു എക്സ്പാൻഷൻ ആയിട്ടാണ് ഈ 600i 600 AI എന്ന് പറയുന്ന മോഡൽസും പുറത്തിറക്കിയേക്കുന്നത്.
0: ഓക്കെ,
1: ശരിക്കും ഇത് Y500i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചായ Y500i കുറച്ചുനാൾ മുമ്പേ ലോഞ്ചായ അതിന്റെ ഒരു സക്സസർ ആയിട്ടാണ് ഇവർ ഇറക്കുന്നത്. ഇതിന് രണ്ട് മോഡൽസും, അതായത് 600i AIക്കും 44 watts വയർഡ് ചാർജിങ് ഇപ്പൊ മിഡ് റേഞ്ച് ഫോണുകൾക്ക് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഏറ്റവും എടുത്ത് പറയാറുണ്ട്. പിന്നെ ഒരു തേർഡ് മോഡൽ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ സൈറ്റിൽ, V2620A എന്ന് പറയുന്നത്. അത് 90 watts ചാർജിങ് കാപ്പബിലിറ്റി ഉള്ളതാണ്. അത് ഈ Y സീരീസിൽ പെടുമോ അതോ വേറെ ഏതെങ്കിലും സീരീസിലേക്ക് മാറുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അവരുടെ വെബ്സൈറ്റിൽ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 5G കണക്ടിവിറ്റി എല്ലാ മോഡൽസിനും അവർ ഉറപ്പ്
0: വരുന്നുണ്ട്.
1: ഇതിന്റെ സർട്ടിഫിക്കേഷൻ September 10th നടന്നേക്കുന്നത്. അപ്പം എമിനന്റ് ലോഞ്ച് ഉണ്ടാകും, ലോഞ്ച് എപ്പോ വേണേലും ഉണ്ടാകും. ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും മറ്റേ Y600 നേരത്തെ ഉള്ള വേരിയൻസ് April-May നമ്മുടെ ഈ 2026 April-May ലോഞ്ച് ആയത്. അപ്പൊ അതിന്റെ ഒരു പിന്നെ ഒരു ഒരു കേഡൻസ് ഫോളോ ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഈ 600i 600a അവർ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ ഇത് ഗൂഗിൾ പ്ലേ കൺസോളിന്റെ അകത്തൊക്കെ ഓൾറെഡി ഈ മോഡൽസിന്റെ ലിസ്റ്റിംഗ് വന്നിട്ടുണ്ട്. അപ്പം ഉടനെ തന്നെ അവര് ഈ ഒരു പിന്നെ ലോഞ്ചിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ശരിക്കും നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് എടുത്തു പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞപോലെ 44 watts 90 watts ചാർജിങ്ങിന്റെ കാര്യമാണ്. കാരണം മീഡിയം സെഗ്മെന്റിൽ നമുക്ക് അത് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു.
0: ചാർജിങ്ങിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ബാറ്ററിയുടെ കാര്യം എങ്ങനെ പറയാൻ സാധിക്കും?
1: ബാറ്ററി എനിക്ക് തോന്നുന്നു 7000 mAh ബാറ്ററിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്.
0: ഓക്കെ,
1: മീഡിയം സെഗ്മെന്റ് ഇപ്പൊ 10,000 35,000 പോകുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു 7000 mAh അകത്ത് ഒരു നിലനിർത്താനാണ് ചാൻസ് കൂടുതൽ. പിന്നെ അങ്ങനെയാണ് ലീക്സ് പറയുന്നത്. പിന്നെ ഇതിപ്പം നമ്മള് ഇതിന്റെ ഒരു ഒരു എന്താ പറയുന്ന ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന അഫോർഡബിൾ 5G സ്മാർട്ട് ഫോൺ എന്നുള്ളൊരു ഇതാണ്. പിന്നെ കേപ്പബിലിറ്റീസ് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസ് പിന്നെ AI കേപ്പബിലിറ്റീസ് ശരിക്കും ഫ്ലാഗ്ഷിപ്പിന്റെ അകത്ത് താഴെ മിഡ് റേഞ്ചിലോട്ടും അതിന്റെ താഴോട്ടും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചാർജിങ് സ്പീഡ് നമുക്ക് ഇപ്പം ഫാസ്റ്റ് ചാർജിങ് വേണ്ട കസ്റ്റമേഴ്സിന് ഇത് നല്ലൊരു ഫോണാണ്. കാരണം 44 watts 90 watts ഒക്കെ ചാർജിങ് വന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വൈ സീരീസിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ്. സ്പെക്കും ബാക്കിയുള്ള കാര്യങ്ങളും, അതായത് അതിന്റെ പിന്നെ
0: ലോഞ്ച് ഡേറ്റും
1: ചിപ്സെറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരത്തേ ഉള്ളൂ.
0: എന്നാലും ഒപ്പോടെ ഫോണിന്റെ കൂടെ ലോഞ്ച് ആവാനുള്ള സാധ്യത
1: ചാൻസ് ഒക്ടോബറിൽ ഇനി ഈ മീഡിയം സെഗ്മെന്റ് ഫോണുകളുടെ എല്ലാം ഒരു തുരിതരാവുന്നുള്ള ഒരു റിലീസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം.
0: ഓക്കെ, എന്തായാലും അതാണ് Y600i 600i AI എഡിഷന്റെയും പറ്റിയുള്ള, കാരണം അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. ഇപ്പൊ കുറച്ച് ചിലപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ ആവുമ്പോഴത്തേക്ക് കുറച്ച്
1: ഡീറ്റെയിൽ
0: കിട്ടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വരുന്ന ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, iPhone 18 series നമുക്ക് ലോഞ്ച് ചെയ്തായിരുന്നു, 18 Pro series ലോഞ്ച് ചെയ്തായിരുന്നു. അപ്പൊ അത് പല ആൾക്കാരും അതിന്റെ പ്രീ ബുക്കിങ്ങിനൊക്കെ കാത്തിരിക്കുമായിരുന്നു, പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയൊക്കെ നിൽക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് കിട്ടുന്ന ന്യൂസ് ആണ് അതിന്റെ ആ ഒരു ഡെലിവറി കുറച്ചുകൂടെ ഒന്ന് നീണ്ടുപോകാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണുന്നു. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അതായത് എല്ലാവരും 18 പ്രോ

0: സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്തു, എയ്റ്റീൻ പ്രോ ലോഞ്ച് ചെയ്തു, പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ആപ്പിൾ പറഞ്ഞിരുന്ന കാര്യം കുറച്ചുകൂടെ ഒരു ഡിലേ വരാൻ സാധ്യതയുണ്ട് ഫോൺ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അല്ലെ. ആ ഒരു ന്യൂസ് എന്തുകൊണ്ടാണ് ഡിലേ വരാനുള്ള സാധ്യത? പ്രീ ബുക്കിംഗിന്റെ സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെയുണ്ട്?
1: പ്രീ ബുക്കിംഗ് ശരിക്കും അത്യാവശ്യം നല്ല ഡിമാൻഡ് തന്നെ ഉണ്ട്. പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് അവൈലബിലിറ്റി പല സ്ഥലങ്ങളിലും വളരെ കുറവാണ്.
0: ഓക്കെ.
1: അതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിംഗിന്റെ ഇഷ്യൂസ് കുറേ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ നമ്പേഴ്സ് വളരെ കുറവാണ്. ഈ നാൻഡിന്റെ ഒക്കെ മെമ്മറി ചിപ്പിന്റെ ചിപ്സിന്റെ ഒക്കെ പ്രശ്നം ദൗർലഭ്യത കൊണ്ട് ഒരുപാട് പ്രൊഡക്ഷൻ ഇഷ്യൂസ് വന്നിട്ടുണ്ട്.
0: ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് വെച്ച് കേൾക്കുന്നുണ്ടായിരുന്നു ആപ്പിളിന്റെ ഐഫോൺ പ്രൊഡക്ഷൻ ഒരുപാട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നുള്ള
1: കേൾക്കുന്നുണ്ടായിരുന്നു.
0: ഇപ്പോഴും അങ്ങനെ എങ്ങനെയാണ് എയ്റ്റീൻ പ്രോയുടെ പ്രൊഡക്ഷൻ ഇന്ത്യയിലാണ് കൂടുതൽ നടക്കുന്നത്? എന്താണ് അതിന്റെ കാര്യങ്ങൾ?
1: അല്ല, എയ്റ്റീൻ പ്രോ ശരിക്കും പറഞ്ഞാൽ മാക്സ് അതിന്റെ മേജർ ഷെയർ വരുന്നത് ചൈനയിൽ തന്നെയാണ്. ഇന്ത്യയിൽ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, കാരണം കുറെ പാർട്സുകൾ മാത്രമേ ഇന്ത്യയിൽ പ്രൊഡ്യൂസ്
0: ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ.
1: പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ചിപ്സെറ്റിന്റെയും മെമ്മറി ഡിവൈസസിന്റെ എല്ലാം ദൗർലഭ്യത തന്നെയാണ്. അതുകൊണ്ട് സപ്ലൈ ചെയിൻ്റെ അകത്ത് കുറെ ഡിലേസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത് സംഭവിക്കുന്നത്. ഇത് ശരിക്കും ഒഫീഷ്യൽ സ്റ്റോർ ലോഞ്ച് ആപ്പിളിന്റെ സെപ്റ്റംബർ 18th.
0: ഓക്കെ.
1: പക്ഷെ അത് പ്രീ ഓർഡർ നേരത്തെ ഏർലി പ്രീ ഓർഡർ ചെയ്തേക്കുന്ന കസ്റ്റമേഴ്സിന് മാത്രമേ ലോഞ്ച് ഡേറ്റിൽ കിട്ടുള്ളൂ. അതിനുശേഷം ബുക്ക് ചെയ്തിരിക്കുന്നവർക്കെല്ലാം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ ഡെലിവറി ടൈം ലൈൻ ആപ്പിൾ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഇന്ത്യയിൽ ഐഫോൺ 18 Pro സെപ്റ്റംബർ 29 തൊട്ട് ഒക്ടോബർ 6 ഇടയ്ക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഒക്ടോബർ കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചാൽ മതി എന്നർത്ഥം.
0: ഓക്കെ ഓക്കെ.
1: ഐഫോൺ 18 Pro Max October 6 to October 11 ആണ്.
0: ശരി ശരി.
1: അപ്പോൾ അതിനിടയ്ക്ക്, അപ്പോൾ October 11th എന്നൊക്കെ പറയുമ്പോൾ സെക്കൻഡ് വീക്കിലേക്ക് പോയി കഴിയും. പിന്നെ യു എസിൽ ഐഫോൺ 18 Pro സെപ്റ്റംബർ സെയിം ഇതേപോലെ September 29 October 6 ആണ്. ഐഫോൺ 18 Pro Max October 6 to October 13 ആണ്. അപ്പൊ ഈ ഇത് ശരിക്കും എല്ലാ കളറും എല്ലാ സ്റ്റോറേജ് കോൺഫിഗറേഷൻസിനും എല്ലാം ബാധകമാണ്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇത് മാത്രമല്ല, എല്ലാത്തിലും ബാധകമാണ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം ഇല്ലാത്ത എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഐഫോൺ ഡ്യൂവും അങ്ങനത്തെ കുറെ മോഡൽസ് വന്നിട്ടുണ്ട്. അതിനെല്ലാം ഈ ഒരു സപ്ലൈ ചെയിന്റെ ഇഷ്യൂസ്
0: വരാനുള്ള സാധ്യത
1: എല്ലാം വെച്ചാൽ ഒരു ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒരു രാജ്യത്ത് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും ഈ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റിയും സ്റ്റോക്ക് അവൈലബിലിറ്റിയും ഭയങ്കര ഇഷ്യൂ ആയിട്ട്.
0: ശരി ശരി. ഓക്കെ ഓക്കെ.
1: പക്ഷെ പ്രീ ബുക്കിങ്ങിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല, എല്ലാ മോഡൽസിനും ഹൈ ഡിമാൻഡ് തന്നെ ഉണ്ട്.
0: ഞാൻ പറയാൻ സാധിച്ചു, കാര്യം നമ്മൾ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്, എത്ര പ്രൈസ് കൂട്ടിയാലും ഉറപ്പായിട്ടും ഐഫോൺ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മാസ് പ്രീ ബുക്കിംഗ് ഉറപ്പായിട്ടും.
1: അതെ അതെ, അത് ഭയങ്കര ഡിമാൻഡ് തന്നെ ഉണ്ട്. പിന്നെ ഈ ലോഞ്ച് ഡേ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്, കാരണം ആദ്യമേ കിട്ടുന്നവർക്ക് കുറെ ഗുഡീസും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷമുള്ളവർക്ക് എങ്ങനെ പോയാലും ഒരു 4 ഒരു മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും പുതിയ ഫോൺ വേണ്ടിയിട്ട്.
0: അപ്പൊ ഇവിടെ ഇതിന്റെ കൂടെ തന്നെ വരുന്ന നമുക്ക് കിട്ടിയ കുറച്ച് അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ, നമ്മൾ ഐഫോൺ ഡുവോ ഉണ്ടല്ലോ, അതായത് ഫോൾഡബിൾ ഐഫോൺ, ആ ഐഫോൺ ഡുവോയ്ക്കകത്ത് എല്ലാരും പറയുന്ന ചില നെഗറ്റീവ്സ് എന്താന്ന് വെച്ചാൽ അതിനകത്ത് ഫേസ് ഐ ഡി കൊണ്ടുവന്നിട്ടില്ല, പിന്നെ ഈ സിം മാത്രമായിട്ടുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോ അതിനകത്ത് കുറെ ആൾക്കാർക്ക് ചില അസംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് ഒരു 2 generations കഴിഞ്ഞ് ഇറങ്ങുന്ന ഡുവോയ്ക്കകത്ത് ഇതെല്ലാം സോൾവ് ചെയ്ത് വരുത്തോളെന്നും ആപ്പിൾ ഒരു സൂചന കൊടുക്കുന്നുണ്ട്. അപ്പോ എന്താണ് അതിന്റെ വിശദാംശങ്ങൾ?
1: ഇത് ശരിക്കും ആപ്പിൾ പറയുന്ന ആപ്പിളിന്റെ വാചകം നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ ഇതൊരു ഫിസിക്സ് പ്രോബ്ലം ആയിട്ടാണ് ആപ്പിൾ കണക്കാക്കുന്നത്.
0: ഓക്കെ.
1: ഫിസിക്സ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് അവർക്ക് ആ സാധനങ്ങൾ എഞ്ചിനീയറിംഗ് ആ ഡിസൈൻ എഞ്ചിനീയറിംഗിന്റെ അകത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ് തെളിവ്.
0: ഓക്കെ.
1: പക്ഷേ അതിലുള്ള പ്രശ്നം ഇതിനേക്കാൾ തിന്നറായിട്ടുള്ള വോവയുടെ പ്യൂറാന്ന് പറഞ്ഞ ഫോൾഡബിൾ, ഷോമിയുടെ പുതിയ വന്നേക്കുന്ന ഫോൾഡബിൾ, ഇതിലെല്ലാം ഇവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സിമ്മിന് പകരം മാനുവൽ സിമ്മാണ്, അത് ഡ്യുവൽ സിമ്മാണ്. പിന്നെ ഫേസ് ഐ ഡിക്ക് പകരം അവർക്ക് ഓൾറെഡി അവരുടെ ഐ ഡി പിന്നെ ക്യാമറയും 2 ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടുള്ള എല്ലാ ക്യാമറകളും അതിനകത്ത് പെർഫെക്റ്റ്
0: പ്ലേസ് ചെയ്തിട്ടുണ്ട്.
1: ഇതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സും അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ പിന്നെ എന്താണ് ഈ ഫിസിക്സ് പ്രോബ്ലം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും ആപ്പിൾ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പിന്നെ ഫേസ് ഐ ഡി കൊണ്ടുവരണമെങ്കിൽ, ഫേസ് ഐ ഡിയും പിന്നെ സിമ്മും ഒക്കെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ 3rd generation അകത്ത്, 2 generations കൂടെ കഴിഞ്ഞിട്ട് വരും. അപ്പൊ ഒരു 3-4 എടുക്കും ആൾക്കാർ ആപ്പിൾ ഈ ഡിയോ യൂസേഴ്സിന് ഈ ഫീച്ചേഴ്സ് കിട്ടണമെങ്കിൽ. അപ്പൊ അത് എന്ത് ടെക്നിക്കാലിറ്റി കൊണ്ടാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നില്ല, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുമില്ല.
0: ശരി ശരി.
1: അപ്പൊ ഇത്രയും ഡിലേ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫോണിന്റെ എന്താ പറയുന്ന ഫീച്ചറിനെ ഫീച്ചേഴ്സ് നമുക്ക് അത്രത്തോളം ലിമിറ്റഡ് ആയിട്ട് ഇത്രയും പ്രൈസ് കൂടുതൽ കൊടുത്ത് നമ്മൾ മേടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.
0: ഓക്കെ,
1: ആപ്പിൾ അത് ശരിക്കും അടിച്ചേൽപ്പിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
0: ഇതിനിടയ്ക്കൂടെ തന്നെ നമ്മൾ കേൾക്കുന്ന മറ്റു ചില ന്യൂസുകളാണ്, അങ്ങനെ വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ജനറേഷൻ

0: ഐഫോൺ ഡോയ്ക്കകത്ത് എന്തൊക്കെയായിരിക്കും അവർ ആഡ് ചെയ്യാൻ പോകുന്ന പുതിയ ഫീച്ചേഴ്സ് എന്നുള്ളത്. കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിനകത്ത് എന്തായാലും വരത്തില്ല എന്ന് ആപ്പിൾ തന്നെ പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ജനറേഷൻ ഡോയ്ക്കകത്ത്, അതായത് അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന ഡോയിൽ എന്തൊക്കെയായിരിക്കും പുതുമയും വ്യത്യാസമായിട്ട് വരാൻ ചാൻസ്?
1: ക്യാമറയ്ക്കകത്തുള്ള എന്തെങ്കിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളായിരിക്കും. ശരിക്കും ക്യാമറ പോലും അവരുടെ നോർമൽ ഐഫോൺ 18 അത്രയും ക്യാമറയുടെ ക്വാളിറ്റി ആണ്.
0: അതും പറയുന്നുണ്ട്, കാര്യം ക്യാമറ ട്രിപ്പിൾ ക്യാമറ ആക്കാനാണെങ്കിലും രണ്ട് ജനറേഷൻ കഴിഞ്ഞ
1: പ്രശ്നങ്ങൾ അവർ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ പിന്നെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നേക്കുന്നത്. ആപ്പിളിനത് മനസ്സിലായിട്ടുണ്ട്, കാരണം ഈ പിന്നെ ഫേസ് ഐ ഡിയും ഇല്ലാത്തതെല്ലാം വളരെ പ്രശ്നകരമായ ഒരു കാര്യമാണ്, ആൾക്കാരെല്ലാം ഒരുപാട് തന്നെ പിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അതിന്റെ
0: ഭാഗമായിട്ടായിരിക്കും.
1: പിന്നെ 400,000 രൂപ കൊടുത്ത് ഒരു ഫോൺ മേടിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആ മെയിൻ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് സഹിക്കാൻ
0: പറ്റുന്നത്?
1: അപ്പൊ തീർച്ചയായിട്ടും അത് എന്നിട്ട് പോലും ആൾക്കാർ മേടിക്കാനുണ്ട്, അത് വേറെ കാര്യം. എങ്കിൽ പോലും വെർത്ത് വാല്യൂ അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും
0: മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതാണ് ആപ്പിൾ 18 Pro സീരീസും ഡോയെ പറ്റിയും വരുന്ന ഒരു അപ്ഡേറ്റ്സ്. കാരണം ഇപ്പൊ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ചെറിയ ലാഗ് വരാൻ, ഡെലിവറിക്ക് ഒരു ചെറിയ ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് 18 Pro മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു ഒക്ടോബർ 1 വീക്കും, അതുപോലെ പ്രോ മാക്സ് മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വീക്കോട് കൂടിയായിരിക്കും മിക്കവാറും പ്രീബുക്ക് ചെയ്തവർക്കൊക്കെ ഡെലിവറി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ അത് പ്രീബുക്ക് ചെയ്തവരെല്ലാം അതൊന്ന് മനസ്സിൽ വെച്ചോളുക. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ആൻഡ്രോപിക്, അതായത് ക്ലൗഡിന്റെ പേരന്റ് കമ്പനിയായ ആൻഡ്രോപിക് സൈബർ അറ്റാക്കും മിലിറ്ററി വെപ്പൺസിനെയും ബാക്ക് ചെയ്തിട്ടുണ്ട് വരുന്ന ചില ന്യൂസിന്റെ അപ്ഡേറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇവിടെപ്പോ ക്ലോഡ്, അതായത് ഇന്ന് വ്യാപകമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റ് GPT ഒക്കെ പോലൊരു AI സോഫ്റ്റ്വെയർ ആണ്, AI ഏജന്റ് ആണ് ക്ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പേരന്റ് കമ്പനിയാണ് ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനി. അപ്പൊ അവർ പറയുന്ന വെച്ചാൽ, അവർ സൈബർ അറ്റാക്കിനെയും മിലിറ്ററി വെപ്പൺസിന്റെ ഡെവലപ്പിനും വേണ്ടിയിട്ട് അതിന്റെ അവരുടെ സർവീസുകൾ ബാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
2: തുറന്നു പറച്ചിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ശരിക്കും ആന്ത്രോപിക് ഐഡന്റിഫൈ ചെയ്തേക്കുന്നു റഷ്യ ബേസ്ഡ് ഗ്രൂപ്പുകൾ, ചൈന ബേസ്ഡ് ഗ്രൂപ്പുകളൊക്കെ ക്ലൗഡ് യൂസ് ചെയ്തുകൊണ്ട് ശരിക്കും സൈബർ എസ്പിയണാഷ് എസ്പിയണാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ അടിച്ചു മാറ്റില്ല. പിന്നെ മിലിറ്ററി വെപ്പൺസ് ഡെവലപ്മെന്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങളിൽ ക്ലോഡ് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ആന്ത്രോപിക് കണ്ടുപിടിച്ചു. അപ്പൊ അതിന്റെ ഒരു തുറന്നു പറച്ചിലായിട്ടാണ് ഈ ന്യൂസ് വന്നേക്കുന്നത്.
1: ആക്ച്വലി അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ ആസ് എ കമ്പനി, അവർക്ക് അതൊരു പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടായിരിക്കും? അവർ
2: തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുത്തേയുള്ളൂ. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ക്ലോഡ് എത്രത്തോളം
1: എഫിഷ്യന്റ് ആണെന്ന്
2: കാണിച്ചു കൊടുക്കുന്നതാണ്. ഇത് ഇപ്പം ശരിക്കും AI ഏജന്റ് കമ്പനികൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനകത്ത്
1: തീർച്ചയായിട്ടും കാര്യം AI ആ ഒരു ടൂൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിലുപരി ഈ കമ്പനികൾ തമ്മിലൊരു മത്സരമാണ് ഇപ്പൊ കൂടുതൽ നടക്കുന്നത്.
2: അല്ലെ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം ഇതിന്റെ അകത്ത് ഇപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യ ലിങ്ക്ഡ് ഗ്രൂപ്പുകൾ, മിഡ് നൈറ്റ് ബ്ലിസാർഡ് എന്നൊക്കെ പറയുന്നത്, അവര് ശരിക്കും യുക്രൈനിയൻ മിലിറ്ററി ഇന്റലിജൻസിനെതിരെയുള്ള സൈബർ എസ്പിനാഷ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫുൾ മിലിറ്ററി ഡിപ്ലോയ്മെന്റ് ഡാറ്റ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരടിച്ചു മാറ്റി എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ യൂറോപ്യൻ ഗവൺമെന്റ്സിന്റെ ഡിപ്ലോമാറ്റിക് ഡിഫൻസ് ടാർജറ്റ്സുകളുടെ ഇതിന്റെ എല്ലാം ലൊക്കേഷനുകൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, വളരെ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻസ് എല്ലാം ഇവരിത് യൂസ് ചെയ്തുകൊണ്ട് അടിച്ചു മാറ്റി റഷ്യൻ ലിങ്ക്ഡ് ഗ്രൂപ്പ്. പിന്നെ ഒരു ചൈന ലിങ്ക്ഡ് ഗ്രൂപ്പ് ചങ്ഷ ബേസ്ഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നവർ ടാർഗറ്റഡ് 50 ഓർഗനൈസേഷൻ അക്രോസ് എഡ്യൂക്കേഷൻ, റീറ്റെയിൽ, എനർജി, ടെക്, ഹെൽത്ത് കെയർ, ഫിനാൻസ്, മാനുഫാക്ചറിങ് ആൻഡ് ഗവൺമെന്റ്, ഇത്രയും ആൾക്കാർ പിന്നെ വെർട്ടിക്കൽസിലുള്ള ഇൻഡസ്ട്രീസിനെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അകത്തുനിന്നെല്ലാം

0: ഡാറ്റ ചോർത്തിയിട്ടുണ്ട്. ഏതൊക്കെ രാജ്യത്താണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല, ഇന്ത്യ ഉൾപ്പെടുവായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻസ് ഈ ക്ലോഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്കിന്റെ അകത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ യമൻ ബേസ്ഡ് ഗ്രൂപ്പ് ഈ വെപ്പൺ ഡെവലപ്മെന്റ് ആക്ടിവിറ്റിയെ കുറിച്ച് പിന്നെ കുറെ കാര്യങ്ങൾ അവർക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ആന്ത്രോപിക് ഇത് കണ്ടുപിടിക്കുകയും ആന്ത്രോപിക് ഇതൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ന്യൂസാണ് നമുക്ക് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ സൈബർ ഓപ്പറേഷൻസിന്റെ അത് എന്തൊക്കെയാണ്? ഫിഷിംഗ് ക്യാമ്പയിൻ ഡെവലപ്മെന്റ്. ഫിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ബെയ്റ്റ് ഇട്ട് തന്നിട്ട് നമുക്ക് ആ ബെയ്റ്റ് ഭയങ്കര ജെനുവിൻ ആയിട്ട് തോന്നുകയും നമ്മൾ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അതിൻ്റെ അകത്ത് ചെയ്യുകയും ആക്ടിവിറ്റിയിലൂടെ
1: രീതിയിലുള്ള ഇൻഫർമേഷനോ ഡാറ്റയോ
0: അല്ല നമ്മുടെ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിലേക്ക് അത് കടന്നുകൂടുകയും നമ്മളുടെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ചോർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാമ്പയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ക്ലോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ്, കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ്, അതായത് നമുക്കിപ്പം ഈ വെപ്പൺ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഏതൊക്കെ പൊസിഷൻസിൽ നമുക്ക് കൃത്യമായിട്ട് വെപ്പൺസ് ഡിപ്ലോയ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഡിസ്ട്രക്ഷൻ കൊണ്ടുവരാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് അവിടെ ഇത് കൊണ്ടുവെക്കാൻ ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ.
0: അതായത് വെപ്പൺസ് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മിലിറ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ടെററിസ്റ്റ് ഗ്രൂപ്പുകളായിരിക്കാം, അവരെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാൽവെയർ ഡിപ്ലോയ്മെന്റും ഡെവലപ്മെന്റും എക്സ്പ്ലോയിറ്റ് ക്രിയേഷനും, അതായത് നമുക്കൊരു മാൽവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഡിവൈസിൽ, ഫോണായാലും ലാപ്ടോപ്പായാലും ഏത് ഗാഡ്ജറ്റിലായാലും കടന്നുകൂടിയിട്ട് നമ്മളുടെ ആ ഡിവൈസിന്റെ സ്ഥിരമായ ഫംഗ്ഷനുകളെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ തകരാറിലാക്കുന്ന ഒരു ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ മാൽവെയർ എന്ന് പറയുന്നത്. അങ്ങനത്തെ മാൽവെയർ ഡെവലപ്പ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും അത് അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിന്റെ എക്സ്പ്ലോയിറ്റ് ഡിവൈസിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനെ പിന്നെ എന്താ പറയുന്നത് ആ പ്രശ്നത്തെ ഉപയോഗിക്കാനും സാധ്യമാകുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനും ക്ലോഡ് കൊണ്ട് പറ്റിയിട്ടുണ്ട്.
1: ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ആക്ച്വലി ഒരു സെക്യൂരിറ്റി ബ്രീച്ച് പോലൊരു സംഭവമല്ലേ? കാര്യം നല്ല കാര്യത്തിനല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു സിനറിയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു സാധ്യത ഇതിനകത്ത് ഉള്ളപ്പോഴത്തേക്ക് ഗവൺമെന്റ് അല്ലെ ഓരോ രാജ്യത്തെ ഗവൺമെന്റ്സ് ഇതിനെതിരെ ഒരു നീക്കം നടത്തുകയോ
0: അല്ല AI കൺട്രോൾ കൊണ്ടുവരണമെന്ന് ആന്ത്രോപിക്കിന്റെ CEO ഉൾപ്പെടെ ഒരുപാട് പേര് പിന്നെ ട്രംപിനോട് പറയുകയുണ്ടായി. പക്ഷെ ട്രംപ് അതെല്ലാം തള്ളിക്കളയുക ചെയ്തിരുന്നത്. ട്രംപ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നവര് ശരിക്കും നാടിനെ നന്നാക്കാനല്ല, അവര് നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നവരാണെന്നാണ് ട്രംപ് പറഞ്ഞേക്കുന്നത്.
1: അപ്പൊ
0: സ്വാഭാവികമായിട്ടും US ആണ് ആദ്യമേ തന്നെ ഇതിന് നിലപാടെടുക്കുന്നത്, ഒരു കൺട്രോൾ കൊണ്ടുപോകും. കാരണം US ബേസ്ഡ് കമ്പനീസ് ആണ് മാക്സിമം. അപ്പൊ അതിന് അവിടുത്തെ US ഗവൺമെന്റ് പോലും തയ്യാറാവുന്നില്ല എങ്കിൽ ഇതിന് ആര്
1: അല്ല
0: ആന്ത്രോപിക്കിനെ സംബന്ധിച്ച് ഒരു കമ്പനിയാണ്, ആ കമ്പനിക്ക് ഇത് ഡെവലപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ അവര്
1: സ്വാഭാവികമായിട്ടും
0: അത് ഓരോരോ വ്യക്തികളുടെയും ഓരോരോ റൂളും അല്ലെങ്കിൽ റെഗുലേഷൻസ് ആ രാജ്യത്തെ റെഗുലേഷൻസ് അനുസരിച്ചിരിക്കും.
1: ഇപ്പൊ
0: ChatGPT തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയാനുണ്ടായി, ChatGPT ഏജന്റുകൾ തമ്മിൽ സംസാരിച്ചു എന്നിട്ട് അതിന്റെ എക്സ്പ്ലോയിറ്റ്സ് കണ്ടുപിടിച്ചു വന്നു.
1: അത്
0: അപ്പം ChatGPT കൺട്രോളിൽ നിൽക്കുന്നതല്ല, അതിന്റെ അപ്പുറം പോയി. അല്ലെങ്കിൽ പിന്നെ കമ്പനികളൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം AI ഡെവലപ്പ് ചെയ്യേണ്ടി
1: വരും.
0: അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കാശിനുള്ള റിട്ടേൺസ് അവർക്ക്
1: കിട്ടാതാവും.
0: ഇവരെല്ലാരും പ്രോഫിറ്റ് മോട്ടീവായിട്ട് തന്നെ വർക്ക്
1: ചെയ്യും.
0: അപ്പൊ ഇതൊക്കെ പുറത്തു വരാനുള്ള കാരണം തന്നെ അതിന്റെ ഒരു കാര്യമാണ്, ഇൻഡയറക്ട് മാർക്കറ്റിംഗ് ആണ്. പിന്നെ ഡാറ്റ എക്സ്ഫിൽട്രേഷൻ ആൻഡ് ഇന്റലിജൻസ് ഗ്യാതറിങ്, അതായത് പിന്നെ നമുക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് എവിടെയൊക്കെ ഉണ്ടോ ആ ഡാറ്റ എല്ലാം കണ്ടുപിടിച്ചിട്ട് അതിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുക, അതിലേക്ക് കടന്നുകൂടുക, എന്നിട്ട് ആ ഡാറ്റ കംപ്ലീറ്റ് അടിച്ച് മാറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. നെറ്റ്വർക്ക് ഇന്റർവ്യൂഷൻ അറ്റംപ്റ്റ്സ് ആൻഡ് റിക്കോഗ്നൈസൻസ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ വളരെ വളരെ എന്താ പറയുന്നത് വളരെ ദൂരവ്യാപകമായ എഫക്റ്റുകളുള്ളതാണ്. കാരണം ഒരു നമ്മൾ പോലും അറിയാതെ നമ്മളെ വാച്ച് ചെയ്യുക, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ രാജ്യത്തെ മെയിൻ സെക്യൂരിറ്റി ത്രെട്ടുകളൊക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത്, അവരുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഈ സോഫ്റ്റ്വെയറിന് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് ഒരു ഒരു രാജ്യത്തിനെ കോംപ്രമൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഡിഫൻസിനെ അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റിയോ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്.
1: മനസ്സിലായി. ശരി ശരി.
0: അപ്പൊ ഇത്രയുമാണ്. പിന്നെ മിലിറ്ററി വെപ്പൺ ഡിപ്ലോയ്മെന്റ്, മിലിറ്ററി പിന്നെ ഈ ഗൈഡഡ് റോക്കറ്റ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം, ഇതെല്ലാം ഇന്റർനെറ്റിൽ ഒരു ഒരു തരത്തിൽ ഒരു നെറ്റ്വർക്കിൽ കണക്ടഡ് ആയിരിക്കും. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് ശരിക്കും ദോഷകരമായ രീതിയിൽ നമുക്ക് എഫക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ദോഷകരമായ രീതിയിൽ ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ക്ലൗഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആന്ത്രോപിക് കണ്ടുപിടിക്കുകയുണ്ടായി.
1: ആന്ത്രോപിക് റിലീസ് ചെയ്തിരിക്കുകയാണ്.
0: അതെ അതെ അതെ. അപ്പൊ ഇതിന്റെ സ്കെയില് ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് ആന്ത്രോപിക് ഇത്രയും ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റിൽ കൊണ്ടുവന്നേക്കുന്നത്. കാരണം ഇത് ആരെങ്കിലും ഒക്കെ പുറത്തു വിടുമെന്ന് അവർക്ക് അറിയാം.
1: മനസ്സിലായി. ശരി.
0: അതിനു മുമ്പ് തന്നെ
1: അതെ
0: മുൻകൂർ ജാമ്യം അവർ ഏറ്റെടുത്തതാണ്.
1: അപ്പോൾ അതാണ് എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഓപ്പൺ AI ഒരു ന്യൂസ്

കിട്ടിയെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് ആന്ത്രോപിക്കിന്റെ ക്ലൗഡിന്റെ ഒരു ന്യൂസ് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും അതാണ് അപ്ഡേറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പല യൂസേഴ്സും അല്ലെ പല ശ്രോതാക്കളും നമുക്ക് അയച്ചു തന്ന മെയിൻ ക്വസ്റ്റ്യനിൽ ഒന്നാണ് നമ്മുടെ ടാറ്റ പഞ്ച് ഇവിയുടെ കുറച്ച് ഡീറ്റെയിൽസ് പലരായിട്ട് പല രീതിയിൽ ചോദിച്ചു. അപ്പൊ നമ്മൾ അതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് നമ്മളിപ്പോ പറയാൻ പോവുകയാണ്. അതിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: തിരികെ തണ്ടക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇവിടെ അപ്പോ ഇന്ത്യയിലെ ആൾക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മിഡ് സൈസ് എസ് യു വി പോലെ നമുക്ക് പറയാം, അല്ലെ, കോമ്പാക്ട് എസ് യു വി പോലെ നമുക്ക് പറയാം. ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഇ വി വണ്ടി എന്ന് പറയാം, എൻട്രി സെഗ്മെന്റിലുള്ള ഒരു കാർ എന്ന് പറയാം. ഇത് ഈ എല്ലാ രീതിയിലും പഞ്ച് ഇ വി ആണ് മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം എനിക്കൊന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ വണ്ടികളിലൊന്നും പഞ്ചാണ്, ടാറ്റ പഞ്ചാണ്. അപ്പൊ ഈ ടാറ്റ പഞ്ചിന്റെ ഇ വി ആയിട്ട് ബന്ധപ്പെട്ടാണ് കുറെ ചോദ്യങ്ങൾ ശ്രോതാക്കൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഇപ്പോ പ്രൈസ് ഹൈക്ക് സംഭവിച്ചിട്ടുണ്ട്, അപ്പോ ഈ ഇ വി മോഡൽ ആണെങ്കിലും അതിന്റെ ഏത് ബാറ്ററി വേരിയന്റ് നമ്മൾ ചൂസ് ചെയ്യണം, ഇപ്പൊ ടാറ്റ പഞ്ച് ഇ വി എടുക്കണോ വേണ്ടോ എന്നുള്ള ചോദ്യം. പിന്നെ ഇ വി എന്നുള്ള ചോദ്യം തന്നെ മെയിൻ എടുക്കണം. ഇപ്പൊ ഇ വി എടുക്കുന്ന കാര്യം പലരും ഇ വി പറയും, കാരണം ഒരു മിക്സഡ് ഒപ്പീനിയൻ ആണ്. ഇ വി ഇപ്പൊ എടുക്കണ്ട, കുറച്ച് നമ്മുടെ കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ചിലർ പറയുന്നുണ്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ എൻട്രി ലെവലിലുള്ള പഞ്ച് പോലത്തെ വണ്ടികൾ എടുക്കുന്നതാണ് നല്ലത്. അപ്പോ മൊത്തത്തില് പല ആൾക്കാർക്കും ഒരു കൺഫ്യൂഷൻ ആണ് എന്ത് ഡിസിഷൻ മേക്ക് ചെയ്യണം. അപ്പൊ എന്താണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗൈഡൻസ്?
2: ഇപ്പൊ ടാറ്റ പഞ്ച് ശരിക്കും ഒരു 20,000 രൂപയുടെ വില വ്യത്യാസം ഹൈക്ക് ചെയ്തിട്ടുണ്ട്.
1: എല്ലാ വേരിയൻസിനും,
2: രണ്ട് വേരിയൻസിനും കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കുകയാണെങ്കിൽ 30 kW ബാറ്ററി ഉള്ള വണ്ടിക്ക് 10,000 രൂപയും 40 kW 20,000 രൂപയാണ് ചേഞ്ച്
1: വന്നിരിക്കുന്നത്.
2: അപ്പൊ പക്ഷെ ഇത് പിന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 10,00,000 രൂപ തന്നെയാണ്, അതിൽ വ്യത്യാസം വന്നിട്ടില്ല. ഫീച്ചേഴ്സ് അപ്ഗ്രേഡ്സും എല്ലാം സെയിം തന്നെയാണ്, അതിലും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഈ പ്രൈസിൽ മാത്രം ജസ്റ്റ് ഒരു ഹൈക്ക് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് മാത്രമാണ്. പിന്നെ നമുക്ക് ഇപ്പൊ പഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഇപ്പൊ അഖിൽ പറഞ്ഞ പോലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇ വി വണ്ടിയാണ്. അത് മാത്രമല്ല, മിഡ് സെഗ്മെന്റ് വണ്ടിയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് ടാറ്റ പഞ്ച്. ഏറ്റവും കൂടുതൽ വിറ്റ് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഈ റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 30 kW 355 km ആണ് കമ്പനി പറയുന്നത്. സിറ്റി പ്ലസ് സബർബൻ 40 kW 468 km ആണ് കമ്പനിയുടെ. അപ്പൊ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഉള്ള, അതായത് ഒരുപാട് ഫീച്ചേഴ്സ് ടാറ്റ പഞ്ചിന്റെ ഇതിന് അവർ കൊടുക്കുന്നുണ്ട്, ഇ വിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിക്ക് ശരിക്കും ആ ഒരു 10 lakhs പ്രൈസിംഗിൽ അവർ കൊണ്ട് നിർത്തിയിട്ട് ആ ഒരു 20,000 rupees അല്ലെങ്കിൽ 10,000 rupees സ്പൈക്ക് ചെയ്താലും എനിക്ക് തോന്നുന്നു ഡിമാൻഡിന് ഒരു കുറവില്ല.
1: തീർച്ചയായിട്ടും
2: ഇല്ല. പിന്നെ ഇ വി ഇപ്പൊ എടുക്കണോ വേണ്ടോ എന്നുള്ള ചോദ്യത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിട്ട് എടുക്കാനേ ഞാനും പറയുള്ളൂ. കാരണം ഒരുപാട് പിന്നെ ടെക്നോളജി ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്, കുറെ സോഫ്റ്റ്വെയറിന്റെ ഒക്കെ ഒരുപാട് ബഗ്സുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ നിത്യേന കാണുന്നുണ്ട്. അതിനൊക്കെ എല്ലാം റെക്ടിഫൈ ചെയ്തിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് വരാനായിട്ടുള്ള ഒരു ഫേസ് ഉണ്ട്. ആ സമയം നമ്മൾ കൊടുത്തിട്ട് വേണം ഇ വി എടുക്കാൻ. പിന്നെ ഇ വി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇ വി ഒന്ന് ഓടിച്ചു നോക്കാൻ, അല്ലെങ്കിൽ ഇ വി ഒരെണ്ണം
1: എങ്ങനെ വെഹിക്കിളായിട്ടൊക്കെ വേണം,
2: വേണ്ടവർക്ക് ഏറ്റവും ബേസ് മോഡൽ അല്ലെങ്കിൽ ഒരു ലോ വേരിയന്റ് 10,00,000 രൂപയുടെ ഒക്കെ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ പ്രീമിയം വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ അഡ്വൈസ് ചെയ്യാറില്ല. പക്ഷെ പിന്നെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്.

0: ചില പല ശ്രോതാക്കളും ചോദിച്ചിരിക്കുന്നത്, അവർക്കിപ്പോ ഒരു വണ്ടി ഉണ്ട്, ആ വണ്ടിയിൽ നിന്ന് ഒരു ഇ വി വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അവർക്ക്. പക്ഷെ ഈ പറഞ്ഞ പല കോൺഫ്ലിക്റ്റും അല്ലെ പല ചോദ്യങ്ങളും ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നു. അതായത് ഇപ്പോ ടാറ്റയുടെ എക്സാമ്പിൾ ആയിട്ട് തന്നെ എടുത്താല്, അല്ലെങ്കിൽ പഞ്ച് ഇ വിയുടെ എക്സാമ്പിൾ ആയിട്ട് തന്നെ എടുത്താല്, പല ന്യൂസുകളും കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് സോഫ്റ്റ്വെയർ ബഗ് ഇഷ്യൂ വരുന്നുണ്ട്, പിന്നെ വണ്ടിയുടെ സർവീസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട്, അതായത് എസ്പെഷ്യലി അതിപ്പോ ഇ വി മാത്രമല്ല ടാറ്റയുടെ പൊതുവെയുള്ള സർവീസിനെ പറ്റി ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് നമുക്കുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തില് ഒരു വണ്ടി മാത്രമുള്ള ഒരു ഫാമിലി ആ വണ്ടി മാറ്റി വേറൊരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ടാറ്റ പഞ്ച് ഇ വിയിലോട്ട് പോകുന്നത് എത്രത്തോളം റിലയബിൾ ആയിരിക്കും?
1: അതൊരിക്കലും അത് അതും ഈ പറഞ്ഞ കണക്ക് ഒരു പേഴ്സണൽ ചോയ്സ് എന്നുള്ള നിലയിലേക്ക് വിടാനേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു ഡീസൽ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ഫ്യൂവൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി, ഫോസിൽ ഫ്യൂവലിൽ ഓടുന്ന ഒരു വണ്ടി മാറ്റിയിട്ട് ഇ വിയിലേക്ക് പോകാൻ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ് ഫോസിൽ ഫ്യൂവൽ വണ്ടികളല്ല. കാലാകാലങ്ങളായിട്ട് ഓടിപ്പഴകി അല്ലെങ്കിൽ ആ ടെക്നോളജി ഒരുപാട് ഒപ്റ്റിമൈസേഷൻ എല്ലാം കഴിഞ്ഞ് അത് അതിന്റെ ആ ഒരു പെർഫെക്ഷനിൽ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് നമുക്ക് ആകപ്പാടെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിജിറ്റലി ഉള്ള ഇപ്പം ഈ വരുന്ന പുതിയ ഡീസൽ വണ്ടികൾ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽ വണ്ടികൾക്ക് പോലും ഈ പറഞ്ഞ കുറച്ചൊരു ഒരു ഒരു ഇ സി യു ഉണ്ട്. അതായത് ഒരു ഒരു ചിപ്പും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിന്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൽ വരുന്ന തകരാറുകൾ മാത്രമേ നമുക്ക് റെക്ടിഫൈ ചെയ്യേണ്ടതുള്ളൂ. എഞ്ചിൻ സൈഡ് അല്ലെങ്കിൽ മെക്കാനിക്കൽ സൈഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എപ്പോഴും എങ്ങനെയും
0: എന്ത് പ്രശ്നം വന്നാലും സോൾവ് ചെയ്യാൻ നമുക്ക് അറിയാം,
1: എവിടെ വേണേലും നമുക്ക് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഇ വി അങ്ങനെ അല്ല. ഇ വിയിൽ ഈ സോഫ്റ്റ്വെയർ മുതൽ അതിന്റെ മോട്ടർ മുതൽ സോഫ്റ്റ്വെയർ വരെ എല്ലാം പുതിയതാണ്.
0: അതെ,
1: ഇതുണ്ടാക്കുന്നവരും ഇത് ശരിക്കും പറഞ്ഞാൽ ആ ടെക്നോളജി ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല, ട്രയൽ നടത്തിയിട്ടില്ല. ഇത് മാസ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ഇത് എങ്ങനെ അതിന്റെ പ്രശ്നങ്ങൾ ട്രബിൾ ഷൂട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഐഡിയ
0: പല ഇഷ്യൂസും ഉണ്ടായി സർവീസ് സെന്ററിൽ കൊണ്ടുപോയപ്പോൾ അവർക്ക് അത് എന്താണെന്ന് പോലും
1: സോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതെ അതെ, സോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഈ പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വയ്യാത്ത ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. 25% ആകുമ്പോൾ ബാറ്ററി ചാർജ് 25% എത്തുമ്പോൾ വണ്ടി ഡെഡ് ആയിട്ട് എവിടെയാണോ ഓടിപ്പോകുന്നത് അവിടെ നിൽക്കുക, പിന്നെ ടോ ചെയ്ത് കൊണ്ടുവരേണ്ട അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അത് നോക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഈ സോഫ്റ്റ്വെയറിന്റെ കാര്യങ്ങളും ഇങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം ഒന്ന് കറക്റ്റായി ഇതിന് അത് നമുക്ക് റിലയബിൾ ആണെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ പോയി എടുക്കുന്നതാണ് നല്ലത്. അതിന് എത്ര വില കൂടിയ വണ്ടിയാണെങ്കിൽ പോലും BMW ആയാലും ബെൻസിന് പോലും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് റിപ്പോർട്ട്
0: ചെയ്തിട്ടുണ്ട്.
1: അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇ വി പിന്നെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറയത്തില്ല. കാരണം അതിന് ഒരുപാട് മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്, ടയറായാലും മോട്ടറിന്റെ ആയാലും അങ്ങനെ ബാറ്ററിയുടെ കേസ് ആയാലും പിന്നെ റീസെയിൽ വാല്യൂ കുറവാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഇ വി ഒരു അഡ്വൈസബിൾ വണ്ടിയല്ല. അത്രയ്ക്ക് ഇതാണെങ്കിൽ നമുക്ക് ഹൈബ്രിഡിന് പോവാം. ഹൈബ്രിഡ് ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഡീസൽ ആണ്. കാരണം ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബാറ്ററിയേക്കാൾ കൂടുതൽ ഡൈനാമിക് അകത്ത് വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്തൊരു ഫ്യൂവൽ എഞ്ചിനുണ്ട്, അത് നമുക്ക് കമ്പൈൻഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലഗിൻ ഹൈബ്രിഡ്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രശ്നങ്ങൾ വളരെ
0: കുറവായിരിക്കും.
1: എങ്കിലും ഇ വിയുടെ അല്ലെങ്കിൽ ആ ഹൈബ്രിഡിന്റെ സൈഡിലുള്ള ഇഷ്യൂസ് മാത്രം നമ്മൾ സോർട്ട് ചെയ്താൽ മതി. അതിന് ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ടൊയോട്ടയൊക്കെ ഉള്ള സ്ഥിതിക്ക് ടൊയോട്ടയുടെ വണ്ടികൾക്കൊക്കെ റിലയബിലിറ്റി ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനും നമ്മൾ ചെലവാക്കേണ്ട കാശും അല്ലെങ്കിൽ നമ്മളുടെ മനസ്വസ്ഥതയൊക്കെ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും.
0: ഓക്കെ,
1: അങ്ങനെ നോക്കുമ്പോൾ പ്രാക്ടിക്കലി ഏറ്റവും നല്ലത് ഇ വിക്ക് പോകുന്നതിനേക്കാൾ ഹൈബ്രിഡാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് ഇത് അത് കഴിഞ്ഞിട്ട് ഇ വി ഒന്ന് ഒപ്റ്റിമൈസ് ആയി എല്ലാം കറക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇ വിയിലേക്ക് പോകാം. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ഈ ബാറ്ററിയുടെ ഇഷ്യൂസ്, പിന്നെ
0: നമുക്കറിയാം ഇപ്പോ നമ്മൾ റോഡിലേക്ക് നോക്കിയാൽ
1: പത്ത്
0: വണ്ടി എടുത്താൽ അതിനകത്ത് ഒരു രണ്ടോ മൂന്നോ വണ്ടി ഉറപ്പായിട്ട് ഇ വി തന്നെയാണ്.
1: ഓട്ടോ തന്നെ ഒരുപാട് ഇ വി, ഓട്ടോറിക്ഷ, പിന്നെ സ്കൂട്ടറുകൾ, ഒട്ടുമിക്കവാറും എല്ലാം ഇ വി ആയി
0: തുടങ്ങി.
1: കാറുകളിൽ എനിക്ക് തോന്നുന്നു ഒരു 10% ഓളം അല്ലെങ്കിൽ ഒരു 5-6% ഓളം വണ്ടികൾ
0: ഇ
1: വി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതാണ്. പിന്നെ ഇപ്പൊ വീട്ടിൽ സോളാർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഇ വി വണ്ടി എടുക്കാം എന്ന്
0: വിചാരിച്ചിട്ട് ലാഭകരമായിട്ട് വരുവാണല്ലോ.
1: അതെ അതെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ചോയ്സസ് ആണ്. അപ്പൊ അത് പേഴ്സണൽ ചോയ്സിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും ഇ വി എടുക്കാൻ താല്പര്യമുണ്ട്, പിന്നെ ഇ വി എടുക്കണോ വേണ്ടോ എന്നുള്ള ഒരു ചോദ്യം വരുമ്പോഴാണ് നമ്മൾ ഓപ്ഷൻ പറയുന്നത്.
0: വീട്ടിലൊരു വണ്ടി ഉണ്ട്, ഒരു വണ്ടി കൂടെ ആഡ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ പറഞ്ഞ അപ്പോ അതൊക്കെയാണ് നമുക്ക് ഈ ടാറ്റ പഞ്ച് ഇ വി എടുക്കാൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്. കാരണം നമുക്ക് നിങ്ങൾ എടുക്കുമെന്നും പറയാൻ പറ്റില്ല, എടുക്കണ്ട എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ പേഴ്സണൽ ചോയ്സ് നോക്കുക, നിങ്ങളുടെ യൂസ് നോക്കുക. ഇപ്പോൾ ഡെയിലി കമ്മ്യൂട്ട് ഒക്കെ ഉള്ള ആൾക്കാരാണ് ഒരുപാടും, അങ്ങനെ ഓഫീസിലോട്ട് ഡെയിലി പോയി വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഫ്യൂവലിന്റെ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പരിധി വരെ ചിലപ്പോൾ കുറച്ച് ഒരു അഫോർഡബിൾ ആയിരിക്കും. പക്ഷെ അവിടെയും നമ്മൾ പറയാൻ സാധിക്കുന്ന ഈ

0: ഇവി വണ്ടികളുടെ ടയറിന്റെ പെട്ടെന്ന് നമ്മൾ ടയർ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്.
1: ഫ്രീക്വൻസി ഭയങ്കര കൂടുതലാണ്.
0: ടയറിന്റെ കോസ്റ്റ് സാധാരണയുള്ള വണ്ടികളൊക്കെയും കുറച്ചുകൂടെ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടയറുകളാണ് വരുന്നത്. പക്ഷെ എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസം, കുറച്ച് ലാഭം ചിലപ്പോൾ ഇവി തന്നെ ആയിരിക്കും. അപ്പോ അങ്ങനെ യൂസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു സെക്കൻഡറി വണ്ടി പോലൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻട്രി ലെവൽ ഇവി ഒക്കെ നോക്കുന്നതിനകത്ത്
1: കുഴപ്പമില്ല.
0: പഞ്ച് പോലൊക്കെ വണ്ടികളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പൊ എല്ലാം നിങ്ങളെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോ പർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും ഫീച്ചേഴ്സിനെ പറ്റിയോ അങ്ങനെയൊക്കെ വരുവാണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മൾ സോർട്ട് ചെയ്തിട്ട് ശ്രോതാക്കൾക്ക് പറഞ്ഞു തരാൻ
1: പറ്റുന്നതായിരിക്കും.
0: അപ്പൊ എന്തായാലും ഇനിയും അതുപോലെ ശ്രോതാക്കളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കും എല്ലാം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ എന്തായാലും ഇന്നത്തെ ടെക് പോയിന്റ്സിന്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്,
1: അനൂപ് സൈനിങ് ഓഫ്.
0: ബൈ ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ്, രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അക്ഷരമുദ്രയിലേക്ക് സ്വാഗതം. മലയാള സാഹിത്യത്തിലെ വ്യത്യസ്തങ്ങളായ നിരവധി കൃതികളാണ് അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ വ്യത്യസ്തമായി ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്നൊരു കൃതിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. നമ്മുടെ പ്രിയങ്കരനായ പത്മരാജന്റെ വേർപാടിന്റെ 19 വർഷങ്ങൾക്ക് ശേഷം ആ ഓർമ്മകളുടെ ഒരു സുഖസ്പർശം ഭാര്യയായ രാധാലക്ഷ്മി ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പത്മരാജനോട് ഒന്നിച്ച് ജീവിച്ച് മതിവരാതെ അവസാനിച്ചു പോയ ആ നല്ല നാളുകളെയും തൻ്റെ നഷ്ട ആ ഒരു ബാല്യത്തെയും ഓർത്തെടുക്കുകയാണ് പത്മരാജന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ രാധാലക്ഷ്മി. പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമൊക്കെയായിരുന്നു അന്തരിച്ച പി പത്മരാജൻ എന്നുള്ളത് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പ്രത്യേകിച്ച് പറയേണ്ട ഒരാവശ്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്ന കുറേ കാര്യങ്ങൾ ഒരു കൃതിയായി തന്നെ നിങ്ങളിലേക്ക് എത്തുകയാണ്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ആദ്യത്തെ അധ്യായം മുതൽ ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഒന്ന് കുറച്ചൊന്ന് വായിക്കാം. ഗുരുവായൂരിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് അച്ഛനമ്മമാരുടെ കാലുകളിൽ നമസ്കരിച്ച് യാത്രാമൊഴി ചൊല്ലുമ്പോൾ ഞാൻ കരഞ്ഞുപോകും. 4 നീണ്ട വർഷങ്ങളിലെ കുത്തുവാക്കുകൾക്കും ചീത്ത പറച്ചിലുകൾക്കും അവസാനം വന്നെത്തിയല്ലോ എന്ന് ആശ്വസിച്ചു. മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു എന്നതാണ് സത്യം. അച്ഛൻ്റെ മുഖത്ത് വല്ലാത്തൊരു പ്രസന്നതയുള്ളതായി എനിക്ക് തോന്നി. സൂക്ഷിക്കാൻ ഏറ്റുവാങ്ങിയ മുതൽ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരാശ്വാസം, അങ്ങനെ ഒരു സമാധാനം അച്ഛൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നുവോ? ഏത് പെൺകിടാവും പോറ്റിയ പിതാവിൻ്റെ അല്ലല്ലോ, വേൽക്കുന്ന പുരുഷൻ്റെ അല്ലേ എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു. കണ്ടോ, അവൾക്കൊരു സങ്കടവും ഇല്ല, ഒരു തുള്ളി വെള്ളം കൂടി കണ്ണീന്ന് വന്നില്ല എന്ന് ആരോ കുറ്റപ്പെടുത്തിയതായി പിന്നീടെപ്പോഴോ എൻ്റെ രണ്ടാമത്തെ ആങ്ങള പറയുന്നത് കേട്ടു. കാത്തുകാത്തിരുന്ന മുഹൂർത്തമായിരുന്നിട്ടും എനിക്കെന്തേ മനസ്സു തുറന്നൊന്ന് ചിരിക്കാൻ കഴിഞ്ഞില്ല. മുതുകുളത്ത് നിന്ന് കല്യാണത്തിന് വന്നത് 2 കാറുകളിൽ കൊള്ളാവുന്നവർ മാത്രമായിരുന്നു. ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു പുറപ്പെടുമ്പോൾ സ്ത്രീകളെല്ലാവരും ഒരുമിച്ചൊരു കാറിലും പുരുഷന്മാർ മറ്റേതിലും. അമ്മയും പെങ്ങന്മാരും ഒത്തുള്ള ആ യാത്രയും എറണാകുളത്തിറങ്ങി സമയം കളയാൻ കുറച്ചു നേരത്തെ വിശ്രമവും ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ ഞാൻ ഓർക്കുന്നു. വൈകുന്നേരം 6 മണി കഴിഞ്ഞ് ഞവരയ്ക്കൽ തറവാട്ടിൽ കയറാൻ മുഹൂർത്തമുണ്ടായിരുന്നുള്ളൂ. മോന്തി നേരത്തെ ആ യാത്രയിൽ പ്രകൃതി സുന്ദരമായ മുതുകുളം ഗ്രാമവീഥികൾ ഞാൻ കണ്ടില്ല. പാടങ്ങളാൽ ചുറ്റപ്പെട്ട ആ പഴയ തറവാടിന്റെ ആട്ടുകെട്ടിൽ തൂക്കിയ പൂമുഖത്തേക്ക് മൂത്ത പെങ്ങൾ പത്മിനി ചേച്ചി എന്നെ കൈപിടിച്ചു കയറ്റി. അവിടെ നിലവിളക്കിനു മുന്നിൽ കസവുമുണ്ട് വിരിച്ച ഒരു പലകപ്പുറത്ത് ഞങ്ങളെ കിഴക്കോട്ട് നോക്കിയിരുത്തി അമ്മയും അക്കമ്മയും പാലും പഴവുമൊക്കെ തന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്ര എന്ന പ്രോഗ്രാമാണ്. അക്ഷരമുദ്രയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്നത് പ്രിയ പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി കുറിച്ച കുറേയധികം ഓർമ്മകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. കല്യാണം കഴിഞ്ഞു, താമസിയാതെ എല്ലാവരും പിരിഞ്ഞു. ആരോട് എന്തു പറയണം എന്നറിയാതെ ആ തറവാടിൻ്റെ മൂലയിൽ ഞാനിരുന്നു. ചേച്ചിമാരോ ജോലിക്കാരോ പറയുന്ന കാര്യങ്ങളിൽ പലതും എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നീട്ടിയും കുറുക്കിയുമുള്ള പാലക്കാടൻ ഭാഷയിൽ നിന്ന് ആലപ്പുഴയിലെ ശുദ്ധമായ നാട്ടുഭാഷയിലേക്കുള്ള മാറ്റം എന്നെ തെല്ല് പരിഭ്രമിപ്പിക്കാതിരുന്നില്ല. കുമാരി ചേച്ചിയും മറ്റും എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. അർത്ഥം മനസ്സിലാവാതെയെങ്കിലും ഞാനും അവരോടൊപ്പം ചിരിച്ചു. പുതിയ ജീവിത രീതികളിലേക്കുള്ള മാറ്റം ആദ്യമൊക്കെ എന്നിലൊരു അന്താളിപ്പ് ഉണ്ടാക്കിയിരുന്നു. അതുവരെ ഞാൻ ജീവിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായ മുതുകുളത്തെ രീതികൾ. ചിറ്റൂരിൽ എന്റെ വീട്ടിൽ രാത്രി 9 മണിക്ക് തന്നെ എല്ലാവരും ഉറങ്ങാൻ കിടക്കുമായിരുന്നു. മുതുകുളത്താണെങ്കിൽ ഉണ്ണാനോ ഉറങ്ങാനോ ഒന്നും തന്നെ നിശ്ചിതമായ ഒരു സമയം ഉണ്ടായിരുന്നില്ല. കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്ന എനിക്ക് മുതുകുളത്തെ പത്മരാജന്റെ വീട്ടില് സമയനിഷ്ഠയല്ലാത്ത ജീവിത രീതി ആദ്യം തന്നെ എനിക്കൊരു അത്ഭുതമായി. രണ്ടു നേരവും അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി വയ്ക്കുമായിരുന്നു ചിറ്റൂരിലെ നാലുകെട്ട്. മുതുകുളത്താണെങ്കിൽ എവിടെ നോക്കിയാലും മണ്ണും പൊടിയും. പഞ്ചാര മണൽ വിരിച്ച മുതുകുളത്തെ പുരയിടങ്ങൾ കാണാൻ അതിസുന്ദരമായിരുന്നെങ്കിലും കുംഭം മീനം മാസങ്ങളിലെ പൊള്ളുന്ന വെയിൽ മുറ്റത്തു നിന്ന് കയറുന്നവരെല്ലാം വീടിനകത്ത് മണ്ണും പൊടിയും നിറച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒരു ജോലിക്കാരി വന്ന് അതെല്ലാം തൂത്തുവാരും. അവിടെ നിന്ന് മണ്ണും പൊടിയും ഒരിക്കലും മാറിയില്ല. അവിടുത്തെ അകത്തളങ്ങളിൽ നാട്ടിലെ പോലെ തുണി മുക്കി പിഴിഞ്ഞു തുടയ്ക്കുന്ന പതിവില്ലായിരുന്നു. പിന്നീട് എപ്പോഴോ ഞാനതിന് തുനിഞ്ഞപ്പോൾ അമ്മ ചിരിച്ചു. എന്തെന്നാൽ എത്ര തുടച്ചാലും പുറത്തു നിന്ന് മണലകത്തോട്ട് അടിച്ചു കയറുമായിരുന്നു. ആദ്യം എനിക്കത് വല്ലാത്ത അസഹ്യതയായിരുന്നെങ്കിലും പോകെ പോകെ അതങ്ങ് മാറിയെന്നും പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്നു. മുതുകുളത്ത് എന്നും മീൻകറി ഉണ്ടാകും. മീനോ ഇറച്ചിയോ എന്റെ വീട്ടുമുറ്റത്ത് പോലും കയറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഊണ് കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അസഹ്യത. ഞവരയ്ക്കൽ എന്നും 4-5 കറികൾ പതിവാണ്. തീയൽ ഞാൻ ആദ്യമായി കഴിക്കുന്നത് ഞവരയ്ക്കൽ നിന്നാണ്. പാലക്കാടൻ മുളകൂഷ്യമോ മുളകുവറുത്ത പുളിയോ മാമ്പഴക്കാളനോ ഒന്നും കണ്ടില്ല. തൈരോ മോരോ ചമ്മന്തിയോ ഉണ്ടെങ്കിൽ എനിക്ക് ഊണ് ക്ഷയാകും. പക്ഷേ ഞവരയ്ക്കൽ ആർക്കും മോരിനോടോ തൈരിനോടോ ഒന്നും താല്പര്യമില്ല. ഞങ്ങളുടെ കറികളിൽ ഒരിക്കലും വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല. വെളുത്തുള്ളി മണക്കുന്ന ചെറുപരിപ്പ് കറിയും തോരനുമൊക്കെ മുതുകുളത്ത് നിന്നാണ് ഞാൻ ആദ്യമായി കഴിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങും. പലപ്പോഴും ആ നേരത്ത് മുതുകുളത്ത് അടുക്കളയിൽ ജോലിക്കാരായ ദേവകിയും ഓമനയും അമ്മയുടെ കഥയൊക്കെ കേട്ട് ഇങ്ങനെ കറിക്ക് അരിഞ്ഞു തുടങ്ങുന്നേ ഉണ്ടാകുകയുള്ളൂ. ഫ്ലാസ്കുകൾ ഇങ്ങനെ നിറച്ച് കട്ടൻ കാപ്പി ഇട്ടു വച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ധരൻ കൊച്ചേട്ടനും കൂടപ്പിറപ്പുകളും കട്ടൻ കാപ്പി എടുത്തു കുടിക്കുന്നത് കാണാം. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കട്ടൻ കാപ്പി കുടിച്ചാൽ ഇങ്ങനെ അസമയത്ത് ഇത് കുടിച്ചാൽ എങ്ങനെ ഉണ്ണാൻ പറ്റും എന്നൊക്കെ എനിക്ക് സംശയമുണ്ടായിരുന്നു. ഒരു ദിവസം രാവേറെ ചെല്ലുന്നത് വരെ ഊണ് കഴിക്കാതെ ഞാൻ ഭർത്താവിനെ കാത്തിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മുഖത്തെ ദയനീയ ഭാവം ശ്രദ്ധിച്ചാവാം. അമ്മ പറഞ്ഞു, രാധേ നീ അവനെ കാത്തിരിക്കുകയൊന്നും വേണ്ട, നിനക്ക് വിശക്കുമ്പോൾ ആഹാരം കഴിച്ചോളൂ എന്ന്. പിന്നെ അദ്ദേഹവും അതുതന്നെ സമ്മതിച്ചു. ആകാശവാണിയിലെ ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അദ്ദേഹം വരുന്നതും എപ്പോഴും അസമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കുറിച്ച് അറിയാമായിരുന്ന അദ്ദേഹവും തന്നെ കാത്തിരുന്ന് വയറ്റിൽ കാറ്റ് നിറയ്ക്കേണ്ടെന്ന് എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. വർഷങ്ങൾ കടന്നു പോകുന്നതിനിടയിൽ ഇറച്ചിയും മീനും കഴിക്കാനും അദ്ദേഹത്തിൻ്റെ രീതികൾക്കൊത്ത് എൻ്റെ ദിനചര്യകൾ മാറ്റിയെടുക്കാനുമൊക്കെ ഞാനും ശീലിച്ചു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കാൻ ഞാൻ പഠിച്ചു. പത്മരാജൻ എന്നിൽ ചൊരിഞ്ഞ സ്നേഹവും വിശ്വാസവും ഏതു പൊരുത്തക്കേടും മറികടക്കാനുള്ള ഒരു ഉൾക്കരുത്ത് എനിക്കു തന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്ന കൃതിയിലൂടെ നമ്മോട് പറയുന്നുണ്ട്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM. തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്നുള്ള കൃതിയുടെ വിശേഷണമാണ്. പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമായ അന്തരിച്ച പി പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ കുറേയധികം ഓർമ്മകളാണ് ഈ കൃതിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഒന്നാം അധ്യായമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ വിവരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ കാര്യമായ ഒരു വഴക്കും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പത്മരാജന്റെ ഞാൻ എൻ്റെ ഗന്ധർവൻ എന്ന എൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഞാൻ എഴുതിയിരുന്നു. അത് വായിച്ച എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ സുകുമാരി ചേച്ചി, അതായത് സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ്റെ അമ്മ, പറഞ്ഞു, ഒരു വഴക്കും ഇടാത്ത ഭാര്യാഭർത്താക്കന്മാരോ അത് വെറുതെ പറയുകയാണെന്ന്. മറ്റു പലരും അതുതന്നെ ആവർത്തിച്ചു. കഴിഞ്ഞ ഓണത്തിന് നാട്ടിൽ ചെന്നപ്പോൾ, അതായത് മുതുകുളത്ത്, എന്തോ സംസാരിച്ച കൂട്ടത്തിൽ ഇക്കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പത്മധരൻ ചേട്ടനും ഭാര്യയുമായിരുന്നു കേൾവിക്കാർ. ഉടൻ തന്നെ ധരൻ കൊച്ചേട്ടനും പ്രതികരിച്ചു, ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന്. ചേട്ടനെ എങ്ങനെയാണ് അത് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത് എന്നറിയാതെ ഞാനും വിഷമിച്ചു. നേരു പറഞ്ഞാൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. പിന്നീട് ഇത്രയും നാൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും വഴക്കുകളുടെയും അതിനെയൊക്കെ കുറിച്ചായിരുന്നു ഞാൻ ചുഴിഞ്ഞാലോചിച്ചത്. പലപ്പോഴും ഭിന്നാഭിപ്രായങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ, തമ്മിൽ വല്ലാതെ കലഹിച്ച് പരസ്പരം ചീത്ത വിളിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്ത ഒറ്റ സന്ദർഭം പോലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏതായാലും അത്തരം ചില സന്ദർഭങ്ങൾ ഞാൻ താഴെ കുറിക്കാം. എന്നാണ് ഞങ്ങൾക്കിടയിൽ ആദ്യത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് മുതുകുളത്തോട്ട് വന്നിട്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. കൊല്ലത്ത് മലയാളനാട് പത്രത്തിന്റെ ഉടമയായിരുന്ന എസ് കെ നായർ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. കാക്കനാടൻ, VBC നായർ, വിതുര ബേബി തുടങ്ങിയ കുറച്ചധികം സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് കൊല്ലത്തുണ്ടായിരുന്നു. നവവധൂവരന്മാർക്കായി എസ് കെ നായർ ഏതോ ഒരു ഹോട്ടലിൽ ഗംഭീരമായ പാർട്ടി ഏർപ്പാടാക്കിയ വിവരം പത്മരാജൻ പറഞ്ഞപ്പോൾ, സത്യം പറഞ്ഞാൽ ഞാൻ വിരണ്ടുപോയി. എന്തെന്നാൽ നാളിതുവരെ അത്തരം പാർട്ടികളൊന്നിലും ഞാൻ പങ്കെടുത്തിരുന്നില്ല. നാട്ടിലെ കല്യാണങ്ങളോ പിറന്നാളുകളോ എന്നിവയ്ക്കൊക്കെ വല്ല സദ്യയോ വൈകുന്നേരം ചായ സൽക്കാരമോ ഒക്കെ ഉണ്ടാവും, അതിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഹോട്ടലിൽ വെച്ചൊരു പാർട്ടി എനിക്കൊരു പുതുമയായിരുന്നു. അതുപോലെ തന്നെ വല്ലാത്തൊരു ഭയവും. സ്പൂണും ഫോർക്കും ഒക്കെ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാനോ മറ്റു ടേബിൾ മാനേഴ്സോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. വലിയ വലിയ പാർട്ടികളെക്കുറിച്ച്, മദ്യസൽക്കാരങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ളത് കൊണ്ട് എസ് കെ നായരുടെ പാർട്ടിയെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു. എന്റെയോ ബന്ധുക്കളുടെയോ കുടുംബങ്ങളിൽ ആരും മദ്യപിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ പാർട്ടിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന ചിന്ത എന്നെ അലട്ടിത്തുടങ്ങി. അദ്ദേഹം എന്നെ കൊല്ലത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞുമാറി. അദ്ദേഹം പല പ്രാവശ്യം നിർബന്ധിച്ചെങ്കിലും വരുന്നില്ലെന്ന് ഞാനാകട്ടെ വാശി പിടിച്ചു. അവസാനം വലിയ വിഷമത്തോടെ അദ്ദേഹം കൊല്ലത്തേക്ക് പുറപ്പെട്ടു. ഇക്കാര്യത്തിൽ എന്നെ പത്മരാജൻ വഴക്കു പറയുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല എന്ന് അത്ഭുതത്തോടെ, ഒരു കുറ്റബോധത്തോടെ ഞാൻ ഓർക്കുന്നു. ആതിഥേയരെ തികച്ചും നിരാശപ്പെടുത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് പാർട്ടിക്ക് ചെന്നിറങ്ങിയ അദ്ദേഹത്തിന്റെ ജാള്യതയും വിഷമവും എത്രയായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നത് ഞാൻ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വരുന്നത് പത്മധരൻ ചേട്ടൻ പറഞ്ഞ കാര്യമാണ്. അവനെല്ലാം മനസ്സിലടക്കി വെക്കും. ഞാനാണെങ്കിൽ നാലു തെറിവിളിച്ച് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കും. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ അവനെപ്പോലെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു എടുത്തുചാട്ടക്കാരനായിരുന്നില്ല. മനസ്സിനെ ഒരുപാട് നിയന്ത്രിക്കുമായിരുന്നു. ഒരുപക്ഷെ പിന്നീട് അദ്ദേഹത്തിന് പ്രഷറുണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതുതന്നെ ആയിരിക്കുമോ? വിവാഹത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. എന്നെ വേദനിപ്പിക്കുന്നതൊന്നും അദ്ദേഹം ചെയ്യില്ല, അതുപോലെ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നതൊന്നും ഞാനും ചെയ്യില്ല എന്ന് പത്മരാജന്റെ പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഈ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്. രണ്ടാമതായി ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ഞങ്ങൾ തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ കമലാലയത്തിൽ താമസം തുടങ്ങി ഇടയ്ക്ക് നടന്നതാണ്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഉറ്റ കൂട്ടുകാരനായിരുന്ന വർക്കി എന്ന് വിളിച്ചിരുന്ന ഗീവർഗീസ്
അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ കൂട്ടി വീട്ടിൽ വന്നു. നാട്ടുവിശേഷങ്ങളൊക്കെ തിരക്കുകയും ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു കുപ്പി ഐസ് വാട്ടർ എന്നോട് ചോദിച്ചു. ഞങ്ങൾക്കന്ന് ഫ്രിഡ്ജോ ഗ്യാസ് അടുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടനെ തന്നെ താഴെ ഇറങ്ങിച്ചെന്ന് ഇന്ദിര ചേച്ചിയുടെ അടുത്ത് നിന്ന് ഒരു കുപ്പി ഐസ് വാട്ടർ ഒക്കെ വാങ്ങി വന്നു. 4 ഗ്ലാസുകൾ കൂടി എടുക്കാൻ അദ്ദേഹം പറഞ്ഞു. ഗ്ലാസ് എടുത്ത് ഞാൻ അവരിയ്ക്കുന്ന മുറിയിലോട്ട് ചെന്നപ്പോൾ കയ്യിൽ ഒരു മദ്യക്കുപ്പിയുമായി ഇരിക്കുന്ന വർക്കിയാണ് കണ്ടത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മദ്യം കാണുന്നത്. എനിക്കാകെ ഭ്രാന്തെടുത്തതുപോലെ തോന്നി. ഞാൻ പരിഭ്രമിച്ചു. എന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ ഉള്ളിലോട്ട് വിളിച്ചു മദ്യം കഴിക്കരുത് എന്ന് ഞാൻ വിഷമത്തോടെ പറഞ്ഞു. എന്റെ നിറഞ്ഞ കണ്ണുകളൊക്കെ കണ്ട് വല്ലാതെയായി. അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി. അതിഥിയെ പിണക്കാൻ കഴിയത്തില്ലല്ലോ, എന്നെ സങ്കടപ്പെടുത്താനും കഴിയില്ല എന്നൊരു അവസ്ഥ വന്നു. അവസാനം അദ്ദേഹം മര്യാദക്കാരനായ ആതിഥേയനായി. അന്ന് സുശീല എന്റെ അടുത്ത് തന്നെ ഇരുന്നു. കുറെ നേരം കഴിഞ്ഞ് അവർ യാത്ര പറഞ്ഞപ്പോൾ മുഖത്ത് ചിരിവരുത്തി ഞാനൊരു കാര്യം പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വരണം, പക്ഷേ ഒരിക്കലും മദ്യക്കുപ്പി കൊണ്ടുവരരുത് എന്ന്. അന്നാകട്ടെ എന്റെ ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. സുശീല ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു.

സ്വതവേ ഗൗരവക്കാരനായ വർക്കിയുടെ മുഖം ഒന്നുകൂടി മുറുകി. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഞാനൊരു പൊട്ടിത്തെറിയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ശാന്തശീലനായ പത്മരാജൻ എന്നോട് ഒറ്റ വാചകമേ പറഞ്ഞുള്ളൂ, വർക്കിക്ക് വിഷമമായെന്നാ തോന്നുന്നത്. ഏതായാലും അതിനുശേഷം ഒരുപാട് കാലം വർക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ല. പിന്നീടെപ്പോഴോ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഉണ്ണിമേനോൻ പറഞ്ഞറിഞ്ഞു അന്നത്തെ സംഭവം വർക്കിക്ക് വലിയ ഇൻസൾട്ടായെന്നും പഴയ നായർ തറവാടുകളുടെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ നീണ്ട ഒരു സ്റ്റഡി ക്ലാസ് കൊടുത്തതിന് ശേഷമാണ് വർക്കി കുറച്ചെങ്കിലും ശാന്തനായത് എന്നുമൊക്കെയാണ്. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനും മദ്യക്കുപ്പിയുമായി വീട്ടിൽ വരികയോ അദ്ദേഹത്തോടൊപ്പം വീട്ടിലിരുന്ന് മദ്യപിക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം മരിക്കുന്നതുവരെ ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജില് ഒരു മദ്യക്കുപ്പി പോലും അദ്ദേഹം കൊണ്ടുവന്ന് വച്ചിട്ടുമില്ല. മേൽപ്പറഞ്ഞ പോലൊരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം എന്നെ വഴക്കു പറയുകയുണ്ടായിട്ടില്ല എന്ന കാര്യം സത്യസന്ധമായി ഞാൻ എഴുതുമ്പോൾ വായനക്കാർ അത് വെറും നുണ എന്ന് മനസ്സിൽ പറയാതിരിക്കുക. അദ്ദേഹം മരിച്ച ഇടയ്ക്ക് ഒന്ന് രണ്ടു പേർ എന്നോട് നേരിട്ട് ചോദിച്ചു, കുടിച്ചാണല്ലേ മരിച്ചത് എന്ന്. ഈയിടെ ഒരിക്കൽ ഒ എൻ വി കുറുപ്പ് സാറിന്റെ ഭാര്യയും എന്നോട് ഇക്കാര്യം ചോദിച്ചു. എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. അദ്ദേഹത്തിന് ധാരാളം കുടിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. അവരുടെയൊക്കെ കമ്പനിയിൽ അദ്ദേഹം മദ്യപിച്ചിരിക്കാം, പക്ഷേ അവരുടെ ഒന്നും ജീവിതം പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതം. അകാലത്തിൽ അന്തരിച്ച അദ്ദേഹത്തിന്റെ ചേട്ടന്മാരും യാതൊരു അസുഖവുമില്ലാതെ ഒരു ദിവസം രാത്രി പെട്ടെന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ അദ്ദേഹത്തിന്റെ സഹോദരിയുമൊക്കെ കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് ആണ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് എന്ന് വേദനയോടെ ഞാൻ ഓർക്കുന്നു. പി പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മിയുടെ വാക്കുകളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്നൊരു കൃതിയുടെ വിശേഷങ്ങളാണ്. അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമൊക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട പി പത്മരാജന്റെ ഭാര്യയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ ഇങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയായ രാധാലക്ഷ്മി നമ്മോട് കുറേയധികം വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. മീനില്ലാത്ത ഉച്ചയൂണുകൾ പലപ്പോഴും അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നു, വിഷമിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് മോരില്ലാതെ ഉണ്ണാൻ പറ്റാത്തതുപോലെയാണ് എനിക്ക് മീനില്ലാതെ ഉണ്ണേണ്ടി വരുന്നത് എന്നൊക്കെ അദ്ദേഹം ഒട്ടും ക്ഷോഭിക്കാതെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ വീട്ടിൽ എന്നും മീൻ വയ്ക്കുമായിരുന്നു. എനിക്ക് പച്ചമീൻ കൈകൊണ്ട് തൊടാൻ ഇപ്പോഴും അറപ്പാണ്. വീട്ടുജോലിക്കാരിയായിരുന്നു, മീൻ വയ്ക്കുന്നത്. ഇങ്ങനെ അദ്ദേഹത്തോടൊപ്പമുള്ള ഓരോ അനുഭവങ്ങളും ഓരോ ദിനങ്ങളിലെ വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രാധാലക്ഷ്മി ഇങ്ങനെ നമ്മോട് പറയുന്നത്. പിന്നെ ഞങ്ങൾ എപ്പോഴാണ് വഴക്കിട്ടിട്ടുള്ളത്, തർക്കങ്ങളുണ്ടായിട്ടുള്ളത്? അതെല്ലാം സാഹിത്യ ചർച്ചകളിലും സിനിമ കണ്ടിറങ്ങുമ്പോഴും ഒക്കെ തന്നെയാണ്. എനിക്കിഷ്ടപ്പെടുന്ന പല സിനിമകളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. അതേ ചൊല്ലി ഞങ്ങൾ തർക്കിക്കും. അവസാനം നിങ്ങൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറും. ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ മുഖം ചുവക്കും. പിന്നെ ഒരക്ഷരം പറയാതെ കയ്യിലൊരു പുസ്തകവുമായി മുകളിലെ ബാൽക്കണിയിൽ ചെന്നിരിക്കും. അദ്ദേഹത്തിൻ്റെ മുഖം പ്രസന്നമാകുന്നതുവരെ ഞാൻ അടുത്തോട്ട് പോലും ചെല്ലുകയില്ല. വലതും നാല് വഴക്കു വഴക്കായി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കും. അതിൽ തൂങ്ങി സ്വതവേ വായാടിയായ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമായിരുന്നേനെ. പക്ഷേ ആ മൗനത്തിനു മുന്നിൽ പലപ്പോഴും ഞാൻ തോറ്റുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ഒന്നും മിണ്ടാതിരിക്കുമോ എന്ന് അദ്ദേഹം ശബ്ദമുയർത്തി പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. കേരള ഗവൺമെന്റിന്റെ സിനിമാ അവാർഡുകൾ പ്രഖ്യാപിച്ച ഒരു ദിവസമായിരുന്നു അത്. അന്ന് അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത കൂടെവിടെ എന്ന ചിത്രം മത്സരത്തിനുണ്ടായിരുന്നു. ഏറ്റവും മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള പുരസ്കാരം കൂടെവിടേക്കായിരുന്നു. സാധാരണയായി അവാർഡ് കിട്ടുന്ന പടത്തിന്റെ സംവിധായകനും ഒരു സമ്മാനം കൊടുക്കാറുണ്ട്. പക്ഷേ കൂടെവിടെയുടെ സംവിധായകന് അത് കിട്ടുകയില്ല. തോട്ടം രാജശേഖരൻ അധ്യക്ഷനായുള്ള ജൂറിയോട് പത്രസമ്മേളനത്തിൽ ആരൊക്കെയോ അതേക്കുറിച്ച് ചോദിച്ചതായി പത്രവാർത്തയുണ്ടായിരുന്നു. മണ്ണർക്കയം ബേബി ഞങ്ങളോട് പറഞ്ഞു. അയാൾക്ക് അവാർഡൊന്നുമില്ല എന്ന് തോട്ടം രാജശേഖരൻ മറുപടി കൊടുത്തപ്പോൾ പത്രക്കാർ ബഹളം കൂട്ടിയെന്നും പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ കലിയിളകിയതുപോലെയായി. തോട്ടത്തിന്റെ പുസ്തകം മത്സരിച്ച ഒരു കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് ജൂറിയിൽ പത്മരാജൻ ഉണ്ടായിരുന്നു. പത്മരാജനായിട്ട് തനിക്കുള്ള അവാർഡ് മുടക്കി എന്നൊരു വാർത്ത തോട്ടം പത്രങ്ങളിൽ കൊടുത്തിരുന്നു. പത്മരാജന് അതിൽ പങ്കുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഇക്കാര്യം ഓർത്ത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് അവാർഡ് കിട്ടാത്തതിന്റെ ദേഷ്യം തീർത്തതാണ് എന്ന്. ഞാനത് പറയുമ്പോൾ തോപ്പിൽ ഭാസിയുടെ മകൻ അജയൻ അദ്ദേഹത്തോടൊപ്പം ബാൽക്കണിയിൽ ഇരിപ്പുണ്ട്. വല്ലാതെ വിഷമിച്ചു നിൽക്കുന്നത് കൊണ്ടാവാം ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അദ്ദേഹം എന്നോട് ഒന്നും ഇണ്ടാതിരിക്കുമോ എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. എന്റെ കണ്ണുകൾ നിറഞ്ഞു. തേങ്ങിക്കൊണ്ട് ഞാൻ താഴോട്ടിറങ്ങി. പരസ്പര ബഹുമാനത്തോടെ മാത്രമേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നുള്ളൂ. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മിക്കവാറും മറ്റേയാൾ മൗനം അവലംബിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാവാം ഞങ്ങൾക്കിടയിൽ ഓർത്തു പറയാൻ തക്കമുള്ള

ഒറ്റ വഴക്കും ഉണ്ടാവാതിരുന്നത്. പരസ്പര വിശ്വാസത്തിൽ വേരുറച്ച ഒരു ബന്ധമായിരുന്നു ഞങ്ങളുടേത്. സിനിമാക്കാരനായി മാറിയതിനു ശേഷം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്ന അപവാദങ്ങൾ വളരെയേറെയാണ്. ഒരെഴുത്തുകാരന് കിട്ടുന്ന ആദരവും ബഹുമാനവും ഒന്നും ഒരു സിനിമാക്കാരനും കിട്ടില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. സിനിമാക്കാരനായി മാറിയപ്പോൾ സെക്സിന്റെയും വയലൻസിന്റെയും ഒക്കെ പ്രചാരകനായി അദ്ദേഹം മുദ്രകുത്തപ്പെട്ടു എന്നത് എന്നെ വളരെയധികം വേദനിപ്പിച്ചു. കണ്ടതും കേട്ടതും നടന്നതുമായ സംഭവങ്ങൾ പലതും അദ്ദേഹം സിനിമകളാക്കി തുടങ്ങിയതോടെ വ്യക്തി ജീവിതത്തിലും അദ്ദേഹം ഒരു വില്ലനായി പലരും കണ്ടു തുടങ്ങി. വ്യക്തി വൈരാഗ്യം തീർക്കാൻ പല പത്രങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് ഒരു അഭിശപ്ത രാത്രി പോലെയുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തി തുടങ്ങി. പക്ഷേ ഇത്തരം ലേഖനങ്ങൾക്കോ പ്രചാരണങ്ങൾക്കോ ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു പോറൽ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം എന്നത് പി പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി വേദനയോടെ കുറിക്കുന്നു. സ്വന്തം അമ്മ പെങ്ങന്മാരോടും കുടുംബത്തോടും അദ്ദേഹം കാട്ടിയിരുന്ന ആത്മാർത്ഥതയും ചുമതലാബോധവും എല്ലാ അപവാദങ്ങളെയും കാറ്റിൽ പറത്തി പൂർവാധികം സ്നേഹത്തോടെ മുന്നോട്ടു പോകാൻ ഞങ്ങൾക്ക് ശേഷി തന്നു എന്നേ ഞാൻ പറയുകയുള്ളൂ. അമ്മയ്ക്ക് ഉത്തമ പുത്രനായിരുന്നു പത്മരാജൻ. കൂടപ്പിറപ്പുകൾക്ക് അതിയായ സ്നേഹം അദ്ദേഹത്തോടുണ്ടായിരുന്നു. വളരെ പ്രസിദ്ധനായ ഒരു നടൻ, ഞാൻ പേരു പറയുന്നില്ല, അദ്ദേഹത്തോട് ഒരിക്കൽ പറഞ്ഞു, സിനിമക്കാർ ഒരുപാട് പ്രായവ്യത്യാസമുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത് അപകടമാണ് എന്ന്. അപവാദങ്ങൾ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ വല്ലാതെ തളർത്തും. അത് പലപ്പോഴും കുടുംബകലഹത്തിൽ ചെന്നെത്തിക്കും. വ്യാജ ഫോൺ സന്ദേശങ്ങളും വൃത്തികെട്ട കമന്റുകളും ഒക്കെ താങ്ങാനുള്ള മനക്കരുത്ത് അവർക്കുണ്ടായി എന്ന് വരില്ല. പ്രസിദ്ധനായ ഒരാളുടെ ഭാര്യയാകണമെങ്കിൽ മനസ്സിന് നല്ല പക്വത വേണം. എന്തും പൊറുക്കാനും സഹിക്കാനും ഒക്കെയുള്ള കഴിവുണ്ടാകണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ പറഞ്ഞത് തികച്ചും യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. വേർപിരിയലിൽ അവസാനിക്കുന്ന പല പ്രസിദ്ധരുടെയും ജീവിതങ്ങൾക്ക് കാരണം അവരുടെ അപക്വമായ മനസ്സുകളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതം സിനിമ പോലെയാണെന്ന് തെല്ല് തമാശയായിട്ടും അതേസമയം തെല്ല് അത്ഭുതത്തോടെയും ഞങ്ങളുടെ തൊട്ടയൽക്കാരിയായിരുന്ന ശാന്തചേച്ചി പറയുമായിരുന്നു. എഴുതാനോ ഷൂട്ടിങ്ങിനോ ഒക്കെ പോയാൽ പിന്നെ തിരിച്ചു വരുന്നത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും. വീട് വിട്ടത് മുതൽ തിരിച്ചെത്തിയതുവരെയുള്ള സംഭവങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം എന്നോട് വിശദീകരിച്ചിരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്രയാണ്. ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്ന ഒരു കൃതിയാണ് ഞാൻ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. പത്മരാജന്റെ പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഇങ്ങനെ പത്മരാജനും അവരുമൊത്തുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെയാണ് നമുക്കായി കുറേയധികം കാര്യങ്ങൾ പറയുന്നത്. മലയാള സാഹിത്യത്തിലെ വ്യത്യസ്തങ്ങളായ നിരവധി കൃതികളാണ് അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇന്ന് അക്ഷരമുദ്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ഒരു കൃതിയുടെ കുറേ അധികം വിശേഷങ്ങൾ അക്ഷരമുദ്രയുടെ തുടർന്നു വരുന്ന എപ്പിസോഡുകൾ ശ്രോതാക്കളിലേക്ക് ഞാൻ എത്തിക്കാം. നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനീഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You're listening to Radio Swandanam 90.4 FM.

ശ്രീമദ്രാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ പൂഞ്ചയൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. B1, B2 വിസിറ്റർ വിസയുടെ ദുരുപയോഗം സംബന്ധിച്ച് ആശങ്ക അറിയിച്ചുകൊണ്ടും ഇത്തരം പ്രവണതകൾ തടയുന്നതിനായി കൂടുതൽ ശക്തമായ പരിശോധനയും നിരീക്ഷണവും ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഡാളസിലെ ഇമിഗ്രേഷൻ അറ്റോർണി ലാൽ വർഗീസ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന് കത്ത് നൽകി. 3 പതിറ്റാണ്ടിലേറെയായി US ഇമിഗ്രേഷൻ നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന അറ്റോർണി ലാൽ വർഗീസ് തന്റെ പ്രൊഫഷണൽ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആശങ്ക ഉന്നയിച്ചതെന്ന് കത്തിൽ വ്യക്തമാക്കി. ടൂറിസം, ബന്ധുക്കളെ സന്ദർശിക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി B1, B2 വിസയിൽ അമേരിക്കയിലെത്തുന്ന ചിലർ പിന്നീട് അനധികൃതമായി ജോലി ചെയ്യുകയും പണമായി പ്രതിഫലം സ്വീകരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. യമനിലെ സാധാരണക്കാരെയും തടവുകാരെയും ലക്ഷ്യമിട്ട് സൗദി അറേബ്യ മാരകമായ ആക്രമണങ്ങൾ നടത്തുന്നെന്ന് ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചൊവ്വാഴ്ച ആരോപിച്ചു. വടക്കു പടിഞ്ഞാറൻ യമനിലെ അൽ ജൌഫ് ഗവർണറേറ്റിലെ അൽ ഹസമിലെ ഒരു ജയിലിലുണ്ടായ സൗദി ആക്രമണത്തിൽ 9 തടവുകാർ കൊല്ലപ്പെട്ടെന്ന് ഹൂതികൾ സഭാ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. മോച്ച തുറമുഖ നഗരത്തിലുണ്ടായ ആക്രമണത്തിൽ 2 കുട്ടികൾക്കും 6 സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്നും അൽ ജൌഫിലുണ്ടായ മറ്റൊരാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടെന്നും ആരോപണമുണ്ട്. സൗദി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ ആക്രമണം ചെറുക്കുന്നതിനായി സൗദിക്ക് പരിമിത സൈനിക പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് ബ്രിട്ടൻ പ്രധാനമന്ത്രി ആന്റി ബെൻഹാം അറിയിച്ചു. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ പുറപ്പെടുന്നതിനിടെയാണ് പ്രഖ്യാപനം. പ്രതിരോധ ദൌത്യങ്ങൾ നിർവഹിക്കുന്ന സൗദി അറേബ്യയുടെ യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള സൌകര്യമാകും ബ്രിട്ടന്റെ വ്യോമസേന ഒരുക്കുന്നത്. ജപ്പാനിൽ വീശിയടിച്ച ഡുജുവാൻ ചുഴലിക്കാറ്റിൽ 4 പേർ കൊല്ലപ്പെടുകയും 22 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും ടോക്കിയോയ്ക്ക് സമീപമുള്ള 45,000-ൽ വീടുകളിൽ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെയോടെ ചുഴലിക്കാറ്റ് ശാന്തസമുദ്രത്തിലേക്ക് നീങ്ങിയതായി അധികൃതർ അറിയിച്ചു. ചരമറിയിപ്പുകൾ. തൃശൂർ സ്വദേശി സേവ്യർ ലോനപ്പൻ UK വിൽഷെയർ കൌണ്ടിയിലെ വാർമിൻസ്റ്ററിൽ അന്തരിച്ചു. സംസ്കാരം പിന്നീട്. കാരാപ്പുഴ കോടിയാട്ട് പരേതനായ KA ജോർജിന്റെ ഭാര്യ മേരി ജോർജ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. മുട്ടുചിറ മടത്തിക്കുന്നേൽ കുളത്തുംകാലയിൽ MJ ജോസഫ് അന്തരിച്ചു. സംസ്കാരം ഇന്ന്.

0: നടന്നു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഇംഗ്ലണ്ട് റാണിയുടെ കാണാതായ അപർണപ്പെട്ടി മാലിന്യ കൂമ്പാരത്തിൽ നിന്നും കണ്ടെത്തിയെന്ന്. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അവിടെ കൊണ്ടിടുവോ? അല്ല ഏട്ടാ, ആ

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

വെള്ളത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.